ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷറഫുന്നിസ, പുളിയനക്കീയിൽ. ഇന്ന് ശകവർഷം 1947, ആഷാഢം 5, മലയാള വർഷം 1201, മിഥുനം 12, 2026 ജൂൺ 26 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 58 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും 7:45 മലയാള ഭാഷാ അധ്യാപകനായ അൻവർ സെയ്ഫുദ്ദീൻ ഫൈസൽ പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ഇന്നലെ കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ വ്യാപകമായും മഴയുണ്ടായി. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില വിവരങ്ങൾ. അഗത്തി ഉയർന്ന താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.4 ഡിഗ്രി സെൽഷ്യസ്. അമിനി ഉയർന്ന താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിനുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം പത്രവൃത്താന്തം. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഗാർഹികേതര എൽ പി ജി വിതരണത്തിന് ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ച വൻകിട എൽ പി ജി വിതരണം മുൻപുണ്ടായിരുന്നതിന്റെ 50% പുനരാരംഭിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം നാളെ ഉച്ചയ്ക്ക് 1:00 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. ജൂലൈ 1 ചുമതലയേൽക്കും. മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ മഹേഷ് ദീക്ഷിത് ഇന്റലിജൻസ് ബ്യൂറോ മേധാവിയാകും. തെരുവുനായ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും നോഡൽ ഓഫീസർമാരെ നിയമിക്കാൻ നിർദ്ദേശം. നോഡൽ ഓഫീസറുടെ പേരും ഫോൺ നമ്പറും പ്രവേശന കവാടത്തിൽ പ്രദർശിപ്പിക്കും. ലാറ്റിനമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ ഇന്നലെ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ 188 പേർ മരിച്ചു. 1520 പേർക്ക് പരിക്കേറ്റതായി പ്രാഥമിക കണക്ക്. ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗമായി ഇന്നലെ നടന്ന മത്സരങ്ങളിൽ സ്കോട്ട്ലന്റിനെതിരെ ബ്രസീലും ഹെയ്ത്തിക്കെതിരെ മൊറോക്കോയും ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ മെക്സിക്കോയും ദക്ഷിണ കൊറിയയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയും ജയിച്ചു.
1: സ്വന്തമായി ഒരു വീട് എന്നത് മലയാളിയുടെ ഏറ്റവും വലിയ ജീവിത സ്വപ്നങ്ങളിലൊന്നാണ്. വർഷങ്ങളായുള്ള സമ്പാദ്യവും വായ്പകളും ആശ്രയിച്ചാണ് പല കുടുംബങ്ങളും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് ഭവന നിർമ്മാണം

0: മേഖലകൾ നിരവധി വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത്. സംസ്ഥാനത്ത് ഭൂമിയുടെ വില കുത്തനെ ഉയരുകയാണ്. സിമന്റ്, സ്റ്റീൽ, വൈദ്യുതി ഉപകരണങ്ങൾ തുടങ്ങി നിർമ്മാണ സാമഗ്രികളുടെ വില വർധനയും തൊഴിലാളി ക്ഷാമവും വേതന ചെലവിലെ വർധനവും നിർമ്മാണ ചെലവ് ഗണ്യമായി കൂട്ടിയിട്ടുണ്ട്. അതിനൊപ്പം കെട്ടിട നിർമ്മാണ അനുമതികൾ ലഭിക്കുന്നതിലെ കാലതാമസവും നിയമപരമായ നടപടിക്രമങ്ങളിലെ സങ്കീർണതകളും ഭവന നിർമ്മാണ പദ്ധതികളെ ബാധിക്കുന്നതായി മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.
1: നമ്മുടെ രാജ്യം 2047 വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുകയാണ്.
0: ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ചെയർമാൻ സതീഷ് കുമാർ,
1: ആ സ്വപ്ന സാക്ഷാത്കാരത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന മേഖലകളിൽ ഒന്നാണ് നിർമ്മാണ മേഖല. കൃഷിക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തോതിൽ പിന്തുണ നൽകുന്നതും ഈ മേഖലയാണ്. റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, മറ്റ് അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ, ഇവയെല്ലാം നിർമ്മാണ മേഖലയെ ആശ്രയിച്ചാണ് മുന്നേറുന്നത്. കേരളത്തിന്റെ സാഹചര്യത്തിലും നിർമ്മാണ മേഖലയുടെ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസനവും നഗരവികസനവും ഭവന നിർമ്മാണവും പൊതുമരാമത്ത് പ്രവർത്തനങ്ങളും എല്ലാം ഈ മേഖലയെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ നിർമ്മാണ മേഖല വളരെ ഗൗരവമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്.
0: തൊഴിൽ ചെലവുകൾ വർദ്ധിച്ചതിനെക്കുറിച്ചും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ ലഭ്യതയെക്കുറിച്ചും ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വാട്ടർ റിസോഴ്സ് ആൻഡ് സാനിറ്റേഷൻ ഫംഗ്ഷണൽ കമ്മിറ്റി ചെയർമാൻ ജോസ് വളോത്തിൽ,
2: അന്യസംസ്ഥാന തൊഴിലാളികളെ മാത്രം ആശ്രയിച്ചാണ് നിർമ്മാണ മേഖല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത കാലത്തായിട്ട് ഈ തൊഴിലാളികൾ ലഭ്യത കുറഞ്ഞപ്പോൾ വലിയ കൂലിയാണ് ആവശ്യപ്പെടുന്നത്. അത്രയും കൂലി കൊടുത്തുകൊണ്ട് നിർമ്മാണ മേഖലയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന്റെ ലഭ്യതയും വളരെ കുറവാണ്, കോസ്റ്റും വളരെ കൂടിയിട്ടുണ്ട്. ഇന്ധനവില വളരെ കൂടിയത് അടുത്തൊരു കാര്യമാണ്. ഇതെല്ലാം ഈ മേഖലയെ വളരെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഇതുകൂടാതെ ഏറ്റവും വലിയൊരു പ്രശ്നം നിർമ്മാണ മേഖല, പ്രത്യേകിച്ച് കോൺട്രാക്ടേഴ്സ് സമൂഹം നേരിടുന്നത് ബാങ്കിംഗുകാരുടെ സപ്പോർട്ടിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നിർമ്മാണ മേഖലയിൽ ഏർപ്പെട്ടിട്ടുള്ള കരാറുകാർക്ക് ലോൺ കൊടുക്കുന്നതിനോ നിലവിലുള്ള ലോണുകൾ പുതുക്കി നൽകുന്നതിനോ ബാങ്കുകാർ തയ്യാറാകുന്നില്ല. അതിന്റെ പ്രധാന കാരണം സമയബന്ധിതമായി പേയ്മെന്റുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റായിട്ടുള്ള സ്കീമിന് പോലും സമയത്ത് പണം കിട്ടാതെ വരുന്നതുകൊണ്ട് കരാറുകാർക്ക് സമയത്ത് പണം കിട്ടാതെ വരുമ്പോൾ ബാങ്കിന് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ബാങ്കുകൾ പൊതുവെ നിലവിലുള്ള കരാറുകാർക്ക് ലഭ്യമായിരുന്ന ഓവർഡ്രാഫ്റ്റ് സൌകര്യങ്ങൾ പോലും വെട്ടിക്കുറയ്ക്കുകയോ നിർത്തലാക്കുകയോ ചെയ്യുകയാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ്.
0: ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാമഗ്രികൾക്ക് മാത്രം വിപണിയിൽ കാൽഭാഗത്തോളം വിലയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നത്.
3: നികുതി വരുമാനത്തിൽ നിർമ്മാണ മേഖല വഹിക്കുന്ന പങ്കും വലുതാണ്.
0: ഗ്രേറ്റർ മലബാർ ഇനിഷ്യേറ്റീവ് വൈസ് പ്രസിഡന്റും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മുൻ പ്രസിഡന്റുമായ സുബേർ കൊളക്കാടൻ,
3: എന്നാൽ കഴിഞ്ഞ പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയതു മുതൽ കേരളത്തിൽ ഇറക്കുമതി ചെയ്യുന്ന ഫ്ലോർ ടൈൽസ്, ടാറ്, റൂഫ് ടൈൽസ്, PVC ഉൽപ്പന്നങ്ങൾ, സാനിറ്ററി മെറ്റീരിയൽസ് തുടങ്ങിയതിനൊക്കെ കടുത്ത ക്ഷാമം നേരിടുകയും വില ഇരട്ടിയിലധികം വർദ്ധിക്കുകയും ചെയ്തു. കേരളത്തിൽ നിർമ്മാണ മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്ന സ്റ്റീൽ നിർമ്മാണ കമ്പനികൾ, പെയിന്റ് നിർമ്മാണ കമ്പനികൾ, ബ്രിക്സ്, സാൻഡ്, മെറ്റൽ തുടങ്ങിയ പല ഉൽപ്പാദനങ്ങളും ഉണ്ടെങ്കിലും നിർമ്മാണ മേഖലയിലെ പല കാര്യക്ഷമമായ ഉൽപ്പന്നങ്ങളും ചൈന, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെയും അതേപോലെ കേരളം മറ്റു സംസ്ഥാനങ്ങളെയും ആശ്രയിക്കുകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഉൽപ്പാദന ക്ഷമത കൈവരിച്ചെങ്കിലും കേരളം ഇന്നും മറ്റു രാജ്യങ്ങളെയോ സംസ്ഥാനങ്ങളെയോ ആശ്രയിക്കേണ്ടി വരുന്നത് ഇത്തരം പ്രതിസന്ധിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണ സാമഗ്രികളും വസ്തുക്കളും എല്ലാം മറ്റു രാജ്യങ്ങളിൽ നിന്നോ സംസ്ഥാനങ്ങളിൽ നിന്നോ ലഭിക്കണം. ഇതിനൊക്കെ നമ്മുടെ സംസ്ഥാനം സ്വയം പര്യാപ്തമാവുമ്പോഴേ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഘടനയും ആളോഹരി വരുമാനവും വർദ്ധിക്കുകയുള്ളൂ.
0: പുതിയ കരാറുകളിൽ കൃത്യമായ നിരക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത അവസ്ഥയെക്കുറിച്ച് അസോസിയേഷൻ ഓഫ് കൺസൾട്ടിംഗ് സിവിൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ചെയർമാനും ഫിൻസ് എഞ്ചിനീയേഴ്സ് ആന്റ് കോൺട്രാക്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറുമായ സുരേഷ് പൊറ്റക്കാട്ട്,
4: നിർമ്മാണ മേഖല എന്ന് പറയുമ്പോൾ പൊതുമരാമത്ത് പദ്ധതികൾ, ജലവിതരണ പദ്ധതികൾ, റോഡുകൾ, പാലങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ എന്നിവ മാത്രമല്ല ഭവന നിർമ്മാണവും റിയൽ എസ്റ്റേറ്റ് മേഖലയുമെല്ലാം ഉൾപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് നിർമ്മാണ മേഖലയാണ്. കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 15% നിർമ്മാണ മേഖലയിൽ നിന്നാണ്. ഇതിൽ 40% തൊഴിലാളികളുടെ വേതനത്തിനാണ് ചിലവഴിക്കുന്നത് എന്നറിയുമ്പോഴേ ഈ മേഖലയുടെ സാമ്പത്തിക സാമൂഹിക പ്രസക്തി മനസ്സിലാവുകയുള്ളൂ. എന്നാൽ ഇന്ന് ഈ മേഖല വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്ന കരാറുകാർക്ക് പൂർത്തിയാക്കിയ ജോലികളുടെ തുക മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. തൊഴിലാളികളുടെ വേതനം, നിർമ്മാണ സാമഗ്രികൾ, യന്ത്രങ്ങൾ നികുതികൾ എന്നിവയ്ക്കുള്ള ചെലവുകൾ കരാറുകാർ സ്വന്തം നിലയിൽ നിർവഹിക്കേണ്ടി വരുന്നു. ഇതിനായി ബാങ്കുകളിൽ നിന്നുള്ള വായ്പകളും ഓഫ് ഡ്രാഫ്റ്റ് സൌകര്യങ്ങളുമാണ് പ്രധാന ആശ്രയം. എന്നാൽ സർക്കാർ നൽകാനുള്ള കോടിക്കണക്കിന് രൂപ കുടിശ്ശിയായി കിടക്കുമ്പോഴും ബാങ്കുകൾ വായ്പാ തിരിച്ചടവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സർക്കാർ പണം ലഭിക്കാത്തതിനാൽ തിരിച്ചടവ് വൈകുമ്പോൾ പല അക്കൌണ്ടുകളും NPA മാറുന്നു. ഇതോടെ പുതിയ വായ്പകളും ബാങ്കിംഗ് സഹായങ്ങളും ലഭിക്കാതിരിക്കുന്നു. ചിലപ്പോൾ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടിരുന്നു. ഈ പ്രശ്നത്തിന്റെ പ്രത്യാഘാതം പൊതുമതാമത്ത് കരാറുകൾക്ക് മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന പല ബാങ്കുകളും ഇന്ന് പുതിയ പദ്ധതികൾക്ക് വായ്പ അനുവദിക്കാൻ മടിക്കുന്ന സ്ഥിതിയാണ്. ചില ബാങ്കുകൾ നിലവിലുള്ള വായ്പകളുടെ പുതുക്കൽ പോലും നിരസിക്കുകയോ കാലതാമസം വരുത്തുകയോ ചെയ്യുന്നു. പ്രത്യേകിച്ച് കേരള സർക്കാർ പദ്ധതികളിലും പൊതുമതാമത്ത് കരാറുകളിലും ഏർപ്പെട്ടിരിക്കുന്ന സംരംഭകരോട് ബാങ്കുകൾ കൂടുതൽ ജാഗ്രതാപൂർവമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. സർക്കാർ പണമടവിലെ കാലതാമസം മൂലം സംരംഭകരുടെ ക്യാഷ് ഫ്ലോ തകരാറിലാകുന്നതും അതുവഴി ബാങ്കുകളുടെ റിസ്ക് വിലയിരുത്തൽ മാറുന്നതുമാണ് ഇതിന് പ്രധാന കാരണം. വാണിജ്യ ബാങ്കുകളിലെ മാറി വരുന്ന ടോപ്പ് മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അവരുടെ സർവീസ് കാലഘട്ടത്തിൽ ബാങ്കിന്റെ ഓഹരി വില ഉയർത്തുക. അതിനുവേണ്ടി റിസ്ക് കുറഞ്ഞ കൂടുതൽ ലാഭകരമായ മേഖലകളിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ അവരെ ബിസിനസ് കേന്ദ്രീകരിക്കുന്നു. ഇതിന്റെ ഫലമായി പുതിയ ഭവന പദ്ധതികളും വാണിജ്യ സമുച്ചയങ്ങളും വ്യവസായ പാർക്കുകളും ആരംഭിക്കുന്നതിൽ മന്ദഗതി അനുഭവപ്പെടുന്നു. നിർമ്മാണ മേഖലയിലെ നിക്ഷേപം കുറയുകയും തൊഴിലവസരങ്ങൾ ചുരുങ്ങുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രത്യാഘാതം സിമന്റ്, സ്റ്റീൽ, ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, ടൈൽസ്, സാനിറ്ററി ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി അനുബന്ധ വ്യവസായങ്ങൾക്കും ബാധകമാകുന്നു.
0: സതീഷ് കുമാർ.
1: മുമ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയിരുന്ന തൊഴിലാളികൾ ഇന്ന് കൂടുതലായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത്. എന്നാൽ ഇപ്പോൾ അവിടങ്ങളിലെയും വികസന പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതിനാൽ കേരളത്തിലേക്ക് തൊഴിൽ തേടി വരുന്നവരുടെ എണ്ണം വർഷം തോറും കുറയുകയാണ്. ഇതിന്റെ ഫലമായി നിർമ്മാണ മേഖലയിലെ വലിയ തൊഴിലാളി ക്ഷാമമാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും ആളുകളുടെ കുറവിൽ മാത്രം ഒതുങ്ങുന്നില്ല, ലഭ്യമായ തൊഴിലാളികളുടെ വേതന നിരക്കും അതിവേഗം ഉയരുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധാരണ നിർമ്മാണ തൊഴിലാളിക്ക് നൽകിയിരുന്ന ദിവസവേതനം ഇന്ന് പല മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. പരിചയ സമ്പന്നരായ മേസ്തിരിമാർക്കും സ്കിൽഡ് വർക്കർമാർക്കും നൽകേണ്ടി വരുന്ന കൂലി അതിലും എത്രയോ കൂടുതലാണ്. ഇതോടൊപ്പം താമസം, ഭക്ഷണം, യാത്ര, മറ്റു അനുബന്ധ ചെലവുകൾ എന്നിവയും ഉയർന്നതോടുകൂടി നിർമ്മാണ ചെലവ് നിയന്ത്രണാതീതമാകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു പ്രശ്നം, ആളുകളെ കിട്ടിയാലും ആവശ്യമായ നൈപുണ്യമുള്ള തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ഭാഗത്ത് നമുക്ക് തൊഴിലാളികളെ കിട്ടാനില്ല, മറുഭാഗത്ത് കിട്ടുന്നവരിൽ ആവശ്യമായ പരിശീലനവും സാങ്കേതിക നൈപുണ്യവും കുറവാണ്. ഇത് നിർമ്മാണത്തിന്റെ ഗുണനിലവാരത്തെയും വേഗത്തെയും ചെലവിനെയും നേരിട്ട് ബാധിക്കുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാർ, തൊഴിലുടമകൾ, പരിശീലന ഏജൻസികൾ, സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവ ഒരുമിച്ച് ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിന് അനുയോജ്യമായ സമഗ്ര തൊഴിൽ നയവും ശക്തമായ നൈപുണ്യ വികസന പദ്ധതികളും ഉടൻ നടപ്പിലാക്കണം. ആധുനിക നിർമ്മാണ രീതികളും മെക്കനൈസേഷൻ എന്നിവയും പ്രോത്സാഹിപ്പിക്കണം.
0: സുരേഷ് പൊറ്റക്കാട്ട്.
4: ഈ സാഹചര്യത്തിൽ ചില നയപരമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. സർക്കാർ സ്ഥാപനങ്ങൾ കരാറുകൾക്ക് നൽകാനുള്ള തുക നിശ്ചിത സമയപരിധിക്കിൽ നൽകേണ്ടത് നിയമപരമായി ഉറപ്പാക്കണം. സർക്കാർ കുടിശ്ശികൾ നിലനിൽക്കുമ്പോൾ ബാങ്കുകൾ വായ്പാ പുനഃസംഘടനയ്ക്കും പുതുക്കലിനും കൂടുതൽ സൗകര്യപ്രദമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. നിർമ്മാണ മേഖലയുടെയും റിയൽ എസ്റ്റേറ്റ് മേഖലയുടെയും ആരോഗ്യം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിർമ്മാണ മേഖലയിലെ മാന്ദ്യം ഒരു രാജ്യത്തിന്റെ പുരോഗതിയെ തന്നെ പുറകോട്ടടിക്കുമെന്നിരിക്കെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ബാങ്കുകൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയിറങ്ങുന്നതിൽ ഒരു പുനർചിന്തനം വേണ്ടിയിരിക്കുന്നു. ഈ മേഖലകളെ പിന്തുണയ്ക്കുന്ന ബാങ്കിംഗ് നയങ്ങളും സർക്കാർ നടപടികളും ശക്തിപ്പെടുത്തിയാൽ മാത്രമേ അടിസ്ഥാന സൗകര്യ വികസനവും തൊഴിലവസര സൃഷ്ടിയും സാമ്പത്തിക പുരോഗതിയും കൂടുതൽ വേഗത്തിലാവൂ.
0: ഭൂമി വിലയിലെ കുത്തനെയുള്ള വർധന സിമന്റ്, കമ്പി, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് സാമഗ്രികൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം, തൊഴിലാളിക്ഷാമം, ഉയരുന്ന വേതന ചെലവ്, നിർമ്മാണ അനുമതികൾ ലഭിക്കുന്നതിലെ കാലതാമസം തുടങ്ങിയ ഘടകങ്ങൾ ഇന്ന് ഭവന നിർമ്മാണ മേഖലയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. പ്രതിസന്ധികൾക്കിടയിലും വീടെന്ന സ്വപ്നം സാധാരണക്കാർക്ക് അപ്രാപ്യമാകാതിരിക്കാൻ സർക്കാർ സംവിധാനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടവരും സംയുക്തമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അനുമതി നടപടികൾ ലളിതമാക്കുക, ചെലവ് നിയന്ത്രണ മാർഗ്ഗങ്ങൾ കണ്ടെത്തുക, ഇടത്തര കുടുംബങ്ങൾക്ക് കൂടുതൽ ഭവന സഹായ പദ്ധതികൾ ലഭ്യമാക്കുക എന്നിവ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്.
5: പ്രഭാതഭേരി വീണ്ടുമെത്തും നാളെ രാവിലെ 6:30.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, അല്ലെങ്കിൽ 9496593321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, അല്ലെങ്കിൽ 9496593321. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:57. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ. ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തമായ ഒരു രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ 2023-2024 ബാച്ചുകളിലെ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തന്ത്രപ്രധാന പ്രതിരോധ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനും സായുധസേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ദ്രൌപദി മുർമു പറഞ്ഞു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 29 വരെ സീഷെൽസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രാദേശിക ദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും

0: എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 21 നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യത്തിന് 200 രൂപ നിരക്കിൽ ചോദ്യങ്ങൾ വിലയിരുത്താം. ചലഞ്ച് സ്വീകരിച്ചാൽ ഫീസ് പൂർണ്ണമായും തിരികെ ലഭിക്കും. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTA പോർട്ടലിൽ ഈ മാസം 30 വരെ സൌകര്യം ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതലയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം. യോഗത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തുടനീളം പിടിച്ചെടുത്ത ഏകദേശം 6,000 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ നിയമപരമായ നടപടികൾക്കനുസൃതമായി നശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് അമിത്ഷാ തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത് ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം നടത്തും. TO മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K Run Season 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റണ്ണും സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർകോട്ട് പറഞ്ഞു. നശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച അയാമെ തൂഫാൻ വാരിയർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക വാണിജ്യ LPG വിതരണത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന LPGയുടെ വിതരണം പ്രതിസന്ധിക്ക് മുന്നത്തെ നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10 ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 64 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഒന്നാം സ്ഥാനക്കാരായി ജർമ്മനി നോക്കൌട്ടിലെത്തി. മൂന്നാം മത്സരത്തിൽ ഇക്വഡോർ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കുറസാവയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ ജർമ്മനി ഗോൾ നേടി ലീഡ് പിടിച്ചെങ്കിലും ഒൻപതാം മിനിറ്റിൽ മറുപടി നൽകി തെക്കേ അമേരിക്കൻ കരുത്തര ഇക്വഡോർ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് സൂചന നൽകി. ഒപ്പത്തിനൊപ്പം പൊരുതി കളിച്ച ഇക്വഡോർ ഒടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ച് പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ട് റൌണ്ടിന്റെ പടിവാതിൽ. ഇതാദ്യമായാണ് ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ വീഴ്ത്തുന്നത്. 77 മിനിറ്റിൽ ഗോൺസാലോ പ്ലാറ്റയാണ് ഇക്വഡോറിന്റെ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ കുറസോവയെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മറികടന്ന് ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ 7:64 മിനിറ്റുകളിൽ നിക്കോളസ് പെപ്പയുടെ ഇരട്ട ഗോളുകളാണ് ഐവറി കോസ്റ്റിനെ മിന്നും ജയം സമ്മാനിച്ചത്. ലോകകപ്പിൽ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കുറസോവ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്.
0: പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാന്റ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ടുണീഷ്

0: നയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94-ാം ജന്മവാർഷിക സ്മൃതിദിനമായ ജൂലൈ 15-ന് ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആന്റ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. കോതമംഗലം, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളുടെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ഇന്നലെ രാവിലെ മയക്കുവെടിവെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് വാർഡന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വനത്തിലേക്ക് തിരിച്ചുവിട്ടത്. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ, ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: അഥ വാർത്താഹ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഹ്യഃ നവദില്യാം സംയുക്തരാഷ്ട്രസംഘസ്യ മഹാസചിവസ്യ വിത്തീയ സ്വാസ്ഥ്യസ്യ വിശേഷാധിവക്ത്ര നെതർലാൻഡ് ദേശസ്യ രാജ്ഞ മാക്സിമ ഇത്യനയാ സഹ മിലിതവാൻ. സാമാജിക മാധ്യമ സന്ദേശെ ശ്രീമോദിനാ ഉക്തം യത് ഭാരതസ്യ ഡിജിറ്റൽ ക്രാന്തിഹി വിത്തീയ സേവാനാം സാരല്യം കൃത്വാ കഥം സാമാന്യ ജനാനാം ജീവനസ്യ സുഗമതാം വർദ്ധയതി ജനാൻ സശക്ത.
2: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും 7:45 മലയാള ഭാഷാ അധ്യാപകനായ അൻവർ സൈഫുദ്ദീൻ പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പ്രത്യേക പരിപാടിയും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പർ

ഭക്തിഗാനങ്ങൾ അവസാനിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം യുകെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജേജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future.
0: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു ഗുവാഹത്തി എന്നിവിടങ്ങളിലെ NCP മേഖലാ ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം നീങ്ങിയതോടെ രാജ്യത്ത് പാചകവാതക ലഭ്യത മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഗാർഹികേതര LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. LPG നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന LPG ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2,000 രൂപയിൽ നിന്ന് 3,500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5,000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6,000 രൂപയും ചെലവ് വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5,000 രൂപയും 60 പേജുള്ളതിന് 6,000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തരസൂചികകൾ www.neet.nta.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 ആണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശപോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്.
2: ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-2 ഗോളുകൾ കട്ടിമറിച്ചാണ് ലാറ്റിൻ അമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ 1-3 ഗോളുകൾക്കാണ് ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വേ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാലന്റിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് ജയം. ബംഗ്ലാദേശ് ഉയർത്തി 137 റൺ വിജയലക്ഷ്യം. 19 പന്ത് ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലന്റിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188 ആയി. 1520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2,500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി BD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുപെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് റംസീന ബീഗം ചെണ്ടിപ്പുര.

0: பாட்டு பெட்டி. ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കവരത്തി ആർ സി ടി റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാനറ ബാങ്കിലാണ്. അവിടെ ഒരു സാറുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയാണ്. പേരൊന്ന് പറയാമോ സാർ?
1: എന്റെ പേര് ഷാമിർ നവാസ്, ഞാൻ കൽപ്പേനി സ്വദേശിയാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ കാനറ ബാങ്കിന്റെ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്തു വരുന്നു.
0: സാറിന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താമോ?
1: എനിക്ക് ഒരു മോനും വൈഫുമാണ് ഇവിടെ എന്റെ കൂടെ, അവരെ കവർത്തിയിലുണ്ട്. കൽപ്പേനി സ്വദേശികളാണ് അവരും. എന്റെ വൈഫിന്റെ പേര് ജസീമ ജാസ്മിൻ, ഒരു മോനാണ്. മോന്റെ പേര് മിഷാൽ നവാസ്, അവന് ഇവിടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്?
1: ഈ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ RCT എന്നാണ് അതിന്റെ ഒരു ഷോർട്ട് ഫോം. രാജ്യവ്യാപകമായിട്ട് ഇന്ത്യയിലുടനീളം ഉള്ള ഒരു സംരംഭമാണ് ഈ RCT എന്നുള്ളത്. അപ്പോ നമ്മുടെ ഇടയിലുള്ള യുവതിയുവാക്കൾ, തൊഴിൽ രഹിതരായ യുവതിയുവാക്കളെ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ പരിപാടിയാണ് RCT. അപ്പൊ അത് എല്ലാ സ്ഥലത്തും അതാത് സ്ഥലത്തുള്ള ലീഡ് ബാങ്ക് ആണ് ഈ ഒരു സ്ഥാപനം നടത്തി വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലക്ഷദ്വീപില് കാനറ ബാങ്കാണ് ലക്ഷദ്വീപിന്റെ ലീഡ് ബാങ്ക്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ കാനറ ബാങ്ക് ആണ് ഇവിടെ ലക്ഷദ്വീപിൽ ഈ RCT ഫംഗ്ഷൻ ചെയ്തു വരുന്നത്.
0: ഇവിടെ ഇപ്പോൾ എത്ര തരം കോഴ്സുകളുണ്ട്?
1: നമ്മൾ RCT മൊത്തത്തില് 10, 60, 70 പരം കോഴ്സുകളുണ്ട്. RCT കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. നമുക്കൊരു 6 ദിവസം മുതൽ ടോട്ടൽ മാക്സിമം ഒരു 45-60 ദിവസം വരെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ നടത്തി വരുന്നത്. അപ്പൊ നമ്മുടെ ദ്വീപിലെ കണ്ടീഷന് യോജിച്ച നമുക്ക് കൂടുതൽ ഡിമാൻഡ്സ് ഉള്ള പ്രോഗ്രാംസുകൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 10-ലധികം പ്രോഗ്രാംസ്, വിവിധ പ്രോഗ്രാംസ്, 10-ൽ കൂടുതൽ വ്യത്യസ്ത പ്രോഗ്രാംസ് വ്യത്യസ്ത ദ്വീപുകളിലായിട്ട് ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈലറിങ്, പിന്നെ എംബ്രോയിഡറി, പപ്പട്ട് പിക്കിൾ, മസാല പൗഡർ മേക്കിംഗ്, പിന്നെ സോഫ്റ്റ് ടോയ്സ് മേക്കിംഗ്, ക്രിയേറ്റീവ് ജ്വല്ലറി മേക്കിംഗ്, ജൂട്ട് കോയർ പ്രൊഡക്ട്സ് മേക്കിംഗ്, അങ്ങനെ തുടങ്ങിയ പല പ്രോഗ്രാംസുകളും നമ്മൾ RCT ലക്ഷദ്വീപിൽ ചെയ്തു വരുന്നുണ്ട്.
0: ഈ തൊഴിൽ സ്ത്രീകൾക്ക് മാത്രമാണ് ഉള്ളത്, ഇല്ല പുരുഷന്മാർക്കും ഉണ്ടോ?
1: ഇല്ല, തീർച്ചയായിട്ടും. പക്ഷെ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് സ്ത്രീകളാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മള് ദീപശ്രീ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സ്ത്രീകൾക്ക് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ജോബ് റോൾസ്, ടൈലറിങ് ആണെങ്കിലും വുമൻസ് ടൈലറിങ് ആണ്, അതുപോലെ എംബ്രോയിഡറി ആണെങ്കിലും, ഫാസ്റ്റ് ഫുഡ് ആണ്, പപ്പട്ട് പിക്കിൾ, അപ്പൊ ഇതൊക്കെ കൂടുതലും സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്സ് ആയതുകൊണ്ട് നമുക്ക് സ്ത്രീകൾ ഉണ്ടാവുന്നുണ്ട്. ഞങ്ങള് പുരുഷന്മാർക്കായിട്ട് പ്ലംബിംഗ് ആൻഡ് സാനിറ്റേഷന്റെ ഒരു പ്രോഗ്രാം കൂടെ ചെയ്തിരുന്നു. ഇപ്പോഴും നമ്മൾ ഈ വർഷവും കൂടി ആ ഒരു പ്രോഗ്രാം, അതുപോലെ 2-വീലർ മെക്കാനിക്, റഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, അപ്പൊ തുടങ്ങിയ പ്രോഗ്രാംസുകൾ നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോഗ്രാമുകൾ കൂടുതലായിട്ട് നമ്മൾ പുരുഷന്മാരെയും പ്രതീക്ഷിക്കുന്നുണ്ട്.
0: ട്രെയിനിങ്ങുകൾ ഇപ്പോൾ എത്ര മാസം കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്?
1: അങ്ങനെയല്ല, നമ്മൾ ഓരോരോ, ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ട്രെയിനിങ്ങിനും ഓരോരോ ഡ്യൂറേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ടൈലറിംഗ് ആണെങ്കിൽ 1 മന്ത് പ്രോഗ്രാം ആണ്. അതേസമയം ഈ പറഞ്ഞ പോലെ പപ്പട്ട് പിക്ക്, മസാല പൗഡർ മേക്കിംഗ് എന്നുള്ള പ്രോഗ്രാം ആണെങ്കിൽ അത് 20 ഡേയ്സ് ആണ്. അപ്പൊ അങ്ങനെ ഓരോരോ പ്രോഗ്രാംസ് അനുസരിച്ച്, ഇപ്പൊ പ്ലംബിംഗ് ആൻഡ് സാനിറ്റേഷൻ ആണെങ്കിൽ അത് 30 ഡേയ്സ് ആണ്. അപ്പൊ പ്രോഗ്രാംസ് അനുസരിച്ച് അതിന്റെ ഡ്യൂറേഷനിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1 വീക്കിന്റെ പ്രോഗ്രാം മുതൽ നമുക്കൊരു 60 ഡേയ്സിന്റെ പ്രോഗ്രാംസ് വരെ RCT ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു ട്രെയിനിങ് സ്ഥാപനം എന്തുകൊണ്ടാണ് ബാങ്കുകാർ ചെയ്യുന്നത്, ബാങ്കിന്റെ അധീനതയിൽ വരുന്നത് എന്നുള്ളത് ചിലപ്പോൾ തോന്നും. കാരണം ഈ നമ്മളൊരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് ചിലപ്പോൾ അവരൊരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് അവർക്ക് ഫൈനാൻസ് ആവശ്യമായിട്ട് വരും. അപ്പൊ അത് തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള എല്ലാ വായ്പകൾക്കും ലോണുകൾക്കും വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ സഹായങ്ങളും നമ്മൾ ഭാഗത്ത് നിന്നുണ്ടാവും, അത് ബാങ്കിൽ നിന്ന് കൊടുക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പരിശീലന കേന്ദ്രം ബാങ്കുകൾ രാജ്യവ്യാപകമായിട്ട് നടത്തുന്നത്.
0: ഇത്രയും നല്ലൊരു അറിവ് പങ്കുവച്ചതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. സാർ ഇപ്പോൾ ആകാശവാണിയിലെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: തീർച്ചയായിട്ടും. റേഡിയോ എന്നുള്ളത് ഒരു കാലത്ത് വളരെ, എല്ലാവരും റേഡിയോ മാത്രമായിരുന്നു നമ്മുടെ പ്രത്യേകിച്ച് ലക്ഷദ്വീപുകളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് TV മറ്റ് സോഷ്യൽ മീഡിയകളും കൂടുതലായിട്ടുണ്ട്. എന്നിരുന്നാലും തീർച്ചയായിട്ടും സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ റേഡിയോയിലെ പരിപാടികളും കേൾക്കുന്നുണ്ട്.
0: പിന്നെ ഈ ഫാട്ടുവെട്ടിയിലൂടെ സാറിന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: പൊതുവെ എനിക്ക് മാപ്പിളപ്പാട്ട് വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ മാപ്പിളപ്പാട്ടിലെ ഏതെങ്കിലും ഒരു നല്ല പാട്ട്, അത് ഞാൻ പ്രത്യേകിച്ച് ഒരു പാട്ടായിട്ട് പറയുന്നില്ല, കേൾക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട്.
0: ഡെഡിക്കേഷൻ ആർക്കാണ് സാർ ഈ പാട്ട്?
1: ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും.
0: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് വെച്ചുതരാം. സാർ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: ആകാശവാണി കവരത്തി പഠിപ്പും പൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ പഠിപ്പും പൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പഠിപ്പും പൊലിമയും എന്ന ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സാഹിത്യത്തിലെ ആധുനികവും പ്രാചീനവുമായ കവിത്രയങ്ങളെക്കുറിച്ചാണ്. അതിനായി ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ള അതിഥി മലയാള ഭാഷാ അധ്യാപകനായ അൻവർ സൈഫുദ്ദീൻ ഫൈസലാണ്. സാർ നമസ്കാരം.
1: നമസ്കാരം.
0: സാർ, നമ്മുടെ ശ്രോതാക്കൾക്കായി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ?
1: കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി ലക്ഷദ്വീപിലെ വിവിധ സ്കൂളുകളിൽ മലയാള ഭാഷാ അധ്യാപകനാണ്. ഇപ്പോൾ പി എം ശ്രീ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കവരത്തിയിലെ മലയാള ഭാഷാ അധ്യാപകനാണ്.
0: സാർ, നമ്മുടെ ഇന്നത്തെ വിഷയം കവിത്രയങ്ങളെക്കുറിച്ചാണല്ലോ. അപ്പോൾ എന്താണ് കവിത്രയം? എന്താണ് ആ വാക്കിന്റെ അല്ലെങ്കിൽ ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്നൊന്ന് പറയാമോ?
1: സമാന പ്രാധാന്യമുള്ള മൂന്ന് കവികളെ, ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലോ മേഖലയിലോ പ്രശസ്തരായ മൂന്ന് കവികളെ ഒരുമിച്ച് വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് കവിത്രയം. മലയാള സാഹിത്യത്തിൽ പ്രധാനമായും രണ്ട് രീതിയിലുള്ള കവിത്രയങ്ങളാണ് പറയാറ്. ഒന്ന് പ്രാചീന കവിത്രയമെന്നും മറ്റത് ആധുനിക കവിത്രയമെന്നും.
0: മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം ആരൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ?
1: പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ്.
0: ഇവരെ പ്രാചീന കവിത്രയം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയാമോ?
1: മലയാള സാഹിത്യത്തിന്റെ പ്രാരംഭ വളർച്ചയിൽ ഇവർ നൽകിയ സംഭാവനകളെ വിലയിരുത്തിയാണ് ഇവരെ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തി സാഹിത്യവും ഭാഷയുടെ വളർച്ചയും ഇവരിലൂടെയാണ് ശക്തിപ്പെട്ടത്.
0: അപ്പോൾ സാർ പറഞ്ഞ ഈ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട് എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ ഇവരുടെയൊക്കെ സാഹിത്യത്തിലോട്ടുള്ള സംഭാവന എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: പ്രാചീന കവിത്രയത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ചെറുശ്ശേരിയെക്കുറിച്ചാണ്. പ്രാചീന കവിത്രയത്തിൽ ഒന്നാമനായ ചെറുശ്ശേരി നമ്പൂതിരി ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാഷാകവിയാണ്. കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മന്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു അദ്ദേഹം. ഭക്തി, ഫലിതം, ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടേത്. സമകാലീനരായിരുന്ന മറ്റു ഭാഷാകവികളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ഈ ശൈലി. എങ്കിലും സംസ്കൃത ഭാഷയോട് കൂടുതൽ പ്രതിപത്തി പുലർത്തിയിരുന്ന മലനാട്ടിലെ കവികൾക്കിടയിൽ ഏറെ പ്രശസ്തനായിരുന്നു ചെറുശ്ശേരി. കൃഷ്ണഗാഥയാണ് പ്രധാന കൃതി. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലാണ്. സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. ഇനി എഴുത്തച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലായി ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു. എഴുത്തച്ഛന്റെ യഥാർത്ഥ നാമം രാമാനുജൻ എന്ന് ചിലർ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തായിരുന്നു കവിയുടെ ജനനം. ഇപ്പോൾ ഈ സ്ഥലം തുഞ്ചൻ പറമ്പ് എന്നറിയപ്പെടുന്നു. എഴുത്തച്ഛന്റെ ജീവചരിത്രം ഐതിഹ്യങ്ങളാലും അർദ്ധസത്യങ്ങളാലും മൂടപ്പെട്ട് കിടക്കുകയാണ്. അബ്രാഹ്മണനായിട്ടും വേദപഠനവും സംസ്കൃത പഠനവും തരമാക്കിയ എഴുത്തച്ഛൻ നാനാദിക്കിലേക്കുള്ള ദേശാടനങ്ങൾക്ക് ശേഷം തൃക്കണ്ടയൂരിൽ താമസമാക്കി. എഴുത്തച്ഛൻ എന്നുള്ളത് ഒരു ജാതിപ്പേരല്ലെന്നും സ്ഥാനപ്പേരാണെന്നും എഴുത്തച്ഛനു ശേഷം പിന്തലമുറയിൽപ്പെട്ടവർ ഈ നാമം ജാതിപ്പേരായി ഉപയോഗിക്കാനുണ്ടായതെന്നും കരുതപ്പെടുന്നു. കവിയുടെ കുടുംബ പരമ്പരയിൽ ചിലരാണ് പെരിങ്ങോടിനടുത്ത ആമക്കാവ് ക്ഷേത്ര പരിസരത്ത് വസിച്ചു പോരുന്നതെന്നും വിശ്വാസങ്ങളുണ്ട്. എഴുത്തച്ഛന് മുമ്പും നല്ല മലയാളത്തിൽ ചെറുശ്ശേരി, നമ്പൂതിരിയുടെ പ്രശസ്തമായ കാവ്യങ്ങൾ വന്നിരുന്നിട്ടും

0: രാമാനുജൻ എഴുത്തച്ഛനെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായി കരുതിപ്പോരുന്നു. എഴുത്തച്ഛനാണ് 30 അക്ഷരമുള്ള വട്ടെഴുത്തിനു പകരം 51 അക്ഷരമുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തിയതെന്നാണ് ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ വിശ്വാസം. പ്രൊഫസർ കെ പി നാരായണ പിഷാരടി തുടങ്ങിയ ചരിത്രകാരന്മാരുടെ നിരീക്ഷണത്തിൽ ഹരിശ്രീ ഗണപതേയ നമഃ എന്ന് മണലിലെഴുതിയ അക്ഷരമെഴുത്ത് കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്ന സമ്പ്രദായവും എഴുത്തച്ഛൻ തുടങ്ങിയതാണത്രേ. എഴുത്തച്ഛൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് അങ്ങനെയാവാം. ഇനി കുഞ്ചനമ്പ്യാരെക്കുറിച്ച് പറയുമ്പോൾ 18 നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമേ തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളലിനു വേണ്ടി എഴുതപ്പെട്ടവയാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് കൃതികളുടെ മുഖമുദ്ര. മലയാളത്തിലെ ഹാസ്യകവികളിൽ അഗ്രഗണീയനാണ് നമ്പ്യാർ. ചന്ദ്രികാവീതി, ലീലാവീതി തുടങ്ങിയ രൂപങ്ങളും വിഷ്ണുവിലാസം, രാഘവീയം എന്നീ മഹാകാവ്യങ്ങളും അദ്ദേഹത്തിന്റേതായി വിശ്വസിക്കപ്പെടുന്നു. നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രേഖകളൊന്നുമില്ലെങ്കിലും ലഭ്യമായ അറിവ് വെച്ച് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കടി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കിള്ളിക്കുറിശിമംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു ജനനം എന്ന് കരുതപ്പെടുന്നു. ബാല്യകാല വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം പിതാവിനോടൊപ്പം പിതൃദേശമായ കിടങ്ങൂരിലെത്തി. തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഇക്കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു.
1: ഇപ്പോൾ നമ്മൾ പ്രാചീന കവിത്രയങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഇനി നമുക്ക് ആധുനിക കവിത്രയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങളിൽ പെടുന്നത്?
0: തീർച്ചയായും ആധുനിക കവിത്രയത്തിലേക്ക് വരുമ്പോൾ പാശ്ചാത്യ സാഹിത്യത്തിന്റെ സ്വാധീനം മൂലം മലയാള സാഹിത്യ ലോകത്ത് വന്ന മാറ്റങ്ങളെ ആധുനിക സാഹിത്യമെന്ന് വിവക്ഷിക്കുന്നു. കൊളോണിയൽ വിദ്യാഭ്യാസ വ്യവസ്ഥകൾ മൂലം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുമായുള്ള ബന്ധം, ഗദ്യസാഹിത്യത്തിന് ലഭിച്ച പ്രാധാന്യം, നിഘണ്ടുക്കളുടെയും വ്യാകരണ ഗ്രന്ഥങ്ങളുടെയും ആവിർഭാവം തുടങ്ങിയവ ആധുനിക മലയാള സാഹിത്യത്തിന്റെ മുഖമുദ്രകളാണ്. 1907 രചിച്ച വീണപൂവ് എന്ന ചെറുകാവ്യത്തിലൂടെ മഹാകവിയായ കുമാരനാശാൻ ആ നവീനതയുടെ വിപ്ലവത്തിന് അരങ്ങൊരുക്കി എന്ന് വേണം പറയാൻ. ചിന്താവിഷ്ഠയായ സീത, നളിനി, ലീല, പ്രരോധനം, ചണ്ഡാലഭിക്ഷുകി, ദുരവസ്ഥ എന്നിവയാണ് ആശാന്റെ പ്രധാന ഖണ്ഡകാവ്യങ്ങൾ. പുഷ്പവാടി, വനമാല, മണിമാല എന്നീ കവിതാ സമാഹാരങ്ങളുമുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ രാജയോഗത്തിന്റെ പരിഭാഷ, ബാലരാമായണം എന്നിവയാണ് ആശാന്റെ മറ്റ് പ്രധാന കൃതികൾ. മണിപ്രവാളകൃതികൾ, കൈകൊട്ടി കളിപ്പാട്ടുകൾ, വാൽമീകി രാമായണ വിവർത്തനം, ചിത്രയോഗ മഹാകാവ്യം, സംസ്കൃത നാടക പരിഭാഷകൾ തുടങ്ങിയവയുമായി സാഹിത്യരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന വെള്ളത്തോൾ നാരായണ മേനോനാണ് രണ്ടാമതായി ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട മഹാകവി. അദ്ദേഹത്തിന്റെ ബധിരവിലാപം എന്ന ലഘുകാവ്യത്തിലൂടെ പുതിയ കാവ്യസരണിയുടെ മുഖ്യ പ്രയോക്താക്കളിലൊരാളായി അദ്ദേഹം മാറി. ഗണപതി, പന്തനസ്ഥനായ അനിരുദ്ധൻ, ഒരു കത്ത്, ശിഷ്യനും മകനും, അച്ഛനും മകളും, മഗ്ദലന മറിയം എന്നിവയാണ് വെള്ളത്തോളിന്റെ ഖണ്ഡകാവ്യങ്ങൾ. 8 ഭാഗങ്ങളുടെ സാഹിത്യമഞ്ജരി പ്രകൃതി സൗന്ദര്യത്തിന്റെയും ദേശീയതയുടെയും കവിയായിരുന്ന വെള്ളത്തോളിന്റെ പ്രധാന കൃതികളിലൊന്നാണ്. കേരളത്തോടും ഭാരതത്തോടുമുള്ള ഭക്തിയും പ്രേമവും അദ്ദേഹത്തിന്റെ കവിതയെ കാൽപ്പനിക സുന്ദരമാക്കി. പദസൗന്ദര്യം കൊണ്ടും ലാളിത്യം കൊണ്ടും അവ ജനപ്രിയമായി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതും വെള്ളത്തോളായിരുന്നു. ഉള്ളൂരിനെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മഹാപണ്ഡിതനായിരുന്നു. കവിതയിൽ മാത്രമല്ല ഗവേഷണത്തിലും സാഹിത്യ ചരിത്രരചനയിലും യശസ്തംഭമായി നിൽക്കുന്നു അദ്ദേഹം. സംസ്കൃതത്തിന്റെയും നിയോ ക്ലാസിസത്തിന്റെയും പാരമ്പര്യത്തിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹം ആശാനും വെള്ളത്തോളിനും പിന്നിലായി ആ കാവ്യസരണിലേക്ക് എത്തിച്ചേർന്നതാണ്. ഉള്ളൂരിന്റെ ഉമാകേരള മഹാകാവ്യം കിടയറ്റ രചനയായി പരിഗണിക്കപ്പെടുന്നു.
1: ഇപ്പൊ സാറ് കവിത്രയങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ കവിത്രയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രാചീന കവിത്രയങ്ങളിൽ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഈ പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചെറുശ്ശേരിക്ക് ഗാഥാപ്രസ്ഥാനം, എഴുത്തച്ഛന് കിളിപ്പാട്ട് പ്രസ്ഥാനം, കുഞ്ചൻ നമ്പ്യാർക്ക് തുള്ളൽ പ്രസ്ഥാനം. ഈ 3 പ്രസ്ഥാനങ്ങളാണ് പ്രാചീന കവിത്രയുമായി ബന്ധപ്പെട്ട് പറയാവുന്ന പ്രസ്ഥാനങ്ങൾ. നമുക്ക് ഗാഥ പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. ഗാഥ എന്ന വാക്കിന് ഗാനം എന്നർത്ഥം. പഴയകാലത്ത് ദ്രാവിഡ വൃത്തങ്ങളിൽ രചിച്ച കാവ്യങ്ങളെ പൊതുവെ ഗാഥ എന്ന് വിളിച്ചിരുന്നു. ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ് ഈ പദം മലയാളത്തിൽ ആദ്യമായി പ്രയോഗിച്ചു കാണുന്നത്. ഗാംഭീര്യത്തെക്കാൾ ലാളിത്യത്തിനാണ് ഈ ഗാനരീതിയിൽ പ്രാധാന്യം. മലയാളത്തിന്റെ ലാളിത്യവും പ്രസന്നതയും തെളിഞ്ഞു നിൽക്കുന്ന കൃഷ്ണഗാഥയാണ് ഗാഥാപ്രസ്ഥാനത്തിലെ നെടുനായകമായ കൃതി. കൃഷ്ണഗാഥയെക്കുറിച്ച് പറയുമ്പോൾ മധ്യകാല മലയാളത്തിന്റെ മികവുറ്റ രചനയായ കൃഷ്ണഗാഥയ്ക്ക് കൃഷ്ണപ്പാട്ടെന്നും പേരുണ്ട്. പാട്ടും മണിപ്രവാളവും അരങ്ങുവാണിരുന്ന കാലത്ത് ശുദ്ധ മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു മഹാകാവ്യം എന്ന നിലയ്ക്ക് ഈ കൃതി പ്രാധാന്യമർഹിക്കുന്നു. സംസ്കൃതത്തിലെ മഹാകാവ്യങ്ങളെ മാതൃകയാക്കിക്കൊണ്ടാണ് ഈ കാവ്യരചന നടത്തിയിട്ടുള്ളത്. എന്നാൽ ഗാനാത്മക വൃത്തമായ മഞ്ചരിയിലാണ് ഈ കാവ്യത്തിന്റെ ഭൂരിഭാഗവും എഴുതപ്പെട്ടിട്ടുള്ളത് എന്നതൊഴിച്ചാൽ മലയാളത്തിൽ മഹാകാവ്യ ലക്ഷണമുള്ള ആദ്യ കൃതിയായി കൃഷ്ണഗാഥയെ കാണാം. ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയാണ് കൃഷ്ണഗാഥയിലെ പ്രമേയം. ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള

0: തകാത. ഗാഥാ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ധാരാളം പറയാനുണ്ട്. നമുക്ക് എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. എഴുത്തച്ഛനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞു. കിളിയെക്കൊണ്ട് പാടിക്കുന്ന പാട്ട് എന്ന നിലയിൽ കിളിപ്പാട്ട് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാവ്യപ്രസ്ഥാനം മലയാളത്തിൽ പ്രതിഷ്ഠമാവുന്നത് എഴുത്തച്ഛനോടുകൂടിയാണ്. അതിനു മുമ്പും അരയന്നം, കുയിൽ, വണ്ട് മുതലായവയെക്കൊണ്ടൊക്കെ പാടിച്ചിരുന്ന സമ്പ്രദായം ഭാഷയിലുണ്ടായിരുന്നു. തമിഴിലും കിളിവിടുത്ത് എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എങ്കിലും ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ സ്ഥാനം നേടുന്നത് എഴുത്തച്ഛന്റെ കിളിപ്പാട്ടുകളിലൂടെയാണ്. എഴുത്തച്ഛൻ കിളിപ്പാട്ട് രീതി സ്വീകരിച്ചതിന് പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അറം പറ്റാതിരിക്കാൻ വേണ്ടിയെന്നും സരസ്വതീ ദേവിയുടെ കയ്യിലുള്ള ശുഖത്തെ അനുകരിച്ചുകൊണ്ടെന്നും പുരാണ കഥാകർത്താവായ ശുഖമഹർഷിയെ ഓർത്തുകൊണ്ടാണെന്നും തമിഴിലെ പൈങ്കിളിക്കണ്ണി, പരാവരക്കണ്ണി എന്നീ വൃത്തങ്ങളെ അനുകരിച്ചാണെന്നുമൊക്കെ പല വാദഗതികളുണ്ട്. എന്നാൽ അതിനൊന്നും വേണ്ടത്ര ആധികാരികതയില്ല. കിളിപ്പാട്ടിൽ ഉപയോഗിക്കുന്ന പല വൃത്തങ്ങളും തമിഴ് വൃത്തങ്ങളുമായി സാദൃശ്യമുള്ളതായി കാണാം. കേക, കാകളി, കളകാഞ്ചി, അന്നനട എന്നിവയാണ് പ്രധാന കിളിപ്പാട്ട് വൃത്തങ്ങൾ. എഴുത്തച്ഛന്റെ കൃതികളിലൂടെ ഇവയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചു. പാട്ട്, മണിപ്രവാളം എന്നിവയുടെ സമ്യക്കായ മേളനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കാവ്യസരണിയാണ് എഴുത്തച്ഛൻ ഉദ്ഘാടനം ചെയ്തത്. എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണ കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും മാത്രം മതി കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ സമ്പന്നമാക്കാൻ. ഇനി നമുക്ക് കുഞ്ചനമ്പ്യാരുടെ തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ച് പരിശോധിക്കാം. കേരളത്തിലെ നാടോടി കലാരൂപങ്ങളിൽ പലതിലും പലതരത്തിലുള്ള തുള്ളലുകൾ നിലനിന്നിരുന്നുവെങ്കിലും ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ തുള്ളൽ എന്ന കലാരൂപം അവതരിപ്പിക്കപ്പെട്ടത് കുഞ്ചനമ്പ്യാരുടെ കാലത്താണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നിലവിലുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. കൂത്തിന് വിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ ഉറക്കം തൂങ്ങുന്നത് കണ്ട ചാക്യാർ നമ്പ്യാരെ കണക്കറ്റ് ആക്ഷേപിക്കുന്നു. അപമാനിതനായ നമ്പ്യാർ അതിനുള്ള പകരം വീട്ടൽ എന്ന നിലയിൽ അന്ന് രാത്രി തന്നെ ഒരു തുള്ളൽ കഥ നിർമ്മിച്ച് പിറ്റേ ദിവസം കൂത്തിന്റെ സമയത്ത് കളിത്തട്ടിൽ കയറി തുള്ളൽ അവതരിപ്പിച്ചു. കൂത്തിന്റെ കാണികളൊക്കെ തുള്ളൽ കാണാനായി ചെന്നിരുന്നുവെന്നും പറയുന്നു. അതിശയോക്തിപരമായി ഈ കഥ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നറിയില്ല. എന്തായാലും ഒരൊറ്റ ദിവസം കൊണ്ട് ചിട്ടപ്പെടുത്താവുന്ന ഒരു കലാരൂപമല്ല തുള്ളലെന്ന് നിസ്സംശയം പറയാം. ഒരുപക്ഷെ ഏറെ നാളായി താൻ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കലയെ പെട്ടെന്നൊരു അവസരം കിട്ടിയപ്പോൾ നമ്പ്യാർ അവതരിപ്പിച്ചതാവാം. ഹാസ്യപ്രധാനമായൊരു സാഹിത്യരൂപമാണ് തുള്ളൽ കവിതകൾ. അതിനാൽ തന്നെ അതിന് പെട്ടെന്ന് സ്വീകാര്യതയും ലഭിച്ചിരിക്കണം. ദൃശ്യവും ശ്രാവ്യവുമായ ഒരു കലാരൂപമാണ് തുള്ളൽ. അമ്പലപ്പുഴ പ്രദേശങ്ങളിൽ നടപ്പുണ്ടായിരുന്ന പടയണി എന്ന പ്രാചീന കലാരൂപം പരിഷ്കരിച്ചാണ് തുള്ളൽ സൃഷ്ടിച്ചതെന്ന വാദവുമുണ്ട്. പ്രാചീനകാലം മുതൽ അനുക്രമമായി വളർന്ന് രൂപാന്തരം പ്രാപിച്ചു വന്ന ചില നൃത്തരീതികൾ തുള്ളലിൽ പ്രയോഗിച്ചിട്ടുണ്ട്. തുള്ളൽ പ്രധാനമായും മൂന്ന് വിധമാണ്: ശീതങ്കം തുള്ളൽ, പറയൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ. കേരളത്തിലെ ആദിമ നിവാസികളുടെ ജാതിമാനം സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്പ്യാർ തുള്ളലുകൾക്ക് നാമകരണം ചെയ്തതെന്ന് AD ഹരിശർമ്മ അഭിപ്രായപ്പെടുന്നു. ഈ പേരുകളിൽ നിന്ന് തന്നെ അവരുടെ ഉദ്ഭവസ്ഥാനം മനസ്സിലാക്കാം. തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രാചീന കവിത്രത്തിലെ ഏറ്റവും ജനകീയനായ കവി എന്ന ബഹുമതി കുഞ്ചൻ നമ്പ്യാർക്ക് അവകാശപ്പെട്ടതാണ്. സാമാന്യ ജനങ്ങളുടെ ആസ്വാദനത്തിനുതകുന്ന കലയും സാഹിത്യവുമൊന്നും അന്ന് കൂടുതലായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സംസ്കൃതം എല്ലാത്തിലും മേൽക്കോയ്മ നേടുന്നതായിരുന്നു അംഗീകൃത രീതി. എന്നാൽ നമ്പ്യാരാകട്ടെ സാമാന്യ ജനതയുടെ ആസ്വാദന നിലവാരത്തിനുതകുന്ന ഒരു കലാരൂപം തന്നെ വാർത്തെടുക്കുകയായിരുന്നു. അതിനുവേണ്ട സാഹിത്യം അദ്ദേഹം എഴുതിയതും സാധാരണക്കാരുടെ ഭാഷയിൽ തന്നെ. പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് താൻ മലയാളത്തിൽ കവിത എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ നമ്പ്യാർ തന്നെ പറയുന്നുണ്ട്. പടജനങ്ങളെന്ന് പറയുന്നത് അന്നത്തെ സാധാരണ ജനങ്ങളെയാണ്. അത്തരം ആളുകളെ രസിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഉതകുന്ന ഭാഷ ലളിതവും മധുരവുമായ മലയാളം തന്നെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമ്പ്യാരുടെ ഒട്ടുമിക്ക തുള്ളൽ കൃതികളും ആരംഭിക്കുന്നത് ദേവതാസ്തുതിയോടുകൂടിയാണ്. രുക്മിണി സ്വയംവരം, ഓട്ടംതുള്ളലും അത്തരത്തിൽ കൃഷ്ണസ്തുതിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ തുള്ളൽ പ്രസ്ഥാനം തികച്ചും ജനകീയമായിരുന്നു.
1: ഇപ്പൊ രണ്ട് കവിത്രയങ്ങളെക്കുറിച്ചും സാർ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആധുനിക കവിത്രയവും പ്രാചീന കവിത്രയവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: പ്രാചീന കവിത്രയം പ്രധാനമായും ഭക്തിയും ആത്മീയതയും കേന്ദ്രീകരിച്ചപ്പോൾ ആധുനിക കവിത്രയം സാമൂഹ്യ പരിഷ്കാരവും ദേശീയ ബോധവും മാനവിക മൂല്യങ്ങളും പ്രചരിപ്പിച്ചു. പ്രാചീന കവിത്രം മലയാള ഭാഷയ്ക്ക് ശക്തമായ അടിത്തറ പാകിയപ്പോൾ ആധുനിക കവിത്രയം അതിന്റെ നവോത്ഥാനത്തെ ഉയരങ്ങളിലേക്കെത്തിച്ചു. ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സമ്പന്നതയ്ക്ക് വഴിയൊരുക്കിയ ഈ മഹാകവികളെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം.
1: ഇന്ന് നമ്മളോടൊപ്പം ഇത്രയും സമയമുണ്ടായിരുന്നത് മലയാള ഭാഷാ അധ്യാപകനായ കൽപ്പേനി ദ്വീപ് സ്വദേശി അൻവർ സൈഫുദ്ദീൻ ഫൈസൽ. സർ, ഇത്രയും സമയം ഞങ്ങളുടെ ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഒരു ദിവസം വേറൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: समाचार प्रभात में आपका फिर स्वागत है। सरकार ने औद्योगिक और वाणिज्यिक एलपीजी उपभोक्ताओं के लिए गैर घरेलू एलपीजी की आपूर्ति पर सभी क्षेत्रीय प्रतिबंध हटा दिए हैं। एक रिपोर्ट।
4: एलपीजी की आपूर्ति को पश्चिम एशिया संकट से पहले के स्तर पर बहाल कर दिया गया है। पेट्रोलियम और प्राकृतिक गैस मंत्रालय ने कहा कि संकट के दौरान निलंबित थोक एलपीजी की आपूर्ति को पूर्व स्तर से 50% तक बढ़ा दिया गया है। इससे वाणिज्यिक और औद्योगिक उपभोक्ताओं को महत्वपूर्ण राहत मिली है। यह बहाली एलपीजी आपूर्ति की स्थिति में हाल ही में हुए सुधार के बाद की गई है। इस बीच सरकार ने पीएनजी कनेक्टिविटी के विस्तार की प्रतिबद्धता दोहराई है। नीतिका गुप्ता, आकाशवाणी समाचार, नई दिल्ली।
3: अंतर्राष्ट्रीय मुद्रा कोष आईएमएफ ने कहा है कि ईरान संघर्ष के आर्थिक प्रभाव और ऊर्जा की बढ़ती कीमतों के बावजूद भारत वैश्विक आर्थिक विकास का प्रमुख चालक बना हुआ है।
5: अंतर्राष्ट्रीय मुद्रा कोष की संचार निदेशक जूली कोजेक ने कहा है कि मजबूत घरेलू मांग के समर्थन से भारत की अर्थव्यवस्था अनुकूल बनी हुई है। मुद्रा कोष ने वित्त वर्ष 2026-27 में भारत की अर्थव्यवस्था के 6.5% की वृद्धि दर का अनुमान बरकरार रखा है। ये अनुमान अप्रैल में किए गए संशोधन के अनुरूप है। सुश्री कोजेक ने कहा कि वर्तमान वित्त वर्ष की पहली तिमाही में भारतीय अर्थव्यवस्था ने उम्मीद से बेहतर प्रदर्शन किया है। उन्होंने कहा कि आईएमएफ पश्चिम एशिया युद्ध विराम और होर्मुज डमरू मध्य के फिर से खुलने को वैश्विक अर्थव्यवस्था के लिए सकारात्मक मानता है। उन्होंने बताया कि तेल की कीमतें अपने उच्चतम स्तर से नीचे आ गई हैं, लेकिन युद्ध से पहले के स्तर से लगभग 10% अधिक हैं। समाचार कक्ष से मैं मुकेश कुमार।
3: सरकार ने पासपोर्ट आवेदन शुल्क में वृद्धि की है। 36 पृष्ठों वाले नए पासपोर्ट या पासपोर्ट को फिर से जारी करने के लिए अब ₹2,500 शुल्क देना होगा। विदेश मंत्रालय की अधिसूचना के अनुसार पासपोर्ट संशोधन नियम 1 जुलाई से प्रभावी होंगे।
6: पासपोर्ट की नई शुल्क संरचना के अंतर्गत तत्काल श्रेणी में 36 पृष्ठों वाले नए पासपोर्ट या पासपोर्ट को फिर से जारी करने की लागत ₹5,000 होगी। 60 पृष्ठों वाले साधारण पासपोर्ट या पासपोर्ट को फिर से जारी करने की लागत ₹3,500 होगी और तत्काल श्रेणी के पासपोर्ट के लिए ये लागत ₹6,000 होगी। वर्तमान में 36 पृष्ठों वाले पासपोर्ट की लागत ₹1,500 और 60 पृष्ठों वाले पासपोर्ट की लागत ₹2,000 है। खोए या क्षतिग्रस्त 36 पृष्ठों वाले पासपोर्ट के बदले में नया सामान्य पासपोर्ट जारी कराने के लिए ₹5,000 का शुल्क देना होगा। वहीं खोए या क्षतिग्रस्त 60 पृष्ठों वाले पासपोर्ट के बदले में नया सामान्य पासपोर्ट जारी करने के लिए ₹6,000 का शुल्क लिया जाएगा। सुपर्णा की रिपोर्ट के साथ समाचार कक्ष से अमीशा।
3: गृह मंत्री अमित शाह की अध्यक्षता में आज नई दिल्ली में नार्को कोऑर्डिनेशन सेंटर की 10वीं शीर्ष स्तरीय बैठक होगी। बैठक में केंद्रीय मंत्रालयों, राज्य सरकारों और मादक पदार्थों की रोकथाम से जुड़ी एजेंसियों के प्रतिनिधि मादक पदार्थों की तस्करी और दुरुपयोग से निपटने के प्रयासों को मजबूत करने पर चर्चा करेंगे। गृहमंत्री मादक पदार्थों के नियंत्रण पर 2026-29 का दृष्टि पत्र जारी करेंगे। युवा कार्यक्रम और खेल मंत्रालय मेरा युवा भारत के माध्यम से आज राष्ट्रीय नशा मुक्ति प्रतियोगिता की शुरुआत करेगा। ये प्रतियोगिता नशीली दवाओं के दुरुपयोग और अवैध तस्करी के विरुद्ध अंतर्राष्ट्रीय दिवस के अवसर पर शुरू की जाएगी। विकसित भारत के लिए नशा मुक्त युवा अभियान के अंतर्गत इसे आयोजित किया जा रहा है। देश भर के युवा इस ऑनलाइन प्रतियोगिता में 15 जुलाई तक भाग ले सकेंगे। राष्ट्रीय परीक्षा एजेंसी एनटीए ने उम्मीदवारों के लिए नीट यूजी की पुनर्परीक्षा के उत्तर कुंजी को चुनौती देने के लिए विंडो खोल दी है। पुनर्परीक्षा 21 जून को आयोजित की गई थी। एनटीए ने सोशल मीडिया पोस्ट में बताया कि उत्तर कुंजी www.neet.nta.in पर उपलब्ध है। उम्मीदवार 28 तारीख तक प्रति प्रश्न ₹200 शुल्क देकर प्रश्नों को चुनौती दे सकते हैं। चुनौती स्वीकार होने पर यह शुल्क वापस कर दिया जाएगा। केंद्रीय संस्कृति मंत्री गजेंद्र सिंह शेखावत ने कल नई दिल्ली में आपातकाल के 50 वर्ष पूरे होने पर वर्ष भर आयोजित कार्यक्रमों के समापन समारोह में भाग लिया। ये कार्यक्रम 1975 में घोषित आपातकाल के दमनकारी दौर को याद करने और लोकतांत्रिक मूल्यों को सुदृढ़ करने की गतिविधियों की श्रृंखला का समापन समारोह था। इस अवसर पर श्री शेखावत ने आपातकाल के दौरान लोकतंत्र पर आए संकट का उल्लेख किया।
7: 25 जून 1975 को जो भारतीय लोकतांत्रिक इतिहास की सबसे वेदनापूर्ण दर्दनाक रात्रि थी, उस काल रात्रि को जब संविधान की आत्मा पर ग्रहण लगाने का प्रयास किया गया, न केवल संविधान के मुख पर कालिक पोतने का काम हुआ, अभी तो संविधान की आत्मा नागरिकों की स्वतंत्रता, अभिव्यक्ति की आजादी और नागरिकों के मौलिक अधिकार, उन सबको एक महत्वाकांक्षी शासक की अति महत्वाकांक्षा के चलते हुए स्थगित कर दिया गया।
3: कृषि और किसान कल्याण तथा ग्रामीण विकास मंत्री शिवराज सिंह चौहान आज उत्तराखंड के रुद्रपुर में खेत बचाओ अभियान कार्यक्रम में किसानों से बातचीत करेंगे। इस दौरान श्री सिंह कृषि क्षेत्रों का दौरा करेंगे, फसलों की स्थिति का जायजा लेंगे और किसानों से कृषि संबंधी विभिन्न मुद्दों पर चर्चा करेंगे। वेनेजुएला की नेशनल असेंबली के अध्यक्ष जॉर्ज रोड्रिगेज ने कहा है कि भूकंप से मृतकों की संख्या 188 हो गई है, जबकि 1520 लोग इसमें घायल हुए हैं।
8: वेनेजुएला में कल आए दो शक्तिशाली भूकंपों से चारों ओर तबाही का मंजर फैला हुआ है। मलबे में अभी भी 200 से अधिक लोग फंसे हुए हैं। राजधानी कराकास में भूकंप में लगभग 3000 परिवार बेघर हुए हैं। वेनेजुएला की कार्यवाहक राष्ट्रपति डेल्सी रोड्रिगेज ने आपात स्थिति घोषित कर दी है। अगले आदेश तक कक्षाएं और गैर आवश्यक गतिविधियां स्थगित कर दी गई हैं। प्रधानमंत्री नरेंद्र मोदी ने वेनेजुएला में आए भीषण भूकंप से हुई तबाही पर गहरा दुख व्यक्त किया है। उन्होंने कहा कि भारत सभी प्रभावित लोगों के साथ एकजुटता से खड़ा है। श्री मोदी ने वेनेजुएला को हर संभव सहायता का आश्वासन दिया। राष्ट्रपति रोड्रिगेज ने भारत की ओर से सहायता की पेशकश पर आभार व्यक्त करते हुए कहा कि इस मुश्किल घड़ी में यह भारत और वेनेजुएला के बीच मजबूत संबंधों को दर्शाता है। सुपर्णा की रिपोर्ट के साथ समाचार कक्ष से कृष्णकांत।
3: आज देश के विभिन्न हिस्सों में आशुराए मुहर्रम पूरी श्रद्धा के साथ मनाया जा रहा है। ये दिन पैगंबर मोहम्मद के पोते हजरत इमाम हुसैन और उनके साथियों की शहादत की याद दिलाता है। फीफा फुटबॉल विश्व कप में अमेरिका के न्यू जर्सी में इक्वाडोर ने जर्मनी को 2-1 से हराकर बड़ा उलटफेर करते हुए नॉकआउट दौर में प्रवेश कर लिया है। इससे पहले आइवरी कोस्ट ने कुरासाओ को 2-0 से हराकर पहली बार प्रतियोगिता के नॉकआउट दौर में जगह बनाई है। आईसीसी महिला टी20 क्रिकेट विश्व कप में भारत ने बांग्लादेश को 5 विकेट से हरा दिया। पहले बल्लेबाजी करते हुए बांग्लादेश ने निर्धारित 20 ओवर में 8 विकेट पर 136 रन बनाए। जवाब में भारत ने 17वें ओवर में 5 विकेट पर विजयी लक्ष्य हासिल कर लिया। और अब आज के समाचार पत्रों की सुर्खियों के साथ हैं नवीन सक्सेना।
9: धन्यवाद जागृति। आज प्रकाशित अखबारों ने अलग अलग खबरों को अपनी सुर्खी बनाया है। पंजाब केसरी ने प्रथम पृष्ठ पर सचित्र शीर्षक दिया है, वेनेजुएला में भूकंप से तबाही, 10,000 लोगों के मरने की आशंका, अब तक 200 से ज्यादा शव बरामद। नवभारत टाइम्स की खबर है, वेनेजुएला में डबल भूकंप, पत्र लिखता है लोगों को भूकंप से कुछ ही सेकंड पहले एंड्रॉयड फोन पर चेतावनी मिली थी। हिंदुस्तान ने अपने संपादकीय पृष्ठ पर वेनेजुएला का दर्द बयां किया है, भूकंप ने न केवल वेनेजुएला में भारी तबाही मचाई है बल्कि वैज्ञानिकों और नगर नियोजकों को नए सिरे से सोचने पर मजबूर कर दिया है। दुनिया में जिन क्षेत्रों में तीव्र भूकंप की आशंका है वहां विशेष सावधानी रखने की जरूरत है। ऐसे इलाकों में ऊंची और कमजोर इमारतों से बचना चाहिए। श्रीराम मंदिर में चढ़ावा चोरी मामले पर जनसत्ता के शब्द हैं, नकदी और कीमती सामान गिनने में शामिल 8 प्राथमिकी। दैनिक भास्कर ने पासपोर्ट नियम में संशोधन को सुर्खी बनाया है। पासपोर्ट के नियम बदले, 14 साल बाद बढ़ी फीस, 1 जुलाई से पासपोर्ट बनवाना ₹1,000 महंगा होगा। दैनिक जागरण की खबर है, पासपोर्ट नागरिकता का प्रमाण पत्र नहीं है, सरकार के दावे ने बढ़ाई एनआरसी की जरूरत, लोकसत्ता ने भी सरकार का वक्तव्य दिया है, पासपोर्ट विदेश यात्रा का दस्तावेज। देशबंधु के शब्द हैं। एनसीईआरटी की किताब में आपातकाल का अध्याय शामिल, लोकतंत्र के सामने बड़ी चुनौती के रूप में किया गया है वर्णन।
3: और अंत में मुख्य समाचार एक बार फिर। प्रधानमंत्री नरेंद्र मोदी और नीदरलैंड्स की महारानी मैक्सिमा ने भारत में डिजिटल सार्वजनिक व्यवस्था में हुए क्रांतिकारी परिवर्तन पर चर्चा की। सरकार ने वाणिज्यिक एलपीजी आपूर्ति को पश्चिम एशिया संकट से पहले के स्तर पर बहाल किया, सभी प्रतिबंध हटाए। अयोध्या में श्रीराम जन्मभूमि के दान में हेराफेरी के मामले में 8 नामजद और कई अज्ञात लोगों के विरुद्ध पुलिस में मामला दर्ज। अंतर्राष्ट्रीय मुद्रा कोष ने कहा, ईरान संघर्ष के आर्थिक प्रभाव और ऊर्जा की बढ़ती कीमतों के बावजूद भारत वैश्विक आर्थिक विकास का प्रमुख चालक बना हुआ है। और फीफा फुटबॉल विश्व कप में इक्वाडोर ने जर्मनी को 2-1 से हराकर नॉकआउट दौर में प्रवेश किया। इसके साथ ही समाचार प्रभात का ये अंक समाप्त हुआ। नमस्कार।
10: आकाशवाणी प्रेजेंट्स मॉर्निंग न्यूज। गुड मॉर्निंग, आई एम अनुजा कुमार। द हेडलाइंस। प्राइम मिनिस्टर नरेंद्र मोदी एंड क्वीन मैक्सिमा ऑफ नेदरलैंड्स डिस्कस इंडियाज डिजिटल पब्लिक इंफ्रास्ट्रक्चर लेड रिवोल्यूशन। गवर्नमेंट रेस्टोर्स commercial LPG supplies to pre-crisis levels, withdraws sectoral restrictions. FIR lodged against 8 named accused and several unidentified persons in connection with Ayodhya Ram Mandir donation case. IMF says India continues to be major driver of global economic growth despite economic impact of Iran conflict and higher energy prices. In football, Ecuador advanced to FIFA World Cup knockout stage, beating Germany 2-1 in New Jersey. And in cricket, Shefali Verma powers India to 5-wicket win over Bangladesh in Women's T20 World Cup in Manchester. And now the news in detail. Prime Minister Narendra Modi met Queen Maxima of the Netherlands, the UN Secretary-General's Special Advocate for Financial Health, in New Delhi yesterday. Mr. Modi stated that during the meeting, they discussed how India's digital public infrastructure-led revolution is making financial services more accessible and affordable, enhancing ease of living and empowering people at scale. The Prime Minister added that India remains committed to sharing its experience with partner countries across the world. Prime Minister Modi will be on a state visit to Seychelles from the 27th to 29th of this month to attend the Golden Jubilee celebrations of the National Day of Seychelles as the guest of honour. Prime Minister last visited Seychelles in 2015. External Affairs Ministry said in a statement that a contingent of the Indian Defence Forces along with 2 Indian Navy ships will participate in the celebrations. During the visit, the Prime Minister will hold talks with President of Seychelles, Dr. Patrick Hermeni, and review the full spectrum of bilateral cooperation and exchange views on regional and international issues of mutual interest. Prime Minister will also address the National Assembly of Seychelles and interact with members of the Indian diaspora. Union Home Minister Amit Shah will chair the 10th apex-level meeting of the Narco Coordination Centre in New Delhi today. The meeting, being organised by the Narcotics Control Bureau, NCB, will bring together representatives of central ministries, state governments and drug law enforcement agencies to review and strengthen efforts to combat drug trafficking and drug abuse across the country. On the occasion, Mr. Shah will release the vision document on narcotics control 2026-29, which has been prepared through extensive consultations with various stakeholders. The Home Minister will also release the NCB Annual Report 2025 and inaugurate newly built NCB zonal offices in Jammu and Guwahati. In a major relief to industrial and commercial LPG consumers, government has removed all sectoral restrictions on the supply of non-domestic packed LPG and restored supplies to the levels prevailing prior to the West Asia crisis. More from our correspondent.
4: The Ministry of Petroleum and Natural Gas said in a statement that the supply of bulk LPG, which had been suspended at the onset of the crisis, has been relaxed by 50% of the pre-crisis consumption levels, providing significant relief to commercial and industrial consumers. The restoration follows the recent improvement in the LPG supply situation. The government has also decided to reduce the diversion of C3, C4 streams to LPG pool. During the West Asia crisis, the government had issued orders under the Essential Commodities Act requiring C3, C4 streams to be utilized exclusively for LPG production, diverting them from petrochemical and other downstream uses to augment domestic LPG production. The enhanced allocation of C3, C4 streams for non-LPG uses will be implemented while ensuring that the domestic LPG availability remains unaffected and aggregate indigenous LPG production is maintained at not less than 40 TMT per day. The government has directed all marketing companies to continue maintaining comprehensive data on commercial and industrial LPG consumers to facilitate efficient planning and supply management. It has reiterated its commitment to expanding PNG connectivity. With Suparna, Nitika Gupta, Akashwani News, Delhi.
10: The government has hiked the fees for application of passports, with a 36-page fresh passport or reissue of passport now costing 2,500 rupees. The Passports Amendment Rules 2026 will come into force with effect from 1st of July. In a notification, the Ministry of External Affairs said that under the new fee structure, a fresh passport or reissue of passport under Tatkal will cost 5,000 rupees. The fee for 60-page ordinary passport or reissue will be 3,500 rupees, and under Tatkal, this will attract 6,000 rupees. In case of an ordinary passport in lieu of lost or damaged passport containing 36 pages, a sum of 5,000 rupees will be charged. For an ordinary passport in lieu of lost or damaged passport containing 60 pages, the cost will be 6,000 rupees. The National Testing Agency or NTA has opened a window for candidates to challenge the provisional answer keys for the NEET UG 2026 re-exam, which was held on the 21st of this month. The NTA announced that the answer keys are now available at www.neet.nta.in. Students can challenge questions for a fee of 200 rupees per question until the 28th of this month. This fee is fully refundable if the challenge is accepted. Further, the NTA has opened a portal for candidates who appeared for the re-exam to confirm and update their bank account details for fee refunds. The deadline to update the bank details is the 30th of this month. The Ashura-e-Muharram is being observed with due reverence and solemnity in different parts of the country today. The day marks the martyrdom of Prophet Muhammad's grandson, Hazrat Imam Hussein, and his companions who laid down their lives for upholding truth, righteousness and justice in Karbala. Taziyah processions will be taken out on the occasion. The majlis or religious meetings highlighting the supreme sacrifice of Karbala martyrs are also being organized. Elaborate security arrangements have been made on the occasion. This is Akashwani giving you the news. For quick news updates round the clock, follow us on X handle at AIR News Alerts. And for details of these stories and more, log on to our website www.newsonair.gov.in and download the News on AIR app. Uttar Pradesh government has taken strict action in the Sri Ram Janmabhoomi Tirth Kshetra donation case, with the first FIR registered against 8 named accused and other unidentified persons. The FIR was filed following recommendations by the Special Investigation Team, SIT, constituted on the directions of the Chief Minister Yogi Adityanath. The case was registered at the Sri Ram Janmabhoomi Police Station based on the written complaint of trust member Krishna Mohan. The FIR names Avinash Shukla, Anukalp Mishra, Lavkush Mishra, Manish Kumar Yadav, Karunesh Pandey, Ram Shankar Mishra, Subhash Srivastav and Sri Ram Shankar Yadav alias Tinu, along with other unidentified accused. Union Culture Minister Gajendra Singh Shekhawat participated in New Delhi in the closing ceremony of year-long programs commemorating 50 years of the emergency yesterday. The event marked the culmination of a series of activities organized to remember the period and reaffirm democratic values. On the occasion, the Union Minister visited the long-lived democracy and digital district repository exhibitions. Addressing the gathering, Mr. Shekhawat stated that the program was dedicated to honoring the unsung heroes of the freedom struggle, strengthening constitutional democracy and celebrating India's cultural legacy.
11: 55 years ago, on 25th June 1975, India witnessed one of the darkest nights in the history of its democracy. It was night when an attempt was made to suppress the spirit of the Constitution and undermine its values. The freedom guaranteed by the Constitution, including citizens' liberty, freedom of expression, and fundamental rights, were curtailed under the rule of an overly ambitious government.
10: The International Monetary Fund IMF has said that India continues to be a major driver of global economic growth despite the economic impact of the Iran conflict and higher energy prices. Addressing a regular IMF press briefing, Julie Kozak, director of IMF's communications department, said India's economy has remained resilient despite external headwinds supported by robust domestic demand. We have a report.
12: The International Monetary Fund said it continues to project India's economy to grow by 6.5% in fiscal year 2026-27, maintaining the upward revision made in April. Julie Kozak said the forecast reflected strong momentum carried over from last year and the reduction in US tariff rates, which helped cushion the impact of the global energy shock. Ms. Kozak also said India's economy had continued to outperform expectations during the first quarter of the calendar year.
13: India's economy has been growing robustly, and it has been supported particularly by very strong domestic demand within India. We had projected growth at 6.5% in fiscal year 26-27, and that was a slight upgrade. That was in April, and that was a slight upgrade compared to what we had had in January. So 6.5% is still quite strong growth. We see that there's strong momentum that has continued in the first quarter of this calendar year.
12: She further said the IMF viewed the recent ceasefire in the West Asia and progress towards reopening the Strait of Hormuz as positive developments for the global economy. She noted that oil prices have retreated from their peak but remained around 10% above pre-war levels, while some other commodity prices have also begun to ease. The IMF is expected to provide updated global economic projections on 8th of July. Chirag Jha, Akashwani News, Delhi.
10: In Venezuela, death toll after two powerful earthquakes has risen to 235. More than 1,500 people have been injured. Rescuers are searching through rubble in a rush to save lives after earthquakes struck near the capital yesterday. In Caracas and the nearby coastal city of La Guaira, people could be heard calling for help from under the debris of collapsed buildings. The first 7.2 magnitude quake was followed seconds later by an even stronger shock of 7.5 magnitude, both occurring close to the surface, making the destruction more severe. The country's interim president, Delcy Rodriguez, has declared a state of emergency. On to sports now. In the FIFA World Cup, Ecuador advanced to the knockout stage, beating Germany 2-1 in a group E clash at the New Jersey Stadium early this morning. Gonzalo Plata turned savior as the resilient Ecuador pulled off a stunning 2-1 come-from-behind victory against Germany. Earlier, Ivory Coast also secured their place in the knockout stage for the first time with a comfortable 2-0 victory over Curaçao in Philadelphia today. Nicolas Pepe scored a dynamic double for Ivory Coast to end Curaçao's campaign on a disappointing note. Later, both Japan and Sweden stormed into the knockout round as they played a 1-1 draw in the Group F clash at the Dallas Stadium this morning. Japan will now face five-time champions Brazil in the round of 32. Meanwhile, Netherlands outclassed Tunisia 3-1 in Kansas City to top Group F and set up a round of 32 clash with Morocco. In the ICC Women's T20 World Cup, India defeated Bangladesh by 5 wickets in a Group A clash in Manchester, England last night. Opting to bat first, Bangladesh posted 136 for 8 in the stipulated 20 overs. With this win, India have 6 points in Group A from 3 wins and 1 loss. And now for a look at today's newspapers, it's over to Sarabjit Kaur.
14: Thank you, Anuja. Government lifts Iran war-linked curbs on commercial LPG, writes Hindustan Times. A headline in the Indian Express writes, from Sunday, India will resume tourist visas for Bangladesh nationals. Netra, India's airborne surveillance platform, gets final operational nod, states the Hindu. Sportspersons will now be allowed to carry javelins and bulky sports equipment on trains, even if they exceed the prescribed dimensions, according to the Railway Ministry, except pole vaults, informs the Pioneer. Another headline in the Pioneer writes, government expands QR code tracking to key drug categories to curb counterfeits. And finally, millions breathe easy. As the Times of India reports, CBSE students already in standards 7th to 9th with foreign language can keep their current combination till 10th. And with that, it's back to you, Anuja.
10: Thank you, Sarabjit. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi and Queen Maxima of Netherlands discuss India's digital public infrastructure-led revolution. Government restores commercial LPG supplies to pre-crisis levels, withdraws sectoral restrictions. FIR lodged against 8 named accused and several unidentified persons in connection with Ayodhya Ram Mandir donation case. IMF says India continues to be major driver of global economic growth despite economic impact of Iran conflict and higher energy prices. In football, Ecuador advanced to FIFA World Cup knockout stage, beating Germany 2-1 in New Jersey. And in cricket, Shefali Verma powers India to 5-wicket win over Bangladesh in Women's T20 World Cup in Manchester. And with that, we end the morning news. Have a nice day.
15: ആകാശവാണി കവരത്തി. ഇപ്പോൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പ്രത്യേക പരിപാടി കേൾക്കാം.
16: ആകാശവാണി കവരത്തി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാനും ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനുമുള്ള അഭ്യർത്ഥനയാണ് ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് ലഹരിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ലഹരിയിൽ നിന്ന് മോചനം നേടുന്നതിൽ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പങ്കിനെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാനെത്തിയിരിക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവർത്തിയിലെ മെഡിക്കൽ ഓഫീസർ സിദ്ധ, ഡോക്ടർ ഇസ്വാന ഷെഹസാദി, നാഷണൽ ഹെൽത്ത് മിഷനിൽ കൌൺസിലറായി ജോലി ചെയ്യുന്ന AFG സാഗർ AB, സാമൂഹ്യ പ്രവർത്തകരായ താഹ മാളിക, ആസിഫ് അലി. നമസ്കാരം ഡോക്ടർ, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം.
17: നമസ്കാരം, ഞാൻ ഡോക്ടർ റിസ്വാന ഷെഹസാദി, സിദ്ധ മെഡിക്കൽ ഓഫീസർ, ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ, കവരത്തി.
16: ലഹരി ഉപയോഗത്തിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു?
17: ലഹരി ഉപയോഗം ഇന്ന് ലോകമെമ്പാടും കാണപ്പെടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസിൽ ഒന്നാണ്. ഇത് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഇത് കുടുംബത്തെയും സമൂഹത്തെയും അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷനെ വരെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ്. പലരും അതൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്തോ കൗതുകം കൊണ്ടോ കൂട്ടുകാര സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയിലോ ആണ് ലഹരി ഉപയോഗം ആരംഭിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു ഹാബിറ്റ് ആവും, പിന്നെ അതൊരു ഡിപ്പെൻഡൻസ് ആവും, പിന്നെ അഡിക്ഷനിലോട്ട് എത്തും. ഈ ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇല്ലാതെ പറ്റില്ല, പറ്റില്ലതില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിപ്പോ തിരിച്ചറിവ് വരുമ്പോഴത്തേക്കും സാധാരണ ജീവിതത്തിലോട്ടുള്ള തിരിച്ചുപോക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും.
16: ലഹരിയിലേക്ക് ഒരിക്കൽ അടിമപ്പെട്ടാൽ അതിൽ നിന്ന് തിരികെ വരാൻ കഴിയില്ലെന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചികിത്സയിലൂടെയും കൗൺസിലിംഗിലൂടെയും ലഹരിയിൽ നിന്ന് മുക്തി നേടാനാകുമോ?
17: അഡിക്ഷനിൽ റിക്കവറി തീർച്ചയായിട്ടും പോസിബിൾ ആണ്. എന്നാൽ അതിന് ഏറ്റവും വേണ്ടത് ആ വ്യക്തിയുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും, വ്യക്തിയുടെ മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ വളരെ പ്രധാനമാണ്. അതില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലഹരി അഡിക്ഷൻ ഒരു ബാഡ് ഹാബിറ്റ് മാത്രമല്ല, മറിച്ച് അതൊരു ക്രോണിക് മെഡിക്കൽ കണ്ടീഷൻ കൂടിയാണ്. അതായത് ഒരു ലഹരി അഡിക്ഷൻ എന്നുള്ളത് ഒരു ചീത്ത ശീലം അല്ലെങ്കിൽ ചീത്ത സ്വഭാവം എന്നതിനേക്കാൾ ഉപരി അതൊരു രോഗാവസ്ഥയാണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് മനസ്സുണ്ടെങ്കിൽ നിർത്താമല്ലോ, ഞാൻ തുടങ്ങിയിട്ടുള്ള ഒരു ശീലമല്ലേ, എനിക്ക് നിർത്താൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അതിനെ കാണാതെ മറ്റു രോഗങ്ങൾക്ക് എങ്ങനെയാണോ ചികിത്സ ആവശ്യമുള്ളത് അതുപോലെ തന്നെ ചികിത്സയും അത് സംബന്ധമായിട്ടുള്ള എല്ലാ കെയറും ചികിത്സയും പരിചരണവും ആവശ്യമായിട്ടുള്ള ഒരു രോഗമായിട്ട് തന്നെ ആദ്യമായിട്ട് ഇതിനെ കാണണം. ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്കും ചികിത്സയുടെ ഭാഗമായിട്ട് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് മെഡിക്കേഷൻസ് ഇന്റേണലിയോ എക്സ്റ്റേർണലിയോ ഉള്ള മെഡിക്കേഷൻസ് കൊടുക്കാം, കൗൺസിലിംഗ് ചെയ്യാം, ഗ്രൂപ്പ് കൗൺസിലിംഗ്സ്, ഫാമിലി കൗൺസിലിംഗ്സ്, അങ്ങനെ വിവിധ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ്സ് ഉണ്ട്. പിന്നെ തെറാപ്പീസ് ഉണ്ട്, ബിഹേവിയറൽ തെറാപ്പി, മോട്ടിവേഷണൽ തെറാപ്പി, അങ്ങനെ ഉള്ള തെറാപ്പീസ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് ചില രോഗികൾക്ക് ഡിറ്റോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് കൗൺസിലിംഗ് തന്നെയാണ്. പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നതിന് പിന്നിൽ വെറും ഒരു കൗതുകത്തിന്റെ പുറത്ത് മാത്രമല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു സ്ട്രെസ് കുറയ്ക്കാനെന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്യും. സ്ട്രെസ് മാത്രമല്ല, ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോൺലിനെസ് തുടങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ്, അല്ലെങ്കിൽ ജോബിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ടൈപ്പ് ഓഫ് സ്ട്രെസ് കുറയ്ക്കുന്നതിന് ഭാഗമാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കൗതുകത്തിന് തുടങ്ങിയിട്ട് നിർത്താൻ പറ്റായ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, അതായത് ഇവരുടെ അഡിക്ഷൻ നിർത്താൻ അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ത് ബേസിസിലാണ് ഇവർ ഈ ഒരു രീതിയിലോട്ട് തിരിഞ്ഞത്, ആ ഒരു കാരണങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിയുകയും അവയെ ഹെൽത്തി വേയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുകയും നമ്മൾ കൗൺസിലിംഗിലൂടെ ചെയ്യും. കൂടാതെ ഈ കൗൺസിലിംഗിലൂടെ തിരിച്ചു വന്ന ആൾക്കാരെ വീണ്ടും അതിലോട്ട് തിരികെ പോകാനുള്ള കുറയ്ക്കാനും കൗൺസിലിംഗ് വഴി തന്നെ സാധിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് മാറ്റേണ്ടതുണ്ട്. അത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമില്ല, എന്നാലും പതുക്കെ പതുക്കെ ആണെങ്കിലും ആ ഒരു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയെ കുറ്റവാളിയായിട്ടോ ഒരു മോശം വ്യക്തിയായിട്ടോ കാണാതെ ചികിത്സ ആവശ്യമുള്ളൊരു രോഗിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പലരും സമൂഹത്തിന്റെ വിമർശനം ഭയന്നിട്ട് ചികിത്സ നേടാൻ ഭയക്കുന്ന പലരും ഉണ്ട്. സമൂഹത്തിന്റെ സപ്പോർട്ടിനേക്കാളും ബാക്കിയുള്ള സപ്പോർട്ടിനേക്കാളും ഏറ്റവും ആദ്യം വേണ്ടത് ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ്. അതായത് കുടുംബങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ മനസ്സിലാക്കുകയും അവരെ കേൾക്കുകയും കരുതലോടെയും പിന്തുണ നൽകുമ്പോൾ തന്നെ നമുക്ക് റിക്കവറി ഫാസ്റ്റ് ആവും. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ശീലിക്കുക, എക്സസൈസുകൾ, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലിക്കുകയും പിന്നെ നല്ല കൂട്ടുകെട്ട്, അതായത് നമ്മുടെ കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള നല്ല ഒരു കൂട്ടുകെട്ട് തുടങ്ങിയവയൊക്കെ ഈ അഡിക്ഷൻ റിക്കവറിയെ ഒരുപാട് സഹായിക്കും. ഇത് ആദ്യം വേണ്ടത് നമുക്ക് ഇപ്പൊ എന്താ, ഞാനിതിന് അഡിക്റ്റാണ്, ഇതൊരു രോഗമാണെന്ന് നമ്മൾ കൂടെയുള്ളവർ രോഗിയെ തിരിച്ചറിയിപ്പിക്കും വിധം പെരുമാറുകയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. എന്നിട്ട് ഈ അസുഖത്തിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് നമ്മുടെ രീതിക്ക് ഏതാണ് യോജിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം, ഏത് ട്രീറ്റ്മെന്റ് ആണ് ആവശ്യമെന്ന് മനസ്സിലാക്കി ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അഡിക്ഷൻ ട്രീറ്റബിൾ ആണ്, റിക്കവറി റിയൽ ആണ്. അപ്പോ ലഹരിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ ലഹരിയിൽ നിന്ന് തീർച്ചയായിട്ടും മുക്തി നേടാം. അപ്പോ ജീവിതത്തെ തീർച്ചയായിട്ടും ഒരു പുതിയ പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും.
18: നമ്മൾ ഓർമ്മിക്കേണ്ടത് റിക്കവറി ബിഗിൻസ് വിത്ത് അക്സെപ്റ്റൻസ്, അതായത് ഐ ഹാവ് എൻ അഡിക്ഷൻ ആൻഡ് ഐ വോണ്ട് ടു മൂവ് ഫോർവേഡ് വിത്ത് ട്രീറ്റ്മെന്റ് എന്ന ആ ഒരു തിരിച്ചറിവാണ് ലഹരി മുക്തിയിലേക്കുള്ള ഏറ്റവും ആദ്യ ചുവടുവെപ്പ്. ശരിയായ ചികിത്സയും പിന്തുണയും ലഭിച്ചാൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും മടങ്ങി വരാൻ സാധിക്കും.
16: ഡോക്ടർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രവണത എന്താണ്?
17: ഒരു ഡോക്ടർ എന്ന രീതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോർമലൈസേഷൻ തന്നെയാണ്. അതായത് ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സാധാരണവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ലക്ഷദ്വീപിന്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കുറച്ചു കാലം മുമ്പ് വരെ ഡ്രഗ് യൂസ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ഡ്രഗ് ആയിക്കോട്ടെ യൂസ് ചെയ്യുന്നത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യമാണ്, കുറ്റമാണ്, വേറൊരാൾ അറിഞ്ഞാൽ അത് മോശം സംഗതിയാണെന്ന രീതിക്ക് ചിന്തിക്കുന്ന ആ ഒരു സമൂഹത്തിൽ നിന്നും മാറി അതൊരു നോർമൽ തിങ് ആണ്, അത് ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കാവുന്ന കാര്യമാണ് എന്ന രീതിക്ക് ചിന്തിക്കുന്ന തരത്തിൽ സമൂഹത്തിന്റെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടീനേജേഴ്സിൽ കോളേജ് കുട്ടികളിലൊക്കെ കൂടിയിരിക്കുമ്പോൾ ജസ്റ്റ് ഫോർ എ ഫൺ, ജസ്റ്റ് വൺ ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ പിന്നീട് അത് അഡിക്ഷനിലോട്ട് നയിക്കും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോഴത്തേക്കും അത് മാറാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഓർക്കാം, അഡിക്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല ഒരാളും ഈ ഡ്രഗ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. എല്ലാവരും കരുതുന്നത് ഞാനൊന്ന് ട്രൈ ചെയ്യുകയാണ്, ഞാനൊന്ന് പരീക്ഷിക്കുകയാണ്, എനിക്ക് എപ്പോ വേണമെങ്കിലും നിർത്താം, എനിക്ക് എന്റേതായിട്ടുള്ള കൺട്രോൾ ഉണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്, ഇത് കുടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് പറ്റും, എനിക്ക് കൺട്രോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഈ എക്സ്പെരിമെന്റേഷൻ പതുക്കെ ഹാബിറ്റായിട്ട് മാറും, പിന്നെ ആ ഹാബിറ്റ് ഡിപ്പെൻഡൻസിലോട്ട് മാറും, പിന്നെ പതുക്കെ അഡിക്ഷനിലോട്ടാവും, പിന്നെ അഡിക്ഷനിലോട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കവർ ആയിട്ട് വരാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും കൂട്ടുകാരുടെ പ്രഷറാണ്. അതായത് ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ കമ്പനിക്ക് ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ മാത്രം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മോശം ആളാവുമോ അല്ലെങ്കിൽ കൂട്ടുകാരെ നഷ്ടപ്പെടുമോ എന്ന് പറയുന്ന ഒരു ഭയം കാരണം പലരും നോ പറയാൻ മടിക്കുന്നു. പക്ഷെ റിയൽ ഫ്രണ്ട്സ് ഒരിക്കലും നമ്മളെ ഒരു ഡ്രഗിലോട്ടോ മോശം സ്വഭാവത്തിലോട്ടോ തള്ളിവിടില്ല. അപ്പോൾ നമ്മളെ ലഹരിയിലോട്ട് തള്ളിവിടുന്നത് സുഹൃത്തുക്കളെയല്ല. പിന്നെ ഇങ്ങനെ അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കൽ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ. മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട് എനിക്ക്, ഇവിടെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാര് കുറ്റവാളികളെ പോലെ കാണുന്നു. പക്ഷെ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഞാൻ പറയുന്നത് ഡോണ്ട് ജഡ്ജ്. കാരണം ലഹരി അഡിക്ഷൻ ഒരു ചികിത്സിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ്. അവര് ഫ്രണ്ട്സ് എന്നോ അല്ലെങ്കിൽ ഫാമിലി സർക്കിൾ എന്നോ നമ്മളെ ഒരു സമൂഹത്തിൽ ഉള്ള ആളെന്നോ ഒരു രീതിക്ക് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ അഡിക്ഷൻ എന്നുള്ളത് ഒരു ചികിത്സിക്കാവുന്ന രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കി അയാളെ തിരികെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്.
16: ലഹരി ഉപയോഗം മനസ്സിനെ മാത്രമല്ല ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നറിയാം. കൂടുതലായി ഏത് അവയവത്തെയാണ് ഇത് ബാധിക്കുക?
17: തീർച്ചയായും ലഹരി ഉപയോഗം ശരീരത്തിലെ ഒരു അവയവത്തെ മാത്രമല്ല, മിക്കവാറുമുള്ള എല്ലാ പ്രധാന അവയവങ്ങളെയും സാരമായിട്ട് തന്നെ ബാധിക്കാം. അത് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. തലച്ചോറിനെ ഇത് ബാധിക്കുന്നതിലൂടെ നമുക്ക് ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, പിന്നെ പഠനശേഷി കുറയുക, പഠന വൈകല്യങ്ങൾ ഉണ്ടാവുക, ഡിസിഷൻ മേക്കിംഗ്, അതായത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് പറയുക, ശരിയും തെറ്റും തിരിച്ചറിയാനും വിലയിരുത്താനുള്ള കഴിവ് പറയുക, പിന്നെ ശരീരത്തിന്റെ പ്രതികരണ വേഗത കുറയുക തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. മാനസികാരോഗ്യ രംഗത്ത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, പാനിക് അറ്റാക്സ്, സ്ലീപ് ഡിസോർഡേഴ്സ്, മൂഡ് സ്വിങ്സ്, അഗ്രസീവ് ബിഹേവിയർ, സൈക്കോസിസ്, പിന്നെ ഹാലുസിനേഷൻസ്, പിന്നെ സൂയിസൈഡൽ തോട്ട്സ്, പല ആത്മഹത്യാ ശ്രമങ്ങൾക്ക് പിന്നിലും മദ്യവും മയക്കുമരുന്നുകളും ഒരു പ്രധാന ഘടകമായി കാണപ്പെടുന്നുണ്ട്. ഇതല്ലാതെ തന്നെ എല്ലാതരം മേജർ ഓർഗൻസിനെയും ലഹരി ഉപയോഗം സാരമായിട്ട് തന്നെ ബാധിക്കും. ലിവറിലാണെങ്കിൽ ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, ലിവർ ഫെയിലിയർ പോലുള്ള മാരകമായ കണ്ടീഷൻസ് വരാം. ഒരിക്കലും ഈ ഗുരുതരമായിട്ടുള്ള ലിവർ ഡിസീസസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ജീവിതകാലം മുഴുവൻ നമുക്ക് അനുഭവിക്കേണ്ടി വരും. പിന്നെ പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, സ്ട്രോക്ക്, ബി പിയിലുള്ള വ്യതിയാനങ്ങൾ, ഹൈപ്പർ ടെൻഷൻ പോലുള്ള വ്യതിയാനങ്ങളൊക്കെ ഈ ലഹരി ഉപയോഗം കൊണ്ട് സംഭവിക്കാം. ഇത് റെസ്പിറേറ്ററിയും റെസ്പിറേറ്ററി ഹെൽത്തിനെയും ഡൈജസ്റ്റീവ് ഹെൽത്തിനെയും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും വരെ സാരമായിട്ട് ബാധിക്കും. പിന്നെ സ്ട്രെഞ്ച് കൊണ്ടുള്ള ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസായ എച്ച് ഐ വി എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി സി, സെപ്റ്റിസീമിയ തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ പകരാം. ഈ രോഗങ്ങൾ അവരെ മാത്രമല്ല അവരെ ഫാമിലിയെയും സമൂഹത്തെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നുണ്ട്. പല കുടുംബങ്ങളും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകരുന്നതിന്റെ പ്രധാന കാരണം ലഹരിയാണ്. അത് യൂത്തിലുള്ള ഇമ്പാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ കോളേജ് സ്റ്റുഡൻസിലോട്ടത് ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നുണ്ട്. ഒരു പരിധി വരെ പാരന്റ്സിനും ടീച്ചേഴ്സിനും ഇവരെ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ്, മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാതിരിക്കുക, അതായത് ഒരു ഡിപ്രസീവ് ബിഹേവിയേഴ്സ്, പിന്നെ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുക തുടങ്ങിയിട്ടുള്ള അവരുടെ തനതായ സ്വഭാവത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് കുട്ടികൾ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിനാൽ ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം, മാനസികമായിട്ടുള്ള ആരോഗ്യം, കുടുംബജീവിതം തുടങ്ങിയ എല്ലാ സാമൂഹിക ബന്ധങ്ങളെയും ബാധിക്കുന്ന ഒരു വലിയ ഗുരുതര ആരോഗ്യ പ്രശ്നമാണ്. അതിനുള്ള പ്രതിരോധ മാർഗം ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളത് മാത്രമാണ്.
19: ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചത്, ഒരുപാട് നന്ദി.
17: ലഹരിമുക്ത സമൂഹം എന്ന മഹത്തായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി എന്നെ ക്ഷണിച്ച് കവരത്തി ആകാശവാണി നിലയത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു.
19: ലഹരി ഉപയോഗം ആരോഗ്യത്തെ മാത്രമല്ല ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക ജീവിതത്തെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൗൺസിലറോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടുതലായി കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു വരികയാണ്. ഏത് പ്രായത്തിലുള്ളവരിലാണ് ഇപ്പോൾ ലഹരി ഉപയോഗം കൂടുതലായി കണ്ടുവരുന്നത്?
20: ലഹരി ഉപയോഗത്തിന് പ്രത്യേക വയസ്സ് പറയാറില്ലെങ്കിലും ഇപ്പോൾ പൊതുവായി ലഹരി ഉപയോഗം കൂടുതലായി കാണപ്പെടുന്നത് 15 മുതൽ 35 വയസ്സ് വരെയുള്ള കൗമാരക്കാരിലും യുവജനങ്ങളിലുമാണ്. പ്രത്യേകിച്ച് സ്കൂള് കോളേജ് വിദ്യാർത്ഥികളിലും യുവാക്കളിലുമാണ് കൂടുതലായി ലഹരി ഉപയോഗം കണ്ടുവരുന്നത്.
19: ഇന്നത്തെ സമൂഹത്തിൽ യുവാക്കൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും ഏറെ മാറിയിട്ടുണ്ട്. സാറിന്റെ അഭിപ്രായത്തിൽ ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് കുട്ടികളെയും യുവാക്കളെയും ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
20: മാനസിക സമ്മർദ്ദവും പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളാണ് ഒരു സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് മെക്കാനിസം ആണ് പ്രധാനമായി വരുന്നത്. പഠന കരിയർ സമ്മർദ്ദം ഉണ്ടാവുക, കടുത്ത മത്സര പരീക്ഷകൾ, ജോലിയില്ലായ്മ, കരിയറിനെ കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ യുവാക്കളിൽ വലിയ മാനസിക ഭാരമുണ്ടാക്കുന്നു. ഈ മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും വിഷാദങ്ങളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടുവാനാണ് പലരും ലഹരിയെ ആശ്വാസ മാർഗമായി തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൂട്ടുകാരുടെ ഒരു സ്വാധീനം. പീർ പ്രഷർ, സുഹൃത്തുക്കളുടെ നിർബന്ധമോ സ്വീകാര്യത നേടാനുള്ള ആഗ്രഹമോ അവരെപ്പോലെ മോഡേൺ ആകണം അല്ലെങ്കിൽ കൂളാകണം ആകാനും വേണ്ടി പലരും ലഹരി പരീക്ഷ നോക്കാറുണ്ട്. മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകള്, വിവാഹമോചനം അല്ലെങ്കിൽ കുടുംബത്തിൽ മുതിർന്നവരുടെ ലഹരി ഉപയോഗം എന്നിവ കുട്ടികളെ മാനസിക

0: അവസ്ഥയെ ബാധിക്കുകയും അവരെ ലഹരിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ലഹരി ഉപയോഗത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് മതിയായ ബോധവൽക്കരണം ലഭിക്കാത്തത് ഒരു പ്രധാന കാരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്.
1: നമ്മുടെ ദ്വീപിലെ നിരവധി ചെറുപ്പക്കാർ ഉപരിപഠനത്തിനും തൊഴിൽ ആവശ്യങ്ങൾക്കുമായി കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലും പോകാറുണ്ട്. പെട്ടെന്നുള്ള ഇവരുടെ ഈ മാറ്റം ലഹരിയുടെ കെണിയിൽ വീഴാനുള്ള സാഹചര്യം ഉണ്ടാക്കാറുണ്ടോ?
0: വലിയ നഗരങ്ങളിലേക്ക് പോകുന്ന എല്ലാ യുവാക്കളും ലഹരിയിലേക്ക് പോകുമെന്ന് പറയാനാവില്ല. എന്നാൽ പുതിയ സാഹചര്യങ്ങൾ, കൂടുതൽ സ്വാതന്ത്ര്യം, കൂട്ടുകാരുടെ സ്വാധീനം, മാനസിക സമ്മർദ്ദം എന്നിവ കാരണം അപകട സാധ്യത വർദ്ധിക്കാം. വലിയ നഗരങ്ങളിൽ ലഹരിമരുന്നുകളുടെ ശൃംഖലകൾ വളരെ വലുതാണ്, ശക്തവുമാണ്. ദ്വീപിൽ നിന്നുള്ള നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെ ഇവർ പെട്ടെന്ന് വലയിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളുമായി സ്ഥിരമായ ആശയവിനിമയം നിലനിർത്തുക, നല്ല സുഹൃത്ത് വലയങ്ങൾ തിരഞ്ഞെടുക്കുക, ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ബോധവൽക്കരിക്കുക എന്നിവ വളരെ പ്രധാനമാണ്.
1: ഇതിനെതിരെ എന്തെല്ലാം മുൻകരുതലുകളാണ് ദ്വീപിൽ സ്വീകരിച്ചിട്ടുള്ളത്?
0: ലഹരിക്കടത്ത് തടയാൻ കർശനമായ പരിശോധനകളും സുരക്ഷാ സംവിധാനങ്ങളുമാണ് ദ്വീപിൽ ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, നേവി, പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കടലിൽ നിരന്തരമായ പട്രോളിംഗും നിരീക്ഷണവും നടത്താറുണ്ട്. മാത്രമല്ല, ലക്ഷദ്വീപിൽ ലഹരിക്കെതിരെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നു. തുറമുഖങ്ങളിലും ജെട്ടികളും കർശന പരിശോധനകൾ നടത്തുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ പരിപാടികൾ, നിയമത്തിന്റെ കർശനമായ നിയമ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. പിന്നെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമായി പരിശീലനവും ബോധവൽക്കരണവും നടത്താറുണ്ട്. പ്രധാനമായി നമുക്ക് ഡി അഡിക്ഷൻ സെന്റർ, പിന്നെ ഓൺലൈൻ കൗൺസിലിംഗ് ഫെസിലിറ്റി, ടെലിമാനസ് പോലുള്ള കൗൺസിലിംഗ് ആരോഗ്യ വകുപ്പ് തുടങ്ങിയിട്ടുണ്ട്.
1: ഒരു കുട്ടി ലഹരിയിലേക്ക് നീങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിൽ നിന്നും അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. തുടക്കത്തിൽ തന്നെ ഇതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും?
0: മാതാപിതാക്കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടികളെ മാറ്റങ്ങൾ കണ്ടെത്താനാവും. അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ശാരീരിക ലക്ഷണങ്ങളാണ്. ഇപ്പോൾ കണ്ണുകൾ ചുവക്കുക, ഉറക്കക്രമത്തിൽ വ്യതിയാനം വരിക, പെട്ടെന്ന് ശരീരഭാരം കുറയുകയോ കൂടുകയോ ചെയ്യുക, ഭക്ഷണ ശീലങ്ങളിൽ മാറ്റം വരിക, അസാധാരണമായിട്ടുള്ള ഗന്ധം, ശരീരഗന്ധം, ദുർഗന്ധം, പിന്നെ വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക തുടങ്ങിയവയാണ് ശാരീരിക ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ പെരുമാറ്റത്തിൽ ഉള്ള ലക്ഷണങ്ങൾ പെട്ടെന്നുള്ള ദേഷ്യം, വാശി, വിഷാദം അല്ലെങ്കിൽ അമിതമായ സന്തോഷം, ഇങ്ങനെ മൂഡ് ഡിസോർഡർ, മൂഡ് സ്വിങ്സ് കാണിക്കുക, കുടുംബങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൽ, വീട്ടുകാർ സംസാരിക്കുന്നത് കുറയുക, രഹസ്യ സ്വഭാവം വർദ്ധിക്കൽ, മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന വിനോദങ്ങളിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ പെട്ടെന്ന് പിന്മാറുക, പിന്നെ ശ്രദ്ധക്കുറവ്, ഉത്തരവാദിത്തമില്ലായ്മ തുടങ്ങിയ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങളാണ്. അതുപോലെ മറ്റു ലക്ഷണങ്ങളാണ് വീട്ടിൽ നിന്ന് പണമോ വിലപിടിപ്പുള്ള സാധനങ്ങളോ കാണാതാവുക, കുട്ടികൾ അമിതമായി പണം ആവശ്യപ്പെടുക, എപ്പോഴും ഫോണിൽ രഹസ്യമായി സംസാരിക്കും, ഫോണിന്റെ പാസ്വേഡ് മറച്ചു വെച്ച് രക്ഷിതാക്കളിൽ നിന്ന് ഫോൺ മറച്ചു വെക്കുക തുടങ്ങിയ കാരണങ്ങളൊക്കെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളാണ്.
1: ഇതിനെ കുറിച്ചൊക്കെ നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
0: ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന ഒരു സാമൂഹിക വെല്ലുവിളിയാണ്. അതിനാൽ കുടുംബം, വിദ്യാലയങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, സമൂഹം എന്നിവയുടെ സംയുക്ത ഇടപെടലും ബോധവൽക്കരണവും ലഹരി ഉപയോഗം തടയുന്നതിൽ നിർണായകമാണ്. ലഹരിക്കെതിരായ പോരാട്ടം നിയമപാലകരുടേത് മാത്രമല്ല, മാതാപിതാക്കൾ, അധ്യാപകർ, യുവജനങ്ങൾ, സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ലഹരിമുക്ത ലക്ഷദ്വീപും ലഹരിമുക്ത ഇന്ത്യയും യാഥാർത്ഥ്യമാകുന്നത്.
1: സാറിന്റെ വിലപ്പെട്ട അറിവുകൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി.
0: അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗത്തിനും നിയമവിരുദ്ധ കടത്തിനുമെതിരായ ദിനത്തിൽ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ആകാശവാണിക്ക് എല്ലാവിധ ഭാവുകളും നന്ദിയും അറിയിക്കാം.
1: സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരെന്ന നിലയിൽ ഇത്തരം പ്രശ്നങ്ങളെ നേരിട്ട് കാണുകയും ആളുകളുമായി ഇടപെടുകയും ചെയ്യുന്ന സാമൂഹിക പ്രവർത്തകരുടെ അനുഭവങ്ങൾ കൂടി അറിയാം. നമസ്കാരം. ആകാശവാണി കവർത്തി നിലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം.
2: എന്റെ പേര് ആസിഫ് അലി എന്നാണ്, ഞാൻ കവരത്തി ദ്വീപ് സ്വദേശിയാണ്.
3: എന്റെ പേര് താഹാമാളി എന്നാണ്, ഞാൻ കവരത്തി സ്വദേശിയാണ്.
1: ഇന്ന് June 26 ലഹരി വിരുദ്ധ ദിനമാണല്ലോ. സമൂഹത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ലഹരി ഉപയോഗം കുടുംബങ്ങളെയും കുട്ടികളെയും യുവാക്കളെയും പ്രതികൂലമായി എങ്ങനെയെല്ലാം ബാധിക്കും?
3: ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് കുടുംബത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇത് മിക്ക കുട്ടികൾക്കും കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇത് കിട്ടുന്നത്. കാരണം പുക വലിക്കുന്ന ബാപ്പ, മുറുക്കുന്ന ഉമ്മമാര്, ഇത് ഒരു ചെറിയ കുട്ടി കണ്ടിട്ടാണ് വളരുന്നത്. അപ്പൊ അവര് നമ്മൾ പറയുന്നതിനേക്കാളും നമ്മൾ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ബാപ്പ ഇല്ലാത്ത സമയങ്ങളിൽ ഒരു സിഗരറ്റ് എടുത്ത് കൂട്ടുകാരുമായി പുറത്ത് വലിച്ചു തുടങ്ങുന്നു. ആ തുടക്കം

0: ആണ് പിന്നീട് മാരകമായ ലഹരികളിലേക്ക് ആ കുട്ടിയെ ചെന്ന് എത്തിക്കുന്നത്.
1: അത് ഇപ്പൊ കുടുംബങ്ങളെയും കുട്ടികളെയും ഇത് എങ്ങനെ ബാധിക്കുന്നെന്ന് പറഞ്ഞാല്, ഇപ്പൊ പറഞ്ഞപോലെ ഇപ്പൊ കുടുംബത്തിലും ഇത് ഒരുപാട് ആൾക്കാർ ഈ സ്മോക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് ചിലപ്പോൾ ഇത് കൂടുതലും ഇപ്പൊ നമ്മുടെ സ്മോക്ക് ചെയ്യുന്ന വാപ്പമാരെ എന്ത് ചെയ്യും, കുട്ടികളായിരിക്കും ഈ സിഗരറ്റ് വാങ്ങാനും ബീഡിയോ ഒക്കെ വാങ്ങാനും കടകളിലേക്ക് വിടുന്നത്. അപ്പൊ കുട്ടി അത് എങ്ങനെ ധരിക്കുന്നു, ഇതൊന്നും ഉപയോഗിച്ച ഒരു പ്രശ്നമുള്ള സാധനമല്ല. അപ്പൊ അങ്ങനെ കുട്ടി എന്ത് ചെയ്യും, ആദ്യമൊക്കെ ഒന്നും നോക്കില്ല, പിന്നെ ഇത് ബാപ്പയുടെ നിന്ന് എടുത്ത് ഇങ്ങനെ വലിച്ച്, അല്ലെ ബാപ്പ വലിച്ച കുറ്റി എടുത്ത് വലിക്കാൻ നോക്കും. അങ്ങനെയൊക്കെയാണ് കൂടുതലും സംഭവിക്കുന്നത്. കുട്ടികൾ കൂട്ടുകെട്ടിൽ പോകുമ്പോൾ അവരെവിടെയൊക്കെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ചില പല മാതാപിതാക്കളും ഇത് അന്വേഷിക്കുന്നില്ല. പിന്നീട് കുട്ടികളെ എന്ത് ചെയ്യുന്നു, കുട്ടികൾ കൂടുതൽ ഇതിലേക്ക് അടിമപ്പെട്ടതിന് ശേഷമാണ് ചില മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്. അപ്പൊ തിരിച്ചറിയുമ്പോഴൊക്കെ എന്ത് ചെയ്യും, കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്നു. നമുക്ക് ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ആൺകുട്ടികളായിരുന്നു, ഇന്നിപ്പോ ഒരുപാട് പെൺകുട്ടികൾ ഈ ലഹരിയിൽ അടിമപ്പെട്ടിട്ടുണ്ട് എന്നതിന് കാരണം നമ്മുടെ ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവരെ എത്രത്തോളം നമ്മൾക്ക് കരകയറ്റാൻ പറ്റുമെന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് സാമൂഹ്യ പ്രവർത്തനം ഞങ്ങളുടെ ഈ ഒരു സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യവും അത് തന്നെയാണ്. നമ്മൾ മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചേർത്ത് പിടിക്കുന്നില്ല. ഈ സമൂഹത്തിന് ഒരുപാട് പങ്കുണ്ട്. ഇത് ഒരു കുട്ടി ഒരാളെ ചീത്തയാക്കുന്ന ഒരു സമൂഹത്തിന് ഒരുപാട് പങ്കുണ്ട്. സമൂഹം അവനെ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഒരു ഭ്രാന്തനായ ഒരു വ്യക്തി, അയാൾ അയാളുടെ ഭ്രാന്ത് മാറിയാലും എന്ത് ചെയ്തു, പക്ഷേ അയാൾ ഭ്രാന്തൻ തന്നെയാണ്. കാരണം എന്താ, സമൂഹം അവനെ അംഗീകരിക്കാൻ മടിക്കുന്നു. അവൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞാൽ അവനെ എന്ത് തള്ളിവിടുന്നു. അതുപോലെയാണ് അവൻ ചിലപ്പോൾ അതിൽ നിന്നെല്ലാം മോചിതനായി മാറിയതായിരിക്കും, പക്ഷെ അവനെ എന്ത് ചെയ്യുന്നു, സമൂഹം അംഗീകരിക്കാൻ ഒരു ഇതാക്കുന്നില്ല.
2: ലഹരിയിൽ അകപ്പെട്ടുപോയ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ അയാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് നാം ശ്രമിക്കേണ്ടത്. സാർ പറഞ്ഞ പോലെ അതിൽ കുടുംബത്തിനും സമൂഹത്തിനും സുഹൃത്തുക്കൾക്കും എന്ത് പങ്കാണ് വഹിക്കാനുള്ളത്?
1: സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഒരുപാട് പങ്കുകളുണ്ട്. കാരണം നമ്മുടെ എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ മനുഷ്യർ പറ്റാം. പല കുടുംബങ്ങളും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, അവനൊരു തെറ്റ് ചെയ്ത് അവനെ തെറ്റുന്ന ആ തെറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അവനെ കൂടുതൽ എന്ത് ചെയ്തു, ശാസിച്ച് അവനെ ചെയ്തു ആ തെറ്റുകാരനാക്കി മാറ്റുവാനാണ് ശ്രമിക്കുന്നത്. അതിൽ നിന്ന് അങ്ങനെയല്ല, ആ ഒരു ബാപ്പായാലും ആ ഒരു ചേട്ടനായാലും അല്ല കുടുംബത്തിലുള്ളൊരു മുതിർന്ന ഒരാളായാലും ആ ചീട്ടായ കുട്ടിയെ അവനെ എങ്ങനെ ഇതിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റും, അവനെങ്ങനെ ഇത് മാറി. കാരണം ഉപദേശം നല്ലതാണ്, അത് അധികമായാൽ അമൃതവും വിശ്വം എന്ന് പറഞ്ഞ പോലെ ഉപദേശം അധികമായാലും അത് അവന്റെ ചീത്ത വഴിയിലേക്ക് പോകാൻ കൂടുതൽ വൈദിട്ടു. അങ്ങനെ ഒരു സംഭവം നമ്മുടെ അനുഭവങ്ങളിൽ എന്റെ അനുഭവങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അവനെ എങ്ങനെ മാറ്റി, അവന്റെ കൂട്ടുകെട്ടിലാണ് ഇത് സംഭവിച്ചത്, അപ്പൊ എങ്ങനെ ഇവനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും എന്നുള്ള ശ്രമം നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബത്തിലുള്ളവരും ശ്രമിക്കുന്നതല്ല. അതുപോലെ നമ്മുടെ കൂട്ടുകാർ, ഇപ്പൊ നമ്മുടെ കൂട്ടുകെട്ടിൽ തന്നെ ഒരുപാട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാകും, ലഹരി ഉപയോഗിക്കാത്തവരുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവനെ ഉപയോഗിക്കുന്നവനെ എങ്ങനെ നമ്മുടെ കൂട്ടുകാരനെ നമ്മളെ വിളിച്ച് ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ, നമ്മളെ കൂട്ടുകെട്ടിലുള്ള ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇവൻ അങ്ങനെ പെട്ടുപോയത്, അപ്പൊ അവന് വേറൊരു കൂട്ടുകെട്ടിൽ പോയി പെട്ടതാണോ, അപ്പൊ അവനെ എന്തുകൊണ്ട് അതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും എന്ന് നമ്മുടെ കൂട്ടുകാർക്കും ഇത് നമ്മുടെ കൂട്ടുകാരെന്ന് പറഞ്ഞൊരു കൂട്ടായ്മയാണ്. സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കടപ്പുറത്തോ അല്ലെങ്കിൽ ഒരു മറ്റേ കളിസ്ഥലത്ത് പോയിരുന്ന് വെറും വിനോദത്തിന് മാത്രം കൂടുന്നല്ല, കൂട്ടുകാരുമായിട്ട് ഒരുപാട് ഉത്തരവാദിത്തമാണ്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് കൂട്ടുകാർ. കാരണം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പലതും തുറന്നു പറയാൻ പറ്റില്ല, പക്ഷെ അതേസമയം നമ്മുടെ കൂട്ടുകാരോട് പലതും തുറന്നു പറയാം. ചിലപ്പോൾ പല സാഹചര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ മദ്യപാനിയായത്, അപ്പൊ അവന്റെ കൂട്ടുകാരെന്ത് ചെയ്യണം, അവനെങ്ങനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അവന്റെ കുടുംബത്തിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ കൊണ്ടാണോ, അപ്പൊ അത് അവനെ കൊണ്ടിച്ച് തുറന്നു പറയിപ്പിച്ച് അവനെ അവന്റെ മനസ്സിന് ഉള്ളത് നമ്മളിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാൻ പറ്റും എന്നുള്ള ശ്രമം നമ്മുടെ കൂട്ടുകാർക്ക് ഒരുപാട് ഉത്തരവാദിത്തമുള്ളത് ചെയ്യാൻ പറ്റും.
2: ഇതിനെക്കുറിച്ച് താഹസാറിന് എന്താണ് പറയാനുള്ളത്?
0: നമുക്കിവിടെ ഇത് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുന്നുണ്ട്. കാരണം ഒരു അമ്മയുടെ കൊലപാതകം കൊണ്ട് കലാശിച്ചത് ആ ലഹരിയുടെ ഒരു കാരണം കൊണ്ടാണ്. ഒരു ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു അച്ഛൻ ആ അമ്മയുടെ നെഞ്ചിൽ കിടന്ന് കരയുന്ന ഒരു സംഭവം. എന്നിട്ട് അത് ആ അച്ഛനെ അത്രത്തോളം വേദനിപ്പിച്ചത് എന്ന് പറയുന്നത്, അവര് ചോറും പാലും ഒക്കെ കൊടുത്തിട്ട് ആ അമ്മയെ കളത്തറുത്ത് കൊല്ലാൻ, അല്ലെ കളത്ത് കത്തി ഇറക്കിയിട്ട് കൊല്ലുന്ന ഒരു സമയത്ത് അവന്റെ മനസ്സിൽ ഒരു മനുഷ്യന്റെ മനസ്സല്ല, അത് ചെകുത്താന്റെ മനസ്സായി മാറി. അതിന് കാരണമെന്ന് പറയുന്നത് അവന് ഉപയോഗിക്കുന്ന മാരകമായ ലഹരിയാണ്. എന്നിട്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നുണ്ട്, ഞാൻ അമ്മയെ വകവരുത്തി, അടുത്തതിന്റെ ലക്ഷ്യം അച്ഛനെയാണ്. നമ്മളൊരു കാര്യങ്ങൾ ഒരാളുടെ അറിയാതെ കൈ ഒരാളുടെ ദേഹത്ത് എത്തുമ്പോൾ നമ്മൾ പറയും സോറി എന്ന് പറയുന്നു, പക്ഷെ അത് നോർമലായ ഒരു മനുഷ്യന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഇവന്റെ തലയുള്ള ലഹരിയാണ് അമ്മയെ കൊന്നതിന് ശേഷം അച്ഛനെയും കൊല്ലും എന്നുള്ള ലെവലിലേക്കാണ് ഇവന്റെ ചിന്താഗതി മാറിക്കൊണ്ടുപോകുന്നത്. ഇത് വളരെ ഡേഞ്ചറായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. കാരണം നമ്മൾ പറയും ഇവിടെ ഒന്നുമില്ലല്ലോ, അത് വൻകരയിലും ആ സ്ഥലങ്ങളിലല്ലേ ഇതുള്ളത്. നമ്മൾ 10-15 വർഷം ബോംബെയിൽ

0: നിന്ന് വിട്ടുപോകുന്ന രീതിക്കുള്ള ലഹരി ഉപയോഗം നമുക്ക് നേരിട്ട് കാണേണ്ടി വരും. നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ കൂട്ടുകെട്ടുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ എപ്പോഴും തിരക്കുക, അവരുടെ ശീലങ്ങൾ മാറുന്നുണ്ടോയെന്ന് തിരക്കുക. പിന്നെ ഇവിടെ തന്നെ ആരെങ്കിലും ഒരു ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കുട്ടികൾ തന്നെ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കരുത്. അത് മറച്ചു വെക്കാതെ അത് ശാസ്ത്രീയപരമായ രീതിയിലുള്ള ചികിത്സകളും ഡോക്ടർമാരെ കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യണം. കാരണം നമ്മുടെ ഇവിടെ തന്നെ കവരത്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വാപ്പ ഒരു ദിവസം പറഞ്ഞതാണ്, ഈ ലഹരി അടിമയായ ഒരു കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിൽ കിട്ടു തരുമോ എന്ന് ചോദിക്കുന്ന ഒരു വാപ്പ നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം വിഷമമുണ്ടാകുന്നുണ്ട് ഇവിടെ. അപ്പൊ ലഹരി എന്ന് പറയുന്നത് സർവനാശത്തിനും കാരണമാണ്. അത് തുടക്കത്തുള്ള ഈ ചെറിയ ലഹരി മുതൽ വലിയ ലഹരി വരെ നമ്മുടെ ഇവിടെ ഉണ്ട് എന്നാണ് പോലീസ് കേസുകളിൽ കാണുന്നത്. ഇന്ന് കള്ളോ മറ്റു കാര്യങ്ങളല്ല, ഉള്ളം കയ്യിൽ ഒതുക്കി പിടിക്കുന്ന ലഹരികൾ, ഒരു മറ ഒരു തൂണിന്റെ മറയിൽ നിന്ന് ഉപയോഗിക്കുന്ന അത്രയും മാരകമായ ലഹരിയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഉപയോഗിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ ഉമ്മമാർ ഉപദേശിക്കുമ്പോൾ ഒരിക്കലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ കാണിക്കുന്ന സ്നേഹമെല്ലാം അത് സ്നേഹമായിട്ട് തോന്നില്ല. അപ്പൊ അവര് വീടുകളിൽ നിന്ന് ഉപദേശിച്ചാൽ ഒരിക്കലും അത് ശരിയാവില്ല. അതുകൊണ്ട് ശാസ്ത്രീയമായ ചികിത്സാ രംഗങ്ങളിലേക്ക് ആ സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് അവരെ ആ ഒരു രീതിയിലേക്ക് മനുഷ്യനായി മാറ്റാൻ ഓരോ മാതാപിതാക്കളും തയ്യാറാകേണ്ടതാണ്.
1: ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നല്ലൊരു സന്ദേശമാണ് രണ്ടുപേരും പങ്കുവച്ചത്. ഒരുപാട് നന്ദി, നമസ്കാരം.
2: ജൂൺ 26 ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഇത്തരമൊരു പരിപാടിയിലേക്ക് ക്ഷണിച്ച ആകാശവാണിക്ക് ഞങ്ങളുടെ സംഘടന പേരിലും എന്റെ പേരിലും ഒരുപാട് 1000 നന്ദി രേഖപ്പെടുത്തും.
0: ഇന്ന് ജൂൺ 26 ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ദിനത്ത് ഇത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾ ഈ ഒരു പരിപാടിക്ക് വിളിച്ച ആകാശവാണി കവരത്തി നിലയത്തിലെ എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഈ സംഘടന പേരിലും എന്റെ പേരിലും അറിയിച്ചുകൊള്ളുന്നു.
1: ലഹരി ഉപയോഗം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, കുടുംബത്തെയും സമൂഹത്തെയും മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ സാമൂഹിക വെല്ലുവിളിയാണ്. ഇന്ന് നമ്മുടെ കൂടെയുണ്ടായിരുന്ന അതിഥികൾ ലഹരിയുടെ ആരോഗ്യപരവും സാമൂഹികപരവും മാനസികപരവുമായ വിവിധ വശങ്ങളെക്കുറിച്ചും അതിനെ മറികടക്കുന്നതിൽ ഓരോരുത്തർക്കും വഹിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് പങ്കുവച്ചത്. ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതയും ബോധവൽക്കരണവും ശക്തിപ്പെടുത്താനും ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു സമൂഹം കെട്ടിപ്പടുത്താനും നമുക്കെല്ലാവർക്കും കൈകോർക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പ്രത്യേക പരിപാടി. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥികൾ ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ മെഡിക്കൽ ഓഫീസർ സിദ്ധ, ഡോക്ടർ റിസ്വാന ഷെഹസാദി, നാഷണൽ ഹെൽത്ത് മിഷനിൽ കൌൺസിലറായി ജോലി ചെയ്യുന്ന AFG സാഗർ AB, സാമൂഹിക പ്രവർത്തകരായ താഹ മാളിക, ആസിഫ് അലി. ഈ പരിപാടി തയ്യാറാക്കിയത് BB സമിയ, സലാഹിയ മൻസിൽ. ഏവർക്കും നന്ദി, നമസ്കാരം.
3: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷറഫുനിസ, പുളിയനകയിൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധി മാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ സമരപരീക്ഷണ വേദിയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിലൂടെ കടന്നുപോവുകയായിരുന്നല്ലോ നമ്മൾ. ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു കരിനിയമത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹ സമരം നടക്കുകയും പിന്നീട് ജനറൽ സ്മട്സിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു സന്ധി പ്രകാരം സത്യാഗ്രഹ സമരം പിൻവലിക്കുകയും ചെയ്തു. സന്ധിയുടെ ഭാഗമായി എല്ലാ ഇന്ത്യക്കാരും ഏഷ്യാറ്റിക് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്തുവെങ്കിലും നിയമം പൂർണ്ണമായും പിൻവലിക്കാൻ ഭരണകൂടം വിസമ്മതിച്ചു. തുടർന്നുള്ള വിവരങ്ങൾ ഗാന്ധിജി ഇങ്ങനെ കുറിക്കുന്നു. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ കച്ചാലിയയുടെ യൂറോപ്യന്മാരായ ചില പലിശക്കാർ അദ്ദേഹത്തെ ഒരു കുടുക്കിൽപ്പെടുത്തി. ഇന്ത്യക്കാരായ ധാരാളം കച്ചവടക്കാർ തങ്ങളുടെ കച്ചവടത്തിന് അത്തരത്തിൽ യൂറോപ്യൻ കമ്പനികളെ ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. ഈ കമ്പനികൾ അവർക്ക് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സമ്മാനങ്ങൾ ഓരോരുത്തരുടെയും സ്വന്തം ജാമ്യത്തിൽ കടം കൊടുക്കുന്നു. യൂറോപ്യന്മാർ ഇന്ത്യൻ കച്ചവടക്കാരെ ഇത്രയേറെ വിശ്വസിക്കുന്നുവെന്നത് ഇന്ത്യൻ കച്ചവടത്തിന്റെ സാമാന്യമായ സത്യസന്ധതയ്ക്ക് ഒന്നാന്തരം തെളിവാണ്. കച്ചാലിയ ഇങ്ങനെ പലതരം യൂറോപ്യൻ കമ്പനികൾക്കും വലിയ സംഖ്യകൾ കൊടുക്കാനുണ്ടായിരുന്നു. അവയെല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗവൺമെന്റിനാൽ പ്രേരിതമായി ഉടനെ തന്നെ കടം വീട്ടുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഈ കമ്പനികൾ കച്ചാലിയെ അറിയിച്ചു. അദ്ദേഹം സത്യാഗ്രഹ സമരം വിട്ടുപോരുകയാണെങ്കിൽ പണം ഉടനെ അടയ്ക്കേണ്ടതില്ല എന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് അദ്ദേഹത്തെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്തേക്കാൻ ഇടയുള്ളതിനാൽ തങ്ങളുടെ പണം നഷ്ടപ്പെടുന്നുവെന്ന് തങ്ങൾ ഭയപ്പെടുന്നു, അതുകൊണ്ടാണ് ഉടനെ സംഖ്യ കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നത് എന്നും കമ്പനികൾ അദ്ദേഹത്തെ അറിയിച്ചു. താൻ ഇന്ത്യൻ സമരത്തിൽ പങ്കുകൊള്ളുന്നത് തന്റെ സ്വന്തം കാര്യമാണെന്നും അതിന് തന്റെ കച്ചവടവുമായി ഒരു ബന്ധവുമില്ല എന്നും കച്ചാലിയ സധൈര്യം മറുപടി പറഞ്ഞു. കമ്പനികൾ തനിക്ക് നൽകിയിരുന്ന സഹായത്തിന് അദ്ദേഹം അവരോട് നന്ദി പറഞ്ഞു. എന്നാൽ ആ സഹായത്തിനാകട്ടെ അല്ലെങ്കിൽ തന്റെ കച്ചവടത്തിന് തന്നെയാകട്ടെ, അദ്ദേഹം അമിതമായ പ്രാധാന്യം കൽപ്പിച്ചില്ല. അവരുടെ പണം തന്റെ പക്കൽ സുരക്ഷിതമായി തന്നെയിരിക്കും. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്ത് സഹിച്ചും അത് മുഴുവൻ മടക്കി കൊടുക്കുകയും ചെയ്യും. തനിക്ക് വല്ലതും വന്നുപോവുകയാണെങ്കിലോ തന്റെ ചരക്കുകളും തനിക്ക് പിരിഞ്ഞു കിട്ടാനുള്ള കടങ്ങളും അവരുടെ അധീനതയിലുമാകും. അതുകൊണ്ട് തനിക്ക് പണം കടം തന്നിട്ടുള്ളവർ മുമ്പത്തെ പോലെ തന്നെ തന്നെ വിശ്വസിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് വളരെ ന്യായമായ ഒരു വാദമാണ്. കച്ചാലിയയുടെ സ്ഥൈര്യം കമ്പനികൾക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാനുള്ള മറ്റൊരു കാരണവുമാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ കമ്പനികൾക്ക് ഇതൊന്നും ബോധ്യമായില്ല. ഉറങ്ങുന്നവനെ നമുക്കുണർത്താം, എന്നാൽ ഉണർന്നു കിടന്ന് ഉറങ്ങുകയാണ് എന്ന് നടിക്കുന്നവനെ ഉണർത്തുക വയ്യ. ഇതായിരുന്നു യൂറോപ്യന്മാരുടെ സ്ഥിതി. 1909 ജനുവരി 22 എന്റെ ആപ്പീസിൽ വെച്ച് പലിശക്കാരുടെ ഒരു യോഗം കൂടി. അവർ കച്ചാലിയയ്ക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ നോക്കുന്നത് കേവലം രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടുകൂടിയാണെന്നും അത് കച്ചവടക്കാർക്ക് തീരെ ഉചിതമല്ലെന്നും ഞാൻ അവരോട് സ്പഷ്ടമായി പറഞ്ഞു. എന്റെ ഈ അഭിപ്രായം അവരെ ശുണ്ഠി പിടിപ്പിച്ചു. കച്ചാലിയ സേത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ കാണിച്ച് അവർക്ക് ഒരു ചില്ലറയും നഷ്ടപ്പെടില്ല എന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തു. മാത്രമല്ല, മറ്റാർക്കെങ്കിലും വിൽക്കണമെന്ന് യൂറോപ്യന്മാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്റെ സാമാനങ്ങളും കണക്കിൻപടി കിട്ടാനുള്ള കടങ്ങളും വിട്ടുകൊടുക്കാൻ കച്ചാലിയ സന്നദ്ധനുമായിരുന്നു. ഇതവർക്ക് സ്വീകാര്യമായി തോന്നുന്നില്ല എങ്കിൽ കച്ചാലിയയുടെ കടയിലെ സാധനങ്ങൾ വാങ്ങിയ വിലയ്ക്ക് അവർക്കെടുക്കാം. എന്നിട്ടും അവർക്ക് കിട്ടാനുള്ള സംഖ്യ ബാക്കി വരികയാണ് എങ്കിൽ അതിന് അദ്ദേഹത്തിന് കിട്ടാനുള്ള കടങ്ങളിൽ നിന്നും വേണമെങ്കിലും എടുക്കാം. ഈ ഏർപ്പാടിനോട് യോജിച്ചാൽ യൂറോപ്യൻ കച്ചവടക്കാർക്ക് ഒരു ഛേദവും വരാനില്ലെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിനു മുമ്പും ബുദ്ധിമുട്ടിക്കപ്പെട്ടവരായിട്ടുള്ള എന്റെ ചില കക്ഷികളുടെ പലിശക്കാരുമായി ഞാനിങ്ങനെ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ കച്ചവടക്കാർ നീതിയെയല്ല ആരാഞ്ഞത്. അവർ കച്ചാലിയയെ സമ്മർദ്ദത്തിലാക്കാനാണ് ശ്രമിച്ചത്. കച്ചാലിയ സമ്മർദ്ദപ്പെടുകയില്ല. കോടതിയിൽ അദ്ദേഹത്തെ ഇൻസോൾവെന്റ് ആക്കാൻ നടപടികൾ ആരംഭിച്ചു. കടത്തിലായിരുന്നിട്ടും ധാരാളം സമ്പത്തുണ്ടായിരുന്ന അദ്ദേഹത്തെ ഇൻസോൾവെന്റ് എന്ന് പ്രഖ്യാപിച്ചു.
ഇൻസോൾവെന്റ് എന്ന ഈ അവസ്ഥ അദ്ദേഹത്തിന് കളങ്കമാകുന്നതിന് പകരം അഭിമാനകരമായി. ഇത് ഇന്ത്യക്കാരുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള മതിപ്പ് വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധൈര്യത്തെയും സ്ഥൈര്യത്തെയും എല്ലാവരും അനുമോദിച്ചു. ധാരാളിത്തം എങ്ങനെയാണ് ധാരാളിത്തമല്ലാതാകുന്നതെന്നും അതെങ്ങനെ ഒരു അപമാനമാകാതെ മാന്യതയും അലങ്കാരമായി തീരുന്നുവെന്നും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുക വയ്യ. പക്ഷേ കച്ചാലിയേക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. പല കച്ചവടക്കാരും ഈ ധാരാളിത്തത്തെ ഭയന്ന് കരിനിയമത്തിന് കീഴടങ്ങിയിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ കച്ചാലിയേക്ക് ഇൻസോൾവെന്റ് ആകാതിരിക്കാമായിരുന്നു. പക്ഷേ സമരത്തെ അദ്ദേഹം ഉപേക്ഷിച്ചു പോയില്ല. ഈ വിഷമഘട്ടത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ തന്നെ സസന്തോഷം സഹായിക്കുമായിരുന്ന അസംഖ്യം ഇന്ത്യൻ സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയിട്ട് ഇൻസോൾവെന്റ് ആകാതിരിക്കാൻ അദ്ദേഹത്തിനാകുമായിരുന്നു. പക്ഷേ ഇത്തരം വിദ്യകൾ കൊണ്ട് തന്റെ കച്ചവടത്തെ സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന് യുക്തമായി തോന്നിയില്ല. എന്നെങ്കിലും പിടിച്ചു ജയിലിലടയ്ക്കും എന്ന ആപത്തിന് മറ്റു സത്യാഗ്രഹികളോടൊപ്പം അദ്ദേഹവും പാത്രമായിരുന്നു. തന്നിമിത്തം യൂറോപ്യൻ കടക്കാർക്ക് കൊടുക്കുവാൻ വേണ്ടി ഒരു സഹോദര സത്യാഗ്രഹിയിൽ നിന്ന് കടം വാങ്ങുക എന്നത് അദ്ദേഹത്തിന് ഉചിതമല്ല തന്നെ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കിടയിൽ ഈ കരിനിയമത്തിന് കീഴടങ്ങിയവരുണ്ട്. അവരുടെ സഹായം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. അവരിൽ ഒന്നോ രണ്ടോ പേർ സഹായിക്കാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അവരുടെ ആ ഉപകാരത്തെ സ്വീകരിക്കുന്നത് ആ ദുഷ്ടനിയമത്തിന് മുന്നിൽ കീഴടങ്ങുന്നതിൽ വിവേകമുണ്ടെന്ന് സമ്മതിക്കുന്നതിനോട് സമമായിരിക്കും. തന്നിമിത്തം അവരുടെ സഹായത്തെ നിരസിക്കാൻ ഞങ്ങൾ തീർച്ചപ്പെടുത്തി. മാത്രമല്ല, താൻ ഇൻസോൾവെന്റ് ആണെന്ന് പരസ്യമാക്കുവാൻ കച്ചാലിയെ സമ്മതിക്കുകയാണ് എങ്കിൽ ആ ഇൻസോൾവെൻസി മറ്റുള്ളവർക്ക് ഒരു രക്ഷയാകുമെന്നും ഞങ്ങൾ വിചാരിച്ചു. എന്തുകൊണ്ടെന്നാൽ ഇൻസോൾവെന്റ് ആകുന്ന എല്ലാ സംഗതികളിലുമില്ലെങ്കിൽ തീർച്ചയായും ഭൂരിപക്ഷം സംഗതികളിലും യൂറോപ്യന്മാർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാതിരിക്കില്ല. കിട്ടാനുള്ളതിൽ പകുതി കിട്ടുകയാണ് എങ്കിൽ അയാൾ സന്തുഷ്ടനാകുന്നു. മുക്കാൽ ഭാഗം കിട്ടുന്നത് മുഴുവൻ കിട്ടുന്നതിനോട് സമമായും കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ തെക്കേ ആഫ്രിക്കയിലെ വലിയ കച്ചവടക്കാർ 6.5% 25% ലാഭമെടുക്കുന്നത്. അതുകൊണ്ട് മുക്കാൽ ഭാഗം കൊടുത്താൽ അത് മുഴുവനായി കരുതപ്പെടുന്നു. എന്നാൽ ഇൻസോൾവെന്റിന്റെ സ്വത്തുക്കളിൽ നിന്ന് കിട്ടുക എന്നത് സംഭവിക്കാറില്ല എന്നതുകൊണ്ട് കടം കൊടുക്കുന്നവർ പൊതുവെ കടം വാങ്ങിയവരെ ഇൻസോൾവെന്റ് ആക്കാൻ ഒരു തിടുക്കവും കാണിക്കാറില്ല. തന്നിമിത്തം കച്ചാലിയ ഇൻസോൾവെന്റ് ആണെന്ന് പ്രസ്താവിക്കപ്പെട്ടു കഴിഞ്ഞാൽ യൂറോപ്യന്മാർ തങ്ങളിൽ നിന്ന് കടം വാങ്ങിയ മറ്റു സത്യാഗ്രഹി കച്ചവടക്കാരെ ഭീഷണിപ്പെടുത്താതിരിക്കാൻ സാധ്യതയുമുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഉണ്ടായതും അതുതന്നെ. യൂറോപ്യന്മാർ കച്ചാലിയയെ സമരത്തെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടുവാനുള്ളത് മുഴുവൻ രൊക്കം പണമായി കൊടുക്കുകയോ ചെയ്യാൻ നിർബന്ധിച്ചു. ഈ രണ്ടുദ്ദേശങ്ങളും സാധിച്ചില്ല. യഥാർത്ഥത്തിലുണ്ടായത് അവർ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതവുമാണ്. ഒരു മാന്യനായ ഇന്ത്യൻ കച്ചവടക്കാരൻ ഇൻസോൾവെൻസിയെ സ്വാഗതം ചെയ്തത് അവരെ അമ്പരപ്പിച്ചു. പിന്നീട് അവർ അനങ്ങിയില്ല. ഒരു കൊല്ലക്കാലത്തിനുള്ളിൽ കച്ചാലിയസേത്തിന്റെ സ്വത്തുക്കളിൽ നിന്ന് ആ യൂറോപ്യന്മാർക്ക് കിട്ടാനുള്ളത് മുഴുവൻ കിട്ടി. തെക്കേ ആഫ്രിക്കയിൽ ഇൻസോൾവെന്റായ ഒരു കടക്കാരന്റെ സ്വത്തുക്കളിൽ നിന്ന് കടം കൊടുത്തവർക്ക് കൊടുക്കാനുള്ള മുഴുവൻ കൊടുക്കുക എന്നത് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇത് ആദ്യമാണ്. ഈ നിലയ്ക്കും സമരം നടന്നുകൊണ്ടിരിക്കെ യൂറോപ്യൻ കച്ചവടക്കാർക്കിടയിൽ കച്ചാലിയയോട് വളരെ ബഹുമാനമാണ് ഉണ്ടായത്. അദ്ദേഹമാണ് സമരത്തെ നയിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന് എത്ര ചരക്ക് വേണമെങ്കിലും കൊടുക്കുവാനുള്ള സന്നദ്ധതയെ അവർ വെളിവാക്കുകയുണ്ടായി. പക്ഷേ കച്ചാലിയയുടെ ശക്തിയും സമരത്തെപ്പറ്റിയുള്ള ബുദ്ധിപൂർവമായ മതിപ്പും ഓരോ ദിവസം ചെല്ലുംതോറും വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. സമരം എങ്ങനെയാണ് അവസാനിക്കുക എന്ന് ആർക്കും പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് സമരം നിലനിൽക്കുന്നിടത്തോളം കാലം കച്ചാലിയ തന്റെ നിത്യവൃത്തിക്ക് വേണ്ടിടത്തോളമല്ലാതെ കച്ചവടത്തിൽ വലിയ ഇടപാടുകളൊന്നും ചെയ്യരുത് എന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി. ആ സംഭവങ്ങളുടെ കാലക്രമമനുസരിച്ച് പറയുകയാണ് എങ്കിൽ 1908 സെപ്റ്റംബർ 10 കച്ചാലിയ ചെയർമാനായി സമരം വീണ്ടും ആരംഭിച്ച് 5 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇൻസോൾവെന്റ് ആയത്. ഇനി കമ്മിറ്റി മീറ്റിംഗിനെ കുറിച്ച് പറയാം. ആ യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ ജനറൽ സ്മട്സിന് അദ്ദേഹത്തിന്റെ പുതിയ ബിൽ ഒരു സന്ധി ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ടും സന്ധി കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം റിച്ച്മണ്ടിൽ വെച്ച് ചെയ്ത പ്രസംഗത്തിലെ ചില ഭാഗങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ടും ഒരു കത്തെഴുതി.
ഇന്ത്യക്കാരുടെ രണ്ടാമത്തെ വാദം നിയമത്തെ പിൻവലിക്കുന്നതുവരെ ഞങ്ങൾ ഒരിക്കലും രജിസ്റ്റർ ചെയ്യില്ല എന്നായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഏഷ്യക്കാരൻ രാജ്യത്തുള്ളിടത്തോളം കാലം നിയമം പിൻവലിക്കപ്പെടുകയില്ല എന്ന്. രാജ്യത്തിനകത്തുള്ള എല്ലാ ഇന്ത്യക്കാരും രജിസ്റ്റർ ചെയ്യുന്നതുവരെ നിയമം പിൻവലിക്കപ്പെടുകയില്ല. രാജ്യതന്ത്രജ്ഞന്മാർ അവരെ ബുദ്ധിമുട്ടിലെത്തിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാറില്ല, അല്ലെങ്കിൽ വക്രഭാഷയെ ശരണം പ്രാപിക്കും. ഈ വിദ്യയിൽ അതിരറ്റ സാമർഥ്യമുള്ളവനായിരുന്നു ജനറൽ സ്മട്സ്. നിങ്ങൾ എത്ര വേണമെങ്കിലും അദ്ദേഹത്തിന് എഴുതിക്കൊള്ളുക, എത്ര പ്രസംഗങ്ങൾ വേണമെങ്കിലും ചെയ്തുകൊള്ളുക, എന്നാൽ മറുപടി പറയുവാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും അദ്ദേഹത്തിനെ കൊണ്ട് മിണ്ടിക്കാൻ കഴിയുകയില്ല. കിട്ടിയ എഴുത്തിന് മറുപടി അയക്കുവാൻ മാന്യന്മാരോട് ആവശ്യപ്പെടുന്ന മര്യാദ ജനറൽ സ്മട്സിനെ ബാധിക്കില്ല. എന്റെ എഴുത്തുകൾക്ക് തൃപ്തികരമായ ഒരു മറുപടിയും അദ്ദേഹം അയച്ചില്ല. ഞങ്ങളുടെ മധ്യസ്ഥനായിരുന്ന മിസ്റ്റർ ആൽബർട്ട് കാർട്രൈറ്റിനെ ഞാൻ കണ്ടു. അദ്ദേഹം ആകെ അമ്പരന്നുകൊണ്ട് പറഞ്ഞു, വാസ്തവത്തിൽ എനിക്ക് ഈ മനുഷ്യനെ തീരെ മനസ്സിലാകുന്നില്ല. ഏഷ്യാറ്റിക് നിയമം പിൻവലിച്ചുകൊള്ളാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാം. പക്ഷേ ജനറൽ സ്മട്സ് ഒരു നില കൈക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നിനും അദ്ദേഹത്തെ ഇളക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പത്രങ്ങളിലെ ലേഖനങ്ങളൊന്നും അദ്ദേഹം സാരമാക്കാറില്ല. അതിനാൽ നിങ്ങൾക്ക് വലിയ ഉപകാരമൊന്നും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ മിസ്റ്റർ ഹോസ്കനെയും കണ്ടു. അദ്ദേഹം ജനറൽ സ്മട്സിന് എഴുതി. പക്ഷേ അതൃപ്തികരമായൊരു മറുപടിയാണ് അതിന് കിട്ടിയത്. ഞാൻ ഇന്ത്യൻ ഒപ്പീനിയനിൽ അന്യായമായ പെരുമാറ്റം എന്ന മേൽക്കുറിപ്പിൽ ലേഖനങ്ങൾ എഴുതി. പക്ഷേ ജനറൽ സ്മട്സ് കുലുങ്ങിയില്ല. തത്വജ്ഞാനിയുടെയും ഹൃദയശൂന്യന്റെയും നേർക്ക് ഇഷ്ടമുള്ള എന്തു പേര് വേണമെങ്കിലും പ്രയോഗിക്കാം, അതൊക്കെ നിഷ്ഫലമാണ്. ഈ രണ്ട് ബിരുദങ്ങളിൽ ഏതാണ് ജനറൽ സ്മട്സിന് ഏറെ യോജിക്കുക എന്നത് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുതരം തത്വജ്ഞാനമുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചേ തീരൂ. ഞാൻ ജനറൽ സ്മട്സുമായി കത്തിടപാടുകൾ നടത്തിയിരുന്നപ്പോഴും അദ്ദേഹത്തിനെതിരായി പത്രങ്ങളിൽ എഴുതിയിരുന്നപ്പോഴും അദ്ദേഹം ഒരു ഹൃദയശൂന്യനാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇത് സമരത്തിന്റെ ആദ്യഘട്ടം മാത്രമാണ്. അത് 8 കൊല്ലത്തോളം കാലം നീണ്ടുനിന്നു. ഇക്കാലത്ത് പലതവണ എനിക്ക് അദ്ദേഹത്തെ കാണേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെയായാലും രണ്ട് കാര്യങ്ങൾ എനിക്കുറപ്പുണ്ട്. ഒന്നാമത്, അദ്ദേഹത്തിന് രാഷ്ട്രീയ കാര്യങ്ങളിൽ കേവലം ദുരാചാരങ്ങളല്ലാത്ത ചില തത്വങ്ങളുണ്ട്. രണ്ടാമത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രതന്ത്രത്തിൽ സൂത്രപ്പണികൾക്കും ചിലപ്പോൾ സത്യത്തെ കീഴ്മേൽ മറിക്കുന്നതിനും സ്ഥാനമുണ്ട്. സന്ധികൾ പൊളിഞ്ഞു. സമരത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു? നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.

0: കി ബാത്ത്
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ
1: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി
3: സഞ്ചാരി.
4: പ്രിയ ശ്രോതാക്കളെ, ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ വിശേഷങ്ങളാണ് ഇന്ന് സഞ്ചാരിയിൽ. സെവിൽ ജിഹാനോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് രതീഷ്.
5: ഇന്ന് സഞ്ചാരിയുടെ ടീം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കാണ്. അപ്പോ ഇവിടെ പോയ ആള് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം.
6: നമസ്കാരം.
5: പോയ ആള് രതീഷ് അല്ലേ?
6: അതെ, രതീഷ്.
5: രതീഷ് എവിടേക്കാണ് പോയത് അത് അറിയാൻ വേണ്ടി. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ വലിയൊരു ഭൂഖണ്ഡമാണ്. എവിടേക്കാണ് പോയെന്ന് ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി കാണാം.
6: ഞാൻ ആഫ്രിക്കയിലെ ടാൻസാനിയയിലെ മൗണ്ട് കിളിമഞ്ചാരോയിലാണ് പോയത്.
5: ഈ ഒരു മൗണ്ടൻ കീഴടക്കാൻ വേണ്ടി പോവാം എന്നുള്ള ഒരു തീരുമാനം, നമുക്ക് ഓരോ പ്ലാൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതായിരുന്നോ അതോ പെട്ടെന്നുണ്ടായ തീരുമാനമാണോ, അതിനെ പറ്റി ഒന്ന് പറയാമോ?
6: ഈ മൗണ്ട് കിളിമഞ്ചാരോയില് കയറുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടിട്ട് നമ്മൾ അതെടുത്ത് പിന്നെ പുറത്തേക്ക് എറിഞ്ഞ ഒരു സാധനമായിരുന്നു. അതിന് തക്കതായ കാരണമുണ്ട്. എന്റെ കാലിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് 2016 ഞാനൊരു സർജറി ചെയ്തിട്ടുണ്ടെന്നു. ലിഗമെന്റ് ടിയറും മിനിസ്കസ് ടിയറും വന്നൊരു സർജറി ചെയ്തു. പക്ഷെ അന്ന് ഫിസിയോതെറാപ്പി പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ട് കാല് വീക്കായിട്ട് തന്നെ ഇരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇനി സ്ട്രെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കാല് കൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനത്
5: മാറ്റിവെച്ചു
6: എന്നുള്ളതാണ്. ഇനി അങ്ങനത്തെ ട്രക്കിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ കുറെ നാളിന് ശേഷം വീണ്ടും കാല് വേഴ്സായിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. ഒരു മാറ്റവും സംഭവിച്ചില്ല, മോശമായിക്കൊണ്ടിരുന്നു. അവസാനം കാലിന് ബലമില്ലാത്തത് പിന്നീട് മുട്ടിന് തേയ്മാനമായി മാറി. അപ്പൊ ആ മുട്ട് മാറ്റിവെക്കാൻ പക്ഷെ പ്രായവുമായിട്ടില്ല. അപ്പൊ അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, മുട്ടിന്റെ അലൈൻമെന്റ് മാറ്റിവെക്കാം. അങ്ങനെ 2024 വീണ്ടും രണ്ടാമത്തെ സർജറി സെയിം കാല് സെയിം മുട്ടിന് ചെയ്തു. ആ മുട്ടിന്റെ അലൈൻമെന്റ് മാറ്റിവെക്കുന്നതിന്റെ ഭാഗമായിട്ട് കമ്പി ഇട്ടിരുന്നു കാലിൽ. അപ്പൊ എഗെയിൻ ഡോക്ടർ പറഞ്ഞു ഇനി ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈവൻ വാക്കിംഗ് എക്സസൈസ് ഞാൻ ഡെയിലി ഒരു 1.5 മണിക്കൂർ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെറുതെ. അപ്പൊ തന്നെ എന്റെ കാലിന് വീണ്ടും വേദന വരാൻ തുടങ്ങി. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറാ പറഞ്ഞത് ഹൈ ഇന്റൻസ് ആക്ടിവിറ്റി ഒന്നും ഈ കാലിന് ചെയ്യാൻ പറ്റില്ല, നിനക്ക് സ്വിമ്മിങ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ബൈക്ക് ജിമ്മില് അതിൽ ഇടയ്ക്ക് പോയി ചവിട്ടാം, എല്ലാ ദിവസവും നടന്ന കാലിന് സ്ട്രെയിൻ ആകും. അപ്പോൾ ബെറ്റർ അങ്ങനെ ഒരു സ്ട്രെയിൻ കാലിന് ഇപ്പോൾ വരുത്താതിരിക്കണേ നല്ലത്, നമുക്ക് കുറച്ച് കളയുമ്പോൾ മുട്ടു മാറ്റിവെക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഡോക്ടർ വിട്ടു.
5: പക്ഷേ അപ്പം ഏത് പോയിന്റിലാണ് അപ്പൊ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം വന്നത് ഈ വയ്യാതിരിക്കുന്ന ഒരു സ്റ്റേജില്?
6: അത് ആക്ച്വലി 2025 നവംബറിൽ ഞാൻ റാൻഡംലി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ബ്രോഷർ കണ്ടു. ഫ്രണ്ട് ഷെയ്ഖ് ഹസൻ ഖാൻ എന്നാണ് അവന്റെ പേര്. അവൻ 7 സബ്മിറ്റർ ആണ്. അതായത് ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും വലിയ കൊടുമുടികൾ കേറിയ കേരളത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. അപ്പൊ അവൻ ഒരു എക്സ്പെഡീഷൻ കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ആളുടെ ഒരു പോസ്റ്റാണ് ഞാൻ കാണുന്നത്, കിളിമഞ്ചാരോയ്ക്കുള്ള എക്സ്പെഡീഷൻ. അപ്പൊ ഞാൻ പണ്ട് എന്റെ മനസ്സിൽ കുത്തിവെച്ചത് വീണ്ടും ഇങ്ങനെ വരാൻ തുടങ്ങി, ശ്രമിച്ചു നോക്കിയാലോ എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഡോക്ടറിനെയാണ് കാണാൻ പോയത്. വീണ്ടും എന്റെ സർജറി ചെയ്ത ഡോക്ടറിനെ ഞാൻ പോയിട്ട് പറഞ്ഞു ഡോക്ടറെ കാലിന്റെ ഇപ്പോഴും അവസ്ഥ എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണെന്നുള്ളത്. കാല് പറഞ്ഞ് വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ തന്നെ ഹൈ ഇന്റൻസ് ആക്ടിവിറ്റി ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്, അപ്പൊ മാനേജ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചോദിച്ചു ഡോക്ടറെ എനിക്ക് ഇങ്ങനൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് വീണ്ടും ഇപ്പോ, അപ്പൊ ഞാനത് എന്ത് ചെയ്യണം? അപ്പൊ ഡോക്ടർ എന്നോട് ആദ്യം ഒരു ചിരിയാണ് തന്നത്. ഞാനിപ്പോ ഓൾറെഡി നിന്റെ കാലിന്റെ ഫിസിക്കൽ കണ്ടീഷൻ പറഞ്ഞു, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളാണ്, നിന്റെ ഇഷ്ടങ്ങളോട് എനിക്ക് നോ പറയാൻ പറ്റില്ലെന്ന ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതെന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് എന്റെ ഇഷ്ടങ്ങളെയോ താല്പര്യങ്ങളെയോ ഡോക്ടറിന് നോ പറയാൻ പറ്റില്ല, അപ്പൊ എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്തിനു നോ പറയണം, ഞാൻ എന്തിനു ഈ ട്രാപ്പിൽ ഇങ്ങനെ ജീവിക്കണം. സോ ഐ ഡിസൈഡ് ദാറ്റ് ഐ ഹാവ് ടു ഗോ ബിയോണ്ട് ദിസ് ലിമിറ്റ്. അപ്പൊ ഈ ലിമിറ്റ് പുറത്ത് കടക്കണം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് തന്നെ വന്ന് ഷെയ്ഖിനെ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നുണ്ട് എന്തായാലും, ഞാൻ ഇനി അതിനുവേണ്ടി ട്രെയിൻ ചെയ്തോളാം. അപ്പൊ എനിക്ക് ഒന്നര മാസമാണ് ഇതിന് മുന്നിലുള്ളത്. ഞാൻ പറഞ്ഞു ട്രെയിനിങ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു.
5: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
6: ഇപ്പോ റീസെന്റ് ആശാൻ സിനിമയിലെ കുഞ്ഞിക്കൗൾ മേഘമി.
5: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
6: ഓക്കേ.

0: ഇനിയിപ്പോ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു ഒന്നര മാസമാണ് മുന്നിലുണ്ടായിരുന്നത്. മൗണ്ട് കിലിമഞ്ചാരോ പോലെയുള്ള ഒരു ട്രെക്കിന് പോകുമ്പോ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത് നമ്മളെ തന്നെ?
1: എന്റെ ഏറ്റവും പ്രധാന ചലഞ്ച് ഈ ട്രെയിനിങ് തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ ജിമ്മുകളുണ്ട്, എവിടെ ചെന്നാലും അവർ ട്രെയിൻ ചെയ്യിക്കും. പക്ഷെ എന്റെ ലിമിറ്റേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞത്, എന്റെ കാലിന്റെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. വെറുതെ ഒരു ട്രെയിനർ എടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പരിക്ക് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഞാൻ നല്ലൊരു ട്രെയിനറെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച്. അപ്പൊ ഞാൻ അതങ്ങനെ കുറച്ചൊന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേക്കും സഞ്ജു സാംസൺ ഇവിടെ ട്രെയിനിങ് ചെയ്ത ഒരു ആളുടെ ഒരു റീൽ എന്റെ കയ്യിലേക്ക് കിട്ടി. അപ്പൊ ഞാൻ ആളെ ഫോളോ ചെയ്ത് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ആളോട് സംസാരിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, പുള്ളിക്കാരൻ പല സ്പോർട്സ് പ്ലേയേഴ്സിനെയും ട്രെയിൻ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്റെ പർപ്പസും പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇങ്ങ് വാ ഒരു ദിവസം, അവിടെ ഫിസിയോതെറാപ്പി യൂണിറ്റും ഉണ്ട്. അപ്പോൾ ആ ഫിസിയോനെയും

0: പുള്ളിക്കാരൻ പറഞ്ഞു കാല് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് അത് മാനേജ് ചെയ്തിട്ടുള്ള സ്ട്രെങ്തൻ ട്രെയിനിങ് ചെയ്യാം എന്നുള്ള രീതി പറഞ്ഞു. അപ്പൊ ഇവിടെ രണ്ട് രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന്, ഇതുപോലുള്ള കൊടുമുടി കയറുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് വേണം, അതായത് നമ്മുടെ കാലിന് സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻഡ്യൂറൻസ്, നമുക്ക് ആ കപ്പാസിറ്റി, നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഫോക്കസും ഇത് രണ്ടുമായിരുന്നു. അപ്പോൾ കാലിന്റെ മസിൽസിന്റെ സ്ട്രെങ്ത് ബിൽഡിങ്ങും നമ്മൾ ചെയ്തു, അതുപോലെ തന്നെ എൻഡ്യൂറൻസിന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ട്രെയിനിങ് സ്ഥലത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ബാഗ്, നമ്മൾ ട്രെക്ക് ചെയ്യണത് എങ്ങനെയാണോ ഞാൻ എന്റെ ട്രക്കിംഗ് ബാഗും കൊണ്ടുപോകായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് ലൈറ്റ് ആയി ഉണ്ടാവുള്ളൂ വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞാനപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അതിന്റെ ഒരു ഡബിൾ ട്രിപ്പിൾ വെയിറ്റ് ഞാൻ എന്റെ ബാഗിലേക്ക് ഇട്ടു. കാരണം ഇവിടെ നമുക്ക് ഓക്സിജൻ നല്ല രീതിയിൽ കിട്ടുമല്ലോ, നമ്മൾ നടന്നു കയറുമ്പോൾ നമുക്ക് ഓക്സിജൻ അധികം കിട്ടില്ല. അപ്പോൾ നമ്മൾ അത്രയും സ്ട്രെയിൻ ആകും. അപ്പോൾ അത്രയും സ്ട്രെയിൻ ഫിസിക്കലി ഫീൽ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു 4-5 kg ആണ് നമ്മൾ ക്യാരി ചെയ്യണമെങ്കിൽ, ഞാനിവിടെ 10-15 kg ക്യാരി ചെയ്തിട്ട് ഞാനവിടെ സ്റ്റെപ്പറിലൊക്കെ നടന്നു. അതുപോലെ തന്നെ ഞാനിവിടെ മ്യൂസിയം കനകക്കുന്ന ഏരിയയിലും എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ തന്നെ വെയിറ്റ് ഇട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഒരു 1/4 മണിക്കൂർ ഡെയിലി നടക്കും. അപ്പോൾ ആ എൻഡ്യൂറൻസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് നല്ല രീതിയിൽ മനസ്സിലാവും. സ്ട്രെങ്ത് നമുക്ക് കുറച്ച് കുറവാണെങ്കിലും വി ക്യാൻ മാനേജ് ഇറ്റ്, പക്ഷെ എൻഡ്യൂറൻസ് നമ്മൾ ബിൽഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ പണി കിട്ടും എന്നുള്ളതാണ്.
1: അപ്പൊ ഇത് കേൾക്കുന്നവർ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹം മാത്രം പോരാ, അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യണം അല്ലേ, നമ്മളെ ഫിസിക്കലി ഫിറ്റ് ആവണം.
0: അതെ.
1: ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ.
0: പോയേക്കാം.
1: എങ്ങനെയായിരുന്നു യാത്ര?
0: യാത്ര വളരെ രസകരമായിട്ടുള്ള യാത്രയായിരുന്നു. കാരണം എന്റെ ടീമിന്റെ കൂടെയൊന്നും എനിക്ക് പോകാൻ പറ്റില്ല, പെട്ടെന്നൊരു യാത്ര വരുമെന്നുള്ളത് എന്റെ മനസ്സിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പാസ്പോർട്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത് തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ പാസ്പോർട്ട് എടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം പോയി, അപ്പൊ അവിടെ ചെറിയ കംപ്ലൈന്റ് വന്നായിരുന്നു. പിന്നെ എനിക്ക് വീണ്ടും പോകേണ്ടി വന്നു. അങ്ങനെ പോയിട്ട് വന്നപ്പോഴേക്കും എന്റെ ടീമിൽ എല്ലാവരും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ അവരെടുത്ത ഫ്ലൈറ്റിൽ ഞാൻ പിന്നെ ടിക്കറ്റ് റേറ്റ് നോക്കിയപ്പോഴേക്കും ഏകദേശം 25,000 രൂപ വ്യത്യാസം വന്നു. അപ്പൊ എനിക്കത് അത്രയും താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടുന്ന് ബോംബെ, ബോംബെന്ന് നൈറോബി, നൈറോബിന്ന് കിളിമഞ്ചാരോ രീതിയിലാണ് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പൊ ആ റേറ്റ് നോക്കുമ്പോൾ ഏകദേശം 1,00,000 രൂപയുടെ അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. 2 way 1 lakh അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ടീമിനോട് പറഞ്ഞു എനിക്കതിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വേറെ ട്രാക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഞാൻ എത്യോപ്യ വഴിയാണ് ഞാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഏകദേശം 70,000 രൂപയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്ക് പോകുന്നു, ബോംബെന്ന് വയാ എത്യോപ്യ, ആദ്യം എത്യോപ്യ ട്രാൻസിറ്റ് ദെൻ കിളിമഞ്ചാരോ ആ ഒരു രീതിയിൽ. അപ്പൊ 2 way ആ രീതിയിൽ 70,000 എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നത് January 15 January 15 ഫ്ലൈറ്റ് കയറി ട്രിവാൻഡ്രം ടു ബോംബെയാണ് ഞാൻ ആദ്യം എടുത്തത്. അവിടെ ചെന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് എടുക്കുന്നത്. 15th ബോംബെയിലെത്തി, അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചു, ചെറുതായിട്ടൊന്ന് ബോംബെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ 16th രാവിലെ 10 മണിക്കായിരുന്നു ഫ്ലൈറ്റ് ടു കിളിമഞ്ചാരോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് എയർപോർട്ടിലെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ആങ്സൈറ്റിയും ടെൻഷനും ഉണ്ട്. പിന്നെ ഫ്ലൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ രാത്രിയിൽ എത്തുള്ളൂ അവിടെ, അപ്പൊ അത് നേരമുള്ള ഭക്ഷണവും വെള്ളമൊക്കെ എങ്ങനെയാണ് വെച്ചാൽ ഒരു പ്രാവശ്യം തരുവുള്ളൂ, അല്ല നമുക്ക് ഇഷ്ടംപോലെ കിട്ടുമോ ഫുഡ്, അങ്ങനെ പല പല കൺസേണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ക്ലിയറൻസും എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 8:30 തന്നെ ഗേറ്റിന്റെ അവിടെ എത്തി, നമ്മുടെ ഫ്ലൈറ്റ് വരുന്ന ഗേറ്റിൽ. ഒരു 9:30 കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റിലേക്കുള്ള എൻട്രി തുടങ്ങി, നേരെ എത്യോപ്യൻ എയർലൈൻസ്. അപ്പൊ ഞാൻ വിത്തിൻ ഇന്ത്യ പോയിട്ടുണ്ടെങ്കിലും അതിനേക്കാളും ഭയങ്കര വലിയൊരു ഫ്ലൈറ്റാണിത്. ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ, ആദ്യമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഒരു ഫ്ലൈറ്റ് നല്ല വലിയൊരു ഫ്ലൈറ്റാണ്. അപ്പൊ അതൊരു പുത്തൻ എക്സ്പീരിയൻസ് ആയിരുന്നു കാലെടുത്ത് വെച്ചപ്പോൾ തന്നെയുള്ള. പിന്നെ ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുവാണ്, ആരെങ്കിലും പരിചയമുള്ളവരുണ്ടോ, അല്ലെങ്കിൽ മലയാളികൾ
1: ആരെങ്കിലും,
0: നമുക്ക് എല്ലായിടത്തും ചെല്ലുമ്പോൾ അങ്ങനെ. പക്ഷെ ആരെയും കണ്ടില്ല. അപ്പൊ ഞാൻ ചെറിയൊരു ബുക്കൊക്കെ കയ്യിലുണ്ടായിരുന്നു, ആ ബുക്ക് വെച്ച് കുറച്ചിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും ഒരു ജാക്കിന്റെ ബാക്കിൽ കേരള എന്ന് എഴുതിയേക്കണം. അപ്പൊ ഭയങ്കര ഒരു ആശ്വാസമാണ് ബേസിക്കലി നമുക്ക് തോന്നണേ, അതായത് നമ്മൾ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഒരു മലയാളി കണ്ടു എന്നുള്ളൊരു ഫീല്. അപ്പോഴാണ് നമ്മൾ പറയില്ലേ, ഏത് കോണി ചെന്നാലും ഒരു മലയാളി ഉണ്ടാകും എന്ന് പറയുന്നത് വാസ്തവമാണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ആളെ അങ്ങോട്ട് പോയി ഞാൻ പരിചയപ്പെട്ടു. ആള് ദക്ഷിണാഫ്രിക്കയിൽ പഠിക്കുവാണ്, സ്ഥലം എറണാകുളമാണ്. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് തിരിച്ച് സീറ്റിൽ വന്നു, ഭക്ഷണമൊക്കെ വന്നു, നല്ല ലാവിഷ് ആയിട്ടുള്ള ഭക്ഷണം, ചിക്കൻ ഉണ്ടായിരുന്നു, വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് വെള്ളം എന്ത് വേണമെങ്കിലും കിട്ടും, ജ്യൂസ് ആണെങ്കിൽ ജ്യൂസ്, നോർമൽ വാട്ടർ ആണെങ്കിൽ നോർമൽ വാട്ടർ, മറ്റ് ബിവറേജസ് വേണമെങ്കിൽ അതും എല്ലാം അവർ ഇഷ്ടംപോലെ നമുക്ക് തരുമായിരുന്നു. ഒരു ലിമിറ്റും അങ്ങനെയൊന്നുമില്ലായിരുന്നു. നല്ല ഭക്ഷണം, നല്ല ടേസ്റ്റും. ആക്ച്വലി നമുക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് ആദ്യം തോന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടുത്തെ സ്പൈസിയോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ്, നമ്മൾ പറയില്ലേ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുകഷ്ണം കഴിക്കുന്നു. അതുപോലെ നമ്മൾ ആഫ്രിക്കയിലേക്ക് പോവുകയാണ് എന്തായാലും, അപ്പൊ അവരുടെ ആ ഒരു ക്യുസീൻ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അമിതമായിട്ടുള്ള ഇവിടുത്തെ പോലെ എരിവൊന്നും എനിക്കത്ര തോന്നിയില്ല. എത്യോപ്യൻ എയർലൈൻസിൽ തന്നെയായിരുന്നു ഫുഡ്. പിന്നെ ഫുഡ് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അവർ ചെറിയ കേക്കും കുക്കീസും എല്ലാം വീണ്ടും കൊണ്ടുവന്ന് നമുക്ക് തന്നു. അങ്ങനെ 16-ാം തീയതി രാത്രി ഞാൻ കിളിമഞ്ചാരോ എയർപോർട്ടിൽ എത്തി.
1: എയർപോർട്ട്
0: ഒരു കുഞ്ഞു എയർപോർട്ടാണ് കിളിമഞ്ചാരോ എയർപോർട്ട് ഉണ്ട്. നമ്മൾ എത്യോപ്യയിൽ ഇറങ്ങിയിട്ടാണ് അടുത്ത ഫ്ലൈറ്റിലാണ് നമ്മൾ കിളിമഞ്ചാരോയിലേക്ക് വരുന്നത്. അപ്പൊ ഇറങ്ങിക്കേറിയപ്പോ എന്റെ തൊട്ടടുത്ത് വന്നിരുന്ന ഒരു മനുഷ്യൻ എന്നെ ഭയങ്കരമായിട്ടും അത്ഭുതപ്പെടുത്തി. അപ്പൊ ഞാനിങ്ങനെ പരിചയപ്പെട്ടു. പേരിപ്പോ എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. തമിഴ്നാട്ടുകാരനാണ്, സത്യമംഗലം കാടിന്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പൊ സത്യമംഗലം കാടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വീരപ്പൻ ഓർമ്മ വരും. അങ്ങനെ മീശയൊക്കെ ഉണ്ട് ആൾക്കും. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ആൾ അവിടുത്തെ ഒരു കർഷകനാണ് ബേസിക്കലി. പക്ഷെ അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ എന്താ ഇവിടെ വന്നേക്കണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് പുള്ളിക്കാരന്റെ പാഷൻ ഫോട്ടോഗ്രഫിയാണ്, എസ്പെഷ്യലി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി. അപ്പൊ അങ്ങനെ 13 ദിവസത്തേക്ക് കിളിമഞ്ചാരോ വന്നേക്കുവാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫിക്ക് വേണ്ടി. അവരൊരു 6 പേര് വന്നിട്ടുണ്ട്. അപ്പൊ 13 ദിവസം പല സ്ഥലങ്ങളിലായിട്ട് അവര് കറങ്ങി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫിക്ക് വേണ്ടി വന്നേക്കുവാണ്. 75 വയസ്സുള്ള ഒരു മനുഷ്യൻ സ്വന്തം പാഷന്റെ പുറത്ത് ഇവിടെ വന്നേക്കുവാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ യാത്രയിൽ. അവിടുത്തെ 6 മണിയായപ്പോഴാണ് നമ്മൾ കിളിമഞ്ചാരോ എയർപോർട്ടിലെത്തുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ അന്ന് രാത്രി 8:30 ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി. അവിടെ വിസ ഓൺ അറൈവൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഈ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ആ റിസ്ക് ഒന്നും എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പക്ഷെ ഇവിടുന്ന് തന്നെ ഓൺലൈൻ തന്നെ ഞാൻ വിസ എല്ലാം അപ്ലൈ ചെയ്ത് അതെല്ലാം കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നത്. അപ്പൊ അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ എന്നെ പിക്ക് ചെയ്യാൻ എന്റെ ഗൈഡ് ഫ്രാങ്കും ഓണസ്റ്റും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാലോ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ ഒരു മ്യൂസിക്കും അവരൊരു ഡാൻസും. അപ്പൊ ഈ ഫ്രാങ്ക് നമ്മളെ മീറ്റ് ചെയ്യണ തന്നെ ഒരു രതീഷ് എന്ന് പറഞ്ഞ് നമ്മൾ കൈ തരുമ്പോൾ തന്നെ 2 സ്റ്റെപ്പൊക്കെ ഇട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് തന്നെ. അപ്പൊ അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ ആ ടെൻഷൻ ഉണ്ടെങ്കിലും പുതിയൊരു സ്ഥലത്ത് വന്ന ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഭയങ്കര കൂളാകും എന്നുള്ളതാണ്.
1: അപ്പൊ നമുക്ക് ഒരു ആഫ്രിക്കൻ വൈബുള്ള ഒരു പാട്ട് കേട്ടാലോ?
0: ഉറപ്പായിട്ടും കേൾക്കാം.

0: ഡാൻസ് അതെ വൈബാണ് വന്ന് ആദ്യം മീറ്റ് ചെയ്യുന്നത്. അപ്പൊ നല്ല കൂളായിരുന്നു. പിന്നീട് എപ്പോഴാണ് നീ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
1: ഞാൻ 16-ാം തീയതി നൈറ്റ് അവിടെ എത്തി. അപ്പൊ എന്റെ ടീം വരുന്നത് 17-ാം തീയതിയാണ് അവിടെ. 17-ാം തീയതി ഒരു ഉച്ചയാകുമ്പോൾ അവിടെ അവർ ലാൻഡ് ചെയ്യും. അപ്പൊ 17-ാം തീയതി നമ്മുടെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏത് ട്രക്കിംഗ് കമ്പനിയുടെ നിങ്ങൾ പോകുന്നെങ്കിലും അതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസം നമ്മുടെ ടീം മുഴുവൻ വന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ട്രക്കിംഗ് ഗിയേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് അത് മതിയോ, എന്തെങ്കിലും ഇനി നമുക്ക് വേണ്ടതായിട്ടുണ്ടോ, അവിടുത്തെ ക്ലൈമറ്റിന് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നെല്ലാം നോക്കി.
0: സത്യത്തിൽ അവിടുത്തെ ക്ലൈമറ്റിന് എങ്ങനത്തെ ഗിയേഴ്സ് എങ്ങനെയാണ് വേണ്ടത്?
1: അവിടുത്തെ ക്ലൈമറ്റിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ തരം ക്ലൈമറ്റും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമ്മള് 5,895 മീറ്ററുള്ള ഒരു കൊടുമുടിയാണ് കയറാൻ പോകുന്നത്. അപ്പൊ ഫ്രം ദ സ്റ്റാർട്ട് നമ്മൾ എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊടും മഞ്ഞുള്ള സ്ഥലത്ത് പോയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ 17-ാം തീയതി ഇവർ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടീം വന്ന് ഫുൾ ട്രക്കിംഗ് കേസ് ചെക്ക് ചെയ്ത്. പക്ഷെ അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് നടന്നു. 17-ാം തീയതി എന്റെ ടീം വന്നു, പക്ഷെ ഞാൻ ടീമിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാ. എല്ലാവരും വന്നൊരു സന്തോഷമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാവരുടെയും മുഖത്ത്. പക്ഷെ വന്നപ്പോ എല്ലാവരും ഒരു ടെൻസ്ഡ് ആയിട്ടുള്ളതാണ് അവരുടെ ഫേസ്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് നടത്തിയെന്ന് എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു അവരുടെ ബാഗ് ഇവിടെ എത്തിയില്ല എന്ന് പറഞ്ഞാൽ ഈ ട്രക്കിംഗ് ഗിയേഴ്സും എല്ലാം ഉള്ള ബാഗ് എത്തിയില്ല, ഫ്ലൈറ്റിൽ കിളിമഞ്ചാരോ എത്തിയിട്ടില്ല, സംഭവം മിസ്സായി. അപ്പൊ എയർപോർട്ടിൽ ചോദിക്കുമ്പോൾ അവർക്കൊരു ധാരണയില്ല എവിടെ മിസ്സായിരുന്നോ. അവർ പറഞ്ഞു അങ്ങനെ ട്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മള് അവര് തിരിച്ച് ബോംബെയിലേക്ക് വിളിച്ച് സംസാരിച്ചു, അവരെ വേറെ ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് റിപ്ലൈ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ അവസാനം കുറെ ഇങ്ങനെ ട്രൈ ചെയ്തതിനു ശേഷം ഇവർ പറഞ്ഞു നെക്സ്റ്റ് ഡേ, അതായത് ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം 18 ജാനുവരി, അപ്പൊ 18 ജാനുവരി ഏർലി മോർണിംഗ് 2 മണിക്ക് ഒരു ഫ്ലൈറ്റ് കിളിമഞ്ചാരോ വരുന്നുണ്ട്, അതില് ചിലപ്പോ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മുടെ ട്രക്കിംഗ് ടീമും എല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഗൈഡുമാരും എല്ലാം വന്നിരുന്നു, പക്ഷെ ഗിയേഴ്സ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെയും വേറെ രണ്ടുപേരുടെയും മാത്രമേ ബാഗുകളുള്ളൂ. ആ രണ്ടുപേരും എന്ന് പറയാൻ UK എന്ന് പറഞ്ഞൊരു കപ്പിള്, അവരുടെ ബാഗും ഉണ്ട്, ബാക്കി 5 പേരുടെ ബാഗ് ഇല്ല. അപ്പൊ ഇവര് പറഞ്ഞു ഓക്കെ നമുക്ക് രാവിലെ നോക്കാം ഫ്ലൈറ്റ്, എന്നിട്ട് രാവിലെ ചെക്ക് ചെയ്യാം, എന്നിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ ജേണി ആണോ ഡെസ്റ്റിനേഷൻ ആണോ ഇമ്പോർട്ടന്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയും കമ്പനി എന്നുള്ള രീതിയിൽ. അത് ശരിക്കും ഇവിടെ ആപ്റ്റ് ആയിരുന്നു. ഈ ഗ്രൂപ്പ് ആദ്യം ഞാൻ ആ പറഞ്ഞ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ആ ഷെയ്ഖസൻ എന്നുള്ള ലീഡർ നല്ല രീതിയിൽ ഇവിടെ ഇടപെട്ടു എന്നുള്ളതാണ്. ഷെയ്ഖ് പറഞ്ഞു നാളെ നമ്മൾ ഈ ഫ്ലൈറ്റ് നോക്കുന്നു, ഈ ഫ്ലൈറ്റിൽ നമ്മുടെ ബാഗ് ഉണ്ടെങ്കിൽ ഫൈൻ, നമ്മൾ അതായിട്ട് മുന്നോട്ട് പോകുന്നു. ഇൻ കേസ് ഈ ഫ്ലൈറ്റിൽ നമ്മുടെ ഗിയേഴ്സ് ഒന്നും ഇല്ല, നമ്മുടെ ബാഗ് വന്നില്ല എങ്കിൽ നമ്മൾ അന്ന് രാവിലെ തന്നെ പോയിട്ട് അവിടെ റെന്റ് എടുക്കാനുള്ള സ്പേസുകളുണ്ട്, അടുപ്പ് റെന്റ് എടുക്കുന്നു, നമ്മൾ നമ്മുടെ യാത്ര നമ്മുടെ ലക്ഷ്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറെയൊക്കെ ഗ്രൂപ്പിലൊരു പോസിറ്റീവ് സാധനം വന്നു. എന്നിട്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. തലേ ദിവസം ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ സംസാരിച്ചപ്പോഴേക്കും ഓണസ്റ്റിനോട് ഞാൻ ചോദിച്ചു ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഫുഡ് ഏതാണ്. ഞാൻ ബേസിക്കലി ഒരു ഫുഡിയാണ്. അപ്പോൾ ഇവിടുത്തെ മസ്റ്റ് ട്രൈ ഫുഡ് ഏതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആൾ എനിക്ക് സജസ്റ്റ് ചെയ്തു ഉഗാലി എന്നാണ് പറഞ്ഞത്.
0: ഉഗാലി,
1: ഉഗാലി അവിടുത്തെ ഫുഡിന്റെ പേരാണ് ഉഗാലി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്യാനൊന്നും നോക്കിയില്ല, എന്താണ് അവിടുത്തെ ആ ടേസ്റ്റ് തന്നെ നമുക്ക് അങ്ങ് ടേസ്റ്റ് ചെയ്തേക്കാന്ന് ചോദിച്ചു. അപ്പോൾ ആ ഉച്ചയ്ക്ക് ഫ്രണ്ട്സ് എല്ലാം വന്നപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഉഗാലി ഫുഡാണ്. അപ്പോൾ ഈ ഉഗാലി ഫുഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ കോണില് കോണിന്റെ പൊടി വെച്ച് ഉണ്ടാക്കുന്ന ഒരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേപ്പിൾ ഫുഡാണ്. അപ്പൊ അവര് പലരും അത് ഉച്ചയ്ക്കും കഴിക്കും രാത്രിയിലും കഴിക്കും.
0: എങ്ങനെ ഇരിക്കും ഇത്? മീൻസ്
1: ഇത് ആ പൊടി കലക്കി നമ്മുടെ ഒരു കൊഴുക്കട്ട പോലെ ഇരിക്കും, നമ്മുടെ കൊഴുക്കട്ട പോലെ ഇത് ഉണ്ടയാക്കിയാണ് ഇവര് കൊണ്ടു തരണത്. അപ്പൊ അവര് തന്നെ പറയണത് ഇത് നിങ്ങൾ കഴിച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ചാൽ മതി അവിടെ കിടന്നോളൂ. നമ്മൾ പൊറോട്ടയെ പറ്റി പറയില്ലേ, അവിടെ കിടന്നോളൂ. അതുപോലെയാണ് ഇവരിത് പറയണത്. ഞാൻ അതിന് ചിക്കനും വെജ്ജീസുമാ പറഞ്ഞത്. ചിക്കൻ കറി വെജ് നല്ല വെജ്ജൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ചിക്കൻ കറിക്ക് കുറച്ചൊരു എരിവുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ തന്നെ ടേസ്റ്റ്. പക്ഷെ നമ്മളിവിടത്തേക്കാളും ആ ചിക്കൻ കറി തന്നെ നല്ലോണം വെജിറ്റബിൾ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. എല്ലാ നമുക്കൊരു പല കളേഴ്സും നമുക്ക് വെജിറ്റബിൾസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതില്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ റെസ്റ്റോറന്റിലെ രീതിയായിരുന്നു ഈ ഉഗാലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് നമ്മൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഈ യാത്ര തുടങ്ങിയപ്പോൾ അവിടെ അവര് ഗൈഡുമാരെന്ന് പറയാൻ അവിടുത്തെ ലോക്കൽ ആളുകളാണ്, അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം ഈ ഉഗാലി തന്നെയാണ്. രാത്രി നമുക്കൊരു ഫുഡ് തരും, പക്ഷെ അവര് ഉഗാലിയാണ് കഴിക്കണേ. ഒരു ദിവസം അവരുടെ കൊണ്ടുവന്ന ഉഗാലി ഇന്ന് ഞാൻ എടുത്ത് കഴിച്ചു.

0: റെസ്റ്റോറന്റിൽ ഇരുന്ന നല്ല വ്യത്യാസമുണ്ട്. നാടൻ ഭക്ഷണം നമ്മൾ പറയില്ലേ,
1: നാടൻ
0: ഉഗാലിയും റെസ്റ്റോറന്റിനുള്ളിൽ എൻ്റയർലി ഡിഫറൻസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞു നാടൻ ഉഗാലി വേണം നമ്മൾ കഴിക്കാൻ. ആ നാടൻ ഉഗാലിയുടെ കോമ്പിനേഷൻ രസമാണ്. ഉണക്കമീൻ വറുത്തതും ഈ ഉഗാലിയും കൂടിയാണ് അവര് കഴിക്കുന്നത്. നമ്മുടെ നാട്ടില് ഉണക്കമീൻ പറഞ്ഞ കരുവാട് എന്നാണ്. അപ്പൊ ഇവിടെ പഴങ്കഞ്ഞി കടകളിൽ പലയിടത്തും നമുക്കത് കിട്ടും, കരുവാടും പഴങ്കഞ്ഞി. അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കഴിച്ചപ്പോ എനിക്ക് ശരിക്കും ആ ടേസ്റ്റ്, നമ്മുടെ ഇവിടെ പഴങ്കഞ്ഞി ആ കോമ്പിനേഷനും ഉഗാലിയും ഈ ഉണക്കമീൻ്റെ ആ ഒരു കോമ്പിനേഷനും നല്ലൊരു ടേസ്റ്റ് ആയത്. അപ്പൊ നിങ്ങൾ കിളിമഞ്ചാരൊക്കെ ആരെങ്കിലും പോകുവാണെങ്കിൽ ഉഗാലി മസ്റ്റ് ആയിട്ട് കഴിക്കണം. അതും പറ്റുവാണെങ്കിൽ നാടൻ കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്.
1: പിന്നെ നമ്മൾ യാത്ര തുടങ്ങി, അതിനിടയിൽ ഫുഡ് കഴിച്ചു, ഇഷ്ടപ്പെട്ട വേറൊരു പാട്ട് പറയാമോ?
0: എന്തേ ഇന്നും വന്നില്ല,
1: നല്ലൊരു പാട്ടാണ്, നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: നമുക്കറിയാം മല ഇങ്ങനെ കീഴടക്കുക അല്ലെങ്കിൽ കൊടുമുടി കീഴടക്കാൻ വേണ്ടി ഓരോ ഹൈറ്റ് ലെവൽ മാറുമ്പോഴും വെജിറ്റേഷൻ മാറുന്നുണ്ടായിരിക്കുമല്ലോ, തണുപ്പ് അല്ലെങ്കിൽ ക്ലൈമറ്റ് എല്ലാം വേരിയാകും. അപ്പൊ ഏറ്റവും താഴത്തെ തട്ടിൽ നിന്ന് തുടങ്ങാം, എങ്ങനെയാണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക.
1: ഞങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ പിറ്റേ ദിവസം ഞങ്ങളുടെ 18th January ഞങ്ങളുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 18th January ഏർലി മോർണിംഗ് ആണ് ഞങ്ങളുടെ പെട്ടി വരും എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുന്നത്.
0: പെട്ടി വന്നോ?
1: പെട്ടി വന്നില്ല. അപ്പൊ തന്നെ നമ്മള് പ്ലാൻ ബിയിലേക്ക് നീങ്ങി, നമ്മൾ റെന്റ് എടുക്കുന്നു, പോയി നമ്മുടെ യാത്ര. ഹോട്ടലിൽ നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി.
0: ആ പോയിന്റിന് പ്രത്യേകിച്ച് പേരുണ്ട്?
1: ഉണ്ട്. ആ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്ന് പറയാൻ മച്ചാമേ ഗേറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, മച്ചാമേ ഗേറ്റ്. അപ്പൊ അവിടെ ചെന്ന് നമ്മൾ ആദ്യം നമ്മുടെ പേരും ഡീറ്റെയിൽസും എല്ലാം അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ടീം നമുക്ക് അവിടെ ചെറിയ ഫുഡൊക്കെ തന്ന് ആണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്.
0: ഓരോ മൗണ്ടൻ പീക്കിലേക്ക് പോകുമ്പോൾ പല റൂട്ടുകളുണ്ടല്ലോ.
1: അതെ.
0: അതുപോലെ തന്നെ ഈ കിളിമഞ്ചറയ്ക്ക് ഈ മച്ചാമേ ഗേറ്റ് അല്ലാതെ വേറെ റൂട്ടുകളുണ്ടോ?
1: ഉണ്ട്. മച്ചാമേ റൂട്ട് ഉണ്ട്, പിന്നെ കൊക്കക്കോള റൂട്ട് എന്ന് പറയുന്ന വേറെ റൂട്ട് ഉണ്ട്. മൂന്നാല് റൂട്ട് നമുക്ക് കാണാം. നമ്മൾ ഈ മച്ചാമേ റൂട്ടാണ് കൂടുതൽ പേരും സെലക്ട് ചെയ്യുന്നത്. അതായത് 7 ദിവസം 7 to 8 days ട്രക്ക് ആണ് ഈ മച്ചാമേ റൂട്ട്. അതിനെ വിളിക്കുന്നത് വിസ്കി റൂട്ട് എന്നും വിളിക്കാറുണ്ട്. എന്നുവെച്ചാൽ പതുക്കെ പതുക്കെ പോകുക എന്നുള്ളൊരു ആസ്പെക്ടിലാണ് നമ്മളതിനെ വിസ്കി റൂട്ട് എന്നുള്ള രീതിയിലും പറയുന്നത്. അപ്പൊ നമ്മൾ മച്ചാമേ ഗേറ്റിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് യാത്ര തുടങ്ങുക. അപ്പൊ ഈ മച്ചാമേ ഗേറ്റ് ടു മച്ചാമേ ക്യാമ്പാണ് നമ്മൾ അന്നത്തെ നമ്മുടെ യാത്ര. ഫസ്റ്റ് ഡേ നമ്മൾ യാത്രയുണ്ട്. ഞങ്ങളുടെ ബാഗും എല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റായി. അപ്പൊ നോർമലി ഇവർ പലരും ട്രക്കിംഗ് നൈറ്റ് ആകുന്നതിന് മുമ്പ് മച്ചാമേ ക്യാമ്പിൽ എത്തുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ എന്തായാലും തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ ഗൈഡുമാർ പറഞ്ഞു നമ്മൾ എന്തായാലും നൈറ്റ് ആവും, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹെഡ് ടോർച്ച് നിങ്ങളുടെ കയ്യിലുള്ള ബാഗിൽ വെച്ചോ, നമുക്ക് ടോർച്ച് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ 8 പേരായിരുന്നു ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത്. ഈ 8 പേർക്ക് ഞങ്ങളെ സപ്പോർട്ടിങ് വരുന്ന ഞങ്ങളുടെ ഗൈഡും അവരുടെ കൂടെ വരുന്ന ആൾക്കാരും എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് ശരിക്കും ഏകദേശം 35 ആളുകളാണ് നമ്മുടെ ഈ യാത്രയെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. അതായത് 2 ആളുകൾക്ക് 1 ഗൈഡ് എന്നുള്ള രീതിയിൽ 4 ഗൈഡുമാരും വരും. പിന്നെ പോർട്ടേഴ്സ് നമ്മുടെ ടെന്റ് അടിക്കാനും ഫുഡ് ഉണ്ടാക്കാനും ബാഗ് നമ്മുടെ 2 ബാഗ് ഉണ്ടാവും. നമ്മുടെ സാധനങ്ങൾ എല്ലാം ഒരു വലിയ ബാഗും നമ്മുടെ ക്യാരി ചെയ്യുന്ന ഒരു ബാഗും. അപ്പൊ ആ വലിയ ബാഗ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടേഴ്സും നമ്മുടെ ടോയ്ലറ്റ് ഫിറ്റ് ചെയ്യാനുള്ള പോർട്ടേഴ്സ് ടെഫ് അങ്ങനെ എല്ലാവരും കൂടെ 35 പേര് ആണ് അവര് തന്നെ ഉള്ളത്. അവർ 35 ഞങ്ങൾ 8 അങ്ങനെ ഞങ്ങളൊരു 43 പേരാണ് ഈ കയറുന്നത്.
0: പക്ഷെ അതിൽ മെയിൻ ആയിട്ട് ട്രക്ക് ചെയ്യുന്നവർ 8 പേരാണ്.
1: 8 പേരാണ് ഞങ്ങൾ ഉള്ളത്. അത് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് പല ജോലി ചെയ്യുന്ന ആളുകളാണ്. ഏജ് ഗ്രൂപ്പും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഒരു 30 ഉള്ളവരുണ്ട്, 28 ഉള്ളവരുണ്ടായിരുന്നു, നേരെ മറിച്ച് 42 ഉള്ളവരുണ്ട്, 50 അടുപ്പിച്ചുള്ളവരുണ്ട്.
0: ലേഡീസ്
1: ഞങ്ങൾ 6 ജെന്റ്സും 2 ലേഡീസുമായിരുന്നു ഉണ്ടായത്. അപ്പൊ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാട്ടിലൂടെയാണ് പോകുന്നത്. നമ്മൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ആ കാട്ടിലൂടെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പല രീതിയിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റൂട്ടും കൂടെയാണിത്.
0: കാട് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ഇവിടെ കാണുന്ന കാടും അവിടെ കാണുന്ന കാടും തമ്മിലുള്ള വ്യത്യാസം,
1: നല്ല വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ ചില കാടുകൾ നമുക്ക് പേടിപ്പെടുത്തുന്നതായിരിക്കും അല്ലെ. അവിടെ ആ ഒരു കാടിൽ നമുക്ക് ആ ഒരു ഭയം അങ്ങനെ തോന്നില്ല.
0: മരങ്ങളുടെ ഇലകളൊക്കെ വളരെ വലുതാണ്, വലിപ്പമുള്ളതാണോ അതോ ഇലകളുടെ വലിപ്പം എങ്ങനെയാണ്?
1: ഇലകളുടെ നമ്മൾ വലിപ്പം നോക്കുവാണെങ്കിൽ കൂടുതലും നമുക്ക് തോന്നിയത് ഈ ഒരു കൂർത്ത ഇലകൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇലകളാണ് നമ്മൾ കൂടുതലും കണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ പോയ വഴിയുടെ ചുറ്റുമുള്ള മരങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ ഗൈഡുമാർ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അവർ ഒരു ടീമായിട്ട് പോയായിരുന്നു, അപ്പൊ ഇവർക്കെല്ലാം കാണാൻ പറ്റി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ യാത്ര കാടായതുകൊണ്ട് നമുക്ക് വലിയ വെയിലടിക്കുന്നില്ല, പ്രശ്നമൊന്നും ഇല്ല. അതുകൊണ്ട് വലിയൊരു ക്ഷീണമാർക്കും തോന്നില്ല. ഫസ്റ്റ് ഡേയും കൂടിയാണ്, എല്ലാവരും ഫുൾ എനർജിയോടുകൂടി പോയിക്കൊണ്ടിരിക്കുക.
0: നമ്മള് കയറുമ്പോ ഇങ്ങനെ അരുവിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാടാൻ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? സ്ട്രീംസ് ചേർത്ത് അങ്ങനെ
1: ഇല്ല, നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ സ്ട്രീംസ് ഒന്നും നമുക്ക് അങ്ങനെ കണ്ടിട്ടില്ല.
0: മെയിൻ ആയിട്ട് അവിടെ കാണപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ ഗൈഡായിട്ടുള്ളവരൊക്കെ പറഞ്ഞത്?
1: കൂടുതലും കുരങ്ങിനെയാണ് കാണുന്നത്. കുരങ്ങും അണ്ണാനും ഇതിനൊക്കെയാണ് അവർ കാണുന്നതെന്നാ പറഞ്ഞത്.
0: അത് നമ്മുടെ ഇന്ത്യയിൽ കാണുന്നതിനേക്കാൾ എന്റെ ഡിഫറെന്റ്?
1: അതെ അതെ, എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ പോയി. പക്ഷെ അന്ന് രാത്രി നമ്മളൊരു ഏകദേശം ഒരു 7.5 മണിയായി മച്ചാമേ ക്യാമ്പിൽ നമ്മൾ എത്തുമ്പോൾ. രാത്രി ഇരുട്ടായി, വേറൊരു ചലഞ്ചും കൂടെ വന്നു, മഴയും പെയ്തു. ഞങ്ങൾ എത്തുന്നതിന് ഒരു ലാസ്റ്റ് 1 അവർ എന്ന് പറയുന്നത് മഴ പെയ്തായിരുന്നു. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ മൗണ്ടൻസിൽ പോകുവാണെങ്കിൽ ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. നിങ്ങൾ തുടങ്ങുമ്പോൾ എങ്ങനെയാണോ അത് വെച്ചിട്ട് നിങ്ങളൊന്നും നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തുടങ്ങി ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചേട്ടാണെങ്കിൽ മഴ വരാം. അപ്പം ഞങ്ങൾക്കൊരു ലാസ്റ്റ് വൺ അവർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മഴ കിട്ടിയായിരുന്നു. അപ്പം മഴയും കൂടെ കിട്ടി രാത്രിയായിരുന്നു, ഞങ്ങൾ പറഞ്ഞില്ലേ നൈറ്റായി. ഞങ്ങൾ ആരും ഇങ്ങനെയൊന്നും നടന്ന് ശീലമൊന്നും ഇല്ലാതെ ഈ ഇങ്ങനെ ഒരു കാട്ടിലൂടെ മഴയത്ത് നടന്നിട്ടില്ല, ഇരുട്ടിലൂടെ നടന്നിട്ടില്ല. അപ്പം ആ ടോർച്ചും വെച്ച് നടക്കുന്ന അതൊരു പുതിയൊരു എക്സ്പീരിയൻസും ആയിരുന്നു, പുതിയൊരു ചലഞ്ചുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 7-8 മണിയായപ്പോൾ നമ്മൾ ഉമ്മച്ചാമ്മയെ ക്യാമ്പിലെത്തി. അവിടെ ചെല്ലുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേരും ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൊടുക്കണം. കാരണം എന്താ, അവർക്ക് ടാൻസാനിയ ഗവൺമെന്റ് അറിയാനാണ് താഴെ നിന്ന് പുറപ്പെട്ട എല്ലാവരും ഇവിടെ എത്തിയോ എന്നുള്ളൊരു ഇൻഫോർമേഷൻ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ അവർ ഫുഡിലേക്ക് കൊണ്ടുപോകും. അവർ ഫുഡെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുഡ് ഒരു ടെന്റ്, ഒരു ടെന്റ് അടിച്ച് നമുക്ക് എഴുതേറ്റ് നിൽക്കാൻ പറ്റുന്ന സൈസിൽ ഒരു ടെന്റൊക്കെ വെച്ചിട്ട് അവിടെയാണ് നമുക്ക് ഫുഡെല്ലാം സെർവ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും, നിങ്ങൾ ആദ്യം ചൂടോടെയുള്ള നമുക്കൊരു സൂപ്പോ അല്ലെങ്കിൽ ചായയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇവർ തരുന്നത്. നിങ്ങൾ അത് ഇരുന്ന് കുടിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളൊന്ന് കാമാവും, എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കാവൂ. അവർ വരുന്ന ടിപ്സാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞായിരുന്നു, നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാണ് നമ്മുടെ ഗൈഡ്. സോ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുക, അവരെ റെസ്പെക്ട് ചെയ്യുക, അവർ പറയുന്നത് അതേപോലെ നമ്മൾ
0: ഫോളോ
1: ചെയ്യുക. പിന്നെ ഇത് നേച്ചറാണ്, അവർ തരുന്ന അഡ്വൈസാണ്. നമ്മൾ നേച്ചറിലേക്കാണ് പോകുന്നത്. സോ റെസ്പെക്ട് ദ നേച്ചർ, റെസ്പെക്ട് ദ മൗണ്ടൻ. ഓക്കെ, നമ്മൾ വെറും ചെറുതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 5,895 മീറ്റർ ഉയരമുള്ള കിളിമഞ്ചാരോട് നമ്മൾ കയറാൻ പോകുന്നത്, നമ്മൾ എത്ര അടിയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതിനെ ആ റെസ്പെക്റ്റോടുകൂടി നമ്മൾ പോവുക. പോകുന്ന വഴിയും നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. അവിടെ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ പാക്കറ്റ്സ് ഉണ്ടാകും, ആ പ്ലാസ്റ്റിക് ഒന്നും അവിടെ വലിച്ചിടരുത് എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം തന്നെ അഡ്വൈസ് ചെയ്യുന്നതാണ് ഇതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്.
0: അതെ, ഇപ്പോ ചൂട് കാപ്പിയും സൂപ്പും ഒക്കെ കുടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് എന്ന് പറയുമ്പോൾ നേരത്തെ ഉഗാലിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ അവിടുത്തെ തന്നെ ഒരു തനതായ ഫുഡ് ഐറ്റംസ് ആണോ നമുക്ക് അവിടെ തരുന്നത്, അതോ അല്ലാതെ കോമൺ ആയിട്ട് എല്ലായിടത്തും കഴിക്കുന്ന പോലെ?

0: പ്രോട്ടീനും അവിടെ മസ്റ്റായിട്ടുണ്ടാകും എന്നുള്ളതാണ്.
1: പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഉണ്ടാവില്ലോ, അപ്പൊ എന്താണ്, പാട്ട് പാടുമോ, ഡാൻസ്, അങ്ങനെ എന്താ, അതോ ക്ഷീണമാണോ, എന്താണ്?
0: നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ക്ഷീണിക്കും, പക്ഷെ വൺസ് നമ്മൾ ആ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ചില്ലാണ്. ഓരോരുത്തരും ഇഷ്ടംപോലെ കഥകൾ പറയും, ഇഷ്ടംപോലെ തമാശകൾ പറയും, ഓരോരുത്തരും ഇഷ്ടംപോലെ യാത്ര ചെയ്തവരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് ഒരു ട്രക്കിങ്ങിന് വരുന്നവർ. എന്റെ കൂടെ വന്ന പലരും എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ പോയ, അന്നപൂർണ സർക്യൂട്ട് പോയവരൊക്കെ. അപ്പൊ ഈ യാത്രാ എക്സ്പീരിയൻസുകളും, പിന്നെ തമ്മിൽ നമ്മൾ കൂട്ടുകാരന്മാരായിട്ട് ഇരിക്കുന്ന പോലെ തന്നെ അവിടെ ഇരിക്കുന്ന സമയമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം. കാരണം എട്ടുപേരും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഇരിക്കുക. നമ്മൾ നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലർ മുന്നിലായിരിക്കും, ചിലർ ബാക്കിലായിരിക്കും, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്.
2: രതീഷിന്റെ കിളിമഞ്ചാര വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം. ടീം സഞ്ചാരി, മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

जारी।

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. അറിയിപ്പ് സമാപിച്ചു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ആകാശവാണി സമയം 10:00. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
3: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 26, ആഗോള ലഹരി വിരുദ്ധ ദിനം. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രോതാക്കൾക്ക് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ.
5: 1989 മുതൽ എല്ലാ വർഷവും June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെട്ടു വരുന്നുണ്ട്. ലഹരി വ്യാപനവും അനധികൃതമായ

ലഹരി വിപണനവും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനാചരണം എല്ലാ വർഷവും ആചരിക്കപ്പെട്ടു വരുന്നത്. ഈ വർഷത്തെ 2026 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ആഗോള ലഹരി പ്രശ്നം, നിലനിൽക്കുന്ന വിഷയങ്ങൾ, തുടരുന്ന വെല്ലുവിളികൾ, നൂതനമായ പ്രതികരണങ്ങൾ എന്നിവയാണ്. ലഹരി ഉപയോഗമെന്നത് കേവലം മദ്യമോ പുകയില ഉൽപ്പന്നങ്ങളോ മാത്രമല്ല, രാസലഹരികൾ അടക്കമുള്ള വിപുലമായ ലഹരി വസ്തുക്കളുടെ ഉപഭോഗവും വിനിമയവും ലോകമെമ്പാടും നടന്നു വരുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പുതിയ പ്രമേയം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് മൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ലഹരി വസ്തുക്കളുടെ വിനിമയം തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയും അതിനുവേണ്ടി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൂതനമായിട്ടുള്ള പ്രതികരണ മാർഗങ്ങൾ തേടുന്നതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ദിനാചരണം സംഘടിപ്പിക്കപ്പെടുന്നത്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്? ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്പ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിന് സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച്

0: പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും. അവർ പഠനം അവസാനിപ്പിച്ചേക്കും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതു മൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്വത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പൊ മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. 1, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് നാലാമത്തെ പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൌൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അപസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരമാസകലം ഉണ്ടാകുന്ന തീവ്രമായ വേദനയുമൊക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. ആറാമത്തേതായിട്ട്, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ 6 ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും കഴിഞ്ഞ 1 വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാം. 2 ഘട്ടങ്ങളിലായാണ് ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യ ഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് 2ാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് പാലക്കാട് ശ്രീറാം പാടുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. സർവശ്രീ എസ് ആർ മഹാദേവശർമ്മ വയലിൻ, സർവേഷ് കാർത്തിക് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം. ആദ്യമായി മുഖാരി രാഗത്തിൽ പാഹി സദാ എന്നാരംഭിക്കുന്ന കൃതി രൂപകതാളം.

പാലക്കാട് ശ്രീറാം പാടിയ കൃതികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, സർവേഷ് കാർത്തിക് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം.

0: നിങ്ങളൊരു റിസർവ്ഡ് ടിക്കറ്റാണോ നോക്കുന്നത്, അതോ പെട്ടെന്നുള്ളൊരു യാത്രയ്ക്ക് അൺറിസർവ്ഡ് ടിക്കറ്റോ, കൂട്ടുകാരെ യാത്രയാക്കാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റോ? എല്ലാം ഒരിടത്ത്. ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ റെയിൽവൺ ആപ്പ് റിസർവ്ഡ് ടിക്കറ്റുകൾ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ, ഈ മൂന്ന് സൌകര്യങ്ങളും ഒരൊറ്റ ആപ്പിൽ. സമയം ലാഭിക്കൂ, എളുപ്പത്തിൽ യാത്ര ചെയ്യൂ.
1: ആകാശവാണി

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. ചെങ്കൂർ താഴത്ത് മേലതിൽ വീട്ടിൽ ബാലചന്ദ്രൻ പിള്ളയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
2: എന്റെ ഗ്രാമത്തിന്റെ പേരാണ് അമ്പലംകുന്ന്. കൊല്ലം ജില്ലയിൽ പുയപ്പള്ളിയിൽ നിന്ന് 4 കിലോമീറ്റർ കിഴക്കും ആയൂരിൽ നിന്ന് 10 കിലോമീറ്റർ പടിഞ്ഞാറുമാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അമ്പലം ആദ്യ പദമായി വരുന്ന അനേകം സ്ഥലനാമങ്ങൾ കേരളത്തിലുണ്ട്. അമ്പലപ്പുഴ, അമ്പലപ്പുറം, അമ്പലക്കര തുടങ്ങിയവയാണ്. പണ്ട് വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനായി വഴിയമ്പലവും ചുമട് താങ്ങിയും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. താരതമ്യേന ഉയർന്ന പ്രദേശമായിരുന്നതുകൊണ്ട് അമ്പലം നിൽക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ അമ്പലംകുന്ന് എന്ന് പേര് പറയപ്പെടുന്നു. അമ്പലംകുന്ന് പ്രദേശം മെളിനല്ലൂർ, ഇളമാട് എന്നീ പഞ്ചായത്തുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. സർവജാതി മതസ്ഥരാലും സ്നേഹത്തോടെ, സഹകരണത്തോടെ, സമാധാനത്തോടെ, ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഇവിടം അമ്പലങ്ങളും ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങളും കൊണ്ട് അനുഗ്രഹീതമാണ്. മന്ത്രിയായിരുന്ന എച്ച് ശരീരനായ എം എൻ ഗോവിന്ദൻ നായർ ഉദ്ഘാടനം നിർവഹിച്ച മൈലോട് കൈത്തറി നെയ്ത്ത് സ്ഥാപനം, മാധവൻ മെമ്മോറിയൽ വോർഡ് ചുടുകട്ട കമ്പനി എന്നിവ നാടിന്റെ പ്രധാന പ്രവർത്തനശാലകളായിരുന്നു. വിളക്കുമരങ്ങൾ പോലെ വളരെ ഉയരത്തിൽ നിലനിന്നിരുന്ന ഇവയുടെ പുകക്കുഴലുകൾ എല്ലാവരുടെയും കൗതുകം ഉണർത്തുന്നതായിരുന്നു. വൈകുന്നേരങ്ങളിൽ സജീവമായിരുന്ന മത്സ്യചന്ത ഇന്ന് ചെറുകിട സ്ഥാപനങ്ങളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. എന്നിരിക്കലും വ്യാപാര മേഖലകളിൽ എല്ലാ കടകമ്പോളങ്ങളും ഉൾപ്പെടുന്ന ഇടമാണ് അമ്പലംകുന്ന്. സാംസ്കാരിക കേന്ദ്രമായി മഹാത്മജി മെമ്മോറിയൽ വായനശാല, മുത്താരംകുന്ന് വായനശാല ഇന്നും സജീവമായി പ്രവർത്തിക്കുന്നു. 111 വർഷം പാരമ്പര്യമുള്ള അമ്പലംകുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂൾ, ക്ഷേത്ര പ്രവേശന വിളംബര സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈലോട് ഇവ സമീപത്ത് നിലകൊണ്ട് നാളെയുടെ കുരുന്നുകളെ വാർത്തെടുക്കും. എല്ലാവർക്കും ജീവിക്കാനാവശ്യമായ ഭൗതിക വസ്തുക്കളെല്ലാം ഇവിടെ ലഭ്യമാണ്. ആതുരാലയങ്ങളും എസ് ബി ഐ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജ്, റോഡുവിള തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും ഇവിടുത്തെ ഗ്രാമജീവിതം ആയാസരഹിതമാക്കുന്നു. മലകളും പാറക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളുമായി പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഗ്രാമമാണ് അമ്പലംകുന്ന്. എന്റെ പ്രൈമറി വിദ്യാഭ്യാസം നെട്ടയം എൽ പി എസിൽ ആയിരുന്നു. പഴയ നാലുകെട്ടും അറപ്പുരയും കൊത്തുപണികളാൽ മനോഹരമാക്കിയ ശില്പങ്ങളും നിറഞ്ഞ് തടിയിൽ തീർത്ത വീടാണ് എന്റെ താഴത്തു മേലതിൽ വീട്. മുൻപ് മറ്റു വീടുകൾ ഉണ്ടായിരുന്നു. ഇതുമാത്രം നാളെയുടെ ചരിത്ര സ്മാരകമായി നിലനിർത്തിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ രൂപവും മുഖകാന്തിയും ഒത്തിണങ്ങിയ ചാച്ച ശിവരാജൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ താമസം സമീപ പ്രദേശത്താണ്. ചാച്ച സിനിമകളിലും ഗാന്ധിജിയുടെ വേഷം ധരിച്ചിട്ടുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള ആഘോഷവേളയിൽ ചാച്ചാജിയുടെ സാന്നിധ്യം അവിടെ ഉറപ്പാണ്. നെട്ടയം സൈനുദ്ദീൻ എന്ന സിനിമ സീരിയൽ നടൻ വസിക്കുന്നത് അമ്പലംകുന്നിലാണ്. തൊട്ടടുത്തുള്ള നെട്ടയം ഇണ്ടളയപ്പൻ ക്ഷേത്രം, മീയന നാഗയക്ഷിക്കാവ്, മൈലോട് ദുർഗാദേവി ക്ഷേത്രം, വലിയവിള ഭഗവതി ക്ഷേത്രം എന്നിവ കലാകാരന്മാർക്ക് അംഗീകാരം കൊടുക്കാറുണ്ട്. ഇന്ത്യൻ മ്യൂസിക്കിൽ പി ജി ഡിപ്ലോമ നേടി സംഗീത സദസ്സിൽ അരങ്ങേറ്റം കുറിച്ച ഐശ്വര്യ ഷൈൻ ഈ നാട്ടുകാരിയാണ്. ഞാൻ പ്രസിഡന്റായിരിക്കുന്ന കരയോഗത്തിലെ സംഗീത അധ്യാപികയായ കലാമണ്ഡലം അനു എം എ മ്യൂസിക് 2025 കേരള വജ്രജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റാണ്. സംഗീതരംഗത്ത് സജീവമായി പങ്കെടുക്കും. ഇന്ത്യയിലും വിദേശത്തുമായി ഓൺലൈൻ ഓഫ്ലൈൻ സംഗീത ക്ലാസുകൾ നടത്തുന്നു. നിരവധി സംഗീത സദസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരിയാണ്. 5 ദശാബ്ദം മുമ്പ് ഞാൻ തുടക്കം കുറിച്ച ബാലചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് KGT എന്ന വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യത അന്യ സംസ്ഥാനങ്ങളിലും ഇവിടെയും നേടിക്കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും കായിക പരിശീലനം നേടുന്നതിനു വേണ്ടി സിതാര വോളിബോൾ സ്റ്റേഡിയം, വെളിനെല്ലൂർ പഞ്ചായത്ത് സ്റ്റേഡിയം എന്നീ 2 സ്റ്റേഡിയം ഇവിടെ നിലവിലുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഗതാഗത സൌകര്യം ലഭ്യമാണ്. കുളത്തൂപ്പുഴ കൊല്ലം, കടയ്ക്കൽ കൊല്ലം, കൊല്ലം അഞ്ചൽ, കൊട്ടാരക്കര തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇടതടവില്ലാതെ ബസ് സർവീസ് ഉണ്ട്. ക്ഷീര കർഷകർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ പാൽ സംഭരണവും വിതരണവും നല്ല രീതിയിൽ നടക്കുന്ന മിൽമ ഡയറി ഫോം വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നു. മദ്യശാലകൾ ഒന്നുമില്ലാത്തത് ഈ നാടിന്റെ പ്രത്യേകതയാണ്. എടുത്തു പറയാവുന്ന ഒരു കാര്യം, ശ്രീനാരായണ ആദർശം അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. പണ്ട് ഞങ്ങളുടെ പാടത്ത് കാളയെക്കൊണ്ട് കലപ്പ നുഖം വച്ചുകെട്ടി പൂട്ടി നെൽകൃഷി നടക്കുന്ന സമയത്ത് നിലം ഒരുക്കി എല്ലാ വിഭാഗം ആളുകളും ഉരുക്കളെ കൊണ്ട് മരമടി മഹോത്സവം നടത്താറുണ്ടായിരുന്നു. കൂടാതെ ഞാറുനടിയിൽ ഞാറ്റുപാട്ട്, കൊയ്ത്ത്, കറ്റമെതിക്കൽ തുടങ്ങിയ എല്ലാം ഒരാഘോഷമായി കൊണ്ടാടിയിരുന്നു. നെല്ലളക്കുന്ന പറ ചങ്ങഴി എന്തെന്ന് പുതിയ തലമുറയ്ക്ക് അറിയില്ല. വയലേലകൾ അന്യം നിൽക്കുന്ന ഈ കാലത്ത് ആ നല്ല ഓർമ്മകൾ മായാതെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. ഒരു പ്രദേശത്തിന്റെ ഉത്സവദിനമായ ആ പഴയ കാലം ഇന്നും ഓർക്കുന്നു. വട്ടത്തിൽ പാറ ഇരിക്കുന്ന സ്ഥലം വട്ടപ്പാറ സമീപത്താണ്. കൊല്ലം അമ്പലംകുന്ന് വട്ടപ്പാറ ബസ് സർവീസ് നിലവിലുണ്ട്. കശുവണ്ടി ഫാക്ടറികൾ ധാരാളം പണ്ടുണ്ടായിരുന്നു. ഇന്ന് എല്ലാം നിശ്ചലമായി. പറങ്കിമാം തോട്ടങ്ങൾ എല്ലാം റബ്ബർ തോട്ടങ്ങളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് കൃഷി ചെയ്യാൻ സ്ഥലങ്ങളില്ലാതെയായി. കാർഷിക വിഭവങ്ങൾ വിപണനം നടത്തുന്നതിനും ശേഖരിക്കുന്നതിനും ഉതകുന്ന കാർഷിക വിപണികൾ സമീപ പ്രദേശങ്ങളിൽ ഉള്ളത് കർഷകർക്ക് ആശ്വാസമാണ്. റേഡിയോകൾ പണ്ടുകാലത്ത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും ഉണ്ടായിരുന്നു. ഇന്ന് ജീവിത സാഹചര്യവും സാങ്കേതിക വിദ്യയും മാറിയ സാഹചര്യത്തിൽ അത് അന്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പൊതുവെ സുഖപ്രദമായി സമാധാനമായി ജീവിക്കാൻ അമ്പലംകുന്ന് പ്രദേശവാസികൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പൂർണ്ണരൂപം ഇതാണ്.
1: ഇനി ചുമട് താങ്ങി. ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അഭിരാമിയുടെ ഒന്നാം ദിവസം ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു?
1: വളരെ നന്നായി ഫാദർ, എല്ലാവരെയും പരിചയപ്പെട്ടു, നാടൊക്കെ നടന്നങ്ങ് കണ്ടു. അച്ഛനോട് ഈ നാടിനുള്ള സ്നേഹവും ബഹുമാനവും അനുഭവിച്ചറിഞ്ഞു എന്ന് പറയാം.
0: അത് പറയാനുണ്ടോ? പണിക്കര് സാർ ഇല്ലാതെ ഈ നാടില്ല. അക്രമവും അരാജകത്വവും മാത്രമുണ്ടായിരുന്ന ഒരു ഗ്രാമത്തെ

0: ഇങ്ങനെ മാതൃകാ ഗ്രാമമാക്കിയത് പണിക്കര് സാറാണ്.
1: ഭാവിയിൽ അതൊരു കെട്ടുകഥയായി തോന്നിയേക്കാം. എനിക്കത് പക്ഷേ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ അവസരം കിട്ടി.
0: കുട്ടപ്പായിയെ കണ്ടില്ലല്ലോ, സ്ഥലത്തില്ലേ?
1: ഡോക്ടർ മാർഗരറ്റിനെ കൊണ്ടുവരാൻ പോയി. ഡോക്ടറിനെ നിങ്ങൾക്കൊക്കെ നന്നായി അറിയാമെന്ന് പറഞ്ഞു.
0: ആ, ഞങ്ങളുടെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്നയാളാണ്. വളരെ നല്ലൊരു കുട്ടി, അഭിരാമിക്ക് ഇഷ്ടമാവും. ദേ വന്നല്ലോ അവർ.
1: ഗുഡ് മോർണിംഗ് ഡോക്ടർ, വെൽക്കം. എങ്ങോട്ട് ഇരുന്നോളൂ. കുട്ടപ്പായി, കത്രീന ചേട്ടത്തിയോട് ചായ എടുക്കാൻ പറയൂ, അല്ലെങ്കിൽ നീ അതിങ്ങ് എടുത്തോ.
2: എനിക്കൊരു അത്യാവശ്യം ചേച്ചി, ചേട്ടത്തിയോട് പറയാം. എന്റെ ഇവിടുത്തെ പദവി ഇവർക്കറിയില്ല, പഠിപ്പിച്ചു കൊടുക്കാം.
1: എന്താ കുട്ടപ്പായി?
2: ഒന്നുമില്ലേ ചേച്ചി, ഒരു പാട്ടുപാടിയതാ.
0: മാർഗരറ്റ് നേരെ ഇടുക്കിയിൽ നിന്നുള്ള വരവാണോ? യാത്രാക്ഷീണൊന്നും ഇല്ലല്ലോ.
3: ഏ ഇല്ല ഫാദർ, ഇന്നലെ എന്റെ ആന്റിയുടെ അടുത്തായിരുന്നു കൊല്ലത്ത്. രാവിലെയാ ഇങ്ങോട്ട് പുറപ്പെട്ടത്. മാഡം, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്.
1: അതെ ഡോക്ടർ, എന്നോട് അനു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
0: മാർഗരറ്റ് ഒരു രക്ഷകയായിട്ടാ ഇവിടെ വന്നത്, അതും വല്ലാത്തൊരു പ്രതിസന്ധിയുടെ നടുവിൽ.
3: ഞാനും ഇവിടെ വന്നതിനു ശേഷമാണ് സംഗതിയുടെ ഗൗരവം പിടികിട്ടുന്നത്. പിന്നെ അത് സോൾവ് ചെയ്യുക എന്നതേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ.
1: എനിക്ക് ആ സ്വഭാവം വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരെയാണ് സൊസൈറ്റി ആഗ്രഹിക്കുന്നതും. ഡോക്ടറിനെ ഇവിടെ അങ്ങ് കൂടിക്കോളൂ.
0: വളരെ നല്ലൊരു സജഷൻ, എന്റെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
3: അയ്യോ, ഞാനത് ആലോചിച്ചിട്ടില്ല. മാത്രമല്ല അതിന് പല പല പ്രയാസങ്ങളുണ്ട് ഫാദർ.
1: ഞാൻ വെറുതെ വെച്ച സജഷൻ അല്ല കേട്ടോ, എന്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഡോക്ടർ ഇവിടെ വേണം. ഡോക്ടറുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാം.
3: എടാ കുട്ടപ്പായി, അഭിജയിച്ച് ഭരണം ഏറ്റെടുത്തോ? കൗണ്ടറെ, എന്താ ആലോചിക്കുന്നത്?
2: എല്ലാം ഏറ്റെടുത്തു. എന്തൊരു ശ്രദ്ധയാ ചേച്ചി, ആ ചേച്ചി ചില്ലറക്കാരി അല്ല.
4: എനക്കും അത് തോന്നിയത്. നടത്തൈ രൊമ്പ സോഫ്റ്റാക്കും, ആനാൽ ആൾ കഠിനമാനവർ.
3: പണ്ടും അങ്ങനെയാ, വഴക്കൊന്നും പറയില്ല. പക്ഷെ ഒരു നോട്ടം നോക്കിയാലുണ്ടല്ലോ, നമ്മൾ ഉരുകി പോവും.
2: ഇന്നലെ സൊസൈറ്റി സെക്രട്ടറി ഇരുത്തി അങ്ങ് ഉരുക്കി. ആദ്യമായിട്ട് കാണുന്ന റെക്കോർഡ്സിൽ ഒറ്റ നോട്ടത്തിൽ തെറ്റുകണ്ടുപിടിക്കും.
4: അപ്പോ എല്ലാവർക്കും നല്ല ഭയം ഇരിക്കും. പ്രകാശ് സാർ രൊമ്പ സ്ട്രിക്റ്റ് എന്ന് തോന്നിയാലും കൊഞ്ചം കൂടെ കടുംപിടുത്തക്കാരൻ കിടയാത്.
3: പ്രകാശ് ഏട്ടൻ പാവം, ബാംഗ്ലൂരിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്വന്തം സ്ഥാപനം ഉണ്ടായിട്ടും അത് ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാ പറയാവോ?
2: പണിക്കര് സാറ് നിർബന്ധിച്ചു കാണും, പോയി ചാർജ് എടുത്തേ പറ്റൂ എന്നും പറഞ്ഞു കാണും.
4: അതുതന്നെ മാഡം, സാർ കട്ടായപ്പെടുത്തിയിരിപ്പാർ.
3: അവിടെ നിങ്ങൾക്ക് തെറ്റി. അന്നപൂർണ ചേച്ചി അച്ഛൻ അയച്ചപ്പോ തന്നെ അഭിചേച്ചി ഇവിടെ വരാൻ തയ്യാറാണെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്.
2: എന്തായിരിക്കും ഇവിടവുമായി ഒരു അറ്റാച്ച്മെന്റ്? പിടി കിട്ടുന്നില്ലല്ലോ.
4: എന്നപ്പാ അത്, പിറന്ന നാട്ടുമേലുള്ള അൻപാലത്താനെ നാട്ടിലേ നിൽക്കുമെന്നും എന്നെ ആസൈ.
3: പഠിക്കാനായിട്ട് പുറത്തു പോയേ പറ്റൂ എന്ന് ശാഠ്യം പിടിച്ചു പോയ ആളാണ്. കല്യാണം കഴിഞ്ഞ് ഏറെയാലും ഒരു 3 തവണ ഇവിടെ വന്നിട്ടുണ്ടാവും. ആ കൊതി ഒന്നും അല്ല കൗണ്ടറേ.
2: പിന്നെന്തായിരിക്കും, മനസ്സിലിരുപ്പ് പിടികിട്ടുന്നില്ല, ഒന്നും വിട്ടു പറയുന്നതുമില്ല. എനിക്കത്ര സ്വാതന്ത്ര്യവും തരുന്നില്ലെന്നേ.
4: ഉന്നയെ പറ്റി വേണ്ട വിവരങ്ങൾ തിരിഞ്ഞു കിട്ടുതാ വന്നത്?
3: അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അഭിചേച്ചി വന്നിരിക്കുന്നത് വെറുതെയല്ല. കുടുംബത്തിൽ ഏറ്റവും കുറച്ചു നിന്നിട്ടുള്ള ആള് ചേച്ചിയാണ്. ആരോടുമില്ല അധികം അടുപ്പം. അച്ഛന്റെ ഇഷ്ടപുത്രിയാണ്. കാര്യപ്രാപ്തി ഉണ്ട് പോലും. ആർക്കാണ് കാര്യപ്രാപ്തി ഇല്ലാത്തത്?
5: ബേബി, നിനക്കെന്തിനാ ഇത്ര പരിഭ്രമം? നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളല്ലേ അഭിരാമി.
6: ഓ, എന്നാലും ഗംഗാരേട്ടാ, ഒരു പേടി. കൂടെ പഠിച്ചതിന്റെ സ്വാതന്ത്ര്യം എടുക്കാമോന്ന് അറിഞ്ഞൂടാ.
5: ഒരു കുഴപ്പമില്ല, നീ നിന്റെ ജോലി നന്നായി ചെയ്യുക, അപ്പൊ ആരെയും പേടിക്കണ്ട.
6: അതല്ല ഗംഗാരേട്ടാ, ഞങ്ങൾ പരസ്പരം പേര് വിളിച്ച് നടന്നവരാ. മാനേജറായിട്ട് വരുമ്പോ പേര് വിളിക്കാമോ? വിളിച്ചാ ഇഷ്ടപ്പെടുവോ? ഒന്നും പിടിയില്ല.
5: ചിലർ പദവിക്കനുസരിച്ചുള്ള ബഹുമാനം പിടിച്ചു വാങ്ങും. ചിലർക്കത് സ്വാഭാവികമായി കിട്ടും, ചിലർ അത് ആഗ്രഹിക്കുന്നേ ഉണ്ടാവില്ല. പലതരം ആൾക്കാരുണ്ട്.
6: ഇതിലേത് തരമാണ് ഈ അഭി? എന്തായാലും അവസാനത്തേനല്ല ഉറപ്പ്.
5: ഓ, എന്തായാലും പണിക്കര് സാറിന്റെ മോളാണല്ലോ, അതിന്റെ ക്വാളിറ്റി കാണും. പിന്നെ അവിടുത്തെ അമ്മ വളർത്തിയ കുട്ടിയാണല്ലോ അഭിരാമി.
6: എനിക്കതൊന്നും അല്ല പേടി ഗംഗാരേട്ടാ. പഴയ ഏടൊക്കെ പൊടിതെട്ടിയെടുക്കുമെന്ന. എനിക്ക് ഡോക്ടർ മാർഗരറ്റിനെ ഒന്നുകൂടെ കാണണം.
5: എന്തിന്?
6: എന്തോ ഒരാധി, ഡോക്ടറെ കണ്ടേ പറ്റൂ.
1: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്തോഷ് തിരുമല, റോബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: അടുക്കളയിൽ നിന്ന്
1: ഇന്ന് അടുക്കളയുടെ പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് തൃശൂർ കോണത്തുകുന്ന് നിന്ന് ദേവി രാമചന്ദ്രൻ.
8: പഴയ അടുക്കള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. മൺപാത്രങ്ങളാണ് അധികം ഉപയോഗിച്ചത്. മൺപോലെ കറികൾ വയ്ക്കാൻ കൽച്ചട്ടി, നല്ല കനത്തിലുള്ള ഒരു ചട്ടിയാണ്, നല്ല ഉയരത്തിലൊക്കെ ആയിട്ട്. പിന്നെ അലുമിനിയം പാത്രം, ഓട്ടുപാത്രങ്ങൾ, ഇതൊക്കെയാണ് പാത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുമാതിരി തേങ്ങ ചിരകാനായിട്ട് ഇരുന്ന് ചിരകാൻ പറ്റിയ വലിയ ചിരവേലാണ് തേങ്ങ ചിരകിയിരുന്നത്. പോലെ അരി വെന്ത് ചോറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാർക്കാനായിട്ട് മരത്തിന്റെ ഒരു പാത്തി ഉണ്ടായിരുന്നു അടുക്കളയില്. ആ പാത്തിയിലേക്കാണ് ചോറ് വാർത്ത് കഞ്ഞിവെള്ളം അതിലാണ് വയ്ക്കുക. അതിന് തട വയ്ക്കാനായിട്ട് ഒരു ചെറിയൊരു മരത്തിന്റെ കഷ്ണമുണ്ട്, അടവലകൊണ്ട് വച്ചിട്ടാണ് ചോറ് വാർക്കുക. പിന്നെ തലേദിവസം തന്നെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ വിറക് ശേഖരിച്ച് വയ്ക്കും. അതുപോലെ വെള്ളം തലേദിവസം തന്നെ കോരി എല്ലാം റെഡിയാക്കി കൊണ്ടുവയ്ക്കും. 5 മണിക്ക് മുമ്പേ വെള്ളം കോരി കൊണ്ടുവയ്ക്കണം. അങ്ങനെയാണ്, സന്ധ്യയ്ക്ക് വെള്ളം കോരാൻ പാടില്ല എന്നൊക്കെ പറയാം. പിന്നെ രാവിലെ എണീറ്റ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അടുപ്പിലെ ചാരം കോരി ഒരു പാത്രത്തിലാക്കി വയ്ക്കും. പിന്നെ ഈശ്വരനെ വിചാരിച്ച് അടുപ്പ് കത്തിക്കും. പിന്നെ കറികൾക്ക് അരയ്ക്കാനുള്ളത് അമ്മിക്കല്ലിലിട്ടിട്ടാണ് അരയ്ക്കുക കേട്ടോ. സാമ്പാറിനൊക്കെ ആണെങ്കിലും മല്ലിമുളകൊക്കെ വറുത്ത്, അതുപോലെ മീൻ കറിയാണെങ്കിലും മല്ലിമുളകും തേങ്ങയൊക്കെ കൂടി ആദ്യം തന്നെ ഉരുളിലിട്ട് നന്നായിട്ട് ഇടിച്ച് പൊടി ഒരുവിധം പൊടിക്കും. എന്നിട്ട് അമ്മിക്കല്ലിലിട്ട് അരയ്ക്കും. അപ്പൊ വേഗം അരഞ്ഞു കിട്ടുമല്ലോ. പണ്ടൊക്കെ മാമൂമ്മമാരൊക്കെ പറയും അരയിലാണ് മോളെ കറിയുടെ ഒരു സ്വാദിരിക്കണേ എന്ന് പറയാറുണ്ട്. അതുപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അരപ്പലകി അമ്മ വെച്ചിട്ടാണ് ഉരുണ്ടെ കുപ്പി കൊണ്ട് പരത്തിയിട്ടാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പുട്ടുണ്ടാക്കാനായിട്ട് മോളയുടെ കണിയായിരുന്നു, അതിലിട്ടിട്ടാണ് പുട്ടുണ്ടാക്കുക. അതിനൊക്കെ എന്ത് നല്ല രുചിയായിരുന്നു. അന്ന് വിറക് കത്തിച്ച് ഭക്ഷണം തയ്യാറാക്കിയാലും വിഷമില്ലാത്ത നല്ല രുചിയുള്ള ഭക്ഷണമാണ് കഴിച്ചു വന്നിരുന്നത്. അതുപോലെ ഒരു ഗർഭിണി വീട്ടിലുണ്ടെങ്കിലും ആ പ്രസവ സമയം എടുക്കുമ്പോഴേക്കും വിറക് ശേഖരിച്ച് വച്ചിരുന്നു. ആ സമയത്ത് അവർക്ക് രാവിലെ കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം. അതുപോലെ ജനിച്ച കുട്ടിക്ക് വെളിച്ചെണ്ണ വെന്തെടുക്കണം, തേങ്ങാപ്പാല് പിഴിഞ്ഞ്. അതൊക്കെ അടുപ്പ് കത്തിച്ചിട്ടാണ് ചെയ്യാറ്. അതുപോലെ പ്രസവ രക്ഷയ്ക്കുള്ള മരുന്നുകളൊക്കെ അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് ആ കുട്ടിക്ക് കൊടുക്കാനായിട്ട്. പിന്നെ പശുവുള്ള വീടാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഒരു ചെറിയ അടുക്കള ചാച്ച് എടുത്തിട്ടുണ്ടാവും. അത് ആ അടുക്കള ആഴ്ചയിൽ ഒരു ദിവസം മെഴുകണം. രാവിലെ ആ അടുപ്പിലാണ് പശുവിന് കഞ്ഞി വയ്ക്കലും കുളിക്കാനുള്ള വെള്ളം ചൂടാക്കലൊക്കെ. അതുപോലെ കറവയുള്ള പശുവാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ കറന്ന പാല് വീട്ടിലെ അടുക്കളയിൽ തന്നെ കൊണ്ടുവന്ന് വൃത്തിയാക്കി ശുദ്ധമാക്കിയിട്ട് പാത്രത്തിലിട്ട് തിളപ്പിച്ച് അത് കട പോലെ കൊണ്ട് ഇളക്കിയിട്ടാണ് അടുപ്പ് കത്തിച്ച് വയ്ക്കും. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അടുപ്പിൽ ഊമിയിടും. ആ ഊമിത്തീയിൽ കിടന്ന് പാല് വേവണമെന്നാ പറയുക. അങ്ങനെ കുറേ നേരം വൈകുന്നേരം വരെ അതിൽ ഊമി കുറെ ഇട്ടിട്ട് ആ പാല് അതിൽ കിടന്ന് വെന്ത് വറ്റും. അങ്ങനെ അതിൽ ഉറവൊഴിച്ച് പിറ്റേ ദിവസം അത് കലക്കി എടുക്കുമ്പോൾ ധാരാളം വെണ്ണയും കിട്ടും. മാത്രമല്ല ആ മോര് നല്ല സ്വാദായിരിക്കും. പോലെ അടുപ്പിൽ കത്തിക്കുന്ന പാത്രങ്ങളൊക്കെ കരി പിടിച്ച് നിറയെ വൃത്തികേടായിരുന്നു. പക്ഷെ അത് തേച്ച് മിനുക്കി കിട്ടാനായിട്ട് അടുപ്പിലെ ചാരം പിന്നെ ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടാണ് പാത്രങ്ങൾ വൃത്തിയാവുക. വെട്ടിത്തിളങ്ങും പാത്രങ്ങള്. അതുപോലെ പാത്രങ്ങളിലെ എണ്ണമയം പോവാനായിട്ട് കുറച്ച് അലക്ക് കാരം അതല്ലെങ്കിൽ അലക്ക് സോപ്പ് എടുത്തിട്ട് ഉണങ്ങിയ വാഴയുടെ ഇല എടുത്തിട്ട് അതുകൊണ്ടാണ് തേച്ച് വൃത്തിയാക്കുക. അല്ലെങ്കിൽ ചകിരിച്ചോറെടുക്കും. അങ്ങനെ വളരെ വൃത്തിയായിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ വേനൽക്കാലം വരുമ്പോ നല്ല പണിയാ. കാരണം ഓല വെട്ടി ചീന്തി ഉണക്കി അത് കുതിർത്ത് കൊണ്ടുവന്ന് മെടഞ്ഞെടുത്തെടുക്കണം. കാരണം വിറക് പെര കെട്ടണം, വിറക് സ്റ്റോക്ക് വെക്കണല്ലോ, അതിന് വിറക് പെര കെട്ടണം. പിന്നെ ചാച്ചിറക്ക് കെട്ടണം, അതിനു വേണ്ടിയുള്ള ഓലൊക്കെ മെടഞ്ഞ് റെഡിയാക്കണം. മാത്രമല്ല പറമ്പിൽ നിന്ന് വൃക്ഷങ്ങളുടെ കൊമ്പൊക്കെ

0: ഇറക്കിയിട്ടുണ്ടാവും. അതിന്റെ ഇലയൊക്കെ പച്ചിലവളായിട്ട് എടുക്കും, ബാക്കി കൊമ്പുകളൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കുത്തിയൊടിച്ച് അതൊക്കെ ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട് വെക്കും. അതുപോലെ വലിയ വിറക് കോടാലി കൊണ്ട് കീറി റെഡിയാക്കി അത് വെക്കും. വിറക് പേര റെഡിയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഉണക്കിയത് കെട്ടി അടക്കി ഒതുക്കി കൊണ്ടുവയ്ക്കും. വിറക് പേരയില് ഒരു വശത്ത് ഓലക്കെട്ടുകൾ നിറച്ച് അഴ കെട്ടി തൂക്കിയിടും. പിന്നെ കൊതുമ്പുണ്ടാവും കുറെ, അതൊക്കെ ഒരു വശത്ത് തൂക്കിയിടും. അങ്ങനെയാണ് വിറക് ശേഖരിച്ചിരുന്നത്. പിന്നെ തേങ്ങ പൊതിച്ച ചകിരി ഉണ്ടാവും, ധാരാളം ഉണ്ടാവും, അതും ഒരു ഭാഗത്ത് നിറയെ കൂട്ടിയിടും. പിന്നെ ചിരട്ടകള് ചാക്കിലാക്കിയിട്ട് കെട്ടി അതും സൂക്ഷിക്കും. എന്നുവെച്ചാൽ ധാരാളം വിറക് വേണല്ലോ വർഷക്കാലത്ത് കത്തിക്കാനായിട്ട്. പ്രത്യേകിച്ചും വേനൽക്കാലാണെങ്കിൽ നമുക്ക് പറമ്പിരുന്ന് അന്നന്നത്തെ എടുത്ത് കൊണ്ടുപോയി കത്തിക്കാൻ സാധിക്കും, ഇതൊക്കെ സാധിക്കില്ലല്ലോ. അപ്പൊ അതിന് ഞാൻ ശേഖരിച്ചു വെക്കുന്നതാണ്. അതുപോലെ ഓണം വിഷുവൊക്കെ വരുമ്പോൾ വിഭവങ്ങളൊക്കെ ഒരുക്കണം. ഓണത്തിന് കായ വറക്കണം, അതുപോലെ ചക്കര വരട്ടി ഉണ്ടാക്കണം. പിന്നെ വിഷുവിന് ചക്ക വറക്കണം, ചക്ക വരട്ടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാണ് കൊതുമ്പും അതുപോലെ നല്ല വിറകുമാണ്, അതിനൊക്കെ എടുത്തു വയ്ക്കുക, സൂക്ഷിച്ചു വയ്ക്കുക. ഒന്നും അരയ്ക്കാൻ ഗ്രൈൻഡറോ മിക്സിയോ ഒന്നുമില്ല. അതുപോലെ വേവിക്കാൻ കുക്കറോ ഒന്നുമില്ല. കൽച്ചട്ടിയിലിട്ടിട്ടാണ് പരിപ്പായാലും പയറായാലും കടലയിലും എന്തായാലും അടുപ്പത്തിട്ട് തീ കത്തിച്ച് വേവിച്ചിട്ടാണ് എടുക്കുക. എല്ലാ കറികളും പായസം വരെ എല്ലാതെ വീട്ടിലൊരുക്കണ എല്ലാ കാര്യങ്ങളും വിറക് കത്തിച്ചു. പക്ഷെ അന്നത്തെ ബുദ്ധിമുട്ടിയുള്ള ജീവിതത്തിന് ഒരു സുഖം ഉണ്ടായിരുന്നു, ആ ഭക്ഷണത്തിന് നല്ല രുചി ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ജീവിതം, ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ ഓർക്കാൻ നല്ലൊരു ജീവിതമായിരുന്നു അന്നത്തെ. അന്നൊക്കെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ തലേ ദിവസം തന്നെ റെഡിയാക്കി വയ്ക്കും. അത് ഇഡ്ഡലിയോ ദോശയാണെങ്കിലും അരി ഉഴുന്ന് വെള്ളത്തിലിട്ട് അത് ഉച്ചയ്ക്കൊരു 3-4 മണിയോടുകൂടി ആട്ടുകല്ലിലിട്ട് അരച്ച് ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വയ്ക്കും. അന്നത്തേക്കുള്ളത് മാത്രമേ അന്ന് അരച്ച് വയ്ക്കുള്ളൂ കേട്ടോ, കാരണം അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കുമല്ലോ. പിന്നെ പുട്ടിനുള്ള അരിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരി വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തിട്ട് ഉരുളിലിട്ടിട്ട്, അത് മരവരലുണ്ട് കല്ലുരലുണ്ട്, അതിലേതിലെങ്കിലും ഇട്ട് വലിക്കൊണ്ട് ഇടിച്ച് പൊടിച്ച് അത് അരിച്ച് വറുത്ത് ഒന്നിലോ ഇരുമ്പിന്റെ ചീഞ്ചട്ടിയില് അല്ലെങ്കിൽ ഉരുളിയിലിട്ട് വറുത്ത് അതും ചൂല് കൊണ്ടാണ് അത് ഇളക്കുക. അങ്ങനെ വറുത്ത് റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. അതാണ് രാവിലത്തെ ഭക്ഷണത്തിന് അങ്ങനെ എടുക്കാൻ ഞാൻ എടുക്കാറ്. ദോശ ഉണ്ടാക്കാനായിട്ട് ഇരുമ്പിന്റെ ദോശത്തട്ട്, അതുപോലെ ഇരുമ്പിന്റെ ചട്ടുക, പിന്നെ കൂട്ടാനിലൊക്കെ വറുത്തിടാനായിട്ട് ഇരുമ്പിന്റെ ചെറിയ ചീനച്ചട്ടി, ചെറുതും വലുതും പപ്പടം കാച്ചാനും ഉപ്പേരി വയ്ക്കാനും ഒക്കെ ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലാണ് ചെയ്യാറ് കേട്ടോ.
1: വായനശാലകളിലൂടെ റിട്ടയർഡ് അധ്യാപകനും എഴുത്തുകാരനും ഗ്രന്ഥശാല പ്രവർത്തകനുമായ മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു. കരുനാഗപ്പള്ളി താലൂക്കിലെ തഴവ പഞ്ചായത്തിലെ മണപ്പള്ളി എന്ന ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന യുവഭവന ഗ്രന്ഥശാലയുടെ പ്രസിഡന്റാണ്.
2: ഗ്രന്ഥശാലകൾ നാടിന്റെ വിളക്കാണെന്ന് പറയാറുണ്ട്. കേരളത്തിലെ ഗ്രാമീണ ഗ്രന്ഥശാലകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്താവം അക്ഷരം പ്രതി ശരിയാണ്. കേരളത്തിന്റെ സാമൂഹിക പരിവർത്തനത്തിലും സാംസ്കാരിക മുന്നേറ്റത്തിലും നവോത്ഥാന ആശയങ്ങളുടെ പ്രചാരണത്തിലും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നിർമാർജനത്തിലും നമ്മുടെ ഗ്രാമീണ വായനശാലകൾ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. മണപ്പള്ളി വടക്ക് സ്ഥിതി ചെയ്യുന്ന യുവഭാവന ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ പ്രവർത്തനവും സാമൂഹികമായ കാഴ്ചപ്പാടോടെയാണ്. 1979 മണപ്പള്ളി പ്രദേശത്തെ ഒരു സംഘം യുവാക്കൾ മുൻകൈയെടുത്ത് സ്ഥാപിച്ചതാണ് യുവഭാവന ഗ്രന്ഥശാല. ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് യുവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന പേരിൽ ഒരു ക്ലബ്ബ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഇതിലെ അംഗങ്ങളായ യുവാക്കൾ കലാകായിക മത്സരങ്ങളിലും അമേച്വർ നാടക മത്സരങ്ങളിലും പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു. ക്ലബിന്റെ പ്രവർത്തനം സജീവമായ ഘട്ടത്തിലാണ് ഇവർ ഒരു വായനശാലയെപ്പറ്റി ചിന്തിച്ചത്. പുസ്തകങ്ങളും വർത്തമാന പത്രങ്ങളും ആനുകാലികങ്ങളും ഗ്രന്ഥശാലയ്ക്ക് ആവശ്യമാണല്ലോ. ക്ലബ് അംഗങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ചു, ഒരു കടമുറിയിൽ ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചു. ഇതേ യുവാക്കളുടെ സംഘടിത ശ്രമഫലമായി ഗ്രന്ഥശാലയ്ക്കൊരു മന്ദിരം നിർമ്മിച്ചു, അതിൽ ഗ്രന്ഥശാല പ്രവർത്തിച്ചു തുടങ്ങി. ലൈബ്രറിയോട് തൊട്ടു ചേർന്ന് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള റേഡിയോ കിയോസ്കിൽ റേഡിയോ പ്രവർത്തിച്ചിരുന്നു. ക്ലബിലും വായനശാലയിലും വരുന്നവർക്കും മറ്റു പൊതുജനങ്ങൾക്കും റേഡിയോ പരിപാടികൾ ശ്രവിക്കാൻ അവസരമുണ്ടായി. ധാരാളം പേർ

0: റേഡിയോയിലെ പരിപാടികൾ കേൾക്കാൻ അവിടെ കൂടിയിരുന്നു. തഴവ പഞ്ചായത്തിൽ ഇന്ന് 13 ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ 3-ാമത് ആരംഭിച്ച ലൈബ്രറിയാണ് യുവഭാവന. വളരെ നല്ല നിലയിൽ ഗ്രന്ഥശാല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 9,353 പുസ്തകങ്ങൾ ഇപ്പോൾ ഗ്രന്ഥശാലയിലുണ്ട്. റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള എണ്ണമാണിത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക വിഭാഗവും ഗ്രന്ഥശാലയിലുണ്ട്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഗ്രന്ഥശാല ലൈബ്രറി കൗൺസിലിന്റെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബാലവേദി, യുവജനവേദി, വനിതാവേദി, വയോജനവേദി എന്നിവയുടെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ചിട്ടുള്ള അക്ഷരസേനയും ഇവിടെ പ്രവർത്തിക്കുന്നു. കുട്ടികളിൽ വായനശീലം വളർത്തുക, അവരുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ബാലവേദി പ്രവർത്തിക്കുന്നു. അതിനുവേണ്ടി ബാലോത്സവങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായി വായന മത്സരങ്ങൾ, കലാസാഹിത്യ മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നു. ഗ്രന്ഥശാല മുൻകൈയെടുത്ത് പ്രതിഭാസംഗമം എല്ലാ കൊല്ലവും നടത്തുന്നു. സാഹിത്യരചന, ചിത്രരചന എന്നിവയുമായി ബന്ധപ്പെട്ട് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. യുവജനവേദി, വനിതാവേദി, വയോജനവേദി എന്നിവ ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി പരിപാടികൾ നടത്തുന്നു. ഇവർക്കു വേണ്ടി പ്രത്യേക വായന മത്സരങ്ങൾ നടത്തുന്നു. രക്തപരിശോധന ക്യാമ്പ്, നേത്രപരിശോധന ക്യാമ്പ് എന്നിവയും നടത്താറുണ്ട്. വനിതാ പുസ്തക വിതരണ പദ്ധതി നടപ്പാക്കിയിട്ടുള്ള കരുനാഗപ്പള്ളി താലൂക്കിലെ 20 ലൈബ്രറികളിൽ ഒന്നാണ് യുവഭാവന ലൈബ്രറി. പുസ്തകങ്ങൾ വനിതകൾക്കും മുതിർന്ന പൗരന്മാർക്കും വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണിത്. ഇതിനുവേണ്ടി ഒരു വനിതാ ലൈബ്രറിയൻ പ്രത്യേകമുണ്ട്. അത് നല്ല നിലയിൽ ഈ ലൈബ്രറി നടത്തുന്നുണ്ട്. പുസ്തകങ്ങളുടെ കൊടുക്കൽ വാങ്ങലിന് ഉപരി സാമൂഹിക കാഴ്ചപ്പാടോടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഈ ലൈബ്രറിയിൽ നടക്കുന്നു. പുസ്തക വായനയ്ക്കായി കുട്ടികളും വനിതകളുമാണ് ലൈബ്രറിയിൽ കൂടുതൽ എത്തുന്നത്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശമനുസരിച്ച് വായന പക്ഷാചരണം എല്ലാ കൊല്ലവും ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നടത്തുന്നു. ജൂൺ 19 പി എൻ പണിക്കർ അനുസ്മരണത്തോടെ ആരംഭിക്കുന്ന പരിപാടി ജൂലൈ 7 ഐ വി ദാസിനെ അനുസ്മരിച്ചുകൊണ്ട് സമാപിക്കുന്നു. ഈ കാലയളവിൽ കേശവദേവ്, കെ ദാമോദരൻ, വി സാംബശിവൻ, കുമാരനാശാൻ, വൈക്കം മുഹമ്മദ് ബഷീർ മുതലായ സാഹിത്യ നായകരെ അനുസ്മരിക്കുന്ന പരിപാടികളും ഉണ്ട്. വായിച്ചു വളരാനും ചിന്തിച്ച് വിവേകം നേടാനും പുതുതലമുറയെ സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ഗ്രാമത്തിന് വെളിച്ചമാകാൻ യുവഭാവന ഗ്രന്ഥശാലയ്ക്ക് കഴിയുന്നുണ്ട്.
1: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ആകാശവാണി
6: ഇപ്പോൾ ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെക്കുറിച്ചും അതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോ TR സത്യകീർത്തി പങ്കെടുത്ത ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. ഡോ TR സത്യകീർത്തിയുമായി സംസാരിച്ചത് സെവിൽ ജിഹാൻ.
7: നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിത വിജയത്തിനും തൊഴിൽ സാധ്യതകൾക്കും പുതിയ വഴികൾ തുറന്നുതരുന്ന ഒരു ശക്തമായ ഉപാധിയാണ്. വിവിധ സാഹചര്യങ്ങളാൽ പതിവ് വിദ്യാഭ്യാസ രീതികളിലൂടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് അവസരമൊരുക്കിക്കൊടുക്കുന്ന ഒരിടമാണ് ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ന് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ TR സത്യകീർത്തിയാണ്. നമസ്കാരം സർ.
8: നമസ്കാരം.
7: ഇഗ്നോയുടെ അഡ്മിഷൻ നേടാനുള്ള യോഗ്യത മാനദണ്ഡം

0: എന്തൊക്കെയാണ്?
1: നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഏകദേശം 40 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം പഠിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പഠന രീതി എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഓൺലൈനും രണ്ട് രീതിയിലും, അതായത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗും ഓൺലൈൻ ലേണിംഗും, ഈ രണ്ടിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന പഠനം എന്ന് നടക്കുന്നത്. അപ്പം അതിനകത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്ന് മാത്രമേ നമുക്ക് ഇതുള്ളൂ. പിന്നെ ഓരോ പ്രോഗ്രാമിനും അതിന്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എലിജിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മള് സാധാരണ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാംസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് കോഴ്സസിനെ നമ്മൾ പ്രോഗ്രാംസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് MSc പ്രോഗ്രാം അല്ലെങ്കിൽ MA പ്രോഗ്രാം അല്ലെങ്കിൽ BA പ്രോഗ്രാം എന്നൊക്കെയാണ് നമ്മൾ. അതേപോലെ തന്നെ നമ്മുടെ പഠിതാക്കളെ സ്റ്റുഡൻസ് എന്ന് പറയത്തില്ല, മറിച്ച് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ പഠനത്തിന് വേണ്ടിയുള്ള ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസ് നമ്മൾ നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ഓപ്പൺ എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ പഠന രീതിയിൽ നമ്മൾ ഡിസ്റ്റൻസിലൂടെയാണ് പഠിക്കുന്നത്. അതായത് നമുക്ക് റെഗുലർ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നത് പോലെയുള്ള പഠനം അതിനകത്ത് ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് ഡിസ്റ്റൻസിലൂടെയാണ്. അപ്പം ഈ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം എന്ന് നമ്മൾ
0: പറയുന്നു.
1: ഇത്ര ഏജ് ഉള്ളവർക്കും വേണമെങ്കിൽ അതിനകത്ത് പഠിക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 80 വയസ്സുള്ള പഠിതാക്കൾ വരെ നമ്മളുടെ കൂടെ പഠിക്കുന്നുണ്ട്. അതെ, ഇപ്പം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ PhD പ്രോഗ്രാം വരെ ഉള്ള കോഴ്സുകൾ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. ഇത്രയും ഏജ് ഉള്ള ആൾക്കാർ PG പ്രോഗ്രാംസിനും PhD വരെയൊക്കെ എൻറോൾ ചെയ്ത് പഠിക്കുന്നവർ നിലവിലുണ്ട്.
0: പ്രായപരിധി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പഠന സാമഗ്രികളെല്ലാം എങ്ങനെയാണ് ലേണേഴ്സിലേക്ക് എത്തിക്കുന്നത്?
1: കുട്ടികൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അഡ്മിഷൻ കൺഫേം ആകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ആദ്യം അവർ ഓൺലൈനിലെ ആയിരിക്കും ഈ അഡ്മിഷൻ എടുക്കുന്നത്. എല്ലാം ഓൺലൈനാണ്. അവർക്ക് ഒരു APAR ID റെഡി ആയിട്ട് വേണം. അവരുടെ APAR ID എന്ന് പറഞ്ഞാൽ അവരുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിന് വേണ്ടിയുള്ള, എന്നാൽ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഈ APAR ID എന്ന് പറഞ്ഞാൽ. APAR ID വേണ്ടി അവരുടെ ആധാർ കാർഡും ഒക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അവർ ഒരു APAR ID ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ, നമ്മൾ അതിനെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെൽഫ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറയും, ഈ മെറ്റീരിയൽസ് നമ്മൾ പഠിതാക്കളുടെ അഡ്രസ്സിലേക്ക് കൃത്യമായിട്ട് അത് അവരിലേക്ക് എത്തുന്നതായിരിക്കും. ഇതുകൂടാതെ തന്നെ നമ്മളുടെ സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, അതായത് നമ്മളുടെ ഈ പഠന മെറ്റീരിയൽ മൊത്തം ഈ ഗ്യാൻഗോഷ് എന്ന് പറഞ്ഞൊരു ലിങ്കിൽ ഓൺലൈനായിട്ടും എല്ലാ കോഴ്സുകളുടെയും പഠന മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആണ്.
0: നമുക്ക് ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്
1: അഡ്മിഷൻ പോലെ? ഫസ്റ്റ് നമുക്ക് അവരുടെ ഈ APAR ID എന്ന് പറയുന്നത് വേണം. അതേപോലെ തന്നെ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും കോപ്പി വേണം. ഇപ്പം ഡിഗ്രിക്കാണെങ്കിൽ അവരുടെ 10th സ്റ്റാൻഡേർഡിന്റെ, പിന്നെ അവരുടെ ആധാർ കാർഡ്, പിന്നെ അതുപോലെ അവരുടെ +2
0: മാർക്ക്ഷീറ്റ്.
1: PG പ്രോഗ്രാമിനാണെങ്കിൽ ഡിഗ്രിയും കൂടി ഉള്ളത് അഡീഷണൽ ആയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ അഡീഷണൽ ആയിട്ട് വേണം. ഫോട്ടോയും വേണം, ഫോട്ടോയും സിഗ്നേച്ചേഴ്സും
0: എല്ലാം
1: ഓൺലൈനായിട്ടാണ് അവർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർ പേയ്മെന്റ് എന്ന് പറയുന്നത് ത്രൂ അവരുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ, അവരുടെ തന്നെ കാർഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം. ശ്രേയ സെന്ററിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ കാർഡിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ വേണമെങ്കിൽ അവർക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാം. ഈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു വരുന്നത് പിന്നെ ചിലപ്പോൾ അവരുടെ അക്കൌണ്ടിലായിരിക്കും. അപ്പൊ ചിലപ്പം ഇവര് പറഞ്ഞില്ലെങ്കിൽ നമ്മളത് അറിയത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പൊ അവരവരുടെ കാർഡ്സ് വെച്ചിട്ട് വേണം ഇത് അഡ്മിഷൻ എടുക്കാൻ.
0: ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു MA കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്നു, അപ്പൊ അതിന് നമുക്ക് ആ ഇനിഷ്യൽ സ്റ്റേജ്
1: നമുക്ക് അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അക്കാഡമിക് കൌൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട്. അതായത് ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മുടെ ടീച്ചിങ് പ്രോസസ്സാണ്. നമ്മൾ ക്ലാസ്സുകളിൽ പോയിരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ റെഗുലറായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നില്ല. മറിച്ച് നമുക്ക് സ്പെസിഫിക് ഡേയ്സ്, അതായത് സെക്കൻഡ് സാറ്റർഡേസ്, സൺഡേസ് ആൻഡ് ഹോളിഡേസ്, ഈ ദിവസങ്ങളിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് ക്ലാസ്സുകളുണ്ട്. അപ്പം അതിനെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്. ആ ടീച്ചേഴ്സിനെ നമ്മൾ പറയുന്നതാണ് അക്കാഡമിക് കൌൺസിലേഴ്സ്. ആ പ്രോസസ്സിനെ നമ്മൾ പറയും അക്കാഡമിക് കൌൺസിലിംഗ് എന്ന് പറയും. അപ്പം ഈ പ്രോസസ്സിലൂടെയാണ്. അപ്പം അത് അക്കാഡമിക് കൌൺസിലിംഗ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ട്യൂട്ടറിംഗ് ഉണ്ട്, അതായത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗ് ഉണ്ട്. ഈ കൗൺസിലിംഗ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠിതാക്കൾ എന്ന് പറയുന്നത് പല ഏജ് ഗ്രൂപ്പിലും പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് പഠന വൈകല്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ അവരെ കൗൺസിൽ ചെയ്തായിരിക്കും ഈ പറയുന്ന പഠനം തുടർന്നു കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ ലോ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് വെച്ചാൽ ഈ LLB LLM എന്ന് പറഞ്ഞുള്ള കോഴ്സുകൾ നമ്മൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല. ലോ കൌൺസിലിന്റെ റെഗുലേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ കോഴ്സസ് ഇല്ല. പക്ഷെ മറിച്ച് നമുക്ക് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്ലോമ സൈബർ സെക്യൂരിറ്റി, സർട്ടിഫിക്കറ്റ് ഇൻ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഇപ്പൊ July 15 വരെ ഇതിന്റെ അഡ്മിഷൻസ് ഉണ്ട്. അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ പോകണം. WWW.IGNOU.AC.IN എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അഡ്മിഷന്റെ ഒരു ഇത് സ്ക്രോൾ ചെയ്ത് വരുന്നത് കാണാം നമുക്ക് അവിടെ. ആധാർ കാർഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഓൺലൈനിൽ തന്നെ കയറിയിട്ട് ഏത് കോഴ്സ് വേണമെന്ന് വെച്ചാൽ നോക്കി അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ കോഴ്സുകളുടെയും ഒരു ഇ പ്രോസ്പെക്ടസ് നമ്മുടെ ഈ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്.
0: ഒരു വർഷം ഇഗ്നോയിലെ ഏതൊക്കെ ടൈമിലാണ് സർ അഡ്മിഷൻ?
1: നമുക്ക് അഡ്മിഷൻസ് രണ്ട് പ്രാവശ്യമുണ്ട്, ജനുവരി അഡ്മിഷൻസും ജൂലൈ അഡ്മിഷൻസ്. ഇപ്പൊ ജൂലൈ അഡ്മിഷൻസ് ഓപ്പൺ ആണ്.
0: അതെന്നാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്?
1: അതിപ്പം ജൂലൈ 15 അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ നമുക്ക് അഡ്മിഷൻസ് രണ്ട് പ്രാവശ്യമുണ്ട്, അതേപോലെ തന്നെ എക്സാമിനേഷൻസും രണ്ട് പ്രാവശ്യമുണ്ട്.
0: അഡ്മിഷൻസ് വരുന്നത് ജനുവരി
1: ജൂലൈ, എക്സാമിനേഷൻസ് വരുന്നത് ജൂണും ഡിസംബർ. കൃത്യമായിട്ട് നമ്മൾ ആ ടൈമിൽ തന്നെ ആയിരിക്കും, അതിലെ ഒരു മാറ്റങ്ങളും ഈ എക്സാമിനേഷനിൽ വരത്തില്ല. പിന്നെ എക്സാമിനേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം, കുട്ടികൾക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അതാണ്. എക്സാം സെന്റർ ചൂസ് ചെയ്യാം. ഇപ്പൊ ഇന്നൊരു എക്സാം ഇവിടെ എഴുതുകയാണെങ്കിൽ അടുത്ത ദിവസം വേണമെങ്കിൽ വേറൊരു സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നുള്ള ഇതും കൂടി, ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടി നമുക്ക് ഉണ്ട്.
0: ഏത് പ്രായത്തിൽപ്പെട്ടവരും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം ഒരു കൗൺസിലിംഗ് ഫസ്റ്റ് കൊടുക്കും. സാറ്റർഡേ സൺഡേസ്
1: ഈ കോഴ്സ് ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏത് കുട്ടിയാണെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഇൻഡക്ഷൻ മീറ്റിംഗ് എന്ന് പറയും, ഇൻഡക്ഷൻ എന്ന് പറയും, ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പക്ഷെ നമ്മുടെ സിസ്റ്റം ഒരു പുതിയൊരു സിസ്റ്റം ആയതുകൊണ്ട് ഈ പഠിതാക്കളെ എല്ലാവരെയും ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡക്ഷനിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നുവെച്ചാൽ എങ്ങനെയാണ് പഠനം തുടർന്നുകൊണ്ട് പോകേണ്ടത്, ഇതിന്റെ പഠന രീതികൾ എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്, ക്ലാസ്സിന് വേണ്ടി ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഈ റീജിയൽ സെന്റർ കൂടാതെ തന്നെ നമ്മുടെ റീജിയൽ സെന്ററിന്റെ കീഴിൽ ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്. അവരാണ് നമ്മുടെ ഈ സ്റ്റഡി സെന്ററുകൾ എന്ന് പറയുന്നത്. ഈ സ്റ്റഡി സെന്ററിലൂടെയാണ് ഈ പഠിതാക്കളുടെ പഠനം എന്ന് പറയുന്നത് മേജറായിട്ട് നടക്കുന്നത്. അപ്പം അവരെപ്പോഴും നിരന്തരം ഈ പറയുന്ന സപ്പോർട്ട് സെന്റേഴ്സുമായിട്ട് എപ്പോഴും കോൺടാക്ടിലായിട്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കിപ്പം തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാറി വേനസ് കോളേജ് നമ്മുടെ ഒരു ലേണർ സപ്പോർട്ട് സെന്ററാണ്. സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും എല്ലാം ഈ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. നമുക്ക് 60% ഓഫ്ലൈൻ ക്ലാസ്സസും 40% ഓൺലൈൻ ക്ലാസ്സസും ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. പഠിതാക്കൾക്ക്
0: പ്രോപ്പറായിട്ട്
1: ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് കിട്ടും.
0: പിന്നെ ഇൻ ബിറ്റ്വീനിൽ ചില സംശയങ്ങൾ വരാലോ, അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ്, ഓൺലൈൻ ആണോ കോൺടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈൻ?
1: പറയുന്ന പോലെ അക്കാഡമിക് കൗൺസിലേഴ്സിന് അവർക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബി എ കോഴ്സ് അല്ലെങ്കിൽ ബി എ സോഷ്യോളജി പഠിക്കുന്ന ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം അതിൽ അവരുടെ ക്ലാസ്സുകളുടെ ടൈമും ടൈം ടേബിളും എല്ലാം അത് ആ ഗ്രൂപ്പിലുണ്ടാവും. ആരൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും, ആ പഠിക്കുന്നവരുടെയൊക്കെ നമ്പർ, ടീച്ചേഴ്സിന്റെയൊക്കെ നമ്പർ അതിനകത്തൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് സംസാരിക്കാവുന്നതാണ്. നമുക്കൊരു പ്രോസസ് ഉണ്ട് ഇന്റർണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. അതായത് പഠിച്ചതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം ഒരു പ്രോസസ്സുണ്ട്. അതായത് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കണം, ഈ കോഴ്സിന്റെ ഫീ മൊത്തം അടയ്ക്കണം. അടച്ചിട്ട് പഠിച്ചത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി അതിന് ഓരോ കോഴ്സിനും 500 രൂപ വെച്ചിട്ട് അടച്ചിട്ട് ഈ ഇതിലേക്ക് നമ്മൾ ആ മാർക്കുകളെല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുന്നതായിരിക്കും.
0: ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ
1: നമുക്ക് രണ്ടുണ്ട്, ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്.
0: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചുകൂടി ഒന്ന് പറയാം.
1: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഇപ്പൊ വേറെ യൂണിവേഴ്സിറ്റീസ് നിന്നൊക്കെ പഠിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തിട്ട് നോർമലി അവിടെ പഠിക്കുന്ന, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ അവിടെ എന്തെങ്കിലും കോഴ്സസും നമ്മുടെ കോഴ്സസുമായിട്ട് സെയിം ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നമ്മൾ കൊടുക്കും. അപ്പൊ അത് പഠിക്കേണ്ട കാര്യമില്ല, അവരത് നേരത്തെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും. അതിനാണ് നമ്മൾ പറയുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്, ABC എന്ന് പറയുന്നത്. അപ്പൊ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ നമ്മൾ ഏൺ ചെയ്ത ക്രെഡിറ്റ്സ് എല്ലാം അവിടെ കിടപ്പുണ്ടാവും. അപ്പൊ ആ ABC നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ അവർ കമ്പയർ ചെയ്യും, അവരുടെ സിലബസ് എന്ന് കമ്പയർ ചെയ്തിട്ട് ഈ സിലബസും നമ്മുടെ സിലബസും അവരുടെ സിലബസും സെയിം ആണെങ്കിൽ ആ കോഴ്സിന് ട്രാൻസ്ഫർ കൊടുക്കും. എന്നുവെച്ചാൽ അവർ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല.
0: സാർ അത് ഇപ്പം 2-year കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ അങ്ങനെയാണോ അതോ മൊത്തത്തിൽ തന്നെ ട്രാൻസ്ഫർ?
1: അല്ല, അത് എത്ര വേണമെങ്കിലും, അത് എല്ലാ കോഴ്സുകളും ചിലപ്പം ഒരേപോലെ ആവണം, സിമിലർ ആവണമെന്നില്ല. അപ്പൊ ഏതൊക്കെ കോഴ്സുകളാണ് സിമിലർ എന്ന് വെച്ചാൽ ആ കോഴ്സസ് മാത്രം മതി, ബാക്കിയുള്ളത് ഒരു കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതാണ്
0: PhD. ആക്ച്വലി ഇഗ്നോയ്ക്ക് എൻട്രൻസ് ടെസ്റ്റ് അല്ലേ, അത് ഏത് സമയങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്?
1: ഇപ്പൊ നമുക്ക് പ്രത്യേക ടൈമുകൾ ഇല്ല, നോർമലി ഇപ്പൊ നമ്മുടെ അഡ്മിഷന് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്,
0: PhD
1: വേണ്ടി, എൻട്രൻസിന് വേണ്ടി ഇപ്പൊ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പം അതൊന്ന് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, www.igno.ac.in വെബ്സൈറ്റിൽ നോക്കിയിട്ട് അത് അത് അപ്ലൈ ചെയ്താൽ മതി. എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, അത് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം ഒരു കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞിരുന്നുണ്ട്, അതിന് നമ്മൾ ഡൽഹി പോയിട്ട് ഏതാണ് നമ്മുടെ ഗൈഡ് എന്ന് വെച്ചാൽ ആ ഗൈഡിന്റെ കീഴിൽ നമ്മൾ ഒരു വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ നമുക്ക് എൻറോൾ ചെയ്തുകൊണ്ട് നമുക്ക് അത് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത്. പിന്നെ നെറ്റ് ഇതൊക്കെ ക്വാളിഫൈ ചെയ്തുണ്ടല്ലോ, ജെ ആർ എഫ് ഒക്കെ ക്വാളിഫൈ ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് ഒരു ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ.
0: അവർക്ക് ഇന്റർവ്യൂ മാത്രമേ,
1: അവർക്ക് ഈ പറയുന്ന പോലെ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
0: അതുപോലെ സീറ്റുകളും
1: അവര് ഇപ്പം എല്ലാം ഇത് നമുക്ക് റെഗുലേഷൻസ് ഉണ്ടല്ലോ. ഇപ്പം ഒരു ഫാക്കൽറ്റിക്കാണെങ്കിലും 8 മാക്സിമം 8 എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു റെഗുലേഷൻസ് ഉണ്ട്. സീറ്റ് ഒത്തിരി ഒന്നുമില്ല. ഇപ്പൊ ഇഗ്നോ ഇല്ല. സൈക്കോളജി ഇപ്പം ഡീറെഗുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഇപ്പൊ അതിപ്പോ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേറൊരു പുതിയ റെഗുലേറ്ററി ബോഡി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇത് നമുക്കിപ്പോ ഓൺലൈൻ ഈ പറയുന്ന ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിലൂടെ ഈ സൈക്കോളജി ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് നമുക്കിപ്പം ഇതുണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, പിന്നെ MSW സോഷ്യൽ വർക്ക്, അതായത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കൌൺസിലിംഗ് ഉണ്ട്. ഇങ്ങനെ രണ്ട് പ്രോഗ്രാംസ് ഉണ്ട്.
0: നമുക്കറിയാം പല കോഴ്സിനും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോജക്ട് വർക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഇഗ്നോ കണ്ടക്ട് ചെയ്യുന്നത്?
1: അപ്പൊ നമുക്ക് എല്ലാ കോഴ്സുകൾക്കും ഇല്ല ഈ പ്രാക്ടിക്കൽസ് ഇല്ല. പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം MSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc സുവോളജി ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ കോമ്പോണന്റ് ഉണ്ട്. കോമ്പോണന്റ്സിൽ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് അതിന്റെ ക്ലാസ്സസ് നമ്മൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ
0: പ്രാക്ടിക്കൽസ്
1: ക്ലാസ്സസ് കഴിയുന്നതോടുകൂടി ആയിരിക്കും മിക്കവാറും ഇവരുടെ അതിന്റെ കൂടെ ഉള്ള എക്സാമിനേഷൻസ് നടക്കുന്നത്. അത് നമ്മുടെ ഈ ലേണർ സപ്പോർട്ട് സെന്റേഴ്സിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ്സസ് നടക്കുന്നത്. ഇപ്പം ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ ബാച്ച് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. ഇത്ര ലാബ്സ് ഉണ്ടാവും, ഇത്രയും ലാബ്സ് ഉണ്ടാവും. അപ്പൊ ആ ലാബ്സ് എല്ലാം അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാബിന്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യും. അത് ഇന്റർണൽ അസസ്മെന്റും ഉണ്ടാവും, ലാബിന് തന്നെ ഇന്റർണൽ അസസ്മെന്റും ഉണ്ടാവും, എക്സ്റ്റർണൽ അസസ്മെന്റും ഉണ്ടാവും, പിന്നെ വൈവേ ഉണ്ടാവും. അങ്ങനെയായിരിക്കും
0: സാധാരണ
1: നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പം അതിന്റെ മാർക്ക് സെഗ്രിഗേഷൻ ഉണ്ടാവും, 50-40-10 ആയിരിക്കും, അല്ലെങ്കിൽ 40-40-20 അങ്ങനെയൊക്കെ ആയിരിക്കും സെഗ്രിഗേഷൻ.
0: പക്ഷേ പ്രോപ്പർ ആയിട്ട് ആ ഒരു സാധാരണ ഒരു റെഗുലർ കോഴ്സും ചെയ്യുന്ന പോലെ
1: ലാബ് ഒരു മസ്റ്റ് കമ്പോണന്റ് ആണ്. അതേപോലെ തന്നെ പ്രോജക്ട്സ് ഉണ്ട്, പല പ്രോഗ്രാംസിനും പ്രോജക്ട്സ് ഉണ്ട്. അപ്പൊ പ്രോജക്ട്സിന് നമുക്ക് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം. സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ഗൈഡിന്റെ കാര്യങ്ങളൊക്കെ, ആരെയാണ് ഗൈഡിനെ ചൂസ് ചെയ്തിരിക്കുന്നതൊക്കെ. നമ്മളൊരു ഗൈഡിനെ ചൂസ് ചെയ്യണം, ഗൈഡിനെയും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഗൈഡിന്റെ അപ്രൂവൽ, ഗൈഡിനും അപ്രൂവ് ചെയ്യും, ഈ സിനോപ്സിസും അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക്
0: വർക്ക്
1: സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് ആ സിനോപ്സിന്റെ. അപ്പൊ ഈ അതിനും പ്രോജക്ടിന് പ്രോജക്ട് ഗൈഡുണ്ട്. അപ്പൊ പ്രോജക്ട് ഗൈഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും എങ്ങനെയാണ് അത് പോകേണ്ടതെന്നുള്ളത്. നമ്മൾ പ്രോജക്ടിന്റെ ഒരു ടൈം പീരീഡ് ഉണ്ടാവും, ഈ മാസത്തിനുള്ളിൽ നമ്മൾ അത് പ്രോജക്ട് സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് മുമ്പായിട്ട് ഇവർ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മളുടെ പഠിതാക്കളെയൊക്കെ നമ്മൾ റെസ്പോൺസിബിൾ പഠിതാക്കൾ എന്നാണ് നമ്മൾ അവരെ ഇത് ചെയ്യുന്നത്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ പഠനം എന്ന് പറയുന്നത്. അപ്പൊ അവർ തന്നെ അവരുടെ പ്രോജക്ട് ഗൈഡിൽ നോക്കണം ഏത് സമയത്താണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള അതിനകത്തുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് അവർ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് മിനിറ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് പോകും. അപ്പൊ നമുക്ക് ടൈം ലാഗ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം.
0: ഓരോ നിമിഷവും
1: കോഴ്സസ് ഒത്തിരി ഇപ്പം പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് ഇപ്പം പുതിയ പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഈ അഡ്മിഷനിൽ ഇതില് നമുക്ക് MSc ക്ലൈമറ്റ് സയൻസ്, അതൊരു പുതിയ പ്രോഗ്രാമാണ്. ക്ലൈമറ്റ് സയൻസ് ഇപ്പൊ നമുക്കറിയാലോ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒത്തിരി ഒരു ഹോട്ട് ടോപ്പിക്സ് ആയതുകൊണ്ട് MSc ക്ലൈമറ്റ് സയൻസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ജൂലൈ മുതൽ നമുക്ക് അതിന് അഡ്മിഷൻ ഉണ്ട്. അതേപോലെ തന്നെ MSc റിന്യൂവൽ എനർജി, അതുണ്ട്, അതൊരു പുതിയ കോഴ്സാണ്. അതേപോലെ തന്നെ MSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ കോഴ്സ്, അതൊക്കെ വളരെ ഒത്തിരി റയർ ആയിട്ടുള്ള കോഴ്സസ് ആണ്. എന്തെങ്കിലും നല്ല
0: പുതുതായിട്ട്
1: വന്ന കോഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ MSc ഇൻ ഡാറ്റ സയൻസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോഴ്സുണ്ട്. അതും ഈ സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അതിന് മിനിമം ഡിഗ്രിയാണ്, പിന്നെ ഏകദേശം 13,000 രൂപയാണ്. സെമിസ്റ്റർ വൈസ് ഉള്ള പ്രോഗ്രാമാണ്, 13,000 രൂപയാണ്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, AI ഒരു യുഗമായതുകൊണ്ട് നമുക്ക് MSc ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതിനും ഈ പറയുന്ന പോലെ 13,000 രൂപ തന്നെയാണ് അതിന്റെ സെമിസ്റ്റർ ഫീ എന്ന് പറയുന്നത്.
0: ഇതൊക്കെയാണ് പുതിയ കോഴ്സസ്.
1: ഇതൊക്കെയാണ് നമുക്കുള്ള പുതിയ കോഴ്സുകൾ,
0: പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത്
1: പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ MBA കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അതൊരു പുതിയ കോഴ്സാണ്. അതിപ്പോ അതിന് 18,000 രൂപയാണ് സെമിസ്റ്റർ ഫീ, അത് ഉണ്ട്. പിന്നെ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അത് ഒരു പുതിയതായിട്ടുള്ള ഒരു കോഴ്സാണ്. ഒത്തിരി അഡ്മിഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഒത്തിരി ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
0: MBA എൻട്രൻസ് ഉണ്ടോ സാർ?
1: MBA ഇപ്പൊ നമുക്ക് എൻട്രൻസ് ഇല്ല, നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 9 നയൻ സ്പെഷ്യലൈസേഷൻസ് ഇപ്പം ഓൾറെഡി നിലവിലുണ്ട്, പുതിയ
0: ജേർണലിസം കോഴ്സ്. അതിൽ തന്നെ ജേർണലിസം സ്പെസിഫിക്കലി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജേർണലിസം കോഴ്സുകൾ എന്തൊക്കെയാണ് എം എയിൽ?
1: അതെ, ഇപ്പം ഈ ഡിജിറ്റൽ ഇതില് ഉള്ള കോഴ്സസ് ഉണ്ടല്ലോ, ഇപ്പം
0: ഡിജിറ്റൽ ജേർണലിസം,

0: അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒത്തിരി കോഴ്സുകളുണ്ട്,
1: പുതിയ
0: കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ അതിന്റെ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്
1: പ്രോഗ്രാംസും.
0: എല്ലാ കോഴ്സുകളും അപ്പൊ നമുക്ക് ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോസ്പെക്ടസ് ഉണ്ട്, ഈ പ്രോസ്പെക്ടസിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ന്യൂ ഇയറിലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. ഈ നോർമൽ
1: എംഎജിഎംസി
0: അല്ലാതെ ബാക്കിയുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കിട്ടും.
1: നമുക്ക് അറിയാം പല യൂണിവേഴ്സിറ്റികളും സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാറുണ്ടല്ലോ സ്റ്റുഡൻസിന്, അങ്ങനെ ഇഗ്നോയിൽ അങ്ങനെ സ്കോളർഷിപ്പ്സ്
0: കിട്ടാറുണ്ട്? മിക്ക സ്റ്റുഡൻസും ഈ പറയുന്ന പോലെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റിനുള്ള കീഴിലുള്ള ഈ ഗ്രാൻസ് എന്ന് പറഞ്ഞത് അത് സ്കോളർഷിപ്പ് സ്കീമാണല്ലോ കേരള ഗവൺമെന്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫിഷറീസിന്റെ സ്കോളർഷിപ്പ്, പിന്നെ അതേപോലെ തന്നെ ഈ എന്താ പറയുന്ന അവർക്ക് ഈ ലാപ്ടോപ്പ് കിട്ടാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള സ്കീംസ്, അതേപോലെ നമുക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSP എന്ന് പറയും. ഇപ്പൊ അതിൽ ചെന്നിട്ട് ഇവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പല സ്കോളർഷിപ്പ് സ്കീംസ് നിലവിലുണ്ട്. അപ്പൊ ഇതിലെല്ലാം നമുക്ക് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അവരുടെ ഫീ നമ്മൾ റീഎംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആദ്യം ഫീസ് അടയ്ക്കണം, പിന്നെ അതിനുശേഷം അവർക്ക് ഫീ നമ്മൾ റീഎംബേഴ്സ് ചെയ്ത് കൊടുക്കും.
1: സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ പിന്നെ
0: റീഎംബേഴ്സ് ചെയ്ത് കൊടുക്കും.
1: അതുപോലെ തന്നെ ഇപ്പോ ഇഗ്നോയിലെ കോഴ്സ് ചെയ്ത ശേഷം പ്ലേസ്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ സാധ്യത,
0: പ്ലേസ്മെന്റ് നമുക്ക് നാഷണൽ വൈഡ് ആയിട്ട് ഒരു പ്ലേസ്മെന്റ് സെൽ ഉണ്ട്, പ്ലേസ്മെന്റ് ഡിവിഷൻ തന്നെയുണ്ട്. അവര് എപ്പോഴും പല പല പ്ലേസ്മെന്റ് ഇത് ഇവന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ റീജിയണൽ സെന്ററിൽ നമുക്കൊരു ഈ പറയുന്ന പോലെ പ്ലേസ്മെന്റ് സെല്ലും ഉണ്ട്, അതുപോലെ പ്ലേസ്മെന്റ് സെല്ലും ഉണ്ട്, പിന്നെ ഇന്നോവേഷൻ സെല്ലും ഉണ്ട്. അപ്പൊ ഇന്നോവേഷൻ സെൽസിൽ നമ്മൾ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇന്നോവേറ്റീവ് ഇന്നോവേഷൻ അവാർഡ്സ്, ഇന്നോവേഷൻ കുട്ടികളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ അങ്ങനെ പല കുട്ടികൾക്കും ഇവിടെ നമുക്ക് നാഷണൽ ലെവലിൽ തന്നെ നമ്മുടെ കുട്ടികൾ തന്നെ, നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള കുട്ടികൾ തന്നെ അവാർഡ്സ് കിട്ടിയിട്ടുള്ളവരുണ്ട്. പ്ലേസ്മെന്റ്സ് നമ്മൾ പ്ലേസ്മെന്റ് ഇത് പറയുന്ന കമ്പനീസ് ഒക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്ലേസ്മെന്റ് ഡ്രൈവ്സ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്, കുട്ടികളെ പ്ലേസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്.
1: പ്ലേസ്മെന്റ് ഡ്രൈവുകളൊക്കെ മോസ്റ്റ്ലി അത് കുട്ടികൾക്ക് ഇന്റിമേഷൻ കിട്ടുന്നത്,
0: കുട്ടികളെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഇപ്പം ചിലതൊക്കെ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത്രയും സീരിയസ്നെസ് ചിലപ്പം ഇല്ലാത്ത കുട്ടികളുണ്ട്. നമുക്കിപ്പോ അത്ര വേണ്ടത്ര കുട്ടികൾ ഇപ്പോൾ ഇത്ര സ്റ്റുഡൻസിനെ വേണം നമ്മൾ അവർ പറയുമ്പോഴൊക്കെ, ഒരു കമ്പനി പറയുമ്പോൾ അത്രയും സ്റ്റുഡൻസ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതും ഒരു ഫാക്റ്റാണ്. ജോലി ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ വരാനും മടിക്കുന്ന ഒരു ഒരു സാധ്യത, ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പം അത് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പിന്നെ ഈ അങ്ങനെ അങ്ങനെ ജോബ് ഓറിയന്റഡ് ഉള്ള കോഴ്സസിനൊക്കെ നല്ല ഡിമാൻഡാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പ്ലേസ്മെന്റ്സും ലഭിക്കുന്നുണ്ട്.
1: അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ മുതൽ നമ്മുടെ എക്സാംസ്, പുതിയ കോഴ്സുകൾ, പ്ലേസ്മെന്റ്, അതുപോലെ ഈ നമുക്കറിയാം ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റിന് എവിടെ ഏതൊരു എക്സാം എഴുതുമ്പോഴും UPSC PSC പോലുള്ള എക്സാംസിനും അതുപോലെ ഏതൊരു ജോലിക്കും എല്ലാം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ആ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അപ്പൊ എന്തായാലും സാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. അപ്പൊ എല്ലാവർക്കും ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത്രയും നേരം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി.
0: താങ്ക് യു സോ മച്ച്.
2: ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെക്കുറിച്ചും അതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ TR സത്യകീർത്തി പങ്കെടുത്ത ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഡോക്ടർ TR സത്യകീർത്തിയുമായി സംസാരിച്ചത് സെവിൽ ജിഹാൻ.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉദയവരം സുൽത്താൻ എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം ഗാനരചനയും സംഗീതം നിർവഹിച്ച് യേശുദാസും ചിത്രയും പാടിയത്.

0: ഒരു ഗാനം കൂടി കേൾക്കാം. മൈ ബോസ് എന്ന ചിത്രത്തിന് വേണ്ടി സന്തോഷ് വർമ്മ വരികളെഴുതി, സെജോ ജോൺ സംഗീതം നൽകി, രാഹുൽ നമ്പ്യാർ, റിമി ടോമി എന്നിവർ പാടിയത്.
1: Tana rani tana sanadani.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കാം.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്! ഇതുകൊണ്ട് ഞാൻ കളിക്കും.
3: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണ് ഉള്ളത്? ബാറ്റ് അയാൾക്കാണ്.
3: ചേടാ,
1: കണ്ടില്ലേ, ഇതിലെന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: സമയം 12 മണി. ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1152 കിലോഹെർട്സ്, ആലപ്പുഴ FM 103.5 മെഗാഹെർട്സ്, കായംകുളം FM 100.1 മെഗാഹെർട്സ്, പത്തനംതിട്ട FM 101 മെഗാഹെർട്സ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം
4: മാപ്പിളപ്പാട്ടുകൾ. അവതരിപ്പിക്കുന്നത് ഷാഹ പൂവച്ചിലും സംഘവും.

മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിച്ചത് ഷാഹ പൂവച്ചിലും സംഘവും. പങ്കെടുത്തവർ ഡോക്ടർ ഷാൻ എസ് ബി, ഷപ്ന എസ് ബി, പാർവതി, ബെനഡിക്ട്, ഷാൻ ജോസ്, ഷൈൻ ജോസ്.

ആകാശവാണി സമയം 12:20. ഇപ്പോൾ കെ ജെ യേശുദാസ്, സുജാത എന്നിവർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ആദ്യഗാനം യേശുദാസ് പാടിയതാണ് ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ.

ഇനി സുജാത മോഹൻ പാടിയ ഗാനം കേൾക്കാം. കുറ്റാലം കുറവഞ്ചി കഥയിൽ തിനകാത്തു വാടി നിൽക്കും പെണ്ണേ.

0: കവലം നാരായണ പണിക്കർ വരികൾ എഴുതി എം ജി രാധാകൃഷ്ണൻ ഇണപ്പാർന്ന് കെ ജെ യേശുദാസ് സുജാത മോഹൻ എന്നിവർ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 59:58. ഇനി പ്രാദേശിക വാർത്തകൾ. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. ഗാർഹികേതര LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. LPG നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന LPG ഉൽപാദനം 40 TMT യിൽ കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേരളത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ മയക്കുമരുന്നിനും അവരുടെ ലോബിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആരാണ് ഇവിടെ വിവരണം ചെയ്യുന്നത്? ഇത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഇത്രയും വലിയ മാഫിയ ആരാണ്? ആ മാഫിയയെ മുഴുവൻ, അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമായി ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.
0: ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി എം ലിജു വ്യക്തമാക്കി. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പാക്കില്ലെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കൂവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ഫണ്ട് റണ്ണിന്റെ ഉദ്ഘാടനം മന്ത്രി കോഴിക്കോട്ട് നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗതമന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളിലെ അപാകതകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചെല്ലാൻ ഏകോപനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. വാഹന സാരഥി സേവനങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാൻ ദേശീയ ഇൻഫോർമാറ്റിക്സ് സെന്ററിന് കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. കീം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലം പ്രഖ്യാപിക്കും. നേരത്തെ ഈ മാസം 22 ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം മാറ്റിയത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസത്തേക്ക് കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണം ആശങ്കമാംവിധം താഴ്ന്ന നിലയിൽ. നിലവിൽ അണക്കെട്ടിന്റെ ആകെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. കാലവർഷം തുടങ്ങിയിട്ടും ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
0: പ്രവാചകൻ മുഹമ്മദ് ദമിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താസിയ വിലാപയാത്രകൾ നടക്കും. വിലാപയാത്രകളോടും മറ്റ് ചടങ്ങുകളോടുമനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെയാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുടെ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഈ ജലോത്സവം നടക്കുന്നത്. ഈ മാസം 29 നടക്കുന്ന ജലോത്സവത്തിൽ 7 ജലരാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ചെറുതന പുത്തൻചുണ്ടൻ, ചമ്പക്കുളം, വലിയ ദിവാഞ്ചി, നടുഭാഗം, നടുവിലെ പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ജലരാജാക്കന്മാർക്കൊപ്പം അരോമ എന്ന പുതിയ ചുണ്ടനും ഇക്കുറി മത്സര രംഗത്തുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ പരിശീലന തുഴച്ചിൽ പുരോഗമിക്കുകയാണ്. മൂലം ജലോത്സവത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 ഗോളിന് തുർക്കിയ പരാജയപ്പെടുത്തി. പരോഗേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അമേരിക്കയും ഓസ്ട്രേലിയയും നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനിക്കും ഐവറി കോസ്റ്റിനുമൊപ്പം ഇക്വഡോറും അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് എഫിൽ നെതർലാൻഡ്സിനോട് 3-1 പരാജയപ്പെട്ട് ടുണീഷ്യ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഓരോ ഗോൾ നേടി സമനില പാലിച്ച സ്വീഡനും ജപ്പാനും നെതർലാൻഡ്സിനൊപ്പം നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാലണ്ടിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം അരങ്ങേറും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്വർണ്ണവില ഉയർന്നു. പവന് 200 രൂപ കൂടി. 1,03,840 രൂപയും ഗ്രാമിന് 12,980 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
2: മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഡോക്ടർ നീനു എസ് എസ് സംസാരിക്കുന്നു.
6: സമീപകാലത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും മദ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പുകവലി, കഞ്ചാവ്, MDMA, മെത്ത്, കൊക്കെയിൻ, അതുപോലെ ഓപ്പിയോയിഡ്സ്, മോർഫീൻ, ഹെറോയിൻ തുടങ്ങിയ വസ്തുക്കൾ, ഇൻഹലേഷണൽ സാധനങ്ങൾ, ഇതൊക്കെയാണ് സാധാരണമായിട്ടും കുപ്പിയിൽ വരുന്ന കേസുകൾ. അപ്പോൾ എന്തുകൊണ്ട് ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. പല കാരണങ്ങളായിരിക്കും. ജനിതകമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം, ചിലർക്ക് മാനസിക രോഗങ്ങൾ ഉണ്ടായിട്ട്, ഉദാഹരണത്തിന് ആൻസൈറ്റി ഉള്ള ആൾക്കാർ, ചിലപ്പം ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. ടെൻഷൻ മാറ്റാൻ എന്നുള്ള രീതിയിൽ മദ്യമോ ലഹരി ഉപയോഗിക്കാം. ആദ്യം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ആണ് ഉണ്ടാവുക, ഒരു സമാധാനം തോന്നുന്നവർക്ക്. പക്ഷേ ഇത് ഒരു പരിധിവരെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എപ്പോഴാണ്? ഈ ലഹരിക്കോ മദ്യത്തിനോ നമ്മൾ അടിമയാകുന്ന സമയത്താണ്. അതായത് ആൽക്കഹോൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ഇരുന്നിരുന്ന അളവിനെക്കാട്ടിലും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണപ്പെടുന്നു. ഇത് കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതുപോലെ ഇതെപ്പോഴും വേണം എന്നുള്ള ചിന്തകൾ ഉണ്ടാകുന്നു. ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പഠനത്തിലോ ബാക്കി വീട്ടിലെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. നമ്മുടെ സമയത്തിന്റെ മേജർ പാർട്ടും ലഹരി കിട്ടുന്നതിനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനുമായിട്ട് ചെലവാക്കുന്നു. വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സമയം ചെലവാക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇത് കാരണം നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം മദ്യം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ കരളിന് പ്രശ്നം ഉണ്ടാകുന്നു, രക്തം ഛർദ്ദിക്കുന്നു, സിറോസിസ് ഉണ്ടാകുന്നു, വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. മദ്യവും ലഹരി വസ്തുക്കളും കിട്ടാതെ വരുന്ന ഒരവസ്ഥയിൽ അതിന്റേതായ ബാക്കി ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ കാണപ്പെടുമ്പോഴാണ് നമ്മൾക്ക് ഈ ലഹരി കൊണ്ട് ഒരു പ്രശ്നമുണ്ടെന്ന്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ മദ്യം കഴിക്കുന്ന ഒരാള് എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു, അതായത് നിരന്തരം മദ്യം വേണമെന്നുള്ള ഒരു ചിന്ത ഉപയോഗിക്കുന്ന അളവ് കൂടുന്നു എന്നൊരവസ്ഥയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മുടെ തലച്ചോറില് കുറെ ഏരിയാസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റിവാർഡ് പാത്വേ എന്നൊക്കെ പറയും. അതായത് ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി, അപ്പൊ നമ്മള് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് കുട്ടി എന്താ വിചാരിക്കുക? ഇനി അടുത്ത എക്സാമിന് ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യാം, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ടീച്ചറോ വീട്ടുകാരോ തരും എന്നുള്ള ഒരു അവസ്ഥ. അവിടെ ആ കുട്ടിക്ക് റിവാർഡ് കിട്ടുവാണ്, അപ്പൊ വീണ്ടും അത് ചെയ്യാനുള്ളൊരവസ്ഥ. അപ്പൊ അതിന് നമ്മളെ ഇക്വിപ്പ് ചെയ്യുന്ന തലച്ചോറിലുള്ള ഏരിയാസ് ഉണ്ട്. അതിലൊന്നാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയ. അപ്പൊ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യണമെന്ന്, അതായത് നമ്മൾ ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുക. അപ്പൊ ആ ഒരു റിവാർഡ് പാത്വേ ഇതിനെല്ലാം നമ്മൾ സഹായിക്കുന്നു. അപ്പൊ അതിനകത്ത് കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ പ്രത്യേകിച്ചും ഡോപ്പമീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ചില കുട്ടികൾക്ക് ADHD എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പൊ ആ കണ്ടീഷനിലൊക്കെ അവർക്ക് ഡോപ്പമീന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നറിയില്ല, എന്ത് വേണം എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ എന്താ ചെയ്യുക? അവർക്ക് ഡോപ്പമിൻ കിട്ടുന്ന കാര്യങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസിലായിരിക്കാം, ചിലർക്ക് TV കാണുമ്പോഴായിരിക്കാം, സ്ക്രീൻ ടൈമിലായിരിക്കാം അവർക്ക് ഡോപ്പമിൻ കൂടുതൽ കിട്ടുക. അപ്പം അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ അതിനകത്ത് അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെയാണ് ഇവിടെ ലഹരി ഉപയോഗിക്കുമ്പം എന്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഈ ഡോപ്പമിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്നു. നേരത്തെ പറഞ്ഞ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ തന്നെ എൻഡോർഫിൻസ് നാച്ചുറലി കുറെ ഓപ്പിയോയിഡ്സ് ഉണ്ട്. അപ്പൊ ഈ എൻഡോർഫിൻസിന്റെ അളവ് കൂടുകയും അത് കാരണം നമുക്ക് ആ സമയത്ത് ഒരു ഉത്തേജനം കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഈ ലഹരി കാരണം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ? നേരത്തെ പറഞ്ഞു ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മൾ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ, ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ഇൻഹിബിഷൻ നമുക്ക് നഷ്ടപ്പെടും. നോർമലി നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്തു വരുന്നു. ചില സമയങ്ങളിൽ അമിതമായിട്ടുള്ള ദേഷ്യം വരുന്നു. നമ്മൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറെ. അതുപോലെ ചില ആൾക്കാരിൽ, പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിൽ, ചിലപ്പോൾ ഈ മദ്യം അല്ലെങ്കിൽ ലഹരി കാരണം സൈക്കോട്ടിക് ചിത്തഭ്രമം അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതായത് ചെവിയില് ശബ്ദങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാർ ഉപദ്രവിക്കാൻ വരുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നേരത്തെ വരെ ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ അക്രമാസക്തമാകുന്നു, അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു ഇദ്ദേഹത്തിനെ കുറിച്ച്. അങ്ങനെ വരുമ്പോഴും അക്രമാസക്തമാകുന്നു. മാത്രമല്ല ഈ ബൈപോളാർ പോലുള്ള മൂഡ് ഡിസോർഡറിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, സാധനങ്ങൾ വലിച്ചെറിയുക, വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുക, കുഞ്ഞുങ്ങളെ പോലും ഉപദ്രവിക്കുക. അപ്പൊ ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിലേക്ക് ഈ മദ്യം അല്ലെങ്കിൽ ലഹരി നമ്മളെ എത്തിച്ചേക്കും. അതുപോലെ തന്നെ വേറൊന്ന്, ഈ മദ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള ആത്മഹത്യകൾ, അതിന്റെ എണ്ണവും വളരെയധികം കൂടിയിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ രോഗങ്ങളുടെയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതിനും പ്രതിരോധം തന്നെയാണ് ഏറ്റവും ഉത്തമം. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അത് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നേ പ്രിവെന്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ വീട്ടിലെ അവസ്ഥ, അപ്പം വീട്ടിലെ സാഹചര്യം മെച്ചപ്പെടണം. ആദ്യം തന്നെ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ADHD എന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന് വേണ്ടതായിട്ടുള്ള ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ചികിത്സകൾ കൊടുക്കുക. ഇനി വീട്ടിൽ അച്ഛന്റെ മദ്യപാനം കാരണം അമ്മയ്ക്ക് ഗാർഹികമായിട്ടുള്ള പീഡനം അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് കുട്ടികളുടെ മാനസികാവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വീട്ടിലെ സാഹചര്യം മെച്ചപ്പെട്ടാലേ അത് ശരിയാവുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് സ്കൂളുകളിലും അതുപോലെ കുടുംബശ്രീ വഴിയും പഞ്ചായത്ത് വഴിയും ഒക്കെ പലതരത്തിലുള്ള അവയർനെസ് ക്ലാസ് എടുക്കാവുന്നതാണ്. മദ്യം കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും അതുകൊണ്ട് കുട്ടികൾക്കുണ്ടാവാവുന്ന പ്രശ്നം

0: കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ഓൾറെഡി നമുക്ക് കുറെ നിയമങ്ങളുണ്ട്, അപ്പൊ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾ ഓഫ് ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്, അതുപോലെ നാഷണൽ ടൊബാക്കോ കൺട്രോൾ പോളിസി, ഇതിനനുസരിച്ചിട്ട് സ്കൂളിന്റെ പരിസരങ്ങളിലൊന്നും ടൊബാക്കോ പ്രോഡക്ട്സോ അതുപോലെ തന്നെ വേറെ ഡ്രഗ്സോ സാധനങ്ങളോ ഒന്നും വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഈ കുട്ടികളിലൊക്കെ പുകവലിയും അതുപോലെ സ്മോക്ക്ലെസ് ടൊബാക്കോ അതൊക്കെ ഉപയോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പേരന്റ്സ് പോയി പരാതിപ്പെട്ടാലും പോലീസ് പെറ്റിടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇവര് ഇത് വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ നിയമങ്ങളെല്ലാം എൻഫോഴ്സ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് എല്ലാവർക്കും മദ്യത്തിനോ ലഹരിക്കോ അടിമപ്പെട്ടവർക്ക് ഏറ്റവും വേണ്ടത് സോഷ്യൽ സപ്പോർട്ട് തന്നെയാണ്. അപ്പോ ഇതൊന്നും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ചികിത്സ നമുക്ക് ലഭ്യമാണ്. നമ്മൾ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഉപ്പിയിലോ വാർഡിലോ ഒക്കെ കണ്ടുവരുന്നതിൽ പലരും എനിക്ക് സ്വന്തമായിട്ട് നിർത്താൻ പറ്റും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ശരിക്കും ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഡിപ്പെൻഡൻസ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിർത്തുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിന് ഡോക്ടറിന്റെ ഹെൽപ്പ് തേടുക എന്നുള്ളത്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ മദ്യത്തിന്റെ ജന്യം വന്നിട്ട് ആശുപത്രിയിൽ വരുന്നതായിട്ടും അല്ലെങ്കിൽ വഴിയരികിൽ കിടന്ന് ആംബുലൻസ് എടുത്തുകൊണ്ട് വരുന്നതും റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടായിട്ട് വരുന്നത് അല്ലെങ്കിൽ സിറോസിസോ രക്തം ഛർദ്ദിച്ചിട്ട് വരുന്ന കേസുകളൊക്കെ ആയിരിക്കും പലപ്പോഴും റെഫർ ചെയ്ത് നമ്മുടെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുക. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചികിത്സ ആദ്യത്തെ ഒരു ഫേസിൽ ആന്റി ക്രേവിംഗ് തെറാപ്പിയും അതുപോലെ ബാക്കിയുള്ള ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റും ഒക്കെ ഇവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതും ശരിക്കും ഒരു ബ്രെയിൻ ഡിസോർഡർ തന്നെയാണ്, അല്ലെങ്കിൽ തലച്ചോറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് ലഹരി ഉപയോഗവും മദ്യപാനവും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും. കുട്ടികളിൽ നിന്ന് തുടങ്ങട്ടെ, വീട്ടിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അത് കഴിഞ്ഞിട്ട് ഇതിനെ അടിമപ്പെട്ടവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ്.
1: മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഡോക്ടർ മീനു എസ് എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 57 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യുകെയുടെ ബിസിനസ് ആന്റ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന 2nd പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതിക വിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ 1st FIR ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
2: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലഹരി മാഫിയയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി എം ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യമെന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും രണ്ട് ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവ്വ

0: നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക് പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ജിഒബി നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തൂക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ഐസിസി വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെനിസ്വേലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500-ലധികം പേർക്ക് പരിക്കേറ്റു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനിസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽ സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകും. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉത്പാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി നീടിദ്വീപിൽ തിരുവനന്തപുരം 1161 കിലോഹെഡ്സ്, ആലപ്പുഴ 576 കിലോഹെഡ്സ്, കവരത്തി 1252 കിലോഹെഡ്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെഡ്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെഡ്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെഡ്സ്. സമയം 1:22 സെക്കൻഡ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്ന് June 26. മലയാള നാടകകർത്ത, കവി, ഗാനരചയിതാവ്, സംവിധായകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കാവാലൻ നാരായണ പണിക്കരുടെ ഓർമ്മദിനമാണ്. മലയാളത്തിലെ ആധുനിക നാടകവേദിയെ നവീകരിച്ച പ്രശസ്തനായ നാടകാചാര്യനും കവിയും ഗാനരചയിതാവുമാണ് കാവാലൻ. രതിനിർവേദം എന്ന സിനിമയിലൂടെ ഗാനരചയിതാവായി അരങ്ങേറ്റം കുറിച്ചു. നാടൻപാട്ടിന്റെ ശൈലികളെ മലയാള സിനിമാ ഗാനങ്ങളിലേക്ക് മനോഹരമായി സന്നിവേശിപ്പിച്ച കവിയാണ് അദ്ദേഹം. 2007 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. കാവാലം നാരായണ പണിക്കരുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആദ്യം കേൾക്കാം അദ്ദേഹം രചിച്ച സൂര്യൻ എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയത്, സംഗീതം നൽകിയത് ജോൺസൺ.

0: ചിത്രയും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്, ചിത്രം ആ മുഖം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കാവാലം നാരായണ പണിക്കർ വരികൾ എഴുതി ശ്യാം ഈണമിട്ട് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സന്ധ്യക്കെന്തിന് സിന്ദൂരം.

ജോൺസിന്റെ സംഗീത സംവിധാനത്തിൽ പിറവിയെടുത്ത മറ്റൊരു ഗാനം ചിത്രം ഉത്തമൻ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്പുറം, യേശുദാസും ചിത്രയും പാടിയത്.

0: നാരായണ പണിക്കർ ഗാനരചന നിർവഹിച്ച് എം ജി രാധാകൃഷ്ണൻ ഈണം ഈണം പകർന്ന് യേശുദാസും കലാഭവൻ മണിയും മഞ്ജു വാര്യരും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്
1: ചകരകളോ ചുട്ടു തട്ടുവച്ച തടുപുടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുപുടി.

0: തലമുടി തെക്കങ്കാറ്റിൽ തട്ടി തട്ടി തലമുടി നോന്ന് ചച്ചിരിക്കും പഴുക്ക.
1: സലാഹുദ്ദീൻ കേച്ചേരി വരികൾ എഴുതി വിനോദ് തോമസ് ഈണം പകർന്ന് അരുൺ മേലാട്ട് പാടിയ ഗാനമാണിനി. ചിത്രം നീയും ഞാനും.

ജഗപ്രത്തിന്റെ വരികൾക്ക് മോഹൻചിത്താൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത് ചിത്രം നമ്മൾ. ഇനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് തേജ് ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം ചിത്രം ബാംബു ബോയ്സ്.

0: clash with Morocco. In another Group F fixture, both Japan and Sweden stormed into the round of 32 as they played a 1-1 draw at the Dallas Stadium this morning. Japan will now face five-time champion Brazil in the next round. Ecuador also advanced to the knockout stage, beating Germany 2-1 in a Group E clash at the New Jersey Stadium early this morning. In men's hockey, India will face arch rivals Pakistan in its penultimate FIH Pro League match at the Lee Valley Hockey and Tennis Centre in London this evening. The match is scheduled to begin at 10:20 p.m. And now before we end the bulletin, the headlines once again. Home Minister Amit Shah calls for united fight against drugs, says drug menace poses threat to national security and future of youth. Uttar Pradesh police arrest 8 people in connection with Ram Mandir donation embezzlement case. India, along with 34 nations, signs US-led initiative to build resilient AI supply chains. Prime Minister Narendra Modi recalls sacrifices of Hazrat Imam Hussein on Muharram. In men's cricket, India to take on hosts Ireland in T20 International in Belfast this evening. All eyes on debutant prodigy Vaibhav Suryavanshi. And Australia qualify for knockout stage after goalless draw against Paraguay in Group D clash in FIFA World Cup. With that, we end the midday news.
1: Agashavani.
2: ദോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 56-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, നിതിന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: വെടിയുണ്ട കൊണ്ട് വീഴ്ത്താനാവാത്തവനെയും വാക്കുകൊണ്ട് വകവരുത്താം. തോക്കിനുന്നം തെറ്റാം, പക്ഷേ വാക്കിനുന്നം തെറ്റുമോ? അയാൾ ശുചിയിലോ സുഖഭോഗിയായ ധനികൻ, സോണിയെ സ്വന്തമാക്കാൻ സ്വന്തം ഭാര്യയെ കൊന്നവനാണ്. അവൾ കഥാനായകൻ കൊലപാതകത്തിന് ശിക്ഷ കാത്തിരിക്കുന്ന റസ്കോൾനിക്കോവിന്റെ അനുജത്തിയാണ്. തിരസ്കരിക്കുന്ന പ്രണയം തിരിച്ചറിവാകാറുണ്ട് പലർക്കും. സുഡ്രികയിലോഗിന് എന്തറിവാണത് നൽകിയതെന്ന് ആർക്കറിയാം?
4: എവിടെ നിന്നാണ് നിനക്ക് തോക്ക് കിട്ടിയത്? എന്താ ഇത് നിനക്ക് റസൂമുഖിൻ വച്ചേക്കാൻ തന്നതാണ്? ഇത് എന്റെ പഴയ തോക്കാണല്ലോ. ഞാനത് എത്രയോ തിരഞ്ഞു. ഗ്രാമത്തിൽ വച്ച് നിന്നെ ഞാൻ തോക്കുപയോഗിക്കാൻ പഠിപ്പിച്ചത് വെറുതെ ആയില്ലല്ലോ.
5: ഇത് നിങ്ങളുടെ തോക്കല്ല. വൃത്തികെട്ടവനെ, നിങ്ങൾ നിർദ്ദയം കൊന്ന നിങ്ങളുടെ ഭാര്യയുടെ തോക്ക്. അവരുടെ വീട്ടിൽ നിങ്ങളുടേതായി ഒന്നുമില്ല. നിങ്ങളുടെ ദുരുദ്ദേശത്തിൽ സംശയം തോന്നിയപ്പോ തന്നെ ഞാനത് കൈക്കലാക്കി. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിങ്ങളെ കൊല്ലും, അതുറപ്പാ. വെടിവെക്കും ഞാൻ.
4: അപ്പോ നിന്റെ സഹോദരൻ?
5: നിങ്ങൾക്ക് വേണമെങ്കിൽ രഹസ്യവിവരം പോലീസിനെ അറിയിക്കാം. മുന്നിൽ പോകരുത്, എന്റെ അടുത്ത് വരരുത്. വന്നാൽ ഞാൻ തീർച്ചയായും വെടിവെക്കും. നിങ്ങൾ സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നവനാണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു കൊലപാതകിയാ, കൊലപാതകി.
4: ഞാൻ എന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്തു എന്ന് നീ ദൃഢമായി വിശ്വസിക്കുന്നു?
5: അതെ, അത് നിങ്ങൾ ചെയ്തു. നിങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ വിഷത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വാങ്ങാൻ ടൗണിൽ പോയതായും അറിയാം. പിന്നെ അത് തയ്യാറാക്കി വെച്ചു. നിങ്ങൾ തന്നെയാണ് അത് ചെയ്തത്.
4: അത് സത്യമായിരുന്നെങ്കിൽ തന്നെ നിനക്ക് വേണ്ടിയായിരുന്നു. നീയാണ് എല്ലാത്തിനും കാരണം. നീ മാത്രം
5: ഇല്ല, നുണ നുണയാത്. ഞാൻ നിങ്ങളെ എന്നും വെറുത്തിട്ടേ ഉള്ളൂ.
4: എനിക്കറിയാം നീ വെടിവെക്കാൻ മടിക്കയില്ലെന്ന്. സുന്ദരിയായ ഭീകരയക്ഷി, നീ എന്റെ നേർക്ക് വെടിവെക്കോ, വെടിവെക്കോ. തലനാരിട വ്യത്യാസം മാത്രം, എന്റെ ശിരസിലേക്കാണ് ഉന്നം വെച്ചത്. എന്താണത്? രക്തം. ഓ, ഒരു തൂവാല കൊണ്ട് തുടയ്ക്കാവുന്നതേ ഉള്ളൂ. കൊള്ളാം. നിനക്ക് ഉന്നം തെറ്റി. വീണ്ടും വെടിവെക്കൂ, ഞാനിതാ നിന്നു തരാം. നീ ഇങ്ങനെ ആലോചനയില്ലാതെ നിന്നുപോയാൽ തോക്ക് നേരെ ജബേ പിടിക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ പിടികൂടാനാകും.
5: അടുക്കരുത്, ഞാൻ നിങ്ങളെ വെടിവെക്കും, ഞാൻ നിങ്ങളെ കൊല്ലും.
4: കൊള്ളാം, മിടുക്കി. കഷ്ടിച്ചു മൂന്നടി മാത്രം ദൂരെയായതിനാൽ ഉന്നം പിഴയ്ക്കാനിടയില്ല. എന്നാൽ നിനക്കതിന് പറ്റിയില്ലെങ്കിൽ. അത് ശരിക്കും നിറച്ചിട്ടില്ലായിരുന്നു. സാരമില്ല, ഒരു ഉണ്ട കൂടി അതിലുണ്ട്, അത് ശരിയാക്കൂ. ഇടുക്കപ്പെടണ്ട, ഞാൻ അതുവരെ കാത്തു നിൽക്കാം. നീ എന്താ തോക്ക് നിലത്തെറിഞ്ഞത്? എന്നെ കൊല്ലണ്ട്? കൊല്ലുന്നില്ലേ?
5: ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കൂ.
4: ഓ, അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ നിനക്കതിന് കഴിയില്ലേ ഡോണിയ? ഒരിക്കലും
5: ഇല്ല, ഒരിക്കലും കഴിയില്ല.
4: ഇതാ താക്കോൽ, ഇതെടുത്ത് വേഗം പോകും, വേഗം. വേഗം പോകൂ. വേഗം.

0: സ്വെഡ്രിഗേലോവ്, നിങ്ങൾ ഈ രാത്രി
1: വന്നു?
0: എന്തിന്?
1: കാണാൻ.
0: എന്നിട്ട്?
1: ഞാനൊരു യാത്ര പോവുകയാണ്. ഒരുപക്ഷേ ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാവാം.
0: അവസാനത്തെയോ?
1: അതെ, അവസാനത്തെ കൂടിക്കാഴ്ച.
0: എന്തിനാണ് നാം തമ്മിൽ വീണ്ടും കാണുന്നത്?
1: വേണം, പറയാൻ ഒരു വാക്ക് ബാക്കി വച്ചിട്ടുണ്ട്. സോണിയ, നീ ആ സ്ത്രീയെ ഇന്ന് കണ്ടിരുന്നോ? അവൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. വേണ്ട, നീ അതെന്നെ അറിയിക്കണമെന്നില്ല.
0: വീണ്ടും എന്തിനാണ് ഈ ക്രൂരത?
1: ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ അനിയത്തിമാർക്ക്, അനിയന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതാ നിനക്ക്.
0: ഇതെന്തിനാണ് എനിക്ക്?
1: ഇരിക്കട്ടെ. രേഖകൾ, പണം കൊടുത്തതിന്റെ രസീതുകൾ, ഇത് നിന്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലോ?
0: വേണ്ട, എനിക്കിതെന്തിന്?
1: വാങ്ങു സോണിയ. ഇത് കണ്ടോ, 3000 വിലയ്ക്കുള്ള 3.5% ബോണ്ടുകൾ. ഇത് നിനക്കുള്ളത്.
0: എനിക്കുള്ളതോ?
1: എന്താ സംശയം?

0: എല്ലാം നിനക്കുള്ളത്, നിനക്ക് മാത്രമുള്ളത്. പിന്നൊരു കാര്യം, നമ്മളല്ലാതെ ആരും ഇത് അറിയാൻ പാടില്ല.
1: എനിക്ക് ആവശ്യമില്ല.
0: വേണം, നിനക്ക് ഈ പണം ആവശ്യമുണ്ട്. കാരണം ഇനിയും നീ ആ ജീവിതം ആരംഭിക്കരുത്. മോശമല്ലേ?
1: ഞാൻ
0: ഇത് പിടിക്കൂ.
1: ഞാനും എന്റെ കുടുംബവും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ശരിയല്ലേ?
0: ഇതിനെന്തിനാണ് കടപ്പാട്?
1: ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് വാക്ക് കിട്ടുന്നില്ല. പക്ഷേ
0: എന്തു പക്ഷേ?
1: പണം ഇപ്പോൾ വേണ്ട. എനിക്കിനി എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ.
0: ജീവിക്കാൻ പണം വേണ്ടേ?
1: എനിക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സ്വയം അധ്വാനിച്ചുണ്ടാക്കും. ഒരപേക്ഷ, എന്നെ നന്ദികെട്ടവളെന്ന് മാത്രം വിളിക്കരുത്. നിങ്ങൾ അത്ര ധർമ്മിഷ്ഠനാണെങ്കിൽ.
0: സോണിയ, ഇത് നിനക്കുള്ളതാണ്, നിനക്കിത് ആവശ്യം വരും. എന്റെ മുന്നിൽ ഇനി രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. അതെ, ഒന്നുകിൽ ഒരു വെടിയുണ്ട്, അല്ലെങ്കിൽ സൈബീരിയ.
1: വെടിയുണ്ടയോ?
0: വെടിയുണ്ട പായിച്ച് ജീവിതം അവസാനിപ്പിക്കുക, എളുപ്പത്തിൽ കഥ കഴിയും. സാരമില്ല, നീ വിഷമിക്കരുത്. ഒരു കാര്യം ഞാൻ ആരോടും പറയില്ല. കീഴടങ്ങാൻ, കുറ്റസമ്മതം നടത്താൻ നീ അയാൾക്ക് നൽകിയ പ്രേരണ, ആ ഉപദേശം നന്നായി. അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലമെന്ന് വച്ചാ അതും മനസ്സിലൊതുക്കി കഴിയുന്നത്?
1: കഷ്ടം.
0: ആ കുറ്റസമ്മതം സൈബീരിയയിലേക്കാണ് നീളുന്നതെങ്കിൽ അയാൾ പോകും. സോണിയ, നീയും അയാളെ പിന്തുടരും, അങ്ങനെയല്ലേ?
1: നിശ്ചയമായും ഞാനും പോകും അദ്ദേഹത്തിന് പിന്നാലെ.
0: അങ്ങനെയാണെങ്കിൽ നിനക്ക് പണത്തിന്റെ ആവശ്യം വരും, അയാൾക്ക് വേണ്ടി. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ?
1: മനസ്സിലാകുന്നു. ഇപ്പോൾ എല്ലാം മനസ്സിലാകുന്നു. പക്ഷേ
0: നിനക്ക് തരുന്നത് അയാൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. നിന്റെ വീട്ടുടമസ്ഥയ്ക്ക് പണം കൊടുക്കാനില്ലേ? സോണിയ, അതെങ്ങനെ നീ കൊടുക്കും? അരുതെന്ന് പറയരുത്. ഇത് നിനക്കാവശ്യമാണ്. ഈ പണം ആരെയെങ്കിലും കാണിക്കുകയോ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുകയോ ചെയ്യാൻ പാടില്ല. അപ്പോ പിന്നെ കാണാം.
1: പുറത്ത് മഴയാണ്, ശക്തമായ ഇടിയും മഴയും. ഇപ്പോൾ പോകണോ?
0: പോണം. ആകാശത്താണ് ഇടിയും മഴയും. അതിനിടയിലൂടെ ഒരു വാതിൽ ഞാൻ കണ്ടെത്തും, എനിക്ക് വേണ്ടി തുറക്കും. സോണിയ, പ്രിയപ്പെട്ടവളെ, ദീർഘായുസ്സായിരിക്കുക. എനിക്ക് പോയേ മതിയാവും. എന്റെ ആശംസകൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 56-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗെ ലോഗ് അനന്തപുരം രവി, സോണിയ നിതുന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ.

ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ശ്രോതാക്കളെ, ഇന്ന് 3 മണിക്ക് കേൾക്കാം ഗാനോപഹാരം. 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ.

0: ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ. ഹലോ, സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ടോക്ക് ബാക്കിൽ മറുപടി പറയൂ.
1: ഹലോ, ശ്രദ്ധിക്കൂ, സ്റ്റുഡിയോ ചേഞ്ച് ഓവർ കഴിഞ്ഞു. വേഗം പ്രോഗ്രാം കൊടുക്കൂ. ഹലോ, ശ്രദ്ധിക്കൂ, സ്റ്റുഡിയോ ചേഞ്ച് ഓവർ കഴിഞ്ഞു. വേഗം പ്രോഗ്രാം കൊടുക്കൂ. ഹലോ ഹലോ, സ്റ്റുഡിയോ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യൂ. ഓൺ എയർ ലൈറ്റ് ഓഫ് ചെയ്യുന്നതുവരെ ഓഡിയോ കൺസോളിൽ കാണുന്ന സമയം ഓരോ സെക്കൻഡും പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ഹലോ, സ്റ്റുഡിയോ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യൂ. ഓൺ എയർ ലൈറ്റ് ഓഫ് ചെയ്യുന്നതുവരെ ഓഡിയോ കൺസോളിൽ കാണുന്ന സമയം ഓരോ സെക്കൻഡും പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ഹലോ, സ്റ്റുഡിയോ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യൂ. ഓൺ എയർ ലൈറ്റ് ഓഫ് ചെയ്യുന്നതുവരെ ഓഡിയോ കൺസോളിൽ കാണുന്ന സമയം ഓരോ സെക്കൻഡും പറഞ്ഞുകൊണ്ടേയിരിക്കും.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പ്രത്യേക പരിപാടിയും 5:30 മലയാള അധ്യാപകനായ അൻവർ സൈഫുദ്ദീൻ ഫൈസൽ പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പ്രത്യേക പരിപാടി കേൾക്കാം.
1: ആകാശവാണി കവരത്തി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാനും ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനുമുള്ള അഭ്യർത്ഥനയാണ് ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് ലഹരിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ലഹരിയിൽ നിന്ന് മോചനം നേടുന്നതിൽ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പങ്കിനെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാനെത്തിയിരിക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവർത്തിയിലെ മെഡിക്കൽ ഓഫീസർ സിദ്ധ, ഡോക്ടർ ഇസ്വാന ഷെഹസാദി, നാഷണൽ ഹെൽത്ത് മിഷനിൽ കൌൺസിലറായി ജോലി ചെയ്യുന്ന AFG സാഗർ AB, സാമൂഹ്യ പ്രവർത്തകരായ താഹ മാളിക, ആസിഫ് അലി.
2: നമസ്കാരം ഡോക്ടർ, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ ഇസ്വാന ഷെഹസാദി, സിദ്ധ മെഡിക്കൽ ഓഫീസർ, ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തി.
2: ലഹരി ഉപയോഗത്തിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു?
3: ലഹരി ഉപയോഗം ഇന്ന് ലോകമെമ്പാടും കാണപ്പെടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസിൽ ഒന്നാണ്. ഇത് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഇത് കുടുംബത്തെയും സമൂഹത്തെയും അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷനെ വരെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ്. പലരും അതൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്തോ അത് കൗതുകം കൊണ്ടോ കൂട്ടുകാരുടെ സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയിലോ ആണ് ലഹരി ഉപയോഗം ആരംഭിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു ഹാബിറ്റ് ആവും, പിന്നെ അതൊരു ഡിപ്പെൻഡൻസ് ആവും, പിന്നെ അഡിക്ഷനിലോട്ട് എത്തും. ഈ ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇല്ലാതെ പറ്റില്ല, ഇതില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിപ്പോ തിരിച്ചറിവ് വരുമ്പോഴത്തേക്കും സാധാരണ ജീവിതത്തിലോട്ടുള്ള തിരിച്ചു പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും.
2: ലഹരിയിലേക്ക് ഒരിക്കൽ അടിമപ്പെട്ടാൽ അതിൽ നിന്ന് തിരികെ വരാൻ കഴിയില്ലെന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചികിത്സയിലൂടെയും കൗൺസിലിംഗിലൂടെയും ലഹരിയിൽ നിന്ന് മുക്തി നേടാനാകുമോ?
3: അഡിക്ഷനിൽ റിക്കവറി തീർച്ചയായിട്ടും പോസിബിൾ ആണ്. എന്നാൽ അതിന് ഏറ്റവും വേണ്ടത് ആ വ്യക്തിയുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും, വ്യക്തിയുടെ മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ വളരെ പ്രധാനമാണ്. അതില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലഹരി അഡിക്ഷൻ ഒരു ബാഡ് ഹാബിറ്റ് മാത്രമല്ല, മറിച്ച് അതൊരു ക്രോണിക് മെഡിക്കൽ കണ്ടീഷൻ കൂടിയാണ്. അതായത് ഒരു ലഹരി അഡിക്ഷൻ എന്നുള്ളത് ഒരു ചീത്ത ശീലം അല്ലെങ്കിൽ ചീത്ത സ്വഭാവം എന്നതിനേക്കാൾ ഉപരി അതൊരു രോഗാവസ്ഥയാണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് മനസ്സുണ്ടെങ്കിൽ നിർത്താമല്ലോ, ഞാൻ തുടങ്ങിയിട്ടുള്ള ഒരു ശീലമല്ലേ, എനിക്ക് നിർത്താൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അതിനെ കാണാതെ മറ്റു രോഗങ്ങൾക്ക് എങ്ങനെയാണോ ചികിത്സ ആവശ്യമുള്ളത് അതുപോലെ തന്നെ ചികിത്സയും അത് സംബന്ധമായിട്ടുള്ള എല്ലാ കെയറും ചികിത്സയും പരിചരണവും ആവശ്യമായിട്ടുള്ള ഒരു രോഗമായിട്ട്

0: പിന്നെ ആദ്യമായിട്ട് ഇതിനെ കാണണം. ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്കും ചികിത്സയുടെ ഭാഗമായിട്ട് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് മെഡിക്കേഷൻസ് ഇന്റേണലിയോ എക്സ്റ്റേണലിയോ ഉള്ള മെഡിക്കേഷൻസ് കൊടുക്കാം, കൗൺസിലിംഗ് ചെയ്യാം, ഗ്രൂപ്പ് കൗൺസിലിംഗ്സ്, ഫാമിലി കൗൺസിലിംഗ്സ്, അങ്ങനെ വിവിധ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ്സ് ഉണ്ട്. പിന്നെ തെറാപ്പീസ് ഉണ്ട്, ബിഹേവിയറൽ തെറാപ്പി, മോട്ടിവേഷണൽ തെറാപ്പി, അങ്ങനെ ഉള്ള തെറാപ്പീസ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് ചില രോഗികൾക്ക് ഡിറ്റോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൗൺസിലിംഗ് തന്നെയാണ്. പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നതിന് പിന്നിൽ വെറും ഒരു കൗതുകത്തിന്റെ പുറത്ത് മാത്രമല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു സ്ട്രെസ് കുറയ്ക്കാൻ എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്യും. സ്ട്രെസ് മാത്രമല്ല, ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോൺലിനെസ് തുടങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ്, അല്ലെങ്കിൽ ജോബിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ടൈപ്പ് ഓഫ് സ്ട്രെസ് കുറയ്ക്കുന്നതിന് ഭാഗമാണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ അത് കൗതുകത്തിന് തുടങ്ങിയിട്ട് നിർത്താൻ പറ്റായ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, അതായത് ഇവരുടെ അഡിക്ഷൻ നിർത്താൻ, അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ത് ബേസിസിലാണ് ഇവര് ഈ ഒരു രീതിയിലോട്ട് തിരിഞ്ഞത്, ആ ഒരു കാരണങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിയുകയും അവയെ ഹെൽത്തി വേയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുകയും നമ്മൾ കൗൺസിലിംഗിലൂടെ ചെയ്യും. കൂടാതെ ഈ കൗൺസിലിംഗിലൂടെ തിരിച്ചു വന്ന ആൾക്കാരെ വീണ്ടും അതിലോട്ട് തിരികെ പോകാനുള്ള കുറയ്ക്കാനും കൗൺസിലിംഗ് വഴി തന്നെ സാധിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് മാറ്റേണ്ടതുണ്ട്. അത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല, എന്നാലും പതുക്കെ പതുക്കെ ആണെങ്കിലും ആ ഒരു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയെ കുറ്റവാളിയായിട്ടോ ഒരു മോശം വ്യക്തിയായിട്ടോ കാണാതെ ചികിത്സ ആവശ്യമുള്ള ഒരു രോഗിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പലരും സമൂഹത്തിന്റെ വിമർശനം ഭയന്നിട്ട് ചികിത്സ തേടാൻ ഭയക്കുന്ന പലരും ഉണ്ട്. സമൂഹത്തിന്റെ സപ്പോർട്ടിനേക്കാളും ബാക്കിയുള്ള സപ്പോർട്ടിനേക്കാളും ഏറ്റവും ആദ്യം വേണ്ടത് ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ്. അതായത് കുടുംബങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ മനസ്സിലാക്കുകയും അവരെ കേൾക്കുകയും കരുതലോടെയും പിന്തുണ നൽകുമ്പോൾ തന്നെ നമുക്ക് റിക്കവറി ഫാസ്റ്റ് ആവും. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ശീലിക്കുകയും എക്സസൈസുകൾ, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലിക്കുകയും നല്ല കൂട്ടുകെട്ട്, അതായത് നമ്മുടെ കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള നല്ല ഒരു കൂട്ടുകെട്ട് തുടങ്ങിയവയൊക്കെ ഈ അഡിക്ഷൻ റിക്കവറിയെ ഒരുപാട് സഹായിക്കും. ഇത് ആദ്യം വേണ്ടത് നമുക്ക് ഇപ്പൊ എന്താ, ഞാനിതിന് അഡിക്റ്റാണ്, ഇതിനൊരു രോഗമാണെന്ന് നമ്മൾ കൂടെയുള്ളവർ രോഗിയെ തിരിച്ചറിയിപ്പിക്കും വിധം പെരുമാറുകയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. എന്നിട്ട് ഈ അസുഖത്തിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് നമ്മുടെ രീതിക്ക് ഏതാണ് യോജിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം, ഏത് ട്രീറ്റ്മെന്റ് ആണ് ആവശ്യമെന്ന് മനസ്സിലാക്കി ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അഡിക്ഷൻ ട്രീറ്റബിൾ ആണ്, റിക്കവറി റിയൽ ആണ്. അപ്പോ ലഹരിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ ലഹരിയിൽ നിന്ന് തീർച്ചയായിട്ടും മുക്തി നേടാം. അപ്പോ ജീവിതത്തെ തീർച്ചയായിട്ടും ഒരു പുതിയ പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ ഓർമ്മിക്കേണ്ടത് റിക്കവറി ബിഗിൻസ് വിത്ത് അക്സെപ്റ്റൻസ്, അതായത് ഐ ഹാവ് എൻ അഡിക്ഷൻ ആൻഡ് ഐ വോണ്ട് ടു മൂവ് ഫോർവേഡ് വിത്ത് ട്രീറ്റ്മെന്റ് എന്ന ആ ഒരു തിരിച്ചറിവാണ് ലഹരി മുക്തിയിലേക്കുള്ള ഏറ്റവും ആദ്യ ചുവടുവെപ്പ്. ശരിയായ ചികിത്സയും പിന്തുണയും ലഭിച്ചാൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും മടങ്ങി വരാൻ സാധിക്കും.
1: ഡോക്ടർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രവണത എന്താണ്?
0: ഒരു ഡോക്ടറിന്റെ രീതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോർമലൈസേഷൻ തന്നെയാണ്. അതായത് ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സാധാരണവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ലക്ഷദ്വീപിന്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കുറച്ചു കാലം മുമ്പ് വരെ ഡ്രഗ് യൂസ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ഡ്രഗ് ആയിക്കോട്ടെ യൂസ് ചെയ്യുന്നത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യമാണ്, കുറ്റമാണ്, വേറൊരാൾ അറിഞ്ഞാൽ അത് മോശം സംഗതിയാണെന്ന രീതിക്ക് ചിന്തിക്കുന്ന ആ ഒരു സമൂഹത്തിൽ നിന്നും മാറി അതൊരു നോർമൽ തിങ് ആണ്, അത് ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കാവുന്ന കാര്യമാണ് എന്ന രീതിക്ക് ചിന്തിക്കുന്ന തരത്തിൽ സമൂഹത്തിന്റെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടീനേജേഴ്സില് കോളേജ് കുട്ടികളിലൊക്കെ കൂടിയിരിക്കുമ്പോൾ ജസ്റ്റ് വൺ ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ പിന്നീട് അത് അഡിക്ഷനിലോട്ട് നയിക്കും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോഴത്തേക്കും അത് മാറാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഓർക്കാം, അഡിക്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല ഒരാളും ഈ ഡ്രഗ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. എല്ലാവരും വരുന്നത് ഞാനൊന്ന് ട്രൈ ചെയ്യുകയാണ്, ഞാനൊന്ന് പരീക്ഷിക്കുകയാണ്, എനിക്ക് എപ്പോ വേണമെങ്കിലും നിർത്താം, എനിക്ക് എൻ്റെതായിട്ടുള്ള കൺട്രോൾ ഉണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്, ഇത് കുടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് പറ്റും, എനിക്ക് കൺട്രോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഈ എക്സ്പെരിമെന്റേഷൻ പതുക്കെ ഹാബിറ്റായിട്ട് മാറും, പിന്നെ ആ ഹാബിറ്റ് ഡിപ്പെൻഡൻസിലോട്ട് മാറും, പിന്നെ പതുക്കെ അഡിക്ഷനിലോട്ടാവും, പിന്നെ അഡിക്ഷനിലോട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കവർ ആയിട്ട് വരാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും കൂട്ടുകാരുടെ പ്രഷറാണ്. അതായത് ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ കമ്പനിക്ക് ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ മാത്രം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മോശം ആളാവുമോ അല്ലെങ്കിൽ കൂട്ടുകാരെ നഷ്ടപ്പെടുമോ എന്ന് പറയുന്ന ഒരു ഭയം കാരണം പലരും നോ പറയാൻ മടിക്കുന്നു. പക്ഷേ റിയൽ ഫ്രണ്ട്സ് ഒരിക്കലും നമ്മളെ ഒരു ഡ്രഗിലോട്ടോ മോശം സ്വഭാവത്തിലോട്ടോ തള്ളിവിടില്ല. അപ്പോൾ നമ്മളെ ലഹരിയിലോട്ട് തള്ളിവിടുന്നത് സുഹൃത്തുക്കളെയല്ല. പിന്നെ ഇങ്ങനെ അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കൽ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ. മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട് എനിക്ക്, ഇവിടെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാര് കുറ്റവാളികളെ പോലെ കാണുന്നു. പക്ഷെ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഞാൻ പറയുന്നത് ഡോണ്ട് ജഡ്ജ്. കാരണം ലഹരി അഡിക്ഷൻ ഒരു ചികിത്സിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ്. അവരെ ഫ്രണ്ട്സ് എന്നോ അല്ലെങ്കിൽ ഫാമിലി സർക്കിൾ എന്നോ നമ്മളെ ഒരു സമൂഹത്തിൽ ഉള്ള ആളെന്നോ ഒരു രീതിക്ക് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ അഡിക്ഷൻ എന്നുള്ളത് ഒരു ചികിത്സിക്കാവുന്ന രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കി അയാളെ തിരികെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്.
1: ലഹരി ഉപയോഗം മനസ്സിനെ മാത്രമല്ല ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നറിയാം. കൂടുതലായി ഏത് അവയവത്തെയാണ് ഇത് ബാധിക്കുക?
0: തീർച്ചയായും ലഹരി ഉപയോഗം ശരീരത്തിലെ ഒരു അവയവത്തെ മാത്രമല്ല, മിക്കവാറുമുള്ള എല്ലാ പ്രധാന അവയവങ്ങളെയും സാരമായിട്ട് തന്നെ ബാധിക്കാം. അത് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. തലച്ചോറിനെ ഇത് ബാധിക്കുന്നതിലൂടെ നമുക്ക് ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, പിന്നെ പഠനശേഷി കുറയുക, പഠന വൈകല്യങ്ങൾ ഉണ്ടാവുക, ഡിസിഷൻ മേക്കിംഗ്, അതായത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുറയുക, ശരിയും തെറ്റും തിരിച്ചറിയാനും വിലയിരുത്താനുള്ള കഴിവ് കുറയുക, പിന്നെ ശരീരത്തിന്റെ പ്രതികരണ വേഗത കുറയുക തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. മാനസികാരോഗ്യ രംഗത്ത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, പാനിക് അറ്റാക്സ്, സ്ലീപ് ഡിസോർഡേഴ്സ്, മൂഡ് സ്വിങ്സ്, അഗ്രസീവ് ബിഹേവിയർ, സൈക്കോസിസ്, പിന്നെ ഹാലുസിനേഷൻസ്, പിന്നെ സൂയിസൈഡൽ തോട്ട്സ്, പല ആത്മഹത്യാ ശ്രമങ്ങൾക്ക് പിന്നിലും മദ്യവും മയക്കുമരുന്നുകളും ഒരു പ്രധാന ഘടകമായി കാണപ്പെടുന്നുണ്ട്. ഇതല്ലാതെ തന്നെ എല്ലാത്തരം മേജർ ഓർഗൻസിനെയും ലഹരി ഉപയോഗം സാരമായിട്ട് തന്നെ ബാധിക്കും. ലിവറിലാണെങ്കിൽ ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, ലിവർ ഫെയിലർ പോലുള്ള മാരകമായ കണ്ടീഷൻസ് വരാം. ഒരിക്കലും ഈ ഗുരുതരമായിട്ടുള്ള ലിവർ ഡിസീസസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ജീവിതകാലം മുഴുവൻ നമുക്ക് അനുഭവിക്കേണ്ടി വരും. പിന്നെ പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, സ്ട്രോക്ക്, ബി പിയിലുള്ള വ്യതിയാനങ്ങൾ, ഹൈപ്പർ ടെൻഷൻ പോലുള്ള വ്യതിയാനങ്ങളൊക്കെ ഈ ലഹരി ഉപയോഗം കൊണ്ട് സംഭവിക്കാം. ഇത് റെസ്പിറേറ്ററിയും റെസ്പിറേറ്ററി ഹെൽത്തിനെയും ഡൈജസ്റ്റീവ് ഹെൽത്തിനെയും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും വരെ സാരമായിട്ട് ബാധിക്കും. പിന്നെ സ്ട്രെഞ്ച് കൊണ്ടുള്ള ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയ HIV/AIDS, ഹെപ്പറ്റൈറ്റിസ് BC, സെപ്റ്റിസീമിയ തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ പകരാം. ഈ രോഗങ്ങൾ അവരെ മാത്രമല്ല അവരെ ഫാമിലിയെയും സമൂഹത്തെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നുണ്ട്. പല കുടുംബങ്ങളും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകരുന്നതിന്റെ പ്രധാന കാരണം ലഹരിയാണ്. അത് യൂത്തിലുള്ള ഇമ്പാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ കോളേജ് സ്റ്റുഡൻസിലോട്ടത് ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നുണ്ട്. ഒരു പരിധിവരെ പാരന്റ്സിനും ടീച്ചേഴ്സിനും ഇവരെ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ്, മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാതിരിക്കുക, അതായത് ഡിപ്രസീവ് ബിഹേവിയേഴ്സ്, പിന്നെ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുക തുടങ്ങിയിട്ടുള്ള അവരുടെ തനതായ സ്വഭാവത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് കുട്ടികൾ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിനാൽ ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം, മാനസികമായിട്ടുള്ള ആരോഗ്യം, കുടുംബജീവിതം തുടങ്ങിയ എല്ലാ സാമൂഹിക ബന്ധങ്ങളെയും ബാധിക്കുന്ന ഒരു വലിയ ഗുരുതര ആരോഗ്യ പ്രശ്നമാണ്. അതിനുള്ള പ്രതിരോധ മാർഗം ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളത് മാത്രമാണ്.
1: ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചത്. ഒരുപാട് നന്ദി.
0: ലഹരിമുക്ത സമൂഹം എന്ന മഹത്തായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി എന്നെ ക്ഷണിച്ച് കവരത്തി ആകാശവാണി നിലയത്തിൽ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു.
1: ലഹരി ഉപയോഗം ആരോഗ്യത്തെ മാത്രമല്ല ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക ജീവിതത്തെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൗൺസിലറോട് കാര്യങ്ങൾ ചോദിച്ചറിയാം.
2: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടുതലായി കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു വരികയാണ്. ഏത് പ്രായ

0: വയസ്സിലുള്ളവരിലാണ് ഇപ്പോൾ ലഹരി ഉപയോഗം കൂടുതലായി കണ്ടുവരുന്നത്?
1: ലഹരി ഉപയോഗത്തിന് പ്രത്യേക വയസ്സ് പറയാറില്ലെങ്കിലും ഇപ്പോൾ പൊതുവായി ലഹരി ഉപയോഗം കൂടുതലായി കാണപ്പെടുന്നത് 15 മുതൽ 35 വയസ്സ് വരെയുള്ള കൗമാരക്കാരിലും യുവജനങ്ങളിലുമാണ്. പ്രത്യേകിച്ച് സ്കൂള് കോളേജ് വിദ്യാർത്ഥികളിലും യുവാക്കളിലുമാണ് കൂടുതലായി ലഹരി ഉപയോഗം കണ്ടുവരുന്നത്.
0: ഇന്നത്തെ സമൂഹത്തിൽ യുവാക്കൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും ഏറെ മാറിയിട്ടുണ്ട്. സാറിന്റെ അഭിപ്രായത്തിൽ ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് കുട്ടികളെയും യുവാക്കളെയും ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
1: മാനസിക സമ്മർദ്ദവും പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളാണ്, ഒരു സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് മെക്കാനിസം ആണ് പ്രധാനമായി വരുന്നത്. പഠന കരിയർ സമ്മർദ്ദം ഉണ്ടാവുക, കടുത്ത മത്സര പരീക്ഷകൾ, ജോലിയില്ലായ്മ, കരിയറിനെ കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ യുവാക്കളിൽ വലിയ മാനസിക ഭാരമുണ്ടാക്കുന്നു. ഈ മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും വിഷാദങ്ങളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടുവാനാണ് പലരും ലഹരിയെ ആശ്വാസ മാർഗമായി തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൂട്ടുകാരുടെ ഒരു സ്വാധീനം. പീർ പ്രഷർ, സുഹൃത്തുക്കളുടെ നിർബന്ധമോ സ്വീകാര്യത നേടാനുള്ള ആഗ്രഹമോ, അവരെ പോലെ മോഡേണാകണം അല്ലെങ്കിൽ കൂളാകണമെന്ന് ആകാനും വേണ്ടി പലരും ലഹരി പരീക്ഷ നോക്കാറുണ്ട്. മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകള്, വിവാഹമോചനം അല്ലെങ്കിൽ കുടുംബത്തിൽ മുതിർന്നവരുടെ ലഹരി ഉപയോഗം എന്നിവ കുട്ടികളെ മാനസികാവസ്ഥയെ ബാധിക്കുകയും അവരെ ലഹരിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ലഹരി ഉപയോഗത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് മതിയായ ബോധവൽക്കരണം ലഭിക്കാത്തത് ഒരു പ്രധാന കാരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്.
0: നമ്മുടെ ദ്വീപിലെ നിരവധി ചെറുപ്പക്കാർ ഉപരിപഠനത്തിനും തൊഴിൽ ആവശ്യങ്ങൾക്കുമായി കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലും പോകാറുണ്ട്. പെട്ടെന്നുള്ള ഇവരുടെ ഈ മാറ്റം ലഹരിയുടെ കെണിയിൽ വീഴാനുള്ള സാഹചര്യം ഉണ്ടാക്കാറുണ്ടോ?
1: വലിയ നഗരങ്ങളിലേക്ക് പോകുന്ന എല്ലാ യുവാക്കളും ലഹരിയിലേക്ക് പോകുമെന്ന് പറയാനാവില്ല. എന്നാൽ പുതിയ സാഹചര്യങ്ങൾ, കൂടുതൽ സ്വാതന്ത്ര്യം, കൂട്ടുകാരുടെ സ്വാധീനം, മാനസിക സമ്മർദ്ദം എന്നിവ കാരണം അപകട സാധ്യത വർദ്ധിക്കാം. വലിയ നഗരങ്ങളിൽ ലഹരിമരുന്നുകളുടെ ശൃംഖലകൾ വളരെ വലുതാണ്, ശക്തവുമാണ്. ദ്വീപിൽ നിന്നുള്ള നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെ ഇവർ പെട്ടെന്ന് വലയിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളുമായി സ്ഥിരമായ ആശയവിനിമയം നിലനിർത്തുക, നല്ല സുഹൃത്ത് വലയങ്ങൾ തിരഞ്ഞെടുക്കുക, ലഹരിയുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് മുൻകൂട്ടി ബോധവൽക്കരിക്കുക എന്നിവ വളരെ പ്രധാനമാണ്.
0: ഇതിനെതിരെ എന്തെല്ലാം മുൻകരുതലുകളാണ് ദ്വീപിൽ സ്വീകരിച്ചിട്ടുള്ളത്?
1: ലഹരിക്കടത്ത് തടയാൻ കർശനമായ പരിശോധനകളും സുരക്ഷാ സംവിധാനങ്ങളുമാണ് ദ്വീപിൽ ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, നേവി, പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കടലിൽ നിരന്തരമായ പട്രോളിങ്ങും നിരീക്ഷണവും നടത്താറുണ്ട്. മാത്രമല്ല, ലക്ഷദ്വീപിൽ ലഹരിക്കെതിരെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നു. തുറമുഖങ്ങളിലും ജെട്ടികളും കർശന പരിശോധനകൾ നടത്തുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ പരിപാടികൾ, നിയമത്തിന്റെ കർശനമായ നിയമ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. പിന്നെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമായി പരിശീലനവും ബോധവൽക്കരണവും നടത്താറുണ്ട്. പ്രധാനമായി നമുക്ക് ഡി അഡിക്ഷൻ സെന്റർ, പിന്നെ ഓൺലൈൻ കൗൺസിലിംഗ് ഫെസിലിറ്റി, ടെലിമാനസ് പോലുള്ള കൗൺസിലിംഗ്, ആരോഗ്യ വകുപ്പ് തുടങ്ങിയിട്ടുണ്ട്.
0: ഒരു കുട്ടി ലഹരിയിലേക്ക് നീങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിൽ നിന്നും അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. തുടക്കത്തിൽ തന്നെ ഇതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും?
1: മാതാപിതാക്കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടികളെ മാറ്റങ്ങൾ കണ്ടെത്താനാവും. അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ശാരീരിക ലക്ഷണങ്ങളാണ്. ഇപ്പോൾ കണ്ണുകൾ ചുവക്കുക, ഉറക്കക്രമത്തിൽ വ്യതിയാനം വരിക, പെട്ടെന്ന് ശരീരഭാരം കുറയുകയോ കൂടുകയോ ചെയ്യുക, ഭക്ഷണ ശീലങ്ങളിൽ മാറ്റം വരിക, അസാധാരണമായിട്ടുള്ള ഗന്ധം, ശരീരഗന്ധം, ദുർഗന്ധം, പിന്നെ വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക തുടങ്ങിയവയാണ് ശാരീരിക ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ പെരുമാറ്റത്തിൽ ഉള്ള ലക്ഷണങ്ങൾ പെട്ടെന്നുള്ള ദേഷ്യം, വാശി, വിഷാദം അല്ലെങ്കിൽ അമിതമായ സന്തോഷം, ഇങ്ങനെ മൂഡ് ഡിസോർഡർ, മൂഡ് സ്വിങ്സ് കാണിക്കുക, കുടുംബങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൽ, വീട്ടുകാർ സംസാരിക്കുന്നത് കുറയുക, രഹസ്യ സ്വഭാവം വർദ്ധിക്കൽ, മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന വിനോദങ്ങളിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ പെട്ടെന്ന് പിന്മാറുക, പിന്നെ ശ്രദ്ധക്കുറവ്, ഉത്തരവാദിത്തമില്ലായ്മ തുടങ്ങിയ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങളാണ്. അതുപോലെ മറ്റു ലക്ഷണങ്ങളാണ് വീട്ടിൽ നിന്ന് പണമോ വിലപിടിപ്പുള്ള സാധനങ്ങളോ കാണാതാവുക, കുട്ടികൾ അമിതമായി പണം ആവശ്യപ്പെടുക, എപ്പോഴും ഫോണിൽ രഹസ്യമായി സംസാരിക്കും, ഫോണിന്റെ പാസ്വേഡ് മറച്ചു വെച്ച് രക്ഷിതാക്കളിൽ നിന്ന് ഫോണ് മറച്ചു വെക്കുക തുടങ്ങിയ കാരണങ്ങളൊക്കെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളാണ്.
0: ഇതിനെ കുറിച്ചൊക്കെ നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
1: ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന ഒരു സാമൂഹിക വെല്ലുവിളിയാണ്. അതിനാൽ കുടുംബം, വിദ്യാലയങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, സമൂഹം എന്നിവയുടെ സംയുക്ത ഇടപെടലും ബോധവൽക്കരണവും ലഹരി ഉപയോഗം തടയുന്നതിൽ നിർണായകമാണ്. ലഹരിക്കെതിരായ പോരാട്ടം നിയമപാലകരുടേത് മാത്രമല്ല, മാതാപിതാക്കൾ, അധ്യാപകർ, യുവജനങ്ങൾ, സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ലഹരിമുക്ത ലക്ഷദ്വീപും ലഹരിമുക്ത ഇന്ത്യയും യാഥാർത്ഥ്യമാകുന്നത്.

0: സാറിന്റെ വിലപ്പെട്ട അറിവുകൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി.
1: അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗത്തിനും നിയമവിരുദ്ധ കടത്തിനുമെതിരായ ദിനത്തിൽ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ആകാശവാണിക്ക് എല്ലാവിധ ഭാവുകളും നന്ദിയും അറിയിക്കാം.
0: സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരെന്ന നിലയിൽ ഇത്തരം പ്രശ്നങ്ങളെ നേരിട്ട് കാണുകയും ആളുകളുമായി ഇടപെടുകയും ചെയ്യുന്ന സാമൂഹിക പ്രവർത്തകരുടെ അനുഭവങ്ങൾ കൂടി അറിയാം. നമസ്കാരം. ആകാശവാണി കവർത്തി നിലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം.
2: എന്റെ പേര് ആസിഫ് അലി എന്നാണ്, ഞാൻ കവരത്തി ദ്വീപ് സ്വദേശിയാണ്.
3: എന്റെ പേര് താഹാമാളി എന്നാണ്, ഞാൻ കവരത്തി സ്വദേശിയാണ്.
0: ഇന്ന് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമാണല്ലോ. സമൂഹത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ലഹരി ഉപയോഗം കുടുംബങ്ങളെയും കുട്ടികളെയും യുവാക്കളെയും പ്രതികൂലമായി എങ്ങനെയെല്ലാം ബാധിക്കും?
3: ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് കുടുംബത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇത് മിക്ക കുട്ടികൾക്കും കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇത് കിട്ടുന്നത്. കാരണം പുക വലിക്കുന്ന ബാപ്പ, മുറുക്കുന്ന ഉമ്മമാര്, ഇത് ഒരു ചെറിയ കുട്ടി കണ്ടിട്ടാണ് വളരുന്നത്. അപ്പൊ അവര് നമ്മൾ പറയുന്നതിനേക്കാളും നമ്മൾ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ബാപ്പ ഇല്ലാത്ത സമയങ്ങളിൽ ഒരു സിഗരറ്റ് എടുത്ത് കൂട്ടുകാരുമായി പുറത്ത് വലിച്ചു തുടങ്ങുന്നു. ആ തുടക്കമാണ് പിന്നീട് മാരകമായ ലഹരികളിലേക്ക് ആ കുട്ടിയെ ചെന്ന് എത്തിക്കുന്നത്.
2: അത് ഇപ്പൊ കുടുംബങ്ങളെയും കുട്ടികളെയും ഇത് എങ്ങനെ ബാധിക്കുന്നെന്ന് പറഞ്ഞാല്, ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ കുടുംബത്തിലും ഇത് ഒരുപാട് ആൾക്കാർ ഈ സ്മോക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് ചിലപ്പോ ഇത് കൂടുതലും ഇപ്പൊ നമ്മുടെ സ്മോക്ക് ചെയ്യുന്ന ബാപ്പമാരെ എന്ത് ചെയ്യും, കുട്ടികളായിരിക്കും ഈ സിഗരറ്റ് വാങ്ങാനും വീഡിയോ ഒക്കെ വാങ്ങാനും കടകളിലേക്ക് വിടുന്നത്. അപ്പൊ കുട്ടി അത് എങ്ങനെ ധരിക്കുന്നു, ഇതൊന്നും ഉപയോഗിച്ച ഒരു പ്രശ്നമുള്ള സാധനമല്ല. അപ്പൊ അങ്ങനെ കുട്ടി എന്ത് ചെയ്യും, ആദ്യമൊക്കെ ഒന്നും നോക്കില്ല, പിന്നീട് ബാപ്പയുടെ നിന്ന് എടുത്ത് ഇങ്ങനെ വലിച്ച്, അല്ലെ ബാപ്പ വലിച്ച കുറ്റി എടുത്ത് വലിക്കാൻ നോക്കും. അങ്ങനെയൊക്കെയാണ് കൂടുതലും സംഭവിക്കുന്നത്. കുട്ടികൾ കൂട്ടുകെട്ടിൽ പോകുമ്പോൾ അവരെവിടെയൊക്കെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ചില പല മാതാപിതാക്കളും ഇത് അന്വേഷിക്കുന്നില്ല. പിന്നീട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾ കൂടുതൽ ഇതിലേക്ക് അടിമപ്പെട്ടതിന് ശേഷമാണ് ചില മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്. അപ്പൊ തിരിച്ചറിയുമ്പോഴേക്കും എന്ത് ചെയ്യും, കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്നു. നമുക്ക് ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ആൺകുട്ടികളായിരുന്നു, ഇന്നിപ്പോ ഒരുപാട് പെൺകുട്ടികൾ ഈ ലഹരിയിൽ അടിമപ്പെട്ടിട്ടുണ്ട് എന്നതിന് കാരണം നമ്മുടെ ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവരെ എത്രത്തോളം നമ്മൾക്ക് കരകയറ്റാൻ പറ്റുമെന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് സാമൂഹ്യ പ്രവർത്തനം ഞങ്ങളുടെ ഈ ഒരു സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യവും അത് തന്നെയാണ്. നമ്മൾ മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചേർത്ത് പിടിക്കുന്നില്ല. ഈ സമൂഹത്തിന് ഒരുപാട് പങ്കുണ്ട്. ഏത് ഒരു കുട്ടി ഒരാളെ ചീത്തയാക്കുന്ന ഒരു സമൂഹത്തിന് ഒരുപാട് പങ്കുണ്ട്. സമൂഹം അവനെ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഒരു ഭ്രാന്തനായ ഒരു വ്യക്തി, അയാൾ അയാളുടെ ഭ്രാന്ത് മാറിയാലും എന്ത് ചെയ്തു, പക്ഷേ അയാൾ ഭ്രാന്തൻ തന്നെയാണ്. കാരണം സമൂഹം അവനെ അംഗീകരിക്കാൻ മടിക്കുന്നു, അവൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്തു, തള്ളിവിടും. അതുപോലെയാണ് അവൻ ചിലപ്പോൾ അതിൽ നിന്നെല്ലാം മോചിതനായി മാറിയതായിരിക്കും, പക്ഷെ അവനെ എന്ത് ചെയ്യുന്നു, സമൂഹം അംഗീകരിക്കാൻ ഒരു ഇതാക്കുന്നില്ല.
0: ലഹരിയിൽ അകപ്പെട്ടുപോയ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ അയാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് നാം ശ്രമിക്കേണ്ടത്. സാർ പറഞ്ഞ പോലെ അതിൽ കുടുംബത്തിനും സമൂഹത്തിനും സുഹൃത്തുക്കൾക്കും എന്ത് പങ്കാണ് വഹിക്കാനുള്ളത്?
2: സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഒരുപാട് പങ്കുകളുണ്ട്. കാരണം നമ്മള് നമ്മുടെ എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ മനുഷ്യർ പറ്റാം. പല കുടുംബങ്ങളും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, അവനൊരു തെറ്റ് ചെയ്ത് അവനെ തെറ്റിന്ന് ആ തെറ്റിന് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം അവനെ കൂടുതൽ എന്ത് ചെയ്തു, ശാസിച്ച് അവനെ ചെയ്തു ആ തെറ്റുകാരനാക്കി മാറ്റുവാനാണ് ശ്രമിക്കുന്നത്. അതിൽ നിന്ന് അങ്ങനെയല്ല, ആ ഒരു ബാപ്പായാലും ആ ഒരു ചേട്ടനായാലും അല്ല കുടുംബത്തിലുള്ള ഒരു മുതിർന്ന ഒരാളായാലും ആ ചീട്ടായ കുട്ടിയെ അവനെ എങ്ങനെ ഇതിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റും, അവൻ എങ്ങനെ ഇത് മാറി. കാരണം ഉപദേശം നല്ലതാണ്, അത് അധികമായ അമൃതവും വിശ്വം എന്ന് പറഞ്ഞ പോലെ ഉപദേശം അധികമായാലും അത് അവന്റെ ചീത്ത വഴിയിലേക്ക് പോകാൻ കൂടുതൽ വൈകിട്ടു. അങ്ങനെ ഒരു സംഭവം നമ്മുടെ അനുഭവങ്ങളിൽ എന്റെ അനുഭവങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അവനെ എങ്ങനെ മാറ്റി, അവന്റെ കൂട്ടുകെട്ടിലാണ് ഇത് സംഭവിച്ചത്, അപ്പൊ എങ്ങനെ ഇവനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും എന്നുള്ള ശ്രമം നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബത്തിലുള്ളവരും ശ്രമിക്കുന്നതല്ല. അതുപോലെ നമ്മുടെ കൂട്ടുകാർ, ഇപ്പൊ നമ്മുടെ കൂട്ടുകെട്ടിൽ തന്നെ ഒരുപാട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാകും, ലഹരി ഉപയോഗിക്കാത്തവരുണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവനെ ഉപയോഗിക്കുന്നവനെ എങ്ങനെ നമ്മുടെ കൂട്ടുകാരനെ നമ്മളെ വിളിച്ച് ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ, നമ്മളെ കൂട്ടുകെട്ടിലുള്ള ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇവൻ അങ്ങനെ പെട്ടുപോയത്, അപ്പൊ അവന് വേറൊരു കൂട്ടുകെട്ടിൽ പോയി പെട്ടതാണോ, അപ്പൊ അവനെ എന്തുകൊണ്ട് അതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും എന്ന് നമ്മുടെ കൂട്ടുകാർക്കും ഇത് നമ്മുടെ കൂട്ടുകാരെന്ന് പറഞ്ഞൊരു കൂട്ടായ്മയാണ്. സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കടപ്പുറത്തോ അല്ലെങ്കിൽ ഒരു മറ്റേ കളിസ്ഥലത്ത് പോയിരുന്ന് വെറും വിനോദത്തിന് മാത്രം കൂടുന്നല്ല, കൂട്ടുകാരുമായിട്ട് ഒരുപാട് ഉത്തരവാദിത്തമാണ്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് കൂട്ടുകാർ. കാരണം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പലതും തുറന്നു പറയാൻ പറ്റില്ല, പക്ഷെ അതേസമയം നമ്മുടെ കൂട്ടുകാരോട് പലതും തുറന്നു പറയാം. ചിലപ്പോൾ പല സാഹചര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ മദ്യപാനിയായത്, അപ്പൊ അവന്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം, അവനെങ്ങനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അവന്റെ കുടുംബത്തിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ കൊണ്ടാണോ, അപ്പൊ അത് അവനെ കൊണ്ടിച്ച് തുറന്നു പറയിപ്പിച്ച് അവനെ അവന്റെ മനസ്സിന്റെ ഉള്ളത് നമ്മളിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാൻ പറ്റും എന്നുള്ള ശ്രമം നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് ഉത്തരവാദിത്തമുള്ളത് ചെയ്യാൻ പറ്റും.
0: ഇതിനെക്കുറിച്ച് താഹാസ്

0: എന്താണ് പറയാനുള്ളത്?
1: നമുക്കിവിടെ ഇത് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ, ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോ ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുന്നുണ്ട്. കാരണം ഒരു അമ്മയുടെ കൊലപാതകം കൊണ്ട് കലാശിച്ചത് ആ ലഹരിയുടെ ഒരു കാരണം കൊണ്ടാണ്. ഒരു ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു അച്ഛൻ ആ അമ്മയുടെ നെഞ്ചിൽ കിടന്ന് കരയുന്ന ഒരു സംഭവം. എന്നിട്ട് അത് ആ അച്ഛനെ അത്രത്തോളം വേദനിപ്പിച്ചത് എന്ന് പറയുന്നത്, അവര് ചോറും പാലും ഒക്കെ കൊടുത്തിട്ട് ആ അമ്മയെ കളത്തറുത്ത് കൊല്ലാൻ, അല്ലെങ്കിൽ കളത്ത് കത്തി ഇറക്കിയിട്ട് കൊല്ലുന്ന ഒരു സമയത്ത് അവന്റെ മനസ്സിൽ ഒരു മനുഷ്യന്റെ മനസ്സല്ല, അത് ചെകുത്താന്റെ മനസ്സായി മാറി. അതിന് കാരണം എന്ന് പറയുന്നത് അവന് ഉപയോഗിക്കുന്ന മാരകമായ ലഹരിയാണ്. എന്നിട്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നുണ്ട്, ഞാൻ അമ്മയെ വകവരുത്തി, അടുത്തതിന്റെ ലക്ഷ്യം അച്ഛനെയാണ്. നമ്മളൊരു കാര്യങ്ങൾ ഒരാളുടെ അറിയാതെ കൈ ഒരാളുടെ ദേഹത്തെത്തുമ്പോൾ നമ്മൾ പറയും സോറി എന്ന് പറയുന്നു. പക്ഷെ അത് നോർമൽ ആയ ഒരു മനുഷ്യന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഇവന്റെ തലയിലുള്ള ലഹരിയാണ് അമ്മയെ കൊന്നതിന് ശേഷം അച്ഛനെയും കൊല്ലും എന്നുള്ള ലെവലിലേക്കാണ് ഇവന്റെ ചിന്താഗതി മാറിക്കൊണ്ടുപോകുന്നത്. ഇത് വളരെ ഡേഞ്ചർ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. കാരണം നമ്മൾ പറയും ഇവിടെ ഒന്നുമില്ലല്ലോ, അത് വൻകരയിലും ആ സ്ഥലങ്ങളിലല്ലേ ഇതുള്ളത്. നമ്മൾ 10-15 വർഷം ബോംബെയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട്. നാളെ ഇത് ഇവിടെ നടക്കില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നത് അയൽ സംസ്ഥാനങ്ങളിലും വിദേശത്തും ഒക്കെയാണ്. എനിക്ക് അച്ഛനമ്മമാരോട് ബാപ്പമ്മമാരോട് പറയാനുള്ളത്, അവർ അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ അവർ ഫ്രീ ആയിട്ട് അവരവിടെ അവരെ ഉപദേശിക്കാൻ ആളില്ല, അവർക്ക് അവരെ നിയന്ത്രിക്കാൻ ആളില്ല. ഈ ഒരു ചെറിയ ലഹരി ഇവിടെ തുടങ്ങിയാൽ പിന്നെ അവര് ചെന്നുപെടുന്നത് ലഹരിയുടെ അങ്ങേയറ്റമുള്ള സ്ഥലങ്ങളിലായിരിക്കും. അവരെ ആരും അവിടെ ഉപദേശിക്കില്ല. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന കുട്ടികളെ അവര് തിരിച്ചു വരാത്ത അങ്ങനെ ആ ലെവലിലേക്ക് അവര് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന രീതിക്കുള്ള ലഹരി ഉപയോഗം നമുക്ക് നേരിട്ട് കാണേണ്ടി വരും. നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ കൂട്ടുകെട്ടുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ എപ്പോഴും തിരക്കുക, അവരുടെ ശീലങ്ങൾ മാറുന്നുണ്ടോന്ന് തിരക്കുക. പിന്നെ ഇവിടെ തന്നെ ആരെങ്കിലും ഒരു ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കുട്ടികൾ തന്നെ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കരുത്. അത് മറച്ചു വെക്കാതെ അത് ശാസ്ത്രീയപരമായ രീതിയിലുള്ള ചികിത്സകളും ഡോക്ടർമാരെ കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യണം. കാരണം നമ്മുടെ ഇവിടെ തന്നെ കവരത്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വാപ്പ ഒരു ദിവസം പറഞ്ഞതാണ്, ഈ ലഹരി അടിമയായ ഒരു കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിലെ കിട്ടു തരുമോ എന്ന് ചോദിക്കുന്ന ഒരു വാപ്പ നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം വിഷമമുണ്ടാകുന്നുണ്ട് ഇവിടെ. അപ്പൊ ലഹരി എന്ന് പറയുന്നത് സർവനാശത്തിനും കാരണമാണ്. അത് തുടക്കത്തുള്ള ഈ ചെറിയ ലഹരി മുതൽ വലിയ ലഹരി വരെ നമ്മുടെ ഇവിടെ ഉണ്ട് എന്നാണ് പോലീസ് കേസുകളിൽ കാണുന്നത്. ഇന്ന് കള്ളോ മറ്റു കാര്യങ്ങളല്ല, ഉള്ളം കയ്യിൽ ഒതുക്കി പിടിക്കുന്ന ലഹരികൾ, ഒരു മറ ഒരു തൂണിന്റെ മറയിൽ നിന്ന് ഉപയോഗിക്കുന്ന അത്രയും മാരകമായ ലഹരിയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഉപയോഗിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ ഉമ്മമാർ ഉപദേശിക്കുമ്പോൾ ഒരിക്കലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ കാണിക്കുന്ന സ്നേഹമെല്ലാം അത് സ്നേഹമായിട്ട് തോന്നില്ല. അപ്പൊ അവര് വീടുകളിൽ നിന്ന് ഉപദേശിച്ചാൽ ഒരിക്കലും അത് ശരിയാവില്ല. അതുകൊണ്ട് ശാസ്ത്രീയമായ ചികിത്സാ രംഗങ്ങളിലേക്ക് ആ സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് അവരെ ആ ഒരു രീതിയിലേക്ക് മനുഷ്യനായി മാറ്റാൻ ഓരോ മാതാപിതാക്കളും തയ്യാറാകേണ്ടതാണ്.
0: ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നല്ലൊരു സന്ദേശമാണ് രണ്ടുപേരും പങ്കുവച്ചത്. ഒരുപാട് നന്ദി, നമസ്കാരം.
2: ജൂൺ 26 ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഇത്തരമൊരു പരിപാടിയിലേക്ക് ക്ഷണിച്ച ആകാശവാണിക്ക് ഞങ്ങളുടെ സംഘടനയുടെ പേരിലും എന്റെ പേരിലും ഒരുപാട് 1000 നന്ദി രേഖപ്പെടുത്തുന്നു.
1: ഇന്ന് ജൂൺ 26 ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്ത് ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ദിനത്ത് ഇത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾ ഈ ഒരു പരിപാടിക്ക് വിളിച്ച ആകാശവാണി കവരത്തി നിലയത്തിലെ എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഈ സംഘടന പേരിലും എന്റെ പേരിലും അറിയിച്ചുകൊള്ളുന്നു.
0: ലഹരി ഉപയോഗം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, കുടുംബത്തെയും സമൂഹത്തെയും മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ സാമൂഹിക വെല്ലുവിളിയാണ്. ഇന്ന് നമ്മുടെ കൂടെയുണ്ടായിരുന്ന അതിഥികൾ ലഹരിയുടെ ആരോഗ്യപരവും സാമൂഹികപരവും മാനസികപരവുമായ വിവിധ വശങ്ങളെക്കുറിച്ചും അതിനെ മറികടക്കുന്നതിൽ ഓരോരുത്തർക്കും വഹിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് പങ്കുവച്ചത്. ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതയും ബോധവൽക്കരണവും ശക്തിപ്പെടുത്താനും ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു സമൂഹം കെട്ടിപ്പടുത്താനും നമുക്കെല്ലാവർക്കും കൈകോർക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പ്രത്യേക പരിപാടി. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥികൾ ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ മെഡിക്കൽ ഓഫീസർ സിദ്ധ, ഡോക്ടർ റിസ്വാന ഷെഹസാദി, നാഷണൽ ഹെൽത്ത് മിഷനിൽ കൌൺസിലറായി ജോലി ചെയ്യുന്ന AFG സാഗർ AB, സാമൂഹ്യ പ്രവർത്തകരായ താഹ മാളിക, ആസിഫ് അലി. ഈ പരിപാടി തയ്യാറാക്കിയത് BB സമിയ, സലാഹിയ മൻസിൽ. ഏവർക്കും നന്ദി, നമസ്കാരം.
3: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:45 ഹരിത ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 തിളക്കമാർന്ന പാരമ്പര്യം.
4: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
5: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടി കേൾക്കാം.

0: ആകാശവാണി കവരത്തി. പഠിപ്പും പൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ പഠിപ്പും പൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പഠിപ്പും പൊലിമയും എന്ന ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സാഹിത്യത്തിലെ ആധുനികവും പ്രാചീനവുമായ കവിത്രയങ്ങളെക്കുറിച്ചാണ്. അതിനായി ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ള അതിഥി മലയാള ഭാഷാ അധ്യാപകനായ അൻവർ സൈഫുദ്ദീൻ ഫൈസലാണ്. സാർ നമസ്കാരം.
1: നമസ്കാരം.
0: സാർ, നമ്മുടെ ശ്രോതാക്കൾക്കായി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ?
1: കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി ലക്ഷദ്വീപിലെ വിവിധ സ്കൂളുകളിൽ മലയാള ഭാഷാ അധ്യാപകനാണ്. ഇപ്പോ പി എം ശ്രീ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കവരത്തിയിലെ മലയാള ഭാഷാ അധ്യാപകനാണ്.
0: സാർ, നമ്മുടെ ഇന്നത്തെ വിഷയം കവിത്രയങ്ങളെ കുറിച്ചാണല്ലോ. അപ്പോൾ എന്താണ് കവിത്രയം? എന്താണ് ആ വാക്കിന്റെ അല്ലെങ്കിൽ ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്നൊന്ന് പറയാമോ?
1: സമാന പ്രാധാന്യമുള്ള മൂന്ന് കവികളെ, ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലോ മേഖലയിലോ പ്രശസ്തരായ മൂന്ന് കവികളെ ഒരുമിച്ച് വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് കവിത്രയം. മലയാള സാഹിത്യത്തിൽ പ്രധാനമായും രണ്ട് രീതിയിലുള്ള കവിത്രയങ്ങളാണ് പറയാറ്. ഒന്ന് പ്രാചീന കവിത്രയമെന്നും മറ്റത് ആധുനിക കവിത്രയമെന്നും.
0: മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം ആരൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ?
1: പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ്.
0: ഇവരെ പ്രാചീന കവിത്രയം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയാമോ?
1: മലയാള സാഹിത്യത്തിന്റെ പ്രാരംഭ വളർച്ചയിൽ ഇവർ നൽകിയ സംഭാവനകളെ വിലയിരുത്തിയാണ് ഇവരെ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തി സാഹിത്യവും ഭാഷയുടെ വളർച്ചയും ഇവരിലൂടെയാണ് ശക്തിപ്പെട്ടത്.
0: അപ്പോ സാർ പറഞ്ഞ ഈ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട് എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ ഇവരുടെയൊക്കെ സാഹിത്യത്തിലോട്ടുള്ള സംഭാവന എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: പ്രാചീന കവിത്രയത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ചെറുശ്ശേരിയെക്കുറിച്ചാണ്. പ്രാചീന കവിത്രയത്തിൽ ഒന്നാമനായ ചെറുശ്ശേരി നമ്പൂതിരി ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാഷാകവിയാണ്. കൊലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മന്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു അദ്ദേഹം. ഭക്തി, ഫലിതം, ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടേത്. സമകാലീനരായിരുന്ന മറ്റു ഭാഷാകവികളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ഈ ശൈലി. എങ്കിലും സംസ്കൃത ഭാഷയോട് കൂടുതൽ പ്രതിപത്തി പുലർത്തിയിരുന്ന മലനാട്ടിലെ കവികൾക്കിടയിൽ ഏറെ പ്രശസ്തനായിരുന്നു ചെറുശ്ശേരി. കൃഷ്ണഗാഥയാണ് പ്രധാന കൃതി. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലാണ്. സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. ഇനി എഴുത്തച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലായി ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു. എഴുത്തച്ഛന്റെ യഥാർത്ഥ നാമം രാമാനുജൻ എന്ന് ചിലർ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തായിരുന്നു കവിയുടെ ജനനം. ഇപ്പോൾ ഈ സ്ഥലം തുഞ്ചൻ പറമ്പ് എന്നറിയപ്പെടുന്നു. എഴുത്തച്ഛന്റെ ജീവചരിത്രം ഐതിഹ്യങ്ങളാലും അർദ്ധസത്യങ്ങളാലും മൂടപ്പെട്ട് കിടക്കുകയാണ്. അബ്രാഹ്മണനായിട്ടും വേദപഠനവും സംസ്കൃത പഠനവും തരമാക്കിയ എഴുത്തച്ഛൻ നാനാദിക്കിലേക്കുള്ള ദേശാടനങ്ങൾക്ക് ശേഷം തൃക്കണ്ടയൂരിൽ താമസമാക്കി. എഴുത്തച്ഛൻ എന്നുള്ളത് ഒരു ജാതിപ്പേരല്ലെന്നും സ്ഥാനപ്പേരാണെന്നും എഴുത്തച്ഛനു ശേഷം പിൻതലമുറയിൽപ്പെട്ടവർ ഈ നാമം ജാതിപ്പേരായി ഉപയോഗിക്കുകയാണ് ഉണ്ടായതെന്നും കരുതപ്പെടുന്നു. കവിയുടെ കുടുംബ പരമ്പരയിൽ ചിലരാണ് പെരിങ്ങോടിനടുത്ത ആമക്കാവ് ക്ഷേത്ര പരിസരത്ത് വസിച്ചു പോരുന്നതെന്നും വിശ്വാസങ്ങളുണ്ട്. എഴുത്തച്ഛന് മുമ്പും നല്ല മലയാളത്തിൽ ചെറുശ്ശേരി, നമ്പൂതിരിയുടെ പ്രശസ്തമായ കാവ്യങ്ങൾ വന്നിരുന്നിട്ടും രാമാനുജൻ എഴുത്തച്ഛനെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായി കരുതിപ്പോരുന്നു. എഴുത്തച്ഛനാണ് 30 അക്ഷരമുള്ള വട്ടെഴുത്തിനു പകരം 51 അക്ഷരമുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തിയതെന്നാണ് ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ വിശ്വാസം. പ്രൊഫസർ കെ പി നാരായണ പിഷാരി തുടങ്ങിയ ചരിത്രകാരന്മാരുടെ നിരീക്ഷണത്തിൽ ഹരിശ്രീ ഗണപതേയ നമഃ എന്ന് മണലിലെഴുതിയ അക്ഷരമെഴുത്ത് കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്ന സമ്പ്രദായവും എഴുത്തച്ഛൻ തുടങ്ങിയതാണത്രേ. എഴുത്തച്ഛൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് അങ്ങനെയാവാം. ഇനി കുഞ്ചനമ്പ്യാരെക്കുറിച്ച് പറയുമ്പോൾ 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാകവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമേ തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളലിനു വേണ്ടി എഴുതപ്പെട്ടവയാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് കൃതികളുടെ മുഖമുദ്ര. മലയാളത്തിലെ ഹാസ്യകവികളിൽ അഗ്രഗണീയനാണ് നമ്പ്യാർ. ചന്ദ്രികാവീതി, ലീലാവീതി തുടങ്ങിയ രൂപങ്ങളും വിഷ്ണുവിലാസം, രാഘവീയം എന്നീ മഹാകാവ്യങ്ങളും അദ്ദേഹത്തിന്റേതായി വിശ്വസിക്കപ്പെടുന്നു. നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രേഖകളൊന്നുമില്ലെങ്കിലും ലഭ്യമായ അറിവ് വെച്ച് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കടി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു ജനനം എന്ന് കരുതപ്പെടുന്നു. ബാല്യകാല വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം പിതാവിനോടൊപ്പം പിതൃദേശമായ കിടങ്ങൂരിലെത്തി. തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത്. ഇക്കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു.
0: ഇപ്പോൾ നമ്മൾ പ്രാചീന കവിത്രയങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഇനി നമുക്ക് ആധുനിക കവിത്രയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങളിൽ പെടുന്നത്?
1: തീർച്ചയായും ആധുനിക കവിത്രയത്തിലേക്ക് വരുമ്പോൾ പാശ്ചാത്യ സാഹിത്യത്തിന്റെ സ്വാധീനം മൂലം മലയാള സാഹിത്യ ലോകത്ത് വന്ന മാറ്റങ്ങളെ ആധുനിക സാഹിത്യമെന്ന് വിവക്ഷിക്കുന്നു. കൊളോണിയൽ വിദ്യാഭ്യാസ വ്യവസ്ഥകൾ മൂലം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുമായുള്ള ബന്ധം, ഗദ്യസാഹിത്യത്തിന് ലഭിച്ച പ്രാധാന്യം, നിഘണ്ടുക്കളുടെയും വ്യാകരണ ഗ്രന്ഥങ്ങളുടെയും ആവിർഭാവം തുടങ്ങിയവ ആധുനിക മലയാള സാഹിത്യത്തിന്റെ മുഖമുദ്രകളാണ്. 1907 രചിച്ച വീണപൂവ് എന്ന ചെറുകാവ്യത്തിലൂടെ മഹാകവിയായ കുമാരനാശാൻ ആ നവീനതയുടെ വിപ്ലവത്തിന് അരങ്ങൊരുക്കി എന്ന് വേണം പറയാൻ. ചിന്താവിഷ്ഠയായ സീത, നളിനി, ലീല, പ്രരോധനം, ചണ്ഡാലഭിക്ഷുകി, ദുരവസ്ഥ എന്നിവയാണ് ആശാന്റെ പ്രധാന ഖണ്ഡകാവ്യങ്ങൾ. പുഷ്പവാടി, വനമാല, മണിമാല എന്നീ കവിതാ സമാഹാരങ്ങളുമുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ രാജയോഗത്തിന്റെ പരിഭാഷ, ബാലരാമായണം എന്നിവയാണ് ആശാന്റെ മറ്റ് പ്രധാന കൃതികൾ. മണിപ്രവാളകൃതികൾ, കൈകൊട്ടി കളിപ്പാട്ടുകൾ, വാൽമീകി രാമായണ വിവർത്തനം, ചിത്രയോഗ മഹാകാവ്യം, സംസ്കൃത നാടക പരിഭാഷകൾ തുടങ്ങിയവയുമായി സാഹിത്യരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന വെള്ളത്തോൾ നാരായണ മേനോനാണ് രണ്ടാമതായി ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട മഹാകവി. അദ്ദേഹത്തിന്റെ ബധിരവിലാപം എന്ന ലഘുകാവ്യത്തിലൂടെ പുതിയ കാവ്യസരണിയുടെ മുഖ്യ പ്രയോക്താക്കളിലൊരാളായി അദ്ദേഹം മാറി. ഗണപതി, പന്തനസ്ഥനായ അനിരുദ്ധൻ, ഒരു കത്ത്, ശിഷ്യനും മകനും, അച്ഛനും മകളും, മഗ്ദലന മറിയം എന്നിവയാണ് വെള്ളത്തോളിന്റെ ഖണ്ഡകാവ്യങ്ങൾ. 8 ഭാഗങ്ങളുടെ സാഹിത്യമഞ്ജരി പ്രകൃതി സൗന്ദര്യത്തിന്റെയും ദേശീയതയുടെയും കവിയായിരുന്ന വെള്ളത്തോളിന്റെ പ്രധാന കൃതികളിലൊന്നാണ്. കേരളത്തോടും ഭാരതത്തോടുമുള്ള ഭക്തിയും പ്രേമവും അദ്ദേഹത്തിന്റെ കവിതയെ കാൽപ്പനിക സുന്ദരമാക്കി. പദസൗന്ദര്യം കൊണ്ടും ലാളിത്യം കൊണ്ടും അവ ജനപ്രിയമായി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതും വെള്ളത്തോളായിരുന്നു. ഉള്ളൂരിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മഹാപണ്ഡിതനായിരുന്നു. കവിതയിൽ മാത്രമല്ല ഗവേഷണത്തിലും സാഹിത്യ ചരിത്രരചനയിലും യശസ്തംഭമായി നിൽക്കുന്നു അദ്ദേഹം. സംസ്കൃതത്തിന്റെയും നിയോ ക്ലാസിസത്തിന്റെയും പാരമ്പര്യത്തിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹം ആശാനും വെള്ളത്തോളിനും പിന്നിലായി ആ കാവ്യസരണിലേക്ക് എത്തിച്ചേർന്നതാണ്. ഉള്ളൂരിന്റെ ഉമാകേരള മഹാകാവ്യം കിടയറ്റ രചനയായി പരിഗണിക്കപ്പെടുന്നു.
0: ഇപ്പൊ സാറ് കവിത്രയങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ കവിത്രയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രാചീന കവിത്രയങ്ങളിൽ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഈ പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചെറുശ്ശേരിക്ക് ഗാഥാപ്രസ്ഥാനം, എഴുത്തച്ഛന് കിളിപ്പാട്ട് പ്രസ്ഥാനം, കുഞ്ചൻ നമ്പ്യാർക്ക് തുള്ളൽ പ്രസ്ഥാനം. ഈ 3 പ്രസ്ഥാനങ്ങളാണ് പ്രാചീന കവിത്രയുമായി ബന്ധപ്പെട്ട് പറയാവുന്ന പ്രസ്ഥാനങ്ങൾ. നമുക്ക് ഗാഥ പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. ഗാഥ എന്ന വാക്കിന് ഗാനം എന്നർത്ഥം. പഴയകാലത്ത് ദ്രാവിഡ വൃത്തങ്ങളിൽ രചിച്ച കാവ്യങ്ങളെ പൊതുവെ ഗാഥ എന്ന് വിളിച്ചിരുന്നു. ഉണ്ണിച്ചിരിദേവി ചരിതത്തിലാണ് ഈ പദം മലയാളത്തിൽ ആദ്യമായി പ്രയോഗിച്ചു കാണുന്നത്. ഗാംഭീര്യത്തെക്കാൾ ലാളിത്യത്തിനാണ് ഈ ഗാനരീതിയിൽ പ്രാധാന്യം. മലയാളത്തിന്റെ ലാളിത്യവും പ്രസന്നതയും തെളിഞ്ഞു നിൽക്കുന്ന കൃഷ്ണഗാഥയാണ് ഗാഥാപ്രസ്ഥാനത്തിലെ നെടുനായകമായ കൃതി. കൃഷ്ണഗാഥയെക്കുറിച്ച് പറയുമ്പോൾ മധ്യകാല മലയാളത്തിന്റെ മികവുറ്റ രചനയായ കൃഷ്ണഗാഥയ്ക്ക് കൃഷ്ണപ്പാട്ടെന്നും പേരുണ്ട്. പാട്ടും മണിപ്രവാളവും അരങ്ങുവാണിരുന്ന കാലത്ത് ശുദ്ധ മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു മഹാകാവ്യം എന്ന നിലയ്ക്ക് ഈ കൃതി പ്രാധാന്യമർഹിക്കുന്നു. സംസ്കൃതത്തിലെ മഹാകാവ്യങ്ങളെ മാതൃകയാക്കിക്കൊണ്ടാണ് ഈ കാവ്യരചന നടത്തിയിട്ടുള്ളത്. എന്നാൽ ഗാനാത്മക വൃത്തമായ മഞ്ജരിയിലാണ് ഈ കാവ്യത്തിന്റെ ഭൂരിഭാഗവും എഴുതപ്പെട്ടിട്ടുള്ളത് എന്നതൊഴിച്ചാൽ മലയാളത്തിൽ മഹാകാവ്യ ലക്ഷണമുള്ള ആദ്യ കൃതിയായി കൃഷ്ണഗാഥയെ കാണാം. ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയാണ് കൃഷ്ണഗാഥയിലെ പ്രമേയം. ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് ഇതിലെ പ്രതിപാദ്യം. ആകെ 47 കഥകളും 8400 മുകളിൽ ഈരടികളിലുമായി 230 വൃത്തങ്ങളിലായി നിബന്ധിച്ചിരിക്കുന്നു. സംസ്കൃത കാവ്യ പാരമ്പര്യത്തെ അനുകരിക്കുമ്പോഴും മലയാള തനിമയും കേരളീയ സാംസ്കാരിക പ്രത്യേകതകളും ഈ കൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രാസങ്ങളോട് ഏറെ പ്രിയമുള്ള കവി ദ്വിതീയാക്ഷര പ്രാസം വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ അലങ്കാര പ്രയോഗങ്ങളുടെ കാര്യത്തിലും ധാരാളിത്തം കാണാം. ഉപമ, ഉൽപ്രേക്ഷ, രൂപകം മുതലായ അലങ്കാരങ്ങൾക്കാണ് ഇതിൽ പ്രാധാന്യം. ഉപമ കാളിദാസസ്യ എന്നൊരു പ്രസിദ്ധ വാക്യമുള്ളതുപോലെ ഉൽപ്രേക്ഷ കൃഷ്ണഗാഥായാം എന്നൊരു വാക്യവും പ്രചരിച്ചു വരുന്നു. മറ്റൊരു ഗ്രന്ഥത്തിലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള മനോഹരമായ ഉൽപ്രേക്ഷകൾ കൊണ്ട് സമ്പന്നമാണ് കൃഷ്ണഗാഥ. ഗാഥാപ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ധാരാളം പറയാനുണ്ട്. നമുക്ക് എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. എഴുത്തച്ഛനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞു. കിളിയെക്കൊണ്ട് പാടിക്കുന്ന പാട്ട് എന്ന നിലയിൽ കിളിപ്പാട്ട് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാവ്യപ്രസ്ഥാനം മലയാളത്തിൽ പ്രതിഷ്ഠമാവുന്നത് എഴുത്തച്ഛനോടുകൂടിയാണ്. അതിനു മുമ്പും അരയന്നം, കുയിൽ, വണ്ട് മുതലായവയെക്കൊണ്ടൊക്കെ പാടിച്ചിരുന്ന സമ്പ്രദായം ഭാഷയിലുണ്ടായിരുന്നു. തമിഴിലും കിളിവിടുത്ത് എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എങ്കിലും ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ സ്ഥാനം നേടുന്നത് എഴുത്തച്ഛന്റെ കിളിപ്പാട്ടുകളിലൂടെയാണ്. എഴുത്തച്ഛൻ കിളിപ്പാട്ട് രീതി സ്വീകരിച്ചതിന് പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അറം പറ്റാതിരിക്കാൻ വേണ്ടിയെന്നും സരസ്വതി ദേവിയുടെ കയ്യിലുള്ള ശുഖത്തെ അനുകരിച്ചുകൊണ്ടെന്നും പുരാണ കഥാകർത്താവായ ശുഖമഹർഷിയെ ഓർത്തുകൊണ്ടാണെന്നും തമിഴിലെ പൈങ്കിളിക്കണ്ണി, പരാവരക്കണ്ണി എന്നീ വൃത്തങ്ങളെ അനുകരിച്ചാണെന്നുമൊക്കെ പല വാദഗതികളുണ്ട്. എന്നാൽ അതിനൊന്നും വേണ്ടത്ര ആധികാരികതയില്ല. കിളിപ്പാട്ടിൽ ഉപയോഗിക്കുന്ന പല വൃത്തങ്ങളും തമിഴ് വൃത്തങ്ങളുമായി സാദൃശ്യമുള്ളതായി കാണാം. കേക, കാകളി, കളകാഞ്ചി, അന്നനട എന്നിവയാണ് പ്രധാന കിളിപ്പാട്ട് വൃത്തങ്ങൾ. എഴുത്തച്ഛന്റെ കൃതികളിലൂടെ ഇവയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചു. പാട്ട്, മണിപ്രവാളം എന്നിവയുടെ സമ്യക്കായ മേളനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കാവ്യസരണിയാണ് എഴുത്തച്ഛൻ ഉദ്ഘാടനം ചെയ്തത്. എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണ കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും മാത്രം മതി കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ സമ്പന്നമാക്കാൻ. ഇനി നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ച് പരിശോധിക്കാം. കേരളത്തിലെ നാടോടി കലാരൂപങ്ങളിൽ പലതിലും പലതരത്തിലുള്ള തുള്ളലുകൾ നിലനിന്നിരുന്നുവെങ്കിലും ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ തുള്ളൽ എന്ന കലാരൂപം അവതരിപ്പിക്കപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാരുടെ കാലത്താണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നിലവിലുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. കൂത്തിന് വിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ ഉറക്കം തൂങ്ങുന്നത് കണ്ട ചാക്യാർ നമ്പ്യാരെ കണക്കറ്റ് ആക്ഷേപിക്കുന്നു. അപമാനിതനായ നമ്പ്യാർ അതിനുള്ള പകരം വീട്ടൽ എന്ന നിലയിൽ അന്ന് രാത്രി തന്നെ ഒരു തുള്ളൽ കഥ നിർമ്മിച്ച് പിറ്റേ ദിവസം കൂത്തിന്റെ സമയത്ത് കളിത്തട്ടിൽ കയറി തുള്ളൽ അവതരിപ്പിച്ചു. കൂത്തിന്റെ കാണികളൊക്കെ തുള്ളൽ കാണാനായി ചെന്നിരുന്നുവെന്നും പറയുന്നു. അതിശയോക്തിപരമായി ഈ കഥ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നറിയില്ല. എന്തായാലും ഒരൊറ്റ ദിവസം കൊണ്ട് ചിട്ടപ്പെടുത്താവുന്ന ഒരു കലാരൂപമല്ല തുള്ളലെന്ന് നിസ്സംശയം പറയാം. ഒരുപക്ഷെ ഏറെ നാളായി താൻ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കലയെ പെട്ടെന്നൊരു അവസരം കിട്ടിയപ്പോൾ നമ്പ്യാർ അവതരിപ്പിച്ചതാവാം. ഹാസ്യപ്രധാനമായൊരു സാഹിത്യരൂപമാണ് തുള്ളൽ കവിതകൾ. അതിനാൽ തന്നെ അതിന് പെട്ടെന്ന് സ്വീകാര്യതയും ലഭിച്ചിരിക്കണം. ദൃശ്യവും ശ്രാവ്യവുമായ ഒരു കലാരൂപമാണ് തുള്ളൽ. അമ്പലപ്പുഴ പ്രദേശങ്ങളിൽ നടപ്പുണ്ടായിരുന്ന പടയണി എന്ന പ്രാചീന കലാരൂപം പരിഷ്കരിച്ചാണ് തുള്ളൽ സൃഷ്ടിച്ചതെന്ന വാദവുമുണ്ട്. പ്രാചീനകാലം മുതൽ അനുക്രമമായി വളർന്ന് രൂപാന്തരം പ്രാപിച്ചു വന്ന ചില നൃത്തരീതികൾ തുള്ളലിൽ പ്രയോഗിച്ചിട്ടുണ്ട്. തുള്ളൽ പ്രധാനമായും മൂന്ന് വിധമാണ്: ശീതങ്കം തുള്ളൽ, പറയൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ. കേരളത്തിലെ ആദിമ നിവാസികളുടെ ജാതിമാനം സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്പ്യാർ തുള്ളലുകൾക്ക് നാമകരണം ചെയ്തതെന്ന് എ ഡി ഹരിശർമ്മ അഭിപ്രായപ്പെടുന്നു. ഈ പേരുകളിൽ നിന്ന് തന്നെ അവരുടെ ഉദ്ഭവസ്ഥാനം മനസ്സിലാക്കാം. തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രാചീന കവിത്രത്തിലെ ഏറ്റവും ജനകീയനായ കവി എന്ന ബഹുമതി കുഞ്ചൻ നമ്പ്യാർക്ക് അവകാശപ്പെട്ടതാണ്. സാമാന്യ ജനങ്ങളുടെ ആസ്വാദനത്തിനുതകുന്ന കലയും സാഹിത്യവുമൊന്നും അന്ന് കൂടുതലായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സംസ്കൃതം എല്ലാത്തിലും മേൽക്കോയ്മ നേടുന്നതായിരുന്നു അംഗീകൃത രീതി. എന്നാൽ നമ്പ്യാരാകട്ടെ സാമാന്യ ജനതയുടെ ആസ്വാദന നിലവാരത്തിനുതകുന്ന ഒരു കലാരൂപം തന്നെ വാർത്തെടുക്കുകയായിരുന്നു. അതിനുവേണ്ട സാഹിത്യം അദ്ദേഹം എഴുതിയതും സാധാരണക്കാരുടെ ഭാഷയിൽ തന്നെ. പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് താൻ മലയാളത്തിൽ കവിത എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ നമ്പ്യാർ തന്നെ പറയുന്നുണ്ട്. പടജനങ്ങളെന്ന് പറയുന്നത് അന്നത്തെ സാധാരണ ജനങ്ങളെയാണ്. അത്തരം ആളുകളെ രസിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഉതകുന്ന ഭാഷ ലളിതവും മധുരവുമായ മലയാളം തന്നെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമ്പ്യാരുടെ ഒട്ടുമിക്ക തുള്ളൽ കൃതികളും ആരംഭിക്കുന്നത് ദേവതാസ്തുതിയോടുകൂടിയാണ്. രുക്മിണി സ്വയംവരം, ഒട്ടന്തുള്ളലും അത്തരത്തിൽ കൃഷ്ണസ്തുതിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ തുള്ളൽ പ്രസ്ഥാനം തികച്ചും ജനകീയമായിരുന്നു.
0: ഇപ്പോൾ രണ്ട് കവിത്രയങ്ങളെക്കുറിച്ചും സാർ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആധുനിക കവിത്രയവും പ്രാചീന കവിത്രയവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: പ്രാചീന കവിത്രയം പ്രധാനമായും ഭക്തിയും ആത്മീയതയും കേന്ദ്രീകരിച്ചപ്പോൾ ആധുനിക കവിത്രയം സാമൂഹ്യ പരിഷ്കാരവും ദേശീയബോധവും മാനവിക മൂല്യങ്ങളും പ്രചരിപ്പിച്ചു. പ്രാചീന കവിത്രം മലയാള ഭാഷയ്ക്ക് ശക്തമായ അടിത്തറ പാകിയപ്പോൾ ആധുനിക കവിത്രയം അതിന്റെ നവോത്ഥാനത്തെ ഉയരങ്ങളിലേക്കെത്തിച്ചു. ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സമ്പന്നതയ്ക്ക് വഴിയൊരുക്കിയ ഈ മഹാകവികളെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം.
0: ഇന്ന് നമ്മളോടൊപ്പം ഇത്രയും സമയമുണ്ടായിരുന്നത് മലയാള ഭാഷാ അധ്യാപകനായ കൽപ്പേനി ദ്വീപ് സ്വദേശി അൻവർ സൈഫുദ്ദീൻ ഫൈസൽ. സാർ, ഇത്രയും സമയം ഞങ്ങളുടെ ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഒരു ദിവസം വേറൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
1: നന്ദി, നമസ്കാരം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇന്നത്തെ ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.
2: ആർ online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് റംസീന ബീഗം ചണ്ടിപ്പുര.

0: ഫാർട്ട് ഫെറ്റി
1: ആകാശവാണി കവരത്തിയുടെ ഫാർട്ട് ഫെറ്റി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കവരത്തി RCT റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാനറ ബാങ്കിലാണ്. അവിടെ ഒരു സാറുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ആകാശവാണി കവരത്തിയുടെ ഫാർട്ട് ഫെറ്റി എന്ന പരിപാടിയാണ്. പേരൊന്ന് പറയാമോ സാർ?
2: എന്റെ പേര് ഷാമിർ നവാസ്, ഞാൻ കൽപ്പേനി സ്വദേശിയാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ കാനറ ബാങ്കിന്റെ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്തു വരുന്നു.
1: സാറിന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താമോ?
2: എനിക്ക് ഒരു മോനും വൈഫും ആണ് ഇവിടെ എന്റെ കൂടെ, അവർ കവർത്തിയിലുണ്ട്. കൽപ്പേനി സ്വദേശികളാണ് അവരും. എന്റെ വൈഫിന്റെ പേര് ജസീമ ജാസ്മിൻ, ഒരു മോനാണ്. മോന്റെ പേര് മിഷാൽ നവാസ്, അവന് ഇവിടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
1: ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ്?
2: ഈ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ RCT എന്നാണ് അതിന്റെ ഒരു ഷോർട്ട് ഫോം. രാജ്യവ്യാപകമായിട്ട് ഇന്ത്യയിലുടനീളം ഉള്ളൊരു സംരംഭമാണ് ഈ RCT എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള യുവതി യുവാക്കൾ, തൊഴിൽ രഹിതരായ യുവതി യുവാക്കളെ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ പരിപാടിയാണ് RCT. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും അതാത് സ്ഥലത്തുള്ള ലീഡ് ബാങ്ക് ആണ് ഈ ഒരു സ്ഥാപനം നടത്തി വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ലക്ഷദ്വീപിൽ കാനറ ബാങ്കാണ് ലക്ഷദ്വീപിന്റെ ലീഡ് ബാങ്ക്, നിങ്ങൾക്കറിയാം. അപ്പോൾ കാനറ ബാങ്ക് ആണ് ഇവിടെ ലക്ഷദ്വീപിൽ ഈ RCT ഫംഗ്ഷൻ ചെയ്തു വരുന്നത്.
1: ഇവിടെ ഇപ്പോൾ എത്ര തരം കോഴ്സുകളുണ്ട്?
2: നമ്മൾ RCT മൊത്തത്തിൽ 10, 60, 70 പരം കോഴ്സുകളുണ്ട്. RCT കോഴ്സിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വളരെ ഷോർട്ട് ഡ്യൂറേഷനാണ്. നമുക്കൊരു 6 ദിവസം മുതൽ ടോട്ടൽ മാക്സിമം ഒരു 45-60 ദിവസം വരെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ നടത്തി വരുന്നത്. അപ്പൊ നമ്മുടെ ദ്വീപിലെ കണ്ടീഷന് യോജിച്ച് നമുക്ക് കൂടുതൽ ഡിമാൻഡ്സ് ഉള്ള പ്രോഗ്രാംസുകൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 10-ലധികം പ്രോഗ്രാംസ്, വിവിധ പ്രോഗ്രാംസ്, 10-ൽ കൂടുതൽ വ്യത്യസ്ത പ്രോഗ്രാംസ് വ്യത്യസ്ത ദ്വീപുകളിലായിട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടൈലറിങ്, പിന്നെ എംബ്രോയിഡറി, പപ്പട്ട് പിക്കിൾ, മസാല പൗഡർ മേക്കിംഗ്, പിന്നെ സോഫ്റ്റ് ടോയ്സ് മേക്കിംഗ്, ക്രിയേറ്റീവ് ജ്വല്ലറി മേക്കിംഗ്, ജൂട്ട് കോയർ പ്രൊഡക്ട്സ് മേക്കിംഗ്, അങ്ങനെ തുടങ്ങിയ പല പ്രോഗ്രാംസുകളും നമ്മൾ RCT ലക്ഷദ്വീപിൽ ചെയ്തു വരുന്നുണ്ട്.
1: ഈ തൊഴിൽ സ്ത്രീകൾക്ക് മാത്രമാണ് ഉള്ളത്, ഇല്ല പുരുഷന്മാർക്കും ഉണ്ടോ?
2: ഇല്ല, തീർച്ചയായിട്ടും. പക്ഷെ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് സ്ത്രീകളാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ദീപശ്രീ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സ്ത്രീകൾക്ക് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ജോബ് റോൾസ്, ടൈലറിംഗ് ആണെങ്കിലും വുമൺസ് ടൈലറിംഗ് ആണ്, അതുപോലെ എംബ്രോയിഡറി ആണെങ്കിലും, ഫാസ്റ്റ് ഫുഡാണ്, പപ്പട്ട് പിക്കിൾ, ഇപ്പൊ ഇതൊക്കെ കൂടുതലും സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്സ് ആയതുകൊണ്ട് നമുക്ക് സ്ത്രീകൾ ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾ പുരുഷന്മാർക്കായിട്ട് പ്ലംബിംഗ് ആൻഡ് സാനിറ്റേഷന്റെ ഒരു പ്രോഗ്രാം കൂടെ ചെയ്തിരുന്നു. ഇപ്പോഴും നമ്മൾ ഈ വർഷവും കൂടി ആ ഒരു പ്രോഗ്രാം, അതുപോലെ 2-വീലർ മെക്കാനിക്, റഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, അപ്പൊ തുടങ്ങിയ പ്രോഗ്രാംസുകൾ നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രോഗ്രാമുകൾ കൂടുതലായിട്ടും നമ്മൾ പുരുഷന്മാരെയും പ്രതീക്ഷിക്കുന്നുണ്ട്.
1: ട്രെയിനിങ്ങുകൾ ഇപ്പോൾ എത്ര മാസം കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്?
2: അങ്ങനെയല്ല, നമ്മൾ ഓരോരോ, ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ട്രെയിനിങ്ങിനും ഓരോരോ ഡ്യൂറേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ടൈലറിംഗ് ആണെങ്കിൽ 1 മന്ത് പ്രോഗ്രാം ആണ്. അതേസമയം ഈ പറഞ്ഞ പോലെ പപ്പട്ട് പിക്ക്, മസാല പൗഡർ മേക്കിംഗ് എന്നുള്ള പ്രോഗ്രാം ആണെങ്കിൽ അത് 20 ഡേയ്സ് ആണ്. അപ്പൊ അങ്ങനെ ഓരോരോ പ്രോഗ്രാംസ് അനുസരിച്ച്, ഇപ്പൊ പ്ലംബിംഗ് ആൻഡ് സാനിറ്റേഷൻ ആണെങ്കിൽ അത് 30 ഡേയ്സ് ആണ്. അപ്പൊ പ്രോഗ്രാംസ് അനുസരിച്ച് അതിന്റെ ഡ്യൂറേഷനിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1 വീക്കിന്റെ പ്രോഗ്രാം മുതൽ നമുക്കൊരു 60 ഡേയ്സിന്റെ പ്രോഗ്രാംസ് വരെ RCT ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു ട്രെയിനിങ് സ്ഥാപനം എന്തുകൊണ്ടാണ് ബാങ്കുകാർ ചെയ്യുന്നത്, ബാങ്കിന്റെ

0: ീനതയിൽ വരുന്നത് എന്നുള്ളത് ചിലപ്പോൾ തോന്നും. കാരണം ഈ നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് ചിലപ്പോൾ അവരൊരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് അവർക്ക് ഫൈനാൻസ് ആവശ്യമായിട്ട് വരും. അപ്പൊ അത് തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള എല്ലാ വായ്പകൾക്കും ലോണുകൾക്കും വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ സഹായങ്ങളും നമ്മൾ ഭാഗത്തു നിന്നുണ്ടാവും, അത് ബാങ്കിൽ നിന്ന് കൊടുക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പരിശീലന കേന്ദ്രം ബാങ്കുകൾ രാജ്യവ്യാപകമായിട്ട് നടത്തുന്നത്.
1: ഇത്രയും നല്ലൊരു അറിവ് പങ്കുവച്ചതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. സാർ ഇപ്പോൾ ആകാശവാണിയിലെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
0: തീർച്ചയായിട്ടും റേഡിയോ എന്നുള്ളത് ഒരു കാലത്ത് വളരെ എല്ലാവരും റേഡിയോ മാത്രമായിരുന്നു നമ്മുടെ പ്രത്യേകിച്ച് ലക്ഷദ്വീപുകളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ടി വി മറ്റ് സോഷ്യൽ മീഡിയകളും കൂടുതലായിട്ടുണ്ട്. എന്നിരുന്നാലും തീർച്ചയായിട്ടും സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ റേഡിയോയിലെ പരിപാടികളും കേൾക്കുന്നുണ്ട്.
1: പിന്നെ ഈ പാട്ട് വെടിയിലൂടെ സാറിന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
0: പൊതുവെ എനിക്ക് മാപ്പിളപ്പാട്ട് വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ മാപ്പിളപ്പാട്ടിലെ ഏതെങ്കിലും ഒരു നല്ല പാട്ട്, അത് ഞാൻ പ്രത്യേകിച്ചൊരു പാട്ടായിട്ട് പറയുന്നില്ല, കേൾക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട്.
1: ഡെഡിക്കേഷൻ ആർക്കാണ് സാർ ഈ പാട്ട്?
0: ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് തീർച്ചയായിട്ടും.
1: എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് വെച്ചുതരാം. സാർ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
2: സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെൺഫൂരിഷ കേൾക്കാം. ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496-282-383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496-282-383.
3: ആകാശവാണി കവരത്തി നിലയത്തിലുള്ള സായന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിലുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷർഫുനിസ പുളിയനക്കീൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരവും 2009 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമത്തെ ആധാരമാക്കിയുമാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളും ഭാഷയും അവരുടെ വ്യത്യസ്തമായ പഠന കഴിവുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പഠനാന്തരീക്ഷം ലഭ്യമാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായുള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 12-ാം ക്ലാസ് വരെ മികച്ച സ്കൂൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്നതിനു വേണ്ടിയുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നാക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും നൽകുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പാഠ്യ ഉപകരണങ്ങളും ആദിവാസി ഭാഷകളിലെ പാഠപുസ്തകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപക പരിശീലനം, അധ്യാപക പഠന സാമഗ്രികളുടെ വികസനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഫണ്ട് നൽകുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാമൂഹികവും ലിംഗപരവുമായ അസമത്വങ്ങൾ നികത്താനും സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അധ്യാപക പരിശീലനത്തിനും വിദ്യാഭ്യാസ ഗവേഷണത്തിനുമുള്ള സംസ്ഥാന കൌൺസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിനും സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും ഈ പദ്ധതി ധനസഹായം നൽകുന്നു. അധ്യാപകർക്ക് പുതിയ അധ്യാപന പഠന രീതികൾ പഠിക്കാനും നടപ്പിലാക്കുന്നതിനും മികച്ച പ്രോത്സാഹനമാണ് ഇത് നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യമാണ്. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പുതിയ ക്ലാസ് മുറികൾ, സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും ഈ പദ്ധതി വഴി ധനസഹായം നൽകുന്നു. പഠനശേഷം തൊഴിൽ ലഭിക്കാനും തൊഴിലിൽ പ്രാവീണ്യം ലഭിക്കാനും വിദ്യാർത്ഥികളെ ഇത് സഹായിക്കുന്നു. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രവർത്തകർ 5 വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കുമാണ് തുള്ളിമരുന്ന് നൽകുക. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ രമേഷ് പിഷാരടി MLA നിർവഹിക്കും. പ്രത്യേകം സജ്ജീകരിച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി കുട്ടികൾ വരാൻ സാധ്യതയുള്ള പോളിയോ ബൂത്തുകൾ വഴി കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് ലഭ്യമാക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 18 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പ് പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത്. ജില്ലയിലെ 1.5 ലക്ഷത്തോളം കന്നുകാലികൾക്ക് മുഴുവൻ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫണ്ട് റൺ എ സുമേഷ് അച്യുതൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഴക്കാലത്ത് ഭക്ഷ്യ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 94 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി പ്രത്യേക സ്ക്വാഡുകൾ വഴി 1 മാസത്തിനുള്ളിൽ ജില്ലയിലെ 676 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് 94 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. നിയമലംഘനങ്ങളും ന്യൂനതകളും കണ്ടെത്താനുള്ള പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കുടുംബശ്രീയുടെ കീഴിലുള്ള മൃഗസംരക്ഷണ മേഖലയുമായി സഹകരിച്ച് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലി വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൃഗസംരക്ഷണ മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ചിട്ടുള്ള ലൈവ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ 1 മില്യൺ തൂഫാൻ ഗോൾ ചലഞ്ച് സംഘടിപ്പിച്ചു. ചിറ്റൂർ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക്, ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി, മൈ ഭാരത് ജനമൈത്രി പോലീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച റൺ മലബാർ റൺ മാരത്തൺ മത്സരം സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാഴ്ചപരിമിതരുടെ ഇടയിൽ ബ്രെയിൽ വായന പരിപോഷിപ്പിക്കുന്നതിന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങളുടെ കൈമാറ്റവും വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും പിരായിരി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പിരായിരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. യോഗാഭ്യാസ പ്രകടനം, യോഗ ഡാൻസ്, പ്രകൃതി പാചക ഭക്ഷ്യമേള തുടങ്ങിയവ അനുബന്ധമായി നടന്നു. 1 മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാചരണത്തിന് തുടക്കമിട്ട് ജില്ലാതല വായനാ ദിനം ജില്ലാ കളക്ടർ കെ സുധീർ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ വായനയുടെ കാലത്തും പുസ്തക വായനയുടെ പ്രാധാന്യം കുറയില്ലെന്നും പുസ്തകങ്ങളിലൂടെ സ്വാംശീകരിക്കുന്ന അറിവുകൾക്ക് ഡിജിറ്റൽ വായനയേക്കാൾ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വായനയോടുള്ള താൽപര്യം എക്കാലവും നിലനിർത്തണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാജീവ് പുലവർ പറഞ്ഞു. തുടർന്ന് വിവിധതരം തോൽപ്പാവക്കൂത്ത്, നിഴൽപ്പാവക്കൂത്ത് എന്നിവയുടെ സ്വോദാഹരണ ദൃശ്യാവിഷ്കാരവും വേദിയിൽ അവതരിപ്പിച്ചു. ലോകകപ്പിനോടനുബന്ധിച്ച് മേഴ്സി കോളേജിലെ വനിതാ താരങ്ങളുടെ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഒതുങ്ങോട് മേടാർ ടർഫ് മൈതാനിയിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TM ശശി ഉദ്ഘാടനം ചെയ്തു. കോളേജ് വിദ്യാർത്ഥികൾ ബ്രസീൽ, അർജന്റീന എന്നീ ടീമുകളായി മത്സരിക്കുകയും ബ്രസീൽ 2-1 വിജയിക്കുകയും ചെയ്തു. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിന് ഭീഷണിയാകുന്ന ഊത്തപിടുത്തത്തിനെതിരെ ഫിഷറീസ് വകുപ്പ് നടപടി കർശനമാക്കി. ജില്ലയിൽ പട്ടാമ്പി, തൃത്താല, പെരിങ്ങോട്ടുകുറിശി, ഞാങ്ങാട്ടിരി, കൊടുമുണ്ട പ്രദേശങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച വലകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ഈടാക്കി. മത്സ്യങ്ങളുടെ പ്രജനനകാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയാൻ ജില്ലയിലുടനീളം ഫിഷറീസ് പട്രോളിംഗ് സംഘം പരിശോധന നടത്തുന്നുണ്ട്.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കേരള കാർഷിക സർവകലാശാല മുന്നേറാം കൃഷിയിലൂടെ, വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയ സമീപനത്തിലൂടെ അഭിലായ സാർ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ, ഇതിൽ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ റേഡിയോ ഗൈഡ്, ഭരണഘടനാ ഭേദഗതിയും ചട്ടങ്ങളും, അധ്യാപകൻ NS ശ്യാമപ്രസാദ് സംസാരിക്കുന്നു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇന്ന് രാത്രി 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ സന്ധ്യ അനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കണ്ണകി, പെൺകൊടി. സതീഷ് വിളന്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ ന്യായവിധി. ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ദൂരദർശിനി, പ്രേതം എന്നിവ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ.

0: ഇന്ന് രാത്രി 9:45 മൊഴിയാം ഒരു കഥ. തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട്. ഇന്ന് രാത്രി 9:45 മൊഴിയാം ഒരു കഥ. ഇന്ന് രാത്രി 10 മണിക്ക് മെഹ്ഫിൽ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
0: നാളെ രാവിലെ 6 മണിക്ക് ഉഷമലരിയിൽ കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിത. ആലാപനം ഭാവന രാധാകൃഷ്ണൻ. നാളെ രാവിലെ 6:15 ഉദയഗീതത്തിൽ ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടിയത് കേൾക്കാം. നാളെ രാവിലെ 10 മണിക്ക് നേർവഴിയിൽ അധ്യാപകനായ എബി ടൈറ്റസുമായി അഭിമുഖം.

0: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധത ഡോക്ടർ ജാസ്മിൻ എൽബി സംസാരിക്കുന്നു.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുറ്റവും ശിക്ഷയും, ദസ്തോവ്സ്കി എഴുതിയ നോവലിന്റെ ശബ്ദരൂപം, ഭാഗം 57.

0: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGPമാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പി ആർ. വളർന്നുവരുന്ന തലമുറയെ ചേർത്ത് നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
2: ചിന്നക്കനാലില് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണല്ലോ. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഇവിടെ ഫെൻസിംഗ് എന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോ തന്നെ
0: ഉത്തരവിറക്കുന്നതായിരിക്കാം.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനമടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
0: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. നാളെ മുതൽ ഈ മാസം 30 വരെ പുനലൂർ മധുര എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും സർവീസ് നടത്തില്ല. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ലീഗിലെ ആദ്യ പാദ മത്സരത്തിൽ 4-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശ പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഹിജ്റ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധനാ കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 മഞ്ഞ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം കൈകോർക്കാം മാരക വിപത്തിനെതിരെ. തയ്യാറാക്കിയത് സി വി ശ്രീജിത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി. ലോകത്താകെയുള്ള മനുഷ്യരെ നേരിട്ടുമല്ലാതെയും ബാധിക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന്.
5: മയക്കുമരുന്നുകളുടെ ഉപയോഗവും കടത്തും അതുമൂലമുണ്ടാകുന്ന ഒട്ടനവധിയായ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വികസന പ്രശ്നങ്ങളും മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് തന്നെ കൊടിയ ഭീഷണി ഉയർത്തുകയാണ്. പരശതം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കുക മാത്രമല്ല ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്നത്. ഒരു സമൂഹത്തിന്റെ ശാശ്വതമായ സമാധാനം, വളർച്ച, സഹവർത്തിത്വം എന്നിവയെല്ലാം ലഹരി ഉപയോഗത്താൽ തകർക്കപ്പെടുകയാണ്. ഒരു തലമുറയെ അപ്പാടെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള മറ്റൊരു ആണവായുധമായി മയക്കുമരുന്നുകൾ മാറുകയാണ്. മയക്കുമരുന്നിന്റെ വ്യാപനവും കടത്തും അതുമൂലം അംഗരാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ലോകജനതയെ മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ അണിനിരത്താനും ലക്ഷ്യമിട്ടാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 26 ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വിയന്ന ആസ്ഥാനമായുള്ള യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആന്റ് ക്രൈം അഥവാ UNODC ആണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഏകോപിപ്പിക്കുന്നത്. 1987 ജൂൺ 17 മുതൽ 26 വരെ ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ഉച്ചകോടിയിലാണ് ലഹരി വിപത്തിനെതിരായി ഒരു ദിനാചരണമെന്ന ആശയം ഉടലെടുത്തത്. പിന്നീട് അതേ വർഷം ഡിസംബർ 7 ചേർന്ന ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. 2026 ലോക ലഹരി വിരുദ്ധ ദിനത്തിലെ പ്രമേയം ലഹരി പ്രശ്നം നിലവിലുള്ള പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതനമായ പ്രതികരണങ്ങളും എന്നതാണ്. ആഗോളതലത്തിൽ വ്യാപിച്ച മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാനുള്ള സംയുക്ത നീക്കം നടത്തുക, അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് വ്യാപനം തടയാൻ കർശന ക്രമീകരണം നടത്തുക, ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുക, ലഹരിക്ക് അടിമയായവരെയും അവരുടെ കുടുംബത്തെയും സഹാനുഭൂതിയോടെ കാണുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള HIV, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, മയക്കുമരുന്നിന്റെ ഉപയോഗവും ആസക്തിയും തടയാൻ യുവാക്കളെയും സമൂഹത്തെയും ശാക്തീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലും ആശയങ്ങളിലും ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ നടപ്പിലാക്കുന്നതും അംഗരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതും. 2025 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് ആഗോളതലത്തിലെ മയക്കുമരുന്നിന്റെ അതിവ്യാപനവും ഒപ്പം ഭയാനകമായ ആശങ്കകളും പങ്കുവയ്ക്കുന്നതാണ്. മയക്കുമരുന്ന് ഉൽപ്പാദനം, ഉപയോഗം, കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കുന്ന ആഘാതം മഹാമാരിയേക്കാൾ വലുതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണെന്ന് വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഘടിത മയക്കുമരുന്ന് കടത്ത് ഗ്രൂപ്പുകൾ ആഗോള പ്രതിസന്ധികളെ അവസരമാക്കുകയും ചൂഷണം ചെയ്യുകയും ദുർബലരായ ജനവിഭാഗങ്ങളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നത് തുടരുന്നുവെന്നാണ് ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം 15 മുതൽ 64 വയസ്സുവരെ പ്രായമുള്ള 316 ദശലക്ഷം ആളുകൾ മദ്യവും പുകയിലയും ഒഴികെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 2013 മുതലുള്ള കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാൽ ഇത് 20% വർധനയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് നിരോധന വിഭാഗം നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ വർഷം 244 ദശലക്ഷം പേർ കഞ്ചാവ് ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തിയത്. കറുപ്പ് 61 ദശലക്ഷം പേരാണ് ഉപയോഗിച്ചത്. അതേസമയം മാരകമായ പാർശ്വഫലങ്ങളുള്ളതും മരണസാധ്യത ഏറെയുള്ളതുമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചത് 76.7 ദശലക്ഷം പേരാണ്. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന കൊക്കെയിൻ ഉപയോഗവും കടത്തും നിലവിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ആംഫെറ്റാമൈൻ, മെത്താംഫെറ്റാമൈൻസ് തുടങ്ങിയ മാരകമായ സിന്തറ്റിക് ഡ്രഗുകളുടെ ഉൽപാദനവും ഉപയോഗവും കടത്തും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 10 മടങ്ങായി ഉയർന്നിരിക്കുകയാണ്. 2021 കുറഞ്ഞത് 450,000 മരണങ്ങളെങ്കിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ സംഭവിച്ചുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. ഭൂമിശാസ്ത്രപരമായി ലോകത്തിലെ പ്രധാന മയക്കുമരുന്ന് ഉൽപാദന മേഖലകളായ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗോൾഡൻ ക്രസന്റ് മേഖലയുടെയും മ്യാൻമർ, ലാവോസ്, തായ്ലന്റ് രാജ്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഗോൾഡൻ ട്രയാങ്കിൾ മേഖലയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയിലും മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. കഞ്ചാവ്, ഹെറോയിൻ, ബ്രൌൺ ഷുഗർ, കൊക്കെയിൻ, MDMA, മെത്താംഫെറ്റമിൻ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മയക്കുമരുന്ന് ശൃംഖലകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ആവശ്യക്കാർക്ക് നിമിഷങ്ങളുടെ ഇടവേളയിൽ മയക്കുമരുന്ന് എത്തിക്കാനുള്ള സംവിധാനം ഇതിന്റെ പിറകിലുള്ള ക്രിമിനൽ മയക്കുമരുന്ന് മാഫിയയ്ക്കുണ്ട്. ആവശ്യമരുന്നുകൾക്കായി ഓർഡർ ചെയ്താൽ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്നിരിക്കെ മയക്കുമരുന്നിന് ഓർഡർ ചെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് ആവശ്യക്കാരുടെ കൈകളിലെത്തുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. മയക്കുമരുന്ന് ശേഖരം നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ടെന്ന ആശങ്കയാണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത്. ദേശീയ കുറ്റകൃത്യരേഖാ ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം മയക്കുമരുന്ന് സംബന്ധമായ കേസുകളിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചാബ്, മണിപ്പൂർ, മിസോറം, ഡൽഹി, മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളെക്കൂടാതെ കേരളവും ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചതായാണ് ആഭ്യന്തര എക്സൈസ് വകുപ്പുകളുടെ കണ്ടെത്തൽ. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയരുകയാണ്. കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട്, പുതുതായി തുടക്കം കുറിച്ച ഓപ്പറേഷൻ തുഫാൻ, ആയിരക്കണക്കിന് കേസുകൾ കണ്ടെത്തുകയും വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇതുവരെയായി 3910 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 4201 പേരെ മയക്കുമരുന്ന് ഉപയോഗം, വിതരണം, കടത്ത് തുടങ്ങിയ കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തു. കൂട്ടുകെട്ടിന്റെ പ്രേരണ, തൊഴിലില്ലായ്മയും ജീവിത സമ്മർദ്ദങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ തകരാറുകൾ, മാനസിക സംഘർഷങ്ങൾ, എളുപ്പത്തിലുള്ള ലഭ്യതയും വൻ സാമ്പത്തിക ലാഭവും തുടങ്ങിയ കാരണങ്ങളാണ് മയക്കുമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനും ഇടയാക്കുന്നത്. കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളും കടത്തുകാരുമുള്ളതെന്നാണ് എക്സൈസ് വകുപ്പിന്റെ കണ്ടെത്തൽ. ഒരു തവണ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ വലിയ മാഫിയയുടെ കണ്ണിയായി മാറുകയാണ് പലരും. രാജ്യത്ത് വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്ന സംഭവങ്ങളിൽ ലഹരി ഉപയോഗിച്ച ശേഷമുള്ള ഡ്രൈവിംഗ് ഒരു പ്രധാന കാരണമായി മാറിയിരിക്കുകയാണ്. ഇതോടൊപ്പം മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. മയക്കുമരുന്നിന് അടിമകളായ മക്കൾ, മാതാപിതാക്കളെ, കൂട്ടുകാരെ ഉൾപ്പെടെ നിഷ്ഠുരമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ നാടിനെ നടുക്കിയതാണ്. മയക്കുമരുന്ന് ഉപയോഗം ക്രമേണ ഓരോരുത്തരിലും കടുത്ത മാനസിക പ്രശ്നങ്ങളും വിഷാദവും അമിതമായ ഉത്കണ്ഠയും നിയന്ത്രിക്കാനാകാത്ത ക്രോധവുമുണ്ടാക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗം വഴി ഓർമ്മക്കുറവും പഠിക്കാനുള്ള താൽപര്യമില്ലായ്മയും ആത്മഹത്യാ പ്രേരണയും ഉണ്ടാകുന്നു. ആസക്തിക്ക് വേണ്ടത് ആരോഗ്യാധിഷ്ഠിത പരിഹാരങ്ങളാണ്, അല്ലാതെ മയക്കുമരുന്നെന്ന മരണത്തിലേക്കുള്ള എളുപ്പവഴിയല്ല. പലവിധ സാഹചര്യങ്ങളാൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ തുടക്കത്തിൽ കണ്ടെത്താനും ഇവരെ ചേർത്ത് നിർത്തി പിന്തിരിപ്പിക്കാനുമുള്ള ശാസ്ത്രീയ മാനസിക സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. നിയമം ഉപയോഗിച്ചുള്ള കർശനമായ പ്രതിരോധവും തിരുത്തലും നടത്തുമ്പോൾ തന്നെ അറിയാതെ ചതിക്കുഴിയിൽ വീണുപോയവരെ പിന്നീട് തിരിച്ചുവരാൻ സാധിക്കാത്ത വിധം അടിമപ്പെട്ടവരെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൂടി സമൂഹത്തിനുണ്ട്. സ്കൂൾ, കോളേജ് തലങ്ങളിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക, രക്ഷിതാക്കളും അധ്യാപകരും കൂടുതൽ ജാഗ്രത പാലിക്കുക, ചികിത്സാ പുനരധിവാസ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക, മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുക, യുവജനങ്ങൾക്ക് കായിക, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ നിരവധി പ്രതിരോധ മാർഗ്ഗങ്ങൾ വിപുലമാക്കുകയും ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. മയക്കുമരുന്ന് വ്യാപനം ഒരു നിയമ സമാധാന പ്രശ്നം മാത്രമായി ചുരുക്കരുത്. അത് പൊതുജനാരോഗ്യം, സാമൂഹ്യ പുരോഗതി, സാമ്പത്തിക സ്ഥിരത, ബൌദ്ധിക വളർച്ച തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന ബഹുമുഖ പ്രതിസന്ധിയാണ്. ലഹരി ഉപയോഗിക്കുന്നവരും അവരുടെ കുടുംബവും മാത്രമല്ല ഇരകൾ, മറിച്ച് സമൂഹമാകെയാണ്. അതുകൊണ്ടുതന്നെ ലഹരിക്കെതിരായ പോരാട്ടം ഏതെങ്കിലും വ്യക്തിയുടെയോ സർക്കാരിന്റെയോ സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയോ മാത്രമുള്ള ഉത്തരവാദിത്തമല്ല. ഇന്ത്യയിലും കേരളത്തിലും ലഹരിക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും പൊതുസമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സമൂഹമാകെ ഈ മാരക വിപത്തിനെതിരെ രംഗത്തിറങ്ങുകയാണ് വേണ്ടത്. ലോക മയക്കുമരുന്ന് ദിനം അതിനുള്ള കൂടുതൽ പ്രചോദനം പകരുന്നതാവട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തയ്യാറാക്കിയത് CV ശ്രീജിത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി.

ആകാശവാണി. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: നിങ്ങളുടെ പ്രായം എത്രയാണെന്നതല്ല പ്രധാനം, നിങ്ങൾ എത്ര വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ഈ ശുഭചിന്തയോടെ ആകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി എങ്ങനെ ശാസ്ത്രീയമായി ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനു മുൻപായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യം പറയാം. ചോദ്യം ഇതാണ്, അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ഇനങ്ങളിലെല്ലാം ഏത് തരത്തിലുള്ള ടാപ്പിംഗ് രീതികളാണ് അനുവർത്തിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. വീടിന് ചുറ്റും അല്പമെങ്കിലും സ്ഥലമുള്ളവർക്ക് ഒന്ന് മനസ്സുവെച്ചാൽ നല്ലൊരു പച്ചക്കറി തോട്ടം നിർമ്മിക്കാം. ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ പച്ചക്കറി വിളകളും അവിടെ നമുക്ക് കൃഷി ചെയ്തെടുക്കുവാൻ സാധിക്കും. പയർ, പാവൽ, ചീര, വെണ്ട, വഴുതന, കോവൽ എന്നിങ്ങനെയുള്ള വൈവിധ്യമാർന്ന കാർഷിക വിളകൾ നമ്മുടെ തുടിയിലും പറമ്പിലുമൊക്കെ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നത് കണ്ണിന് കുളിർമ പകരുന്ന ഒരു കാഴ്ച തന്നെയല്ലേ? ഈ പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് ആദായം മാത്രമല്ല ആരോഗ്യവും അതിലൂടെ ലഭിക്കുന്നു. പക്ഷേ കൃഷിയിടം സജ്ജമാക്കുമ്പോഴും വിളകൾ തിരഞ്ഞെടുക്കുമ്പോഴും അവയെ പരിപാലിക്കുമ്പോഴുമൊക്കെ നാം വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതേക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി അഭില എസ് ആർ ആണ്.
2: കേരളീയരുടെ മുഖ്യ ആഹാരമായ നെല്ലരിയിൽ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ അന്നജമാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. മറ്റ് പോഷകങ്ങളും ധാതുക്കളും ജീവകങ്ങളുമെല്ലാം ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് പച്ചക്കറികളിലാണ്. എന്നാൽ മാർക്കറ്റിൽ ലഭിക്കുന്ന രാസവസ്തുക്കളടങ്ങിയ പച്ചക്കറികളേക്കാൾ നല്ലതാണ് വീട്ടുവളപ്പിൽ കൃഷി ചെയ്തു വരുന്ന ജൈവ പച്ചക്കറികൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ വിഷരഹിത പച്ചക്കറികൾ വർഷം മുഴുവൻ ലഭ്യമാക്കാൻ നമുക്ക് വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്ത് സാധ്യമാക്കാം. 2.5 സെന്റ് അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിലൂടെ 5 അംഗങ്ങൾ ഉള്ള കുടുംബത്തിന് വർഷം മുഴുവൻ ആവശ്യമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യാവുന്നതാണ്. ഒരു വർഷം നമ്മൾ കേരളീയർക്ക് ഏകദേശം 14 ലക്ഷം ടൺ പച്ചക്കറിയാണ് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ നമ്മുടെ വാർഷിക ഉൽപാദനം വളരെയധികം കുറവാണ്. നമ്മുടെ ആവശ്യത്തിന്റെ 50% ൽ അധികം വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ലഭ്യമായ ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. എന്നാൽ കൃഷിസ്ഥലം പച്ചക്കറിക്കായി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്ക പച്ചക്കറികൾക്കും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. അതിനാൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ് ഇതിന് അനുയോജ്യം. കായ്ഫലം തരുന്ന പച്ചക്കറികൾ തുറസായ സ്ഥലത്ത് കൃഷി ചെയ്താൽ ചെടികൾ നന്നായി തഴച്ചു വളരുകയും നന്നായി വിളവ് തരികയും ചെയ്യും. എന്നാൽ തണലിനെ അതിജീവിക്കാൻ കഴിയുന്ന പച്ചമുളക്, ചേന, കാച്ചിൽ തുടങ്ങിയവ തണലുള്ള സ്ഥലത്ത് നടുന്നതാണ് നല്ലത്. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണവും ജലസേചന സൗകര്യവും കണക്കിലെടുത്തായിരിക്കണം സ്ഥലത്തിന്റെ വിസ്തൃതി തീരുമാനിക്കേണ്ടത്. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കാതിരിക്കുക. പച്ചക്കറിത്തോട്ടം എപ്പോഴും വീടിനടുത്തായിരിക്കുന്നതാണ് ഉത്തമം. കർഷകന്റെ നോട്ടം തന്നെ ചെടിക്ക് വളമെന്ന് നമ്മൾ പണ്ടുള്ളവർ പറയുമല്ലോ. തോട്ടത്തിന് ചുറ്റും ജൈവവേലി കെട്ടുന്നത് മൃഗങ്ങളിൽ നിന്നും ആക്രമണമുണ്ടായി കൃഷിനാശം തടയുന്നതിന് പുറമെ ആവശ്യത്തിനുള്ള ഇലക്കറികളുടെ ലഭ്യതയും ഇതിനെല്ലാം നമുക്ക് ലഭിക്കും. ഇതിനായി വേലിയിൽ കോവൽ, നിത്യവഴുതന, ചതുരപ്പയർ, വള്ളിച്ചീര, അമരപ്പയർ, പീച്ചിൽ, മധുരച്ചീര അഥവാ ചെക്കുർമാനീസ് തുടങ്ങിയ ചെടികൾ നടുന്നത് നല്ലതാണ്. മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം എന്നിവയ്ക്ക് യോജിച്ച ഒരു മാതൃക നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നല്ല ഇളക്കമുള്ള മണ്ണാണ് പച്ചക്കറിക്ക് ആവശ്യം. അതിനാൽ നിലമൊരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി കിളച്ചിളക്കി 1 സെന്റിന് 200 കിലോഗ്രാം എന്ന തോതിൽ ചാണകമോ ഉണങ്ങിയ കമ്പോസ്റ്റോ മണ്ണുമായി ചേർത്തിളക്കണം. ഓരോ വിളകളും കൃഷി ചെയ്യുന്നതിനെ ചെറിയ ചെറിയ പ്ലോട്ടുകളായി തിരിച്ചാൽ നന്നായിരിക്കും. തോട്ടം തയ്യാറാക്കുമ്പോൾ തോട്ടത്തിലെ ചെറിയ ചെറിയ പ്ലോട്ടുകളിൽ ഏത് വിള എങ്ങനെ ചെയ്യണമെന്ന് ഒരു ആസൂത്രണം ഉണ്ടാകുന്നത് നല്ലതാണ്. ഇലക്കറി വിളകൾ, കിഴങ്ങുവർഗ വിളകൾ, ചിരസ്ഥായിയായ പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും തോട്ടത്തിന്റെ വടക്കു ഭാഗത്തായി വേണം ചിരസ്ഥായിയായ വിളകൾ നടാൻ. മുരിങ്ങ, പപ്പായ, കറിവേപ്പ്, നാരകം, ചെറുനാരകം, ഇലിമ്പൻ പുളി, വാഴ, പൈനാപ്പിൾ തുടങ്ങിയവ ഈ ഇനത്തിൽപ്പെടുന്നു. ഒരു പച്ചക്കറിത്തോട്ടം ആരംഭിക്കുമ്പോൾ ഏറ്റവും നല്ല നടീൽ സമയം മെയ് മാസത്തിൽ ഒന്ന് രണ്ട് മഴ ലഭിച്ചതിനു ശേഷമായിരിക്കണം. വെണ്ട, പയർ, പച്ചമുളക്, പച്ചച്ചീര, പാവൽ, വഴുതന എന്നിവ നടാം. കൂടാതെ അമരപ്പയർ, ചതുരപ്പയർ തുടങ്ങിയവ ജൂലൈ മാസത്തോടെ നടാവുന്നതാണ്. സെപ്റ്റംബർ മാസത്തോടെ കഠിനമായ മഴ മാറുമ്പോൾ മഴക്കാല വിളകളെല്ലാം വിളവെടുത്ത ശേഷം നിലം ഒന്നുകൂടി കിളച്ചൊരുക്കാം. ഒക്ടോബർ മാസമാകുമ്പോഴേക്കും തണുപ്പ് ഇഷ്ടപ്പെടുന്ന തക്കാളി, കുമ്പളം എന്നിവയും നടാം. ജനുവരി ഫെബ്രുവരി മാസത്തോടെ ചീര, കണിവെള്ളരി, തണ്ണിമത്തൻ, കുമ്പളം, പയർ എന്നിവ നടാം. വിളകൾ നടുമ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ വിളപരിക്രമം നടത്തണം. ഒരേ വിള തന്നെ ഒരേ ഇടത്ത് കൃഷി ചെയ്യുന്നത് തുടരാതിരിക്കുക. ഒരു വെള്ളരി വർഗ വിള കഴിഞ്ഞാൽ പിന്നീട് പയറും, പയർവർഗ വിള കഴിഞ്ഞാൽ ചീര, വെണ്ട നട്ട സ്ഥലത്ത് വഴുതന തുടങ്ങിയ വിളകൾ മാറി മാറി നടാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അടുക്കളത്തോട്ടമാകുമ്പോൾ കൂടുതലും നമുക്ക് ജൈവവളം ഉപയോഗിക്കാവല്ലോ. അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ഉൽപാദനത്തിനായി കാലിവളം, കോഴിവളം, ആട്ടിൻ കാഷ്ടം, പലതരം പിണ്ണാക്കുകൾ, വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന മണ്ണിര കമ്പോസ്റ്റ് എന്നിവയും ഉപയോഗിക്കാം. ഫോസ്ഫറസിന്റെ ലഭ്യത ഉറപ്പുവരുത്താനായി എല്ലുപൊടിയും പൊട്ടാഷും ചാരവും ഉപയോഗിക്കാം. ഇതിനു പുറമെ പലതരം വളർച്ചാ ത്വരിതങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിലമൊരുക്കുമ്പോൾ മണ്ണിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് 1 മുതൽ 3 കിലോ 1 സെന്റിന് എന്ന അളവിൽ ചേർക്കണം. ഇങ്ങനെ ചേർക്കുമ്പോൾ മണ്ണിന്റെ അമ്ലത്വം കുറച്ച് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നിലയിലേക്ക് മണ്ണിന്റെ അമ്ലത്വത്തെ എത്തിക്കാൻ സാധിക്കുന്നതാണ്. തൈകളുടെ ഉൽപാദനത്തിനായി പ്രോട്രേകളോ ചെടിച്ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. മുളക്, തക്കാളി, വഴുതന തുടങ്ങിയവ പ്രോട്രേയിൽ അല്ലെങ്കിൽ ചട്ടിയിൽ പാകി മുളച്ച് 1 മാസമാകുമ്പോൾ കൃഷിയിടത്തിലേക്ക് പറിച്ചു നടാം. എന്നാൽ പയർ, വെണ്ട, വെള്ളരി വർഗം വിളകൾ തുടങ്ങിയവ നേരിട്ട് വിത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇവയെ കുറച്ചുകൂടി സംരക്ഷിച്ച് നല്ല ആരോഗ്യമുള്ള തൈകൾ മാത്രം നടുന്നതിനായി പ്രോട്രേയിൽ നട്ട് തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവയുടെ വേരുകൾക്ക് യാതൊരു കേടുപാടുകളും വരുന്നില്ല എന്ന് ഉറപ്പാക്കണം. വിത്ത് നടുന്നതിന് മുൻപ് സ്യൂഡോമോണസ് ഉപയോഗിച്ച് വിത്തുപചാരം നടത്തുന്നത് നല്ലതാണ്. ഒരാണ്ടം മുരിഞ്ഞ വിത്തുകൾ നേരിട്ട് 2-3 വിത്തുകൾ നടാൻ ഉദ്ദേശിക്കുന്ന തടത്തിൽ നട്ടുകൊടുക്കാവുന്നതാണ്. ഇവ വളർന്ന് 75 സെന്റിമീറ്റർ നീളം വയ്ക്കുമ്പോൾ അഗ്രഭാഗം നുള്ളിക്കളഞ്ഞാൽ ധാരാളം ശിഖരങ്ങൾ വരും. ആദ്യത്തെ വിളവെടുപ്പിന് ശേഷം ചെടികൾ 90 സെന്റിമീറ്റർ ഉയരത്തിൽ മുറിച്ചു കൊടുക്കുക. ചുവട്ടിൽ നന്നായി ജൈവവളം ചേർത്ത് കൊടുത്ത് നനയ്ക്കാവുന്നതാണ്. എന്നാൽ കറിവേപ്പ് ചെടികൾ വളർന്ന് 1 മീറ്റർ പൊക്കം വയ്ക്കുന്നതും വരെ അവയുടെ ഇലകൾ പറിക്കാതിരിക്കുക. എന്നാൽ ചെടികൾ അധികം ഉയരത്തിൽ വളരാതെ അവയുടെ അഗ്രഭാഗം കോതി നിർത്തുന്നതാണ് കൂടുതൽ നല്ല ഇലകൾ ലഭിക്കാൻ അനുയോജ്യം. കോവൽ വളരുന്നതനുസരിച്ച് പന്തലിലോ വേലിയിലോ പടർത്തി കൊടുക്കണം. വളർച്ച മുറ്റിയ വള്ളികൾ മാർച്ച് മാസത്തിൽ മുറിച്ച് മാറ്റിയ ശേഷം തടത്തിൽ നന്നായി ജൈവവളം ചേർത്ത് നനച്ചു കൊടുക്കണം. മധുരച്ചേര വേലിക്കൽ നടുമ്പോൾ അവയുടെ ഉയരം 1 മീറ്ററിൽ ക്രമീകരിച്ചാൽ എപ്പോഴും ധാരാളം നല്ല ഇലകൾ ലഭിക്കുന്നതാണ്. വിത്തുകൾ ഉപയോഗിക്കുന്നതിന് പകരം മുരിഞ്ഞു നടാനെ ഏകദേശം 1.5 മീറ്റർ നീളവും കൈവണ്ണം ഘനവുമുള്ള കമ്പുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കമ്പുകൾ നടുമ്പോൾ ഏകദേശം 2 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികളിൽ 10 കിലോഗ്രാം ചാണകപ്പൊടിയോ ജൈവവളമോ അതോടൊപ്പം മേൽമണ്ണും ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് 250 ഗ്രാം കുമ്മായവും ചേർത്ത് ഇളക്കി 10 ദിവസം കുഴി അങ്ങനെ ഇട്ട ശേഷം ആ കുഴികളിൽ കമ്പുകൾ നടാവുന്നതാണ്. എന്നാൽ കോവൽ നടുന്നതിനായി ഏകദേശം 1.5 അടി നീളം വീതി താഴ്ച ഉള്ള കുഴികളെടുത്ത് ഇതേപോലെ മേൽമണ്ണും 10 കിലോഗ്രാമോളം വരുന്ന ജൈവവളവും ചേർത്ത് നന്നായി ഇളക്കി 250 ഗ്രാം കുമ്മായവും ചേർത്ത് 10 ദിവസം അങ്ങനെ ഇട്ട ശേഷം 25 മുതൽ 30 സെന്റിമീറ്റർ നീളത്തിൽ അല്ലെങ്കിൽ 1 അടി നീളത്തിലുള്ള കമ്പുകൾ മുറിച്ച് 2-3 കമ്പുകൾ ഒരു തടത്തിൽ നടാവുന്നതാണ്. കോവലിന് പടരാൻ വേണ്ടുന്ന പന്തലും ഇട്ടുകൊടുക്കേണ്ടതാണ്. മുരിങ്ങത്തൈകളും കമ്പുകളും ഒക്കെ നട്ട് നന്നായി വേര് പിടിച്ച് രണ്ടു മാസം കഴിയുമ്പോൾ 100 ഗ്രാം യൂറിയ, 100 ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 50 ഗ്രാം പൊട്ടാഷ് എന്നിവ ചേർത്ത്

കരിപകരം ഉപയോഗിക്കാം, കൂടാതെ മൺചട്ടിയും ഉപയോഗിക്കാം. റബ്ബർ കൊട്ടയായാലും മൺചട്ടി ആയാലും ആവശ്യത്തിന് ശല്യം മാർന്നു പോകുന്നതിനുള്ള സംവിധാനം ചെയ്തിരിക്കണം. ചട്ടിയുടെ ഹോളുകൾക്ക് മുകളിലേക്കായി ചരലുകളും ഇഷ്ടിക കട്ടകളും ചേർത്താൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാം. പോട്ട് മിക്സ്ചർ എപ്പോഴും നിറയ്ക്കുമ്പോൾ അവയിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് 50 മുതൽ 100 ഗ്രാം 1 ഗ്രോബാഗിലേക്ക് ഇടുന്നത് പേരിനെ ബാധിക്കുന്ന രോഗകീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സാധ്യമാകും. ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടിച്ചട്ടി നിറയ്ക്കുന്നതിനായി മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കൂടാതെ കരിയിലപ്പൊടി ലഭ്യമാണെങ്കിൽ ചകിരിച്ചോറിന് പകരം കരിയിലപ്പൊടിയും ചേർത്ത് ചട്ടിയായാലും കഞ്ഞാസായാലും റബ്ബർ കൊട്ടയിലും 1/4 ഭാഗം മാത്രം നിറച്ച ശേഷം അതിന്റെ പുളിരസം മാറ്റുന്നതിനായി ഓരോ പിടി കുമ്മായം ചേർത്തിളക്കി 10 ദിവസം വെക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് 50 മുതൽ 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 100 ഗ്രാം വീതം എല്ലുപൊടിയും ചേർത്ത് വിത്തുകളോ തൈകളോ നടാവുന്നതാണ്. ചട്ടിയിൽ നടുന്ന ചെടികൾക്ക് ആഴ്ചയിലൊരിക്കൽ സൂഡോമോണസ് ലൈനി ഒഴിച്ചു കൊടുക്കാം. കൂടാതെ ഒരാഴ്ച ഇടവിട്ട് മത്തിശർക്കര മിശ്രിതം അതോ ഫിഷ് അമിനോ ആസിഡ് ദ്രവരൂപത്തിൽ ഇലകളിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചു കൊടുക്കാം. കൂടാതെ കോഴിവളം, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയവ മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ചിരട്ട വീതം കോഴിവളവും ആട്ടിൻ കാഷ്ടവും ചേർക്കുമ്പോൾ നന്നായി നനച്ചു കൊടുക്കേണ്ടതാണ്. ഇവയുടെ ചൂട് ചെടികളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നന്നായി നനച്ചു കൊടുത്താൽ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായ ജൈവവളവുമാണ് ഇവ. വളർച്ചക്ക് ഒരുവെന്ന് തോന്നിയാൽ 19/19/19 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുത്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടും. മഴക്കാലമായാൽ ഗ്രോ ബാഗുകളിൽ മുളക്, വെണ്ട, ചീര, വഴുതന എന്നിവ നടാം. ഒക്ടോബർ മാസത്തിൽ നടീൽ മിശ്രിതം പുറത്തെടുത്ത് നന്നായി വെയിൽ കൊള്ളിച്ച ശേഷം വീണ്ടും നിറച്ച് ജൈവവളവും ചേർത്ത് തക്കാളി, പയർ, മുളക്, വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ, വെണ്ട, ചീര തുടങ്ങിയ വിളകൾ നടാം. വെള്ളരി വർഗ വിളകൾ നടാനായി 2.5 അടി വ്യാസമുള്ള ചട്ടിയോ റബ്ബർ കുട്ടകളോ ഉപയോഗിക്കാം. ചട്ടിയിലും കുട്ടയിലുമാണെങ്കിലും വെള്ളപരിക്രമണം അത്യാവശ്യമാണ്. മുളക്, വഴുതന, വെള്ളരി തുടങ്ങിയവ നട്ട ബാഗുകളിൽ അടുത്ത തവണ കൃഷി ചെയ്യുമ്പോൾ പയർ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. വേനൽക്കാലത്ത് ചീര, കണിവെള്ളരി എന്നിവ കൃഷി ചെയ്യാം. ഒരു വിളയ്ക്ക് ശേഷം ഗ്രോ ബാഗിലെ മിശ്രിതം വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി നടീൽ മിശ്രിതം പുറത്തെടുത്ത് നന്നായി വെയിൽ കൊള്ളിക്കണം. അതിനുശേഷം 1 പൊടി കുമ്മായം ചേർത്ത് 15 ദിവസത്തോളം വെച്ച ശേഷം വീണ്ടും ജൈവവളവും കമ്പോസ്റ്റും ചേർക്കാവുന്നതാണ്. ആഴ്ചയിലൊരിക്കൽ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയൽ രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കുന്നു. കൂടാതെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും 1 ലിറ്റർ വീതം ഓരോ റബ്ബർ കുട്ടയിലും ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വേപ്പിൻ കുരിസത്ത്, വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം എന്നിവയിൽ ഏതെങ്കിലും ആഴ്ചയിലൊരിക്കൽ തളിക്കുന്നത് കീടങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഒരു പൂന്തോട്ടത്തിന്റെ ഭംഗി കൂടി ഇവയ്ക്ക് നൽകുന്നതിനായി കുറച്ച് ഭംഗിയുള്ള അല്ലെങ്കിൽ പല നിറത്തിൽപ്പെട്ട പച്ചക്കറികളും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിനായി പല നിറത്തിലെ ഇലകളുള്ള ചീര ഇനങ്ങൾ നടാം. രേണുശ്രീ, കൃഷ്ണശ്രീ ചീര ഇനങ്ങളും പാലിന്റെ നിറത്തിലുള്ള വെള്ളത്തണ്ടുകളുള്ള പാൽ ചീര, പിങ്ക് നിറത്തിലെ തണ്ടുകളുള്ള സുന്ദരി ചീര, കൂടാതെ ചുവന്ന വെണ്ട ഇനമായ അരുണ, ചുവന്ന കുറ്റിപ്പയർ ഇനമായ കൈരളി, ചുവന്ന വള്ളിപ്പയർ ഇനമായ വൈജയന്തി തുടങ്ങിയവ ഈ പച്ച നിറത്തിനിടയിലേക്ക് നടുമ്പോൾ ഒരു ഉദ്യാനത്തേക്കാൾ ഭംഗിയുള്ളതായി മാറും പച്ചക്കറി തോട്ടം. ഇനി കുറച്ച് പച്ചക്കറി ഇനങ്ങൾ പരിചയപ്പെടാം. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഇടത്തരം വലിപ്പമുള്ള ഇളം പച്ച നിറമുള്ള കായകളുള്ള ശക്തി, വെളുത്ത നിറമുള്ള ഉരുണ്ട കായകളുള്ള ബാക്ടീരിയൽ വാട്ടത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള മുക്തി, അനഖ, ഇളം പച്ച നിറത്തിലെ കായകളുള്ള തക്കാളി ഇനമായ വെള്ളായണി വിജയ്, കൂടാതെ നല്ല വലിപ്പമുള്ള ഉരുണ്ട കായകളുള്ള തക്കാളി ഇനമായ മനുപ്രഭ, ദീർഘഗോളാകൃതിയുള്ള മനുലക്ഷ്മി തുടങ്ങിയ തക്കാളി ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ്. വഴുതന വർഗ വിളകളിൽ പർപ്പിൾ നിറത്തിൽ മുട്ടയുടെ ആകൃതിയുള്ള സൂര്യ, വെള്ള നിറത്തിൽ കുലുകുലയായി ഉണ്ടാകുന്ന ശ്വേത, ഇളം പച്ച നിറത്തിൽ നീളമുള്ള കായകളുള്ള ഇനമാണ് ഹരിത.
ഹരിതവിരിക്കൽ നട്ടാൽ രണ്ടു മൂന്ന് വർഷം വരെ അവയുടെ ശിഖരങ്ങൾ മുറിച്ച് വീണ്ടും വീണ്ടും ഒരു ചിരസ്ഥായി വിള പോലെ നമുക്ക് വിളവ് നൽകാൻ കഴിയുന്ന ഒരു ഇനമാണ് ഹരിത ഇനം. കൂടാതെ അല്പം പടർന്നു വളരുന്ന നീളമുള്ള അകത്തേക്ക് വളഞ്ഞ ഇളം പച്ച നിറമുള്ള നല്ല ഭംഗിയുള്ള കായകൾ തരുന്ന പൊന്നി

0: ഒരു വഴുതന വർഗ്ഗവിളയാണ്. ഉജ്ജ്വല വളരെ കാലമായുള്ള ഒരു ഇനമാണെങ്കിലും ഇവയെപ്പോഴും അവയുടെ രുചിയോടൊപ്പം എത്താൻ ഒരു മുളകിനങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം. കടും പച്ച നിറത്തിൽ കാന്താരി പോലെ മുകളിലേക്ക് വളരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഇനമാണ് ഉജ്ജ്വല. നല്ല എരിയുള്ളതും നല്ല സ്വാദുള്ളതുമായ ഒരു ഇനമാണിത്. കൂടാതെ ഇളത്തരം വലിപ്പം വയ്ക്കുന്ന ചെടിയും ഇളം പച്ച നിറത്തിലെ കായ്കളുമാണ് അനുഗ്രഹ എന്ന ഇനത്തിലുള്ളത്. തണലിൽ വളർത്താൻ പറ്റിയ മിതമായ എരിവുള്ള ഒരു ഇനമാണ് വെള്ളായണി അതുല്യ. കാന്താരി വെള്ളക്കാന്താരി ഇനത്തിൽപ്പെട്ട തണലിലും വളർത്താവുന്ന ഒരു ഇനമാണ് വെള്ളായണി സമൃദ്ധി. കൂടാതെ നല്ല കടും പച്ച നിറത്തിൽ ഉള്ള കുറ്റിയായി പടർന്നു വളരുന്ന ഒരു ഇനം മുളകാണ് കീർത്തി. വെണ്ട ഇനങ്ങളിലുമുണ്ട് ധാരാളം വൈവിധ്യം. ഇളം പച്ച നിറത്തിലുള്ള നീണ്ട കായകളുള്ള സൽകീർത്തി ഇനവും അടുക്കളത്തോട്ടത്തിന് ഏറെ അനുയോജ്യമായ 20 സെന്റിമീറ്ററോളം നീളം വരുന്ന പച്ച നിറത്തിലുള്ള കായകൾ തരുന്ന സുസ്ഥിര, ചുവന്ന നിറത്തിലുള്ള ഭംഗിയുള്ള കായകൾ തരുന്ന അരുണ, വേനൽക്കാലത്തിലും നല്ല വിളവ് തരാൻ കഴിവുള്ള പച്ച നിറമുള്ള കായകൾ തരുന്ന അഞ്ചിത, മഞ്ഞളിപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സങ്കരയിനം മഞ്ചിമ, കൂടാതെ മഴക്കാലത്തിന് ഏറ്റവും അനുയോജ്യമായ അർക്ക അനാമിക, നല്ല നീളമുള്ള പച്ച നിറത്തിലുള്ള കായകളാണ് ഇതിൽ ഉണ്ടാകുന്നത്. പാവലിനങ്ങളെ പറ്റിയും പറയാതിരിക്കാൻ വയ്യ. വളരെ നീണ്ടതും പച്ച കളറില് മുള്ളുകളോടുകൂടിയ ഒരു ഇനമാണ് പ്രിയ. 39 സെന്റിമീറ്ററോളം നീളം വരും. എന്നാൽ പ്രീതി ഇനം ഒരു മീഡിയം സൈസില് വെളുത്ത നിറത്തില് മുള്ളുകളോടുകൂടിയ ഇനമാണ്. 30 സെന്റിമീറ്റർ നീളം വരികയും പ്രിയങ്ക വലിയ പച്ച നിറത്തിലുള്ള കായകളാണ്. ഒന്ന് മുള്ളുകൾ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ളതാണ്. കൂടാതെ പച്ചക്കൃഷിശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ഹൈബ്രിഡ് ഇനങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. പ്രജനി നല്ല പച്ച നിറത്തിലുള്ള കായകളാണ്. വളരെ ആകർഷകമായ മുള്ളുകളോടുകൂടിയതുമാണ്. പ്രഗതി എന്നാൽ ഇളം പച്ച നിറത്തിലുള്ളതും നല്ല ഭംഗിയുള്ള ഒരു ആകാരമുള്ളതുമാണ്. ഇപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു പച്ചക്കറിയാണ് കക്കിരി അഥവാ സാലഡ് കുക്കുംബർ. കാർഷിക സർവകലാശാലയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെജിറ്റബിൾ സയൻസിൽ നിന്നും പുറത്തിറക്കിയ പച്ച കലർന്ന മഞ്ഞ നിറത്തോടുകൂടിയ ഹീര എന്ന ഇനം, ഏകദേശം 250 ഗ്രാം തൂക്കമുള്ള കായകൾ, മഴമറയുണ്ടെങ്കിൽ അതിനുള്ളിലും തുറസായ സ്ഥലത്തും കൃഷി ചെയ്യാൻ പറ്റിയതാണ്. കൂടാതെ മറ്റൊരു ഇനമാണ് ശുഭ്ര. ഏകദേശം 16 സെന്റിമീറ്റർ നീളമുള്ള വെളുത്ത കായകളാണ് ഇതിൽ ഉണ്ടാകുന്നത്. ഒരു കായ്ക്ക് ഏകദേശം 250 ഗ്രാം വരെ തൂക്കം വയ്ക്കും. പരാഗണമില്ലാതെ തന്നെ കായ് പിടിക്കാൻ കഴിയുന്ന ഒരു സങ്കര ഇനമാണ് KPCH1. പോളി ഹൗസിലും പുറത്തും നടാവുന്നതാണ്. ഏകദേശം നല്ല വിളവ് കിട്ടുന്ന നല്ല കടും പച്ച നിറത്തിലുള്ള ഈ ഇനം അടുക്കളത്തോട്ടത്തിലേക്ക് ഏറ്റവും അനുയോജ്യമാണ്. വിള്ളരി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പൂ വിരിഞ്ഞ് 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഇളം കായകൾ വിളവെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഭക്ഷ്യരോഗ്യമല്ലാതെയായി മാറും എന്നുള്ളത് മാത്രമാണ്. ടെറസിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ രാസവള പ്രയോഗം ഒഴിവാക്കേണ്ടതാണ്. ഇതിനു പകരം ആഴ്ചയിലൊരിക്കൽ പുളിപ്പിച്ച വളങ്ങൾ നൽകുന്നത് ചെടികൾ കരുത്തോടെ വളരാൻ സഹായിക്കും. അമിത കമ്പോസ്റ്റ്, പിണ്ണാക്കുകൾ, കോഴിവളങ്ങൾ, വളർച്ചാ തുരകങ്ങൾ എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. 2 ആഴ്ചയിടവേളയിൽ സൂഡോമോണാസ് ഫ്ലൂറസെൻസ് ചെടികളിൽ തളിക്കുന്നത് പച്ചക്കറിയിൽ കാണപ്പെടുന്ന കുമിൾ ബാക്ടീരിയ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഇതേ സൂഡോമോണാസ് തന്നെ 20 ഗ്രാം/ലിറ്റർ എന്ന തോതിൽ ചട്ടികളിൽ ഒഴിച്ചു മണ്ണ് കുതിർത്തു കൊടുക്കുന്നത് മണ്ണിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗങ്ങളെയും കുമിൾ രോഗങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം അടികളമായി കൊടുക്കുന്നതും സസ്യത്തിന്റെ വേരുപടലങ്ങളുടെ ആരോഗ്യത്തിനും കുമിൾ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭ്യമാക്കുന്നതിനും സഹായകമാകുന്നു. കീടങ്ങളെ ഒഴിവാക്കുന്നതിന് വേപ്പിൻ കുരുസത്ത്, വെളുത്തുള്ളി, വേപ്പെണ്ണ മിശ്രിതം തുടങ്ങിയവ ആഴ്ചയിലൊരിക്കലെങ്കിലും തളിക്കുന്നത് കീടങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കും.
1: വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി എപ്രകാരം ശാസ്ത്രീയമായി ചെയ്യാം എന്ന കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി അഭില എസ്ആർ. അഭില എസ്ആറിന്റെ ഫോൺ നമ്പർ 9497782476. നമ്പർ ഒരിക്കൽ കൂടി 9497782476.

0: നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: നാട്ടറിവിന്റെ നന്മ തീർത്ത തിരി, ശിരോരോഗ ശമനത്തിനായുള്ള ഒരൌഷധ പ്രയോഗം. വായിലും മേലണ്ണാക്കിലും കുറുനാവിലും അതിനു ചുറ്റുമായി ഉണ്ടാകുന്ന നീർക്കെട്ട്, പഴുപ്പ്, മേലണ്ണാക്കിലുണ്ടാകുന്ന ചൊറിച്ചിൽ, വായിലൂടെ വഴുവഴുപ്പുള്ള വെള്ളമൊഴിക്കുക, വിട്ടുമാറാത്ത തുമ്മൽ, പീനസം, ദുർഗന്ധവും വേദനയും ഉണ്ടാവുക, കൂടാതെ അനുബന്ധ രോഗങ്ങൾക്കും ധൂമപാന വിധിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ തിരി. തിരി നിർമ്മിക്കുവാൻ വേണ്ടതാകട്ടെ കയ്യോന്നി, വള്ളിയൊഴിഞ്ഞ കരളകം തുടങ്ങിയവയുടെ ഇടിച്ചുപിഴിഞ്ഞ നീരിൽ കൈപ്പത്തിയുടെ വലിപ്പമുള്ള തുണിക്കഷ്ണങ്ങൾ മുക്കി ഉണക്കുന്നു. ഉണങ്ങിയ തുണി വീണ്ടും മുക്കി ഉണക്കുന്നു. അങ്ങനെ മൂന്ന് പ്രാവശ്യം. ഈ ഉണക്കിയ ഔഷധ തുണിയിൽ പാവ്, പവിഴപ്പുറ്റ്, കടുക് രോഹിണി, കരിഞ്ചീരകം തുടങ്ങിയ മരുന്നുകൾ പൊടിച്ച് കോഴിമുട്ടയുടെ വെള്ളക്കരുവിൽ കുഴച്ച് തുണിയിൽ പരത്തി പലകമേൽ വെച്ച് വരമ്പ് പിടിച്ച് തെറുത്ത് തിരി രൂപത്തിലാക്കി നിഴലത്ത് ഉണക്കിയെടുക്കുന്നു. തുണി മുക്കാനെടുത്ത അതേ തനി നീരിന് സമം ചെറുകറുകയുടെ നീരും വെന്ത വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചിയെടുക്കുന്നു. ഈ വെളിച്ചെണ്ണയിൽ തിരിമുക്കി കത്തിച്ചു കെടുത്തുമ്പോൾ ഉയരുന്ന പുക പ്ലാവിലക്കുമ്പിളിലെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വമിക്കുന്നു. ഈ പുക വായിലൂടെയും മൂക്കിലൂടെയും മാറി മാറി വലിച്ചെടുത്ത് പുക കൊള്ളിക്കുന്നു.
0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ഇനങ്ങളിലെല്ലാം ഏത് തരത്തിലുള്ള ടാപ്പിംഗ് രീതികളാണ് അനുവർത്തിക്കേണ്ടത്? ഉത്തരം, അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ഇനങ്ങളിലെല്ലാം ഇടവേള കൂടിയ ടാപ്പിംഗ് രീതികളായ 3 ദിവസത്തിലൊരിക്കൽ മുതൽ ആഴ്ചയിലൊരിക്കൽ വരെയുള്ള ടാപ്പിംഗ് രീതികൾ അനുവർത്തിക്കാനാണ് റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: കേരള കാർഷിക സർവകലാശാല വയലുംവീടും മുന്നേറാം കൃഷിയിലൂടെ സമഗ്ര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത്.

ആകാശവാണി സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ബ്ലോക്കിലെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, അതിയന്നൂർ, കരിങ്കുളം, കാഞ്ഞിരംകുളം, കോട്ടുകാൽ, വെങ്ങാനൂർ, വിഴിഞ്ഞം, തിരുവല്ലം എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് നെയ്യാറ്റിൻകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7012131408 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. താൽപര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. കാർഷിക സർവകലാശാലയും കശുവണ്ടി കൊക്കോ വികസന ഡയറക്ടറേറ്റും കേരള ഗ്രാമം കാർഷിക സമിതിയും സംയുക്തമായി നടത്തുന്ന ശാസ്ത്രീയ കൊക്കോ കൃഷിയും സംസ്കരണവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ജില്ലാതല കർഷക സെമിനാർ നാളെ രാവിലെ 10 മണിക്ക് കോതമംഗലം കീരമ്പാറ ചേലാട് ഫാമിലി ക്ലബ്ബിൽ നടക്കും. രജിസ്ട്രേഷൻ രാവിലെ 9:30 മുതൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9447815757 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാകും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ പറയാം. 8137008197. മറ്റൊരു നമ്പർ 8921545233. ഒരു നമ്പർ കൂടി പറഞ്ഞുതരാം. 9020060507. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമായ സെന്റർ ഫോർ ഇ ലേണിംഗ് പ്ലാൻ പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.clku.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂലൈ 15 ആണ്. 2026 ഓഗസ്റ്റ് 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് clku@gmail.com ഇമെയിലായോ 0487243857 അല്ലെങ്കിൽ 8547837256 എന്നീ ഫോൺ നമ്പറുകളിലോ വിളിക്കാവുന്നതാണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ വീണ്ടും കേൾക്കാം നാളെ രാത്രി 7:20.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 58 സെക്കൻഡും. 7:25 വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷ്യം.

0: ദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലാന്റ് ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ രണ്ട് MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരിമരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരിമരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരിമരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നിപ്പറഞ്ഞു.
1: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹുവേ ഹൈ, വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കേ ഹൈ ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കേ രൂപ് മേ ഭി ആജ് ഹമാരെ സാമനെ ഖഡേ ഹൈ. ഈ സഭി ചീജേ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹൈ. ഇസ്ലിയേ ഹമാരി പ്രതിക്രിയ ഏക് റോഡ് മാപ് ആധാരിത് ഹോനി ചാഹിയേ ഓർ ഉസ്മേ ആധുനിക് ഇന്റലിജൻസ് ലീഡ് ബേസ്ഡ് പ്രതിക്രിയ ഹോനി ചാഹിയേ, ടെക്നോളജി ഡ്രിവൺ അപ്രോച്ച് ഹോണ ചാഹിയേ ഓർ നെറ്റ്വർക്ക് സെൻട്രിക് ലഡായി ഹമനെ കർനി പഡേഗി.
0: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800011 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നുവരികയാണെന്ന് ഡോക്ടർ സിംഗ് അടിവരയിട്ടു.
3: സാരേ വിശ്വ കാ ഗ്രോത് കാ സ്തർ ക്യാ ഹൈ, സ്പർദ്ധാ മേ കോംപിറ്റിറ്റിവ്നെസ് മേ കഹാ ഖഡാ ഹൈ, ദീസ് ആർ ദി ത്രീ ഇമ്പോർട്ടന്റ് സെക്ടേഴ്സ് വിച്ച് ആർ ഗോയിംഗ് ടു ഡിസൈഡ് ഓൾസോ ദി ജിയോ പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഓഫ് ദി വേൾഡ്. അഭി ആപ്നെ ദേഖാ ഓപ്പറേഷൻ സിന്ധൂർ ഹുവാ തോ ജിത്നാ ഭീ വാർഫെയർ ഹൈ വോ സ്പേസ് ടെക്നോളജി ഓർ ന്യൂക്ലിയർ സെക്ടർ പർ ഹി നിർഭർ ഹൈ. और मुझे ये कहते हुए खुशी है कि अनलाइक मे बी वॉट वॉज हैपनिंग अबाउट टू डिकेड्स बैक, आज हम उसी स्तर पर खड़े हैं जहां दूसरे देश हैं.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൌദി അറേബ്യ ക്യാബോ വെറുതെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലാൻഡ് ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ ടി ട്വന്റി ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൌമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ ഇലവനിൽ ഇല്ല. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള യുഎസ് ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരുരാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ യുഎസും ഇറാനും സമ്മതിച്ചതായി യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. ജൂൺ 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ യുകെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യുകെയുടെ ബിസിനസ് ആന്റ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല, സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി.
2: യുവവാണി.

0: യുവവാണിയിൽ ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രൊഫസർ എൻ എസ് ശ്യാമപ്രസാദ് സാറുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം ഭാഗം ഒന്ന് കേൾക്കാം.
1: യുവവാണി റേഡിയോ ഗൈഡിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അഥവാ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോട്

0: ഉള്ളത് പ്രൊഫസർ NS ശ്യാമപ്രസാദ് സാറാണ്. സാർ യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് HOD ആയിട്ട് വിരമിച്ച വ്യക്തിയാണ്. നമസ്കാരം സർ.
1: നമ്മൾ ഈ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ ഭരണഘടന ഉണ്ടായത് എഴുതി തീർത്ത് ഫൈനലി റെഡിയായത് 1949 നവംബർ 26 എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ ഒരു ഭരണഘടനയും സ്റ്റാറ്റിക് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല, സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അപ്പം എല്ലാ കോൺട്രിനകത്തും അത് അമെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന്, നമ്മൾ ആദ്യം നമ്മൾ വെച്ചിരുന്ന മിനിമം ഏജ് വോട്ടിങ്ങിന് 21 പിന്നെ നമുക്ക് തോന്നി അത് റെഡ്യൂസ് ചെയ്യണം 18. അപ്പൊ ഇങ്ങനെ അമെൻമെന്റ്സ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ ചില രാജ്യങ്ങളുടെ ഭരണഘടന അമെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ റിജിഡ് എന്ന് പറയും. ചിലത് വളരെ എളുപ്പമാണ്, ഫ്ലെക്സിബിൾ എന്ന് പറയും. ഇപ്പൊ ലോകത്തിലെ ഹൈലി റിജിഡ് എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അമെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ 750 കൊല്ലമായി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടെങ്കിലും ഇതുവരെ 27 അമെൻഡ് ചെയ്തു. നമ്മുടെ ഭരണഘടന നമ്മൾ പറയുന്നത് പാർട്ട്ലി റിജിഡ് ആൻഡ് പാർട്ട്ലി ഫ്ലെക്സിബിൾ ആണ്. ചില ഭാഗം എളുപ്പം അമെൻഡ് ചെയ്യാം, ചില ഭാഗം സ്പെഷ്യൽ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി 2/3 ഒക്കെ വേണം. അങ്ങനെ രണ്ട് തരത്തിലുള്ള അമെൻമെന്റ് പ്രൊസീഡിയർ നമുക്കുണ്ട്. അപ്പം അത്ര എളുപ്പമല്ല. പക്ഷെ നമ്മളൊരു 106 അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം 1.5 അമെൻമെന്റ് വെച്ച് ആവറേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 105. ചില അമെൻമെന്റ് റൊട്ടീനാണ്. റൊട്ടീൻ പറയാൻ SC/ST റിസർവേഷൻ 10 കൊല്ലത്തേക്ക് കൊടുക്കുന്നു. അടുത്ത 10 കൊല്ലം ആകുമ്പോൾ വീണ്ടും ഒരു അമെൻമെന്റ് കൂടാതെ 10 കൊല്ലം കൂടി. ഇങ്ങനെ വരുമ്പോൾ ചില റൊട്ടീൻ അമെൻമെന്റ്സ് ഉണ്ട്, അല്ലാത്ത ചില പ്രധാനപ്പെട്ട അമെൻമെന്റ്സും ഉണ്ട്. നമ്മൾ ഈ അമെൻമെന്റ് മെത്തേഡ് എടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക എന്നാണ്. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അമെൻമെന്റ് മെത്തേഡ് എടുത്തിരിക്കുന്നത്.
0: ഇതിൽ തന്നെ സാർ ഈ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ സാർ പറഞ്ഞു വേറൊരു രാജ്യത്തിന്റെ സൗത്ത് ആഫ്രിക്കൻ എന്നാണ് എടുത്തിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞ പോലെ പാർട്ട്ലി റിജിഡും
1: പാർട്ട്ലി ഫ്ലെക്സിബിളുമാണ്.
0: ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു അമെൻമെന്റ് ബില്ല് ആയിട്ട് അവതരിപ്പിക്കണമല്ലോ, അത് ആർക്കാണ് പറ്റുന്നത്?
1: ഇപ്പൊ നമ്മൾ കോൺസ്റ്റ് അമെൻമെന്റ് ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിചാരിക്കും മന്ത്രിമാർക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ ഗവൺമെന്റിനെ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഭരണഘടന ഭേദഗതി ബില്ല് ഏത് മെമ്പർക്കും, പാർലമെന്റിലെ ഏത് മെമ്പർക്കും, ഇലക്ടഡ് ഓർ നോമിനേറ്റഡ്, ആർക്കു വേണേലും അവതരിപ്പിക്കാം. അതുപോലെ ഏത് ഹൌസിലും അവതരിപ്പിക്കാം. ലോക്സഭയിൽ വേണേൽ അവതരിപ്പിക്കാൻ തുടങ്ങാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം. ഒരു ഹൌസിൽ അവതരിപ്പിച്ച് പാസ്സായി കഴിഞ്ഞാൽ അത് മറ്റേ ഹൌസിലേക്ക് അയച്ചു കൊടുക്കും. അവരും കൂടെ പാസ്സായി കഴിഞ്ഞാൽ അത് പ്രസിഡന്റിന് പോകുള്ളൂ. അപ്പം ഏത് മെമ്പർക്കും ഏത് ഹൌസിലും ഈ ഭരണഘടന ഭേദഗതി ബില്ല് അവതരിപ്പിക്കാനുള്ള അധികാരം അവകാശമുണ്ട്.
0: സാർ ഇപ്പോ ചില ബില്ലുകൾക്ക് ജോയിന്റ് സിറ്റിംഗ് വെച്ച് നമുക്ക് പാസ്സാക്കാൻ പറ്റുമല്ലോ, അതുപോലെ ഈ അമെൻമെന്റ് ബില്ലുകൾ പാസ്സാക്കാൻ പറ്റും?
1: അതായത് നമ്മൾ ജോയിന്റ് സിറ്റിംഗ് പറഞ്ഞു, ഇപ്പൊ ലോക്സഭ ഓർഡിനറി ബില്ലാണ് ജോയിന്റ് സിറ്റിംഗ്, അതിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ലോക്സഭ ഒരു ബില്ല് പാസ്സാക്കി, ഇവിടെ രാജ്യസഭ ചെന്നപ്പോൾ ഗവൺമെന്റ് മജോറിറ്റി ഇല്ലാതെ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ രാജ്യസഭ പാസ്സാക്കി ലോക്സഭയിൽ വരുമ്പോൾ ആ ബില്ല് പരാജയപ്പെടുന്നു, അപ്പോൾ ഡെഡ് ലോക്ക് ആണ്. ആ ബില്ലിനെ കുറിച്ച് എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ ഒരു ജോയിന്റ് സിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് ഹൌസും കൂടെ ഒരുമിച്ച് കൂടും. അപ്പൊ ലോക്സഭയും രാജ്യസഭയും കൂടെ ഒരുമിച്ച് വന്നിരിക്കും. ആദ്യം ഒരു വോട്ടിംഗ് നടത്തും. അപ്പൊ വോട്ടിംഗ് ബില്ല് പാസ്സാകണമെങ്കിൽ ബില്ല് പാസ്സായിട്ട് വരും. അപ്പൊ ലോക്സഭയ്ക്ക് എപ്പോഴും ലോക്സഭയുടെ തീരുമാനത്തിനൊരു മുൻതൂക്കമാണ്. ന്യൂമറിക്കൽ സ്ട്രെങ്ത് ലോക്സഭയ്ക്ക് രാജ്യസഭയെക്കാൾ ഇരട്ടിയാണ്. അതുകൊണ്ട് ബില്ല് ജോയിന്റ് സിറ്റി വന്ന മിക്കവാറും ലോക്സഭയുടെ ബിൽ ഓഫ് ദ ലോക്സഭ നാച്ചുറലി പ്രിവെയിൽ. പക്ഷേ ഈ ഒരു ബജറ്റ് മണി ബില്ല് അതുപോലെ കോൺസ് അമെന്റ്മെന്റ് ബില്ലിന് ജോയിന്റ് സിറ്റിംഗ് ഇല്ല. രണ്ട് ഹൌസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് പാസ്സാക്കേണ്ടതാണ്.
0: പിന്നെ ഇതിന് സ്റ്റേറ്റിന്റെ അംഗീകാരം അല്ലെങ്കിൽ സംസ്ഥാനം അങ്ങനെ വേണം?
1: നമ്മുടെ ഭരണഘടന ഭേദഗതി ഒറ്റ ആർട്ടിക്കിളാണ്, 368 എന്നൊരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ ഭേദഗതി. അതിനകത്ത് രണ്ട് മെത്തേഡാണ് പറയുന്നത് ഭരണഘടന ഭേദഗതി. ആകെ 3 മെത്തേഡുണ്ട്, ഇതിനകത്ത് 2 മെത്തേഡ്. രണ്ടിൽ ഒന്നെന്ന് പറയുന്നത് 2/3 എന്നാ പറയുന്നത്. 2/3 എന്ന് പറഞ്ഞാൽ ആകെയുള്ള മെമ്പേഴ്സിന്റെ മജോറിറ്റി. ഇപ്പൊ 543 പേരുണ്ടെങ്കിൽ 272 കമ്പൾസറി പാസ്സാക്കണം. പിന്നെ വന്നവരുടെ 2/3. ഇപ്പൊ 540 പേര് വന്നെങ്കിൽ 360 പേരുടെ പാസ്സാക്കിയാൽ മാത്രമേ അത് പാസ്സാകത്തുള്ളൂ. ഇനി 230 ആവുമ്പോൾ കുറവായിരിക്കാം, 300 വന്നുള്ളെങ്കിൽ 230 200 വരുള്ളൂ. ഏതായാലും പകുതി കൂടുതൽ അങ്ങ് അംഗീകരിച്ചാൽ മാത്രമേ അത് ആവത്തുള്ളൂ. അത് സ്പെഷ്യൽ മജോറിറ്റി. നമ്മൾ സാധാരണ ബില്ലിന് സിമ്പിൾ മജോറിറ്റി മതി, ഇവിടെ സ്പെഷ്യൽ മജോറിറ്റി ആണ് 2/3. അത് കഴിഞ്ഞിട്ട് ചില ബില്ലുണ്ട്. ബില്ലെന്ന് പറഞ്ഞാല് സ്റ്റേറ്റിനെ സംബന്ധിച്ച, നമ്മൾ ഫെഡറൽ സിസ്റ്റമാണ്, സ്റ്റേറ്റിന്റെ പവറെ സംബന്ധിച്ച ബില്ലുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം പലപ്പോഴും നമുക്ക് കേൾക്കാറുണ്ട് സ്റ്റേറ്റ് അധികാരത്തിൽ കേന്ദ്രം കൈകടത്തു എന്നൊക്കെ പറയും. അപ്പം സ്റ്റേറ്റിന്റെ അധികാരത്തെ അഫക്ട് ചെയ്യുന്ന ഏത് അമെന്റ്മെന്റ് ആയാലും പാർലമെന്റ് പാസ്സായി കഴിഞ്ഞിട്ട് സ്റ്റേറ്റിന് അയച്ചു കൊടുക്കണം. അങ്ങനെ സ്റ്റേറ്റിന് അയച്ചു കൊടുത്താൽ ആകെയുള്ള സ്റ്റേറ്റുകളുടെ പകുതി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പകുതി കൂടുതൽ എന്ന് പറയുന്നത് പകുതി, 28 സ്റ്റേറ്റ് ഉണ്ട്, 14 സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സിമ്പിൾ മെജോറിറ്റിയോടെ അംഗീകരിക്കണം. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് മെമ്പേഴ്സും അസംബ്ലി മെമ്പേഴ്സും കൂടെ. നാളെ നമ്മൾ തീരുമാനിക്കുക ഇതൊരു ബുദ്ധിമുട്ട് പ്രോസസ്സാണ്, അസംബ്ലി മെമ്പേഴ്സ് വേണ്ട, അങ്ങനൊരു അമെന്റ്മെന്റ് പാസ്സാക്കണമെങ്കിൽ സ്റ്റേറ്റ് അംഗീകരിക്കണം. അപ്പൊ സ്റ്റേറ്റിന്റെ പവർ കട്ടെയിൽ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ സ്റ്റേറ്റിന് അത് ഒബ്ജക്റ്റ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു വോയിസ് ഉണ്ട് അമെന്റ്മെന്റ്, അതിനാണ് ചിലത് സ്റ്റേറ്റിന് അംഗീകാരം വേണം.
0: ഇതിൽ തന്നെ പിന്നെ ഒരു 3 മെത്തേഡിന്റെ ഇത് കൂടി പറഞ്ഞല്ലോ, അതും കൂടി ഒന്ന്.
1: 3 മെത്തേഡ് എന്ന് പറയുന്നത് 368 ആണ് അമെന്റ്മെന്റ് മെയിൻ, അതിനകത്ത് 2 മെത്തേഡേ ഉള്ളൂ. അതായത് 1/2 മെജോറിറ്റി വേണം വന്നവരുടെ, അത് കൂടാതെ ആകെയുള്ളവരുടെ മെജോറിറ്റി. അപ്പൊ 543 ഉണ്ടെങ്കിൽ 272 കണിശം, പിന്നെ വന്നവരുടെ 2/3. അത് ഒരു മെത്തേഡാണ്. അങ്ങനെ പാസ്സായാലേ ഭരണഘടന ഭേദഗതി വാലിഡ് ആവത്തുള്ളൂ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇതേപോലെ പാസ്സാക്കിയിട്ട് സ്റ്റേറ്റിന് അയച്ചു കൊടുക്കും. അതിൽ പകുതി സ്റ്റേറ്റ് സിമ്പിൾ മെജോറിറ്റിയുടെ പാസ്സാക്കുക. പാസ്സായി കഴിഞ്ഞാൽ പകുതി പേരൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ

0: പതിനാല് സ്റ്റേറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് വാലിഡാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഭരണകൂടത്ത് ചില ആർട്ടിക്കിൾ എഴുതിയേക്കും, ദിസ് ക്യാൻ ബി അമെൻഡഡ് ബൈ എ ലോ. ലോ കൊണ്ട് അമെൻഡ് ചെയ്യാം, ഭരണഘടന ഭേദഗതി ആവശ്യമില്ല. അപ്പൊ നമ്മൾ സിമ്പിൾ മെജോറിറ്റിയോടെ നമുക്ക് മാറ്റാം. ഇപ്പൊ ഉദാഹരണത്തിന് ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നു, ഈ അടുത്ത കാലം നമ്മളെല്ലാം കണ്ടാണ് ജഡ്ജിമാരുടെ എണ്ണം 34-ൽ നിന്ന് 38 ആകുന്നു. അപ്പൊ അങ്ങനെയുള്ള ബില്ലുകള് ബൈ ലോ എന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ ജഡ്ജിമാരുടെ ശമ്പളം കൂട്ടുന്നു ബൈ ലോ, അതാവുമ്പം ചൂത്തേർ മെജോറിറ്റി വേണ്ട, സിമ്പിൾ മെജോറിറ്റിയോടെ ഒരു സാധാരണ ബില്ല് പോലെ പാസ്സാക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് മൂന്നുതരം ഭേദഗതികളുണ്ട്. പക്ഷേ 368 എന്ന് പറയുന്ന മെയിൻ അമെൻഡ്മെന്റ് സംബന്ധിച്ച പ്രൊവിഷന് രണ്ടേ ഉള്ളൂ, ബാക്കി ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചു. ഇങ്ങനൊരു മാറ്റം നമുക്ക് വരുന്നത് ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ അമെൻഡ്മെന്റ് ആവശ്യമില്ല, ഒരു നിയമം മാത്രം മതി. ഇപ്പൊ ജമ്മു കാശ്മീരിലെ സ്റ്റേറ്റ് അല്ലാതാക്കി, യൂണിയൻ ടെറിട്ടറീസ് ആക്കി, അതിനൊന്നും അമെൻഡ്മെന്റ് ആവശ്യമില്ല, വെറും ലോ മതി. ദാറ്റ് കാൻ ബി ഡൺ ബൈ സിമ്പിൾ മജോറിറ്റി.
1: സർ, അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ പെർമിഷൻ അല്ലെങ്കിൽ അത് ആവശ്യമുണ്ടോ നമുക്കിങ്ങനെ?
0: നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ചില ബില്ലുകൾ മന്ത്രിമാരെ അവതരിപ്പിക്കാവോ ഗവൺമെന്റ് അവതരിപ്പിക്കാവുന്ന റൂളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, അങ്ങനെയുള്ള ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് ഇസ് റിക്വയർഡ്. ഇപ്പൊ ഉദാഹരണത്തിന് ബജറ്റ് അവതരിപ്പിക്കുന്നു, ബജറ്റ് പ്രൈവറ്റ് മെമ്പേഴ്സ് അവതരിപ്പിച്ചാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് പ്രസിഡന്റ് പെർമിഷനോടെ അവതരിപ്പിക്കാവും. പ്രസിഡന്റ് വിൽ ഗിവ് പെർമിഷൻ ലീറ്റ് മിനിസ്റ്റർ. അപ്പൊ മന്ത്രിമാർക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതുപോലെ സ്റ്റേറ്റ് റിയോർഗനൈസേഷൻ, സ്റ്റേറ്റ് റിയോർഗനൈസേഷൻ ബില്ല് പ്രസിഡന്റിന്റെ പെർമിഷനിൽ അവതരിപ്പിച്ചാൽ ആരും പോയി ചുമ്മാ ബില്ലങ്ങ് അവതരിപ്പിക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ചിലതിൽ നമ്മൾ പറയും പ്രസിഡന്റ് പ്രയർ പെർമിഷൻ വേണം. പക്ഷെ ഇവിടെ ഭരണഘടന ഭേദഗതി ബില്ല് ഏത് അവതരിപ്പിക്കുന്നതിനും പ്രസിഡന്റ് പ്രയർ പെർമിഷൻ ആവശ്യമില്ല, ഏത് മെമ്പർക്കും ഈ അമെൻമെന്റ് ബില്ല് അവതരിപ്പിക്കാവുന്നതാണ്.
1: അതുപോലെ സാർ, ഇപ്പോ നമ്മളിപ്പോ പറഞ്ഞ പെർമിഷൻ വേണോ വേണ്ടോ എന്നുള്ള കാര്യമാണ് പറഞ്ഞ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഒപ്പിടുന്നത് സംബന്ധിച്ച് എങ്ങനെയാണ്?
0: ഈ നമുക്കറിയാം ബില്ലില് ഏത് ബില്ല് പാസ്സായാലും പ്രസിഡന്റ് അയച്ചു വിടണം, പ്രസിഡന്റ് ഒപ്പിട്ട് ആയാലും നിയമമാകും. അപ്പൊ പ്രസിഡന്റ് പലതരം വീറ്റോ പോർക്ക് ഉണ്ട്, ഓൾറെഡി ബില്ല് അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കാം, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പവർ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പം അമെന്റ്മെന്റ് ബില്ല് പാസ്സായാലും പ്രസിഡന്റ് വീറ്റോ ചെയ്യാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ 1971 നമ്മളെ 24th അമെന്റ്മെന്റ് പാസ്സാക്കി. അതിനകത്ത് അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്, അത് പാസ്സാക്കിയിട്ട് അതിനകത്ത് എഴുതി വെച്ചു ഏത് ഭരണഘടന ഭേദഗതി ബില്ല് പാസ്സായാലും പ്രസിഡന്റ് ഒപ്പിട്ടേ മതിയാവും, ഇറ്റ് ഈസ് മാൻഡേറ്ററി. അപ്പൊ നമ്മൾ നോക്കട്ടെ, പ്രസിഡന്റ് ഇരിക്കുന്നു, പ്രസിഡന്റ് അഡ്വൈസ് ആയിട്ട് ഒരു ബില്ല് തന്നെ നമ്മൾ പാസ്സാക്കി കൊണ്ടുകൊടുത്താലോ അത് ഒപ്പിട്ടേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ മാൻഡേറ്ററി ആണ്, വേണമെങ്കിൽ അതിനകത്ത് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ചലഞ്ച്. അതേസമയത്ത് അത് ഒപ്പിടണോന്ന് ചോദിച്ചാൽ ഒപ്പിട്ടേ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഭരണഘടന ഭേദഗതിയിൽ പ്രസിഡന്റ് ഡിസ്ക്രിഷൻ പോകുന്നില്ല, ഏത് അമെന്റ്മെന്റ് ബില്ല് പാസ്സായാലും ദാറ്റ് ഷുഡ് ബി ഡെഫിനറ്റ്ലി സൈൻഡ് ബൈ ദ പ്രസിഡന്റ്.
1: ഇപ്പൊ ചലഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോ ഈ അമെന്റ്മെന്റ് ബില്ലുകൾ അഥവാ ഭേദഗതി കൊണ്ടുവരുന്നതിന് നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റുമോ?
0: നമുക്ക് ഈ ഭരണഘടന ഭേദഗതി നമുക്ക് കോടതി ചലഞ്ച് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ 1973 ഒരു പ്രധാനപ്പെട്ട സുപ്രീം കോടതി ഡിസിഷൻ വന്നിട്ടുണ്ടായിരുന്നു, അതിനെ പറയുന്ന കേശവാനന്ദ് ഭാരതി കേസ് എന്ന് പറയും. അതിനകത്ത് ബേസിക് സ്ട്രക്ചർ തിയറി എന്ന് പറയുന്നുണ്ട്. ബേസിക് സ്ട്രക്ചർ തിയറി പറയുന്നതെന്ന് വെച്ചാൽ ഭരണഘടനയ്ക്ക് ചില ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു 20, 22, 23 ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ബേസിക് ഫീച്ചേഴ്സിനെതിരായിട്ട് ഒരു അമെന്റ്മെന്റ് പാസ്സാക്കിയാൽ നമുക്കത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. ഇപ്പൊ സുപ്രീം കോടതിക്ക് പറയാം ഈ അമെന്റ്മെന്റ് വാലിഡ് ആണ്, ഗവൺമെന്റ് എത്ര മെജോറിറ്റിയോടെ പാസ്സാക്കിയ പോലും നമുക്കതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അത് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ അതിനെ ക്വാഷ് ചെയ്യാം. ഉദാഹരണത്തിനായിട്ട് ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു ബില്ല് അമെന്റ്മെന്റ് പാസ്സാക്കി, 99th അമെന്റ്മെന്റ് എന്നാണ് പറയുന്നത്. NJC ആക്ട് എന്നൊരു ആക്ട് ഉണ്ടാക്കി. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പൊ സുപ്രീംകോടതി ഹൈക്കോടതി ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നത് ഒരു കൊളീജിയമാണ്. ഇപ്പൊ കൊളീജിയം വെച്ചാൽ ജഡ്ജസ് മാത്രമേ ഉള്ളൂ, അങ്ങനെ വേണ്ട ഒരു കമ്മീഷൻ കമ്മിറ്റി, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മിറ്റി സെലക്ട് ചെയ്യട്ടെ. ജഡ്ജിമാർ ഉണ്ടായിരിക്കും, ഗവൺമെന്റ് പ്രതിനിധി മന്ത്രി ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി സെലക്ട് ചെയ്യട്ടെ. നമ്മൾ ബില്ല് പാസ്സാക്കി, 99 അമെന്റ്മെന്റ് പാസ്സാക്കി, NJC ആക്ടും പാസ്സാക്കി, രണ്ടും സുപ്രീം കോടതി ചലഞ്ച് ചെയ്തു. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഇൻവാലിഡാണ്. അത് പറയാൻ കാരണം ബേസിക് സ്ട്രക്ചർ തിയറിയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ബേസിക് ഫീച്ചറാണ്. ഈ കൊളീജിയത്തിനെ മാറ്റി NJC വരുമ്പോൾ അതിനകത്ത് ലോ മിനിസ്റ്റർ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ പൊളിറ്റീഷ്യൻ അതിനകത്തുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആകത്തില്ല. അതുകൊണ്ട് ഈ ആക്ടും NJC ആക്ടും അമെന്റ്മെന്റും ഭരണഘടനയുടെ ബേസിക് ഫീച്ചറിനെതിരാണ്. ദാറ്റ് വാസ് സ്ട്രക്ക് ഡൗൺ ബൈ ദ സുപ്രീം കോടതി. അപ്പം നമുക്കൊരു എക്സലന്റ് എക്സാമ്പിൾ ആണ്. സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ എത്ര ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്, ഇത് സ്റ്റേറ്റ് ഒക്കെ അംഗീകരിച്ച അമെന്റ്മെന്റ് ആണ്, എങ്കിൽ പോലും ദാറ്റ് കാൻ ബി ഇൻവാലിഡേറ്റഡ് ബൈ ദ സുപ്രീം കോടതി.
1: സർ, അതുപോലെ തന്നെ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യഘട്ടത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാറുണ്ട്, അതുപോലെ അമെന്റ്മെന്റ് അഥവാ ഭേദഗതി ബില്ലുകൾ കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റും?
0: അത് നല്ലൊരു ക്വസ്റ്റ്യൻ. എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യമൊരു നിയമം വേണം. ആ നിയമം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്ര സമയം, നമുക്ക് പാർലമെന്റ് ബില്ല് അവതരിപ്പിച്ച് നിയമമാക്കി വരണമെങ്കിൽ എത്ര സമയം, 2 ദിവസം പാസ്സാക്കണം, പ്രസിഡന്റ് അയക്കണം, പ്രസിഡന്റ് ഒപ്പിടണം, ഒരുപാട് സമയം എടുക്കും. അപ്പം ഓർഡിനൻസ് പുറപ്പെടുവിക്കുക, അർജന്റ് നീഡ് ഓഫ് എ ബില്ലാണെങ്കിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. എന്നിട്ട് ഓർഡിനൻസ് സാധിക്കൂടാത്തല്ലോ, ഒറ്റ ഒന്നേ ഉള്ളൂ, അല്പം ഇന്ന ടൈം ലിമിറ്റിനകത്ത് ഓർഡിനൻസ് ഷുഡ് ബി റീപ്ലേസ് ബൈ എ ലോ. പക്ഷേ ഭരണഘടന ഭേദഗതിക്ക് ഓർഡിനൻസ് പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നാളെ തീരുമാനിക്കണം പ്രസിഡന്റ് 10 കൊല്ലം 5 കൊല്ലം 6 കൊല്ലം ആക്കണം, ഓർഡിനൻസ് പറ്റത്തില്ല. അതിന് ഒരു അമെൻമെന്റ് തന്നെ വേണം. അപ്പം ഭരണഘടന ഭേദഗതിയിലും മണി ബിൽ ബഡ്ജറ്റിനും ഒക്കെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. അസൽ നിയമം പാസ്.
1: സാർ, അതുപോലെ തന്നെ ഒരുപാട് ഭേദഗതി വന്നിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സ് ധാരാളം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ തോന്നാം.
0: എല്ലാം കൂടെ നമുക്ക് പറയാൻ എളുപ്പമല്ല. അതുപോലെ നമുക്ക് പ്രധാനപ്പെട്ട അമെന്മെന്റ്സ്, ഏറ്റവും രസം വെച്ചാൽ നമുക്ക് ഫസ്റ്റ് പാർലമെന്റ് ഉണ്ടാകുന്ന 52 ആണ്. അതിനു മുമ്പേ ഫസ്റ്റ് അമെന്മെന്റ് വന്നു. ഈ ഭരണഘടന ഉണ്ടാക്കിയ അസംബ്ലി തന്നെയാണ് ഈ അമെന്മെന്റ് എഴുതിയത്. പക്ഷെ അന്ന് അവര് പ്രൊവിഷണൽ പാർലമെന്റ് എന്ന് അറിയപ്പെട്ടത്. എന്നുവെച്ചാൽ കോൺസ്റ്റബിളി ഭരണഘടന ഉണ്ടാക്കിയോടെ അവരുടെ ജോലി തീർന്നു. നമ്മുടെ ഇലക്ഷൻ വരെ ഈ കോൺസ്റ്റബിളി പ്രൊവിഷണൽ പാർലമെന്റ് ആയി. ഈ പ്രൊവിഷണൽ പാർലമെന്റാണ് നമ്മുടെ ഫസ്റ്റ് അമെന്മെന്റ് പാസ്സാക്കുന്നത്. ഫസ്റ്റ് അമെന്മെന്റ് അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു 9-ാം പട്ടിക ചേർത്തു. നമുക്ക് നേരത്തെ 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, 9-ാം പട്ടിക ചേർത്തു. 9-ാം പട്ടിക ചേർക്കാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ഭരണഘടനയൊക്കെ ഉണ്ടാക്കി ഒരുപാട് ഫണ്ടമെന്റേറ്റെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോണ്ടല്ലോ, ഏത് സ്ഥലം എടുക്കുക, സ്ഥലം ഏറ്റെടുക്കുക, എന്തെങ്കിലും വന്നാൽ എല്ലാം കേസ് പോവുക, എന്നിട്ട് ഫണ്ടമെന്റേറ്റിനെതിരാണ് വരിക. അങ്ങനെ വന്നപ്പോൾ ഗവൺമെന്റ് ചെയ്തു ഒരു അമെന്മെന്റ് എഴുതി, ഫസ്റ്റ് അമെന്മെന്റ്. അതിലെ പ്രധാനപ്പെട്ട ചേഞ്ചാണിത്. അതിനകത്ത് പറയുന്നത് ഏതെങ്കിലും ഒരു നിയമം സ്റ്റേറ്റോ കേന്ദ്രമോ ഉണ്ടാക്കിയിട്ട് 9-ാം പട്ടിക ചേർത്ത് കഴിഞ്ഞാൽ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നോ ജുഡീഷ്യൽ റിവ്യൂ. അപ്പം ഒരുപാട് നിയമത്തിനെ നോയിങ് പ്രിട്ടിവൽ ഇത് ഇല്ലീഗലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പാസ്സാക്കുന്നു, എന്നിട്ട് ദാറ്റ് ഇസ് പ്രൊട്ടക്ടഡ്. അപ്പൊ ആ ഫസ്റ്റ് അമെന്മെന്റ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരും. പിന്നെ 7th amendment 56-ലാണ്. നമ്മൾ സ്റ്റേറ്റ് ഓർഗനൈസ് ചെയ്തു. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നാലേ ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവർണർ വേണം, ഓരോ സ്റ്റേറ്റിനും ഓരോ ഹൈക്കോർട്ട് വേണം. ഇത് കഴിഞ്ഞ് റീഓർഗനൈസ് ചെയ്ത് ചെറിയ സ്റ്റേറ്റൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു 2-ോ 3-ോ സ്റ്റേറ്റിനും ഒരു ഗവർണർ മതി, 2-ോ 3-ോ സ്റ്റേറ്റിനും ഒരു ഹൈക്കോർട്ട് മതി. അപ്പം നമ്മളൊരു മാറ്റം വരുത്തി, കൂടുതൽ 2-ോ 3-ോ സ്റ്റേറ്റിന് ഹൈക്കോർട്ടോ 2-ോ 3-ോ സ്റ്റേറ്റിനും ഒരേ ഗവർണർക്കാകാവുന്ന ഒരു മാറ്റം. മറ്റേ ദേർ ഷുഡ് ബി എ ഗവർണർ ഫോർ ഈച്ച് സ്റ്റേറ്റ് എന്നാണ്, ദേർ ഷുഡ് ബി എ ഹൈക്കോർട്ട് ഫോർ ഈച്ച് സ്റ്റേറ്റ്. അത് മാറ്റിയിട്ട് ഇങ്ങനെ കമ്പയിൻ ചെയ്യാൻ, അതാണ് 7th ഭരണഘടന എന്ന്
1: പറയുന്നത്. 56-ൽ
0: പിന്നെ 21st amendment 24th amendment ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട അമെന്മെന്റ് ആണ്. അതിനകത്ത് 2 മാറ്റം വരുത്തി. അപ്പൊ അതിന് മുമ്പ് ഈ ഇന്ദിരാഗാന്ധി വന്നു 24th amendment മുമ്പ് ഒരു പ്രധാന കേസ് ഉണ്ടായിരുന്നു, ഗോലക്നാഥ് കേസ് എന്ന് പറയും. അതിനകത്ത് സുപ്രീംകോടതി പറയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും നിങ്ങൾക്ക് അമെന്റ് ചെയ്യാൻ പാർലമെന്റിന് ലിമിറ്റഡ് പവർ ഓഫ് അമെന്മെന്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് പാർലമെന്റിന് മാക്സിമം പവർ വേണം, അവർ 24th amendment പാസ്സാക്കും. അതിനകത്തോട്ട് പറഞ്ഞു പാർലമെന്റിന് അൺലിമിറ്റഡ് പവർ, അൺറിസ്ട്രിക്റ്റഡ് പവർ ടു അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് എഴുതി ചേർത്താണ് 24th amendment പാസ്സാക്കി.
1: ഈ വന്ന കേസ് അതിനെ ഓവർറൈഡ് ചെയ്യാൻ വേണ്ടിയാണ്,
0: ഗോലക്നാഥ് ഡിസിഷൻ ഓവർലൂ ചെയ്യാനാണ് 24th amendment പാസ്സാക്കി. എന്നിട്ട് പറഞ്ഞു പാർലമെന്റിന് അൺലിമിറ്റഡ് പവർ ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് നാച്ചുറലി കോടതി പോകുന്നറിയാം. അത് അതിന്റെ കൂടെ വേറൊരു പ്രൊവിഷൻ കൂടെ എഴുതിച്ചു, പ്രസിഡന്റ് എല്ലാ അമെന്മെന്റും ഒപ്പിടണം. ഇത് രണ്ടും 24th ലെവൽ. അപ്പൊ ഇനി പ്രസിഡന്റിന് ഒരു തടസ്സം ഉണ്ടാക്കാൻ പറ്റില്ല, അമെന്മെന്റ് പാസ്സായി ഹി ഷുഡ് ഡെഫിനറ്റ്ലി സൈൻ. ഈ 24th amendment ആണ് മെയിനായിട്ട് കേശവാനന്ദ ഭാരതി കേസ് ചലഞ്ച് ചെയ്തു. അപ്പം ചോദിക്കുന്നു 24th amendment പറയുന്നു പാർലമെന്റിന് എല്ലാം ചെയ്യാം, അമെന്റ് ചെയ്യാം, സുപ്രീംകോടതി വന്ന് ശരിയാ ചെയ്യാം, പക്ഷേ ബേസിക് സ്ട്രക്ചർ തൊട്ടേക്കല്ല, എന്ത് അമെന്മെന്റ് വേണേ നിങ്ങൾ വരുത്തിക്കൂ, വട്ട് ഇഷ്യൂ നോട്ട് എഫക്ട് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ 24th ചലഞ്ച് ചെയ്താണ് ഈ തിയറി വന്ന് ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്.
1: കേശവാനന്ദ ഭാരതി
0: കേസിലാണ് ഇങ്ങനെ വന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കേസ് പറഞ്ഞാൽ അമെന്മെന്റ് 42nd amendment ആണ്, 42nd എമർജൻസി കാലത്ത് പാസ്സാക്കിയ അമെന്മെന്റ് ആണ്. അതിനൊരു നിക്നെയിം ഉണ്ട്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 42nd amendment മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പറയാൻ കാരണം വെച്ചാൽ ഒഴിവപ്പെട്ട എല്ലാ പാർട്ടീസ് അമെന്റ് ചെയ്തു, എല്ലാ ഒരുപാട് മാറ്റം, വാച്ച് ചേഞ്ചസ്. പ്രിയാമ്പിൾ തൊട്ട് അമെന്റ് ചെയ്തു, പ്രിയാമ്പിളിൽ ചില വേർഡ്സ് ആഡ് ചെയ്തു, പിന്നെ ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ട് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അറിയപ്പെടുന്നത്. ഇതിലെ പല പ്രൊവിഷൻസും കോടതി ചലഞ്ച് ചെയ്തൊക്കെ പോയിട്ട്, അപ്പൊ അത് എമർജൻസി കാലത്ത് പാസ്സാക്കിയ അമെന്മെന്റ് ആണ്, 42nd മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്.
1: അതിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് അന്ന് അമെന്റ് ചെയ്തത് എന്തൊക്കെയായിരുന്നു?
0: മെയിൻ ആയിട്ട് പ്രിയാമ്പിൾ അമെന്റ് ചെയ്തു. പ്രിയാമ്പിളിനകത്ത് 3 വേർഡ്സ് ചേർത്തു, സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളത്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാക്കി. അതുപോലെ ഇടയ്ക്ക് യൂണിറ്റി ഓഫ് ഇന്ത്യ എന്നായിരുന്നു, അവിടെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ എന്ന് ചേർത്തു. അപ്പൊ ഇന്റഗ്രിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് അഖണ്ഡത. അപ്പൊ നേരത്തെ ഇന്ത്യയുടെ ഐക്യം മാത്രമല്ല അഖണ്ഡത, അഖണ്ഡത കൂടെ ചേർക്കാൻ കാരണം ഇനി ഒരു സ്റ്റേറ്റിനും പിരിഞ്ഞു പോകാനുള്ള അവകാശം ഒന്നുള്ളതിലായതുകൊണ്ട് ഇന്റഗ്രിറ്റി ചേർത്ത. അപ്പൊ പ്രിയാമ്പിൾ അമെന്റ് ചെയ്ത് ഒരിക്കൽ മാത്രമാണ് ഈ 3 വേർഡ്സ് ആഡ് ചെയ്തത്. 42nd വന്ന ആദ്യത്തെ ചേഞ്ച് പ്രിയാമ്പിളിലാണ്. പ്രിയാമ്പിളിൽ 3 വാക്കുകൾ മാറ്റി. യു പ്രസിഡന്റ് മന്ത്രിസഭ പറയുന്ന പോലെ മാത്രമേ പ്രവർത്തിക്കാവൂ. മന്ത്രിസഭ പറയാത്തൊന്നും ചെയ്യാനും പാടില്ല. അങ്ങനൊരു പ്രൊവിഷൻ ഈ 42nd അമെന്റ്മെന്റിൽ ഉണ്ടാക്കി. അതോടെ പ്രസിഡന്റിന്റെ പവർ കട്ടയിൽ ചെയ്യപ്പെട്ടു. പ്രസിഡന്റിന്റെ പവർ നേരത്തെ അമെന്റ്മെന്റ് എല്ലാം സൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പം കുറഞ്ഞു. ഇതോടെ പ്രസിഡന്റിന്റെ പവർ ഒരുപാട് കുറഞ്ഞു. എന്നുവെച്ചാൽ പ്രസിഡന്റ് മസ്റ്റ് ഓൾവേസ് ആക്ട് ആൻഡ് അഡ്വൈസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഈ കനോട് ഡു എനിത്തിങ് എഗൻസ്റ്റ് അഡ്വൈസ് ആൻഡ് ഈ കനോട് ഡു എനിത്തിങ് വിത്തൌട്ട് അഡ്വൈസ്. ഉപദേശം ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന് പിന്നീടൊരു മാറ്റം വന്നുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനൊരു മാറ്റം വരുത്തി. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. ഇതുവരെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു. ഭരണഘടനയ്ക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളായിരുന്നു. അപ്പൊ പുതിയൊരു പാർട്ട് ആഡ് ചെയ്തു, 4A എന്ന് പറയും. ആ ആർട്ടിക്കിൾ ആഡ് ചെയ്തു 51A എന്ന് പറയും. ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ടെസ്റ്റിനെടുത്തെന്ന് പറയുന്നത് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ ഡ്യൂട്ടീസ് നടപ്പിലാക്കാൻ വലിയ മാർഗങ്ങളില്ല, സിറ്റിസൺസ് മാത്രമേ ഡ്യൂട്ടീസ് ഉള്ളൂ. പക്ഷെ നമ്മള് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ എന്ന് പറയും. അപ്പൊ റൈറ്റ്സ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതുമൂലം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. 42nd അങ്ങനെ കുറെ മാറ്റങ്ങൾ വരുത്തി. അത് കഴിഞ്ഞിട്ടാണ് ജനതാ പാർട്ടി അധികാരത്തിലാണ് മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ. ഇപ്പൊ മൊറാർജി പ്രൈം മിനിസ്റ്റർ ആയപ്പം ആദ്യം ചെയ്ത് ഈ എമർജൻസി പവേഴ്സ് കട്ടേൽ ചെയ്തു. പ്രസിഡന്റിന് അധികാരം ഒരുപാട് വെട്ടിക്കുറച്ചു. അപ്പം എമർജൻസി ഒരു സിവിൽ റീസൺ ആണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ്, അത് എടുത്തു പറഞ്ഞു. എന്നിട്ട് അതിന് പകരം ആംഡ് റെബല്യൻ ആക്ട്. പിന്നെ ഇത് കോടതി ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതായി. അതുപോലെ എമർജൻസി ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ക്യാബിനറ്റ് കൂടണം, ക്യാബിനറ്റ് തീരുമാനിക്കണം. ദാറ്റ് ഡിസിഷൻ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ദ പ്രസിഡന്റ് റൈറ്റിംഗ്. എന്നാ മാത്രമേ പ്രസിഡന്റ് എമർജൻസി പ്രഖ്യാപിക്കാവൂ. ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അപ്പൊ എമർജൻസി പ്രഖ്യാപിക്കാൻ ഒരുപാട് റിസ്ട്രിക്ഷൻസ് ഈ 44th അമെന്റ്മെന്റിൽ ദേശീയ ഗവൺമെന്റ് ഉണ്ട്. പിന്നെ മറ്റൊന്ന്, റൈറ്റ് പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞു. റൈറ്റ് പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്, 44th അമെന്റ്മെന്റിൽ അത് ഇമ്പോർട്ടന്റ് ചേഞ്ച് ആണ്. എടുത്തു കളഞ്ഞിട്ട് അതൊരു ലീഗൽ റൈറ്റ് ആയി, ലീഗൽ റൈറ്റ് ആയിട്ട് മാറി. ആർട്ടിക്കിൾ ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ള ആർട്ടിക്കിളിനെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അങ്ങനെ 44th. പിന്നെ വരുന്ന ഏറ്റവും വലിയൊരു അമെന്റ്മെന്റ് 52nd അമെന്റ്മെന്റ് ആണ്, 85-86 പീരിയഡിൽ രാജീവ് ഗാന്ധി ഒരു ഷെഡ്യൂൾ ആഡ് ചെയ്തു. 10th ഷെഡ്യൂൾ എന്ന് പറയും, ആന്റി ഡിഫെക്ഷൻ ലോ. ഈ 10th ഷെഡ്യൂൾ അറിയപ്പെടുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ. അപ്പൊ ഈ ഡിഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് കൂറുമാറ്റം നിരോധിച്ചുകൊണ്ടുള്ള നിയമമാണ് ആന്റി ഡിഫെക്ഷൻ ലോ. അത് 10th പട്ടികയാണ്. അത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഈ കൂറുമാറ്റം നിരോധിച്ചുകൊണ്ട് നിയമം ഉണ്ടാക്കി. അപ്പൊ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അതിനെ ഭരണഘടനയുടെ ഒരു ഷെഡ്യൂളായിട്ട് മാറ്റി, 10th ഷെഡ്യൂളായിട്ട് ചേർത്തു. അപ്പൊ ഇപ്പം കൂറുമാറ്റ നിരോധനം നമുക്ക് ഇന്ത്യയിലും സ്റ്റേറ്റിലും എല്ലാം ബാധകമാണ്. അങ്ങോട്ട് നിയമം ഉണ്ടാക്കിയാണ് 52nd അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പുതിയ ഷെഡ്യൂളിലൂടെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട അമെന്റ്മെന്റ് 61st അമെന്റ്മെന്റ് ആണ്, വോട്ടിംഗ് ഏജ്. ഇതൊരു 21 ഇപ്പൊ രാജീവ് ഗാന്ധി വന്ന് വിചാരിച്ചു എല്ലാ രാജ്യത്തും 18 അല്ലെ 16 പിന്നെ നമ്മൾ മേജർ ആകുന്ന 18 പിന്നെ എന്തിനാണ് വോട്ടിംഗ് ഏജ് 21 വോട്ടിംഗ് ഏജ് റെഡ്യൂസ്. അതാണ് 61st അമെന്റ്മെന്റ് എന്ന്
1: പറയാം.
0: 21 ഉള്ളത് ആർട്ടിക്കിൾ 326 അമെന്റ് ചെയ്തിട്ടാണ് 21-18 മാറ്റി. പിന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് അമെന്റ്മെന്റ്സ് പറയും, 73rd and 74th. പഞ്ചായത്ത് നഗരപാലിക ബിൽസ് എന്ന് പറയും. പഞ്ചായത്തിന്റെ റൂറൽ ഏരിയാസിലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒരു റൂള്, അർബൻ ഏരിയാസിലെ അഡ്മിനിസ്ട്രേഷൻ ഒരു റൂള്. അങ്ങനെ ഇപ്പൊ രാജീവ് ഗാന്ധിയുടെ ഡ്രീം ആയിരുന്നു. രാജീവ് ഗാന്ധി രണ്ട് ബില്ല് അവതരിപ്പിച്ചു. പക്ഷേ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഈ രണ്ട് ബില്ലും പാസ്സായില്ല. ലോക്സഭയിൽ രാജീവ് ഗാന്ധിക്ക് നല്ല ക്ലിയർ മജോറിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ രാജ്യസഭ വന്നപ്പം പാസ്സായില്ല. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി രാജിവെച്ചു പോയി. അത് കഴിഞ്ഞ് വി പി സിംഗ് വന്നു. വി പി സിംഗിന്റെ കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഷോർട്ട് ടെന്യൂറെ വി പി സിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നരസിംഹറാവുവിന്റെ കാലത്ത് ഈ ബില്ല് പാസ്സാകുന്നു. 92 ഈ ബില്ല് പാസ്സായി. അത് 73rd and 74th ബില്ല് പാസ്സാക്കി. അത് ഒരു കൊല്ലത്തിനായി സ്റ്റേറ്റിൽ അംഗീകരിച്ചു. 93 തൊട്ട് വാലിഡായി. അപ്പൊ ഇത് പാസ്സാകുന്നു, വാലിഡാകുന്നു April 24th എന്ന ഡേറ്റിലായതുകൊണ്ട് നമ്മളിപ്പം പഞ്ചായത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് April 24th. ഈ 74th കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട 86 എന്ന് പറയും, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഇപ്പൊ നമ്മള് 14 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും, അതായത് 5-14 ഇടയ്ക്കുള്ള കുട്ടികൾക്കെല്ലാം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കും. 8th വരെ അവർക്ക് ഫ്രീ ആയിട്ട്. അതിനൊരു അമെന്റ്മെന്റ് വരുത്തി, 21A എന്നൊരു ഫണ്ടമെന്റൽ റൈറ്റിനൊരു ആർട്ടിക്കിൾ ഉണ്ടാക്കി തീർത്തു. അതാണ് 86th അമെന്റ്മെന്റ് എന്ന്
1: പറയും,
0: റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അത് കഴിഞ്ഞപ്പം പ്രധാനപ്പെട്ട ഒരു അമെന്റ്മെന്റ് 91st അമെന്റ്മെന്റ് എന്ന് പറയും. 91st അമെന്റ്മെന്റിൽ ഉണ്ടാക്കിയ ഒരു നിയമം, നേരത്തെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ സ്റ്റേറ്റിലും കേന്ദ്രത്തിലും എത്ര മന്ത്രിമാരും ഇടയാകാം, അതിനൊരു നമ്പറും ഇല്ല, ലിമിറ്റും ഇല്ല. അപ്പൊ ചിലപ്പം ചില കോലീഷൻ ഗവൺമെന്റ്സ് ഒരുപാട് മന്ത്രിമാരെ അങ്ങ് അപ്പോൾ ഒഴിയും. അവസാനം ഗവൺമെന്റ് തീരുമാനിച്ചു ദേർ ഷുഡ് ബി എ റിസ്ട്രിക്ഷൻ. അപ്പൊ എങ്ങനെ റിസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് വെച്ചാൽ അത് ആ സ്റ്റേറ്റിലെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ലോവർ ഹൌസിലെ മെമ്പേഴ്സിന്റെ 15% വരെ മന്ത്രിമാരാകും. ഇപ്പം കേന്ദ്രത്തിലാണെങ്കിൽ ലോക്സഭയുടെ 15%, സ്റ്റേറ്റ് ആണെങ്കിൽ അസംബ്ലിയുടെ 15%. ഇപ്പം കേരളത്തിൽ 150 എംഎൽഎമാരുണ്ട്, 21 മന്ത്രിമാരെ പറ്റുള്ളൂ. ദാറ്റ് ഇസ് എ ലിമിറ്റ്. ഈ ലിമിറ്റ് വന്നത് 91st അമെന്റ്മെന്റിലാണ്. അപ്പൊ 91st അമെന്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഒരു 22nd മന്ത്രിയെ കേരളത്തിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി ആവശ്യപ്പെടത്തില്ല, ആവശ്യപ്പെട്ടാലും ഗവർണർ അപ്പോയിന്റ് ചെയ്തില്ല, ഇനി അപ്പോയിന്റ് ചെയ്ത് തന്നെ കോടതി ചലഞ്ച് ചെയ്യും. എന്നുവെച്ചാൽ ദാറ്റ് ഷുഡ് ബി ലിമിറ്റഡ് ടു 15%. 91st അമെന്റ്മെന്റ് അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 99 നമ്മൾ നേരത്തെ പറഞ്ഞത് കൊളീജിയത്തിൽ റീപ്ലേസ് ചെയ്യാനുള്ള അമെന്റ്മെന്റ് ഒറ്റയ്ക്ക്, പക്ഷെ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അങ്ങനെ ആ അമെന്റ്മെന്റിന് അത്ര വാലിഡിറ്റി ഉള്ളതായി. പിന്നെ ഇനിയും എല്ലാ ഇനി ഒരു പ്രധാനപ്പെട്ട അമെന്റ്മെന്റ് 96th അമെന്റ്മെന്റ്. അത് നമ്മൾ നേരത്തെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വനിതകൾ 33.3% റിസർവേഷൻ കമ്പൽസറി ആക്കി, പക്ഷേ സ്റ്റേറ്റ് കൂടുതൽ കൊടുക്കാം. ഇപ്പൊ കേരള ഗവൺമെന്റ് 50% കൊടുക്കും, വനിതകൾക്ക് വേണമെങ്കിൽ 50% കൊടുക്കാമെന്ന് റിപ്പോർട്ടുണ്ട്. കേരളത്തിൽ 50% റിസർവേഷൻ കൊടുക്കും. അപ്പൊ 106th അമെന്റ്മെന്റിൽ പറയുന്നത് ലോക്സഭയിലും സ്റ്റേറ്റ് അസംബ്ലിയിലും അടുത്ത മിക്കവാറും അടുത്ത സെൻസസ് കഴിഞ്ഞ പോലെ അത് നിയമം വാലിഡേറ്റ് വരും, എൻഫോഴ്സ് ചെയ്യും. ആകെയുള്ള മെമ്പേഴ്സിന്റെ 33% വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കണം എന്നൊരു നിയമം 106 വരുത്തി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒന്ന് ഓഡിഷ് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമെന്റ്മെന്റ്സ്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രൊഫസർ NS ശ്യാമപ്രസാദ് സാറുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ഭാഗം 1. നിർവഹണ സഹായം തേജസ്. യുവവാണി.

രാത്രി 9:45 മൊഴിയാം ഒരു കഥ. തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട്. ഇന്ന് രാത്രി 9:45 കേൾക്കാൻ മറക്കരുത്. മൊഴിയാം ഒരു കഥ.

0: ആകാശവാണി
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി
2: സാഹിത്യവേദി
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ സന്ധ്യ അനീഷ്, ഡോക്ടർ ശ്രുതി എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും സതീഷ് വിളന്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം സന്ധ്യ അനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത കണ്ണകി.

0: സന്ധ്യ അനീഷ് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി സതീഷ് വെളുന്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് ന്യായവിധി.
1: കോടതി മുറിയിലെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ജഡ്ജിയുടെ ചേംബറിന് പിന്നിലെ ചുമരിൽ പഴയ ബ്രിട്ടീഷ് രാജിന്റെ ശേഷിപ്പുകൾ അയവിറക്കുന്ന ഘടികാരം 10 തവണ ശബ്ദിച്ചു. ഓരോ തവണ മണിമുഴങ്ങുമ്പോഴും അതിന്റെ പ്രതിധ്വനി ഏതാനും നിമിഷങ്ങൾ കൂടി അവശേഷിച്ചു. കുടുംബക്കോടതി ജഡ്ജി രവിപ്രസാദ് ചേംബറിലേക്ക് ആഗതനായി. ആദരസൂചകമായി കോടതി മുറിയിലുണ്ടായിരുന്ന ജീവനക്കാരും അഭിഭാഷകരും എഴുന്നേറ്റു നിന്നു. തലയോടൊപ്പം തോളുകളും അല്പം താഴ്ത്തി ജഡ്ജിയും പ്രത്യഭിവാദ്യം ചെയ്തിട്ട് സീറ്റിൽ ഉപവിഷ്ടനായി, ഒപ്പം ജീവനക്കാരും അഭിഭാഷകരും. ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെയും ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെയും ഒരു വകുപ്പുകളും തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ ഒരു പറ്റം ഉറുമ്പുകൾ വരിവരിയായി അവിടെവിടെയായി കുമ്മായം അടർന്നു വീണ ഭിത്തിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. കുടുംബം എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ പരാജയപ്പെട്ട മേധാവികളും ഉപമേധാവികളുമായ ദമ്പതിമാർ തങ്ങളുടെ അഭിഭാഷകരുമായി അവസാനവട്ട തന്ത്രാലോചനകൾ കോടതി തിണ്ണയിലും പരിസര പ്രദേശങ്ങളിലും വച്ച് നടത്തിക്കൊണ്ടിരുന്നു. പുതിയ ജീവിതത്തിലേക്കുള്ള പ്രയാണം തുടങ്ങുന്ന പ്രത്യാശയും ആഹ്ലാദവുമാണ് ചിലരുടെ മുഖങ്ങളിൽ എങ്കിൽ ഉള്ള ജീവിതം കൈവിട്ടു പോകുന്നതിന്റെ ആശങ്കയും നെടുവീർപ്പും മറ്റു ചില മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. സാമ്പത്തികമായ ഉച്ചനിജത്വങ്ങളോ ജാതി വ്യത്യാസത്തിന്റെ മേൽക്കോയ്മയോ കീഴ്ക്കോയ്മയോ ഔദ്യോഗിക പ്രൌഢിയുടെ ആഡംബരങ്ങളോ അവിടെ ബാധകമാകുന്നില്ല. രാജയുടെ മനസ്സ് നിർവികാരമായിരുന്നു. നിറമങ്ങിയ അവരുടെ സാരിക്ക് അല്പം വർണ്ണഭേദങ്ങൾ ചാർത്താനാണെന്ന് തോന്നുന്നു. ജനാലയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം അവരുടെ മേൽ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. ഒപ്പി നമ്പർ 318/2016. ബെഞ്ച് ക്ലാർക്ക് കേസ് നമ്പർ വിളിച്ചു. തന്റെ കേസാണ് വിളിച്ചിട്ടുള്ളതെങ്കിലും അത് രാജിയിൽ പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കാരണം വിധിപ്പകർപ്പിൽ ജഡ്ജി എന്തൊക്കെയാണ് എഴുതി വയ്ക്കുന്നത് എന്നറിയില്ലെങ്കിലും വിധി എന്താകും എന്നവൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ആചാരപ്രകാരമുള്ള നടപടിക്രമങ്ങളെല്ലാം തീർത്ത് ജസ്റ്റിസ് രവിപ്രസാദ് വിധിന്യായം വായിക്കാൻ ആരംഭിച്ചു. ജഡ്ജി വിധിന്യായം എഴുതിയ കടലാസു കഷണങ്ങളിലൂടെ ആരോഹണത്തിന്റെ പടി കയറുമ്പോൾ രാജി അവളുടെ ജീവിതത്തിന്റെ അവരോഹണത്തിന്റെ കണക്ക് പുസ്തകം തുറന്നുവച്ച് ആയവ്യയങ്ങൾ പരതി. കൌമാരത്തിന്റെ കുതൂഹലങ്ങൾ വിട്ട് യൗവനത്തിലേക്കുള്ള പദമൂന്നൽ, പെണ്ണുകാണലിനു വേണ്ടിയുള്ള കെട്ടിയൊരുങ്ങൽ, കാൽവിരൽ കൊണ്ടുള്ള ചിത്രലേഖനം, പ്രതിശ്രുത വരനാകാൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥിക്ക് മുന്നിലുള്ള റിയാലിറ്റി ഷോ കഴിഞ്ഞ ശേഷം പകുതി ചാരിയ വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്നുള്ള വിദൂര വീക്ഷണം, ഇതൊക്കെ എത്രയോ ടേക്കുകളും റീടേക്കുകളും കഴിഞ്ഞതാണ് അവളുടെ ജീവിതത്തിൽ. പിന്നെ ഞാൻ പാടിയൊരീണങ്ങളൊക്കെയും നിന്നെക്കുറിച്ചുള്ളതായിരുന്നു എന്ന് ONV എഴുതിയതുപോലെ പിന്നീട് അവളുടെ ജീവിതത്തിൽ ഒറ്റ സീനിൽ പോലും റീടേക്ക് എന്നൊന്നുണ്ടായിട്ടില്ല. എല്ലാം ഒറ്റ ടേക്കിന് ഒക്കെയായ സീനുകളായിരുന്നു. ആദ്യ രാത്രിയിലും തുടർന്നുള്ള രാത്രികളിലും സുന്ദര സ്വപ്നങ്ങൾ കാണേണ്ട ക്യാൻവാസിൽ ദുസ്വപ്നങ്ങൾ കണ്ടതും ഉച്ചമയക്കത്തിന്റെ ആലസ്യത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ കവിൾത്തടങ്ങളിൽ കൈവിരൽ പാടുകൾ പതിഞ്ഞതും മസാലദോശയും പുളിമാങ്ങയും കൊതിച്ച ആമാശയത്തിന്റെ അറകൾ ഉപ്പുചേർത്ത കഞ്ഞിവെള്ളത്താൽ സമൃദ്ധമായതും അങ്ങനെ അങ്ങനെ. പരാതിക്കാരിയല്ലാതെ എതിർകക്ഷി ഒരു തവണ പോലും ഹാജരാകാത്ത കേസിൽ സാധാരണ സംഭവിക്കുന്നത് തന്നെ ഇവിടെയും സംഭവിച്ചു. പരാതിക്കാരിക്ക് അനുകൂലമായി എക്സ് പാർട്ടി വിധി. ഇനി യാത്ര. ഒരു വയസ്സ് മാത്രം പ്രായമുള്ള മകനെയും മാറോടടക്കി പിടിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒട്ടേറെ ചോദ്യശരങ്ങൾക്ക് മുന്നിലേക്ക്, സഹതാപത്തിൽ തുടങ്ങി സൌഹൃദത്തിലേക്ക് മാറി ഒടുവിൽ വേണമെങ്കിൽ ഒരു അന്തിക്കൂട്ടിന് കൂടാം എന്നുവരെ എത്തുന്ന വാഗ്ദാനങ്ങൾ, വിവാഹമോചനം നേടിയ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു ശരാശരി ഭാരത സ്ത്രീ നേരിടേണ്ടി വരുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ. ബാക്കിയുണ്ടായിരുന്ന കുറച്ച് സ്വർണം മുഴുവൻ വിറ്റാണ് വക്കീൽ ഫീസ് കൊടുക്കാനുള്ള തുക ഒപ്പിച്ചത്. പക്ഷെ സ്നേഹപൂർവ്വം അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഓഫീസ് കയറിയിറങ്ങിയപ്പോഴും ചെറുപ്പക്കാരനായ വക്കീലിന്റെ കണ്ണുകൾ തന്റെ യൗവനത്തുടിപ്പ് കൊത്തിപ്പറിച്ചില്ല എന്ന് നന്ദിപൂർവ്വം അവൾ ഓർത്തു. അതുകൊണ്ടുതന്നെ ഈ ഫീസ് സൗജന്യം മറ്റൊരു പ്രത്യുപകാരത്തിന് ചൂണ്ടലിൽ കോർത്ത ഇരയല്ല എന്ന് തീർച്ചയായും വിശ്വസിക്കാം. കഴുത്തിൽ താലിയോ സീമന്തരേഖയിൽ സിന്ദൂരമോ ഇല്ലാത്ത യുവതിക്ക് ചുറ്റും പരിക്രമണം നടത്താൻ ഭ്രമണപഥം തെറ്റിച്ചു വരുന്ന ചില ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ടാകും. ഈ വരുന്ന ഗ്രഹങ്ങൾക്കെല്ലാം ഉപഗ്രഹങ്ങളും ഉപഗ്രഹങ്ങൾക്കെല്ലാം മാതൃഗ്രഹങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളത് വേറെ വസ്തുത. കത്തിജ്വലിക്കുന്ന നക്ഷത്രമായില്ലെങ്കിൽ അവയിൽ പലതും ഭ്രമണപഥം തെറ്റിച്ചും നിയന്ത്രണരേഖ ലംഘിച്ചും കടന്നുവരും. ചേച്ചിക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ കഴിയാം, സഹോദരന്റെ സൗമനസ്യം. പക്ഷേ ആ സൗമനസ്യം അവൻ വിവാഹം കഴിച്ചാൽ അവന്റെ ഭാര്യയ്ക്ക് ഉണ്ടാകണമെന്നില്ല. ഉണ്ടായിരുന്ന 20 സെന്റ് വസ്തുവിലുള്ള മൺകട്ടകെട്ടിയ ചെറിയ വീടും 5 സെന്റും സഹോദരന്റെ പേരിൽ എഴുതി വയ്ക്കുകയും ബാക്കിയുള്ള 15 സെന്റിൽ 5 സെന്റ് വിവാഹാവശ്യത്തിന് വിൽക്കുകയും 10 സെന്റ് അവരുടെ പേരിൽ ഓഹരിയായി എഴുതി വയ്ക്കുകയും ചെയ്തിട്ടാണ് വിവാഹം നടന്നത്. കയറി ചെല്ലാൻ ആ വീടല്ലാതെ മറ്റൊരു ആശ്രയ കേന്ദ്രമല്ല. പക്ഷേ വീടെന്ന നിർമ്മിതിക്ക് തണലും സുരക്ഷിതവും മാത്രമേ നൽകാൻ കഴിയൂ. അവിടുത്തെ ഓരോ പകലും ഇരുളുന്നതിനിടയിൽ പട പൊരുതേണ്ടി വരുന്ന മറ്റു ചില ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിന് മറ്റൊരു നിർമ്മിതി അത്യന്താപേക്ഷിതമാണ്. റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് ഡാഷ് റുപ്പീസ് എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള കടലാസ് തുമ്പുകൾ. ഒരു ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിലാണ് അവളുടെ കേസ് വാദിച്ച അഡ്വക്കേറ്റ് മനോജ് കുമാറിന്റെ ഫോൺ കോൾ തേടിയെത്തുന്നത്. അദ്ദേഹത്തിന് ഒരു ക്ലർക്കിന്റെ ആവശ്യമുണ്ട്. സർ, എനിക്കതിന് എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്ന് അവൾ പറഞ്ഞെങ്കിലും, എനിക്കിവിടെ വേറെ 2 ഗുമസ്തന്മാർ കൂടിയുണ്ട്, കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചുകൊള്ളും. ഒരു ലേഡി സ്റ്റാഫ് ജോലി ലഭിച്ചുപോയ ഒഴിവിലേക്കാണ് തന്നെ പരിഗണിക്കുന്നത്. തനിക്ക് ഇതൊരു സഹായകവുമാവും. അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്താൻ പറഞ്ഞപ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുകയാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ അവൾക്ക് ചുറ്റും നൃത്തം വയ്ക്കുന്നത് പോലെ തോന്നി. മറ്റേതോ വഴിക്ക് പോകാൻ വന്ന ഒരു ഇളം കാറ്റ് അവളുടെ സന്തോഷം അറിഞ്ഞിട്ടുന്നതുപോലെ അതിൽ പങ്കാളിയാകാൻ അതുവഴി വന്ന് മെല്ലെ അവളെ തലോടിയിട്ട് പോയി. വിവാഹനാളുകളിൽ കാണാതെ പോയ മധുര സ്വപ്നങ്ങൾ ആ നിശയിൽ അവളുടെ ചങ്ങാതിമാരായി. കവിളുകളിൽ കൈവിരൽപാടുകൾ പതിയാത്ത ഒരു പ്രഭാതം അവൾക്ക് വേണ്ടി കാത്തിരുന്നു.
0: സതീഷ് വെളുന്തറ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ് ആദ്യ കവിത ദൂരദർശിനി.

0: ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
1: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

ട്രെയിൻ യാത്രക്കിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ റെയിൽവൺ ആപ്പിലെ റെയിൽ മദത് ഫീച്ചർ ഉപയോഗിച്ച് ഉടൻ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യാം. സിംഗിൾ സൈൻ ഓൺ സംവിധാനത്തിലൂടെ നിലവിലുള്ള IRCTC UTS അക്കൌണ്ട് വിവരങ്ങൾ ഉപയോഗിച്ച് ഒറ്റ പാസ്വേഡിൽ എല്ലാ റെയിൽവേ സേവനങ്ങളും ആക്സസ് ചെയ്യാനും സാധിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10 മണിക്ക് ഗസൽ ഗാനങ്ങളുമായി മഹ്ഫിൽ. ഇന്ന് രാത്രി 10:30 മുതൽ 11 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നാളെ രാവിലെ 7 മണി മുതൽ 8 മണി വരെ പുലർവട്ടമാണ്. ഇതിൽ കാർഷിക മേഖല വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, കൂടാതെ ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. നാളെ രാവിലെ 7 മണി മുതൽ 8 മണി വരെ പുലർവട്ടം.
1: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: സമയം ഇപ്പോൾ 8:30.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പിഎം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആന്റ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പിഎം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലം

0: സമീപത്തെ സ്പോക്ക് ഐ ടി ഐകൾക്കും ലഭിക്കും. ഐ ടി ഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പിഎം സേതു പദ്ധതിയിലൂടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ഐടിഐ കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, എഐ, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ഐടിഐകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പിഎം സേതു പദ്ധതിയുടെ പ്രധാന സവിശേഷത: ചില വലിയ ഐടിഐകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഐടിഐ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ഐടിഐകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് പിഎം സേതു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പിഎം സേതു പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി 8:35 വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളുമായി വ്യോമസേനയുടെ 2 വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് തിരിച്ചു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 ആയി. 3000-ത്തോളം പേർക്ക് പരിക്കേറ്റതായാണ്.

0: റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി തിരുവനന്തപുരം കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ദുബായിൽ ഇന്ത്യൻ പീപ്പിൾസ് ഫോറം യുഎഇയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മുതിർന്ന നയതന്ത്രജ്ഞർ, സാമൂഹ്യരംഗത്തെ പ്രമുഖർ, കലാകാരന്മാർ, ഇന്ത്യൻ പ്രവാസികൾ എന്നിവരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വന്ദേമാതരം ഇന്ത്യയുടെ ആത്മാവിനെയും പൈതൃകത്തെയും ദേശീയ ഉണർവിനെയും ആഘോഷിക്കുന്നു എന്ന പ്രമേയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാളെ നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഞായറാഴ്ച നടക്കുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ GOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വേയെയും സൌദി അറേബ്യ ക്യാബോവെർദെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 183 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. മലയാളി താരം സഞ്ജു സാംസൺ 5 റൺ നേടി പുറത്തായി. മുംബൈ, ബംഗളൂരു, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. ഒന്നിലധികം സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷനുകളിലായി 23 കോടി രൂപ വില മതിക്കുന്ന 15 കിലോഗ്രാം വിദേശ സ്വർണം പിടിച്ചെടുത്തതായും 15 പേരെ അറസ്റ്റ് ചെയ്തതായും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. സൂറത്തിൽ നടന്ന മറ്റൊരു ഓപ്പറേഷനിൽ DRI 2 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SCCensus.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, വിദ്യാധരൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്. ചിത്രം കാണാൻ കൊതിച്ച്.

0: as table toppers with 24 medals, including 7 gold. They performed brilliantly in the pistol and rifle events, bagging 7 gold, 8 silver and 9 bronze, leaving behind the individual neutral athletes who claimed 14 medals and Italy at third position with 10 medals. In badminton, India's Ronak Chahan created the biggest upset of the US Open tournament in Fullerton today when he bagged off world number 6 and men's singles top seed Chou Tin Chen of Chinese Taipei in straight games 21-17, 26-24 to reach quarters. In another men's singles, Kidambi Srikanth registered a 21-14, 21-13 win over Li Zijia of Malaysia to enter quarterfinals. In women's singles, Tanvi Sharma, Rakshita Shree and Devika Sehag also advanced to the last 8 stage, winning their respective matches. In men's hockey, India will face arch-rivals Pakistan in its penultimate FIH Pro League match at the Lee Valley Hockey and Tennis Centre in London this evening. The match is scheduled to begin at 10:30 p.m. In men's cricket, hosts Ireland have set a target of 183 runs for India in the first T20 international match of the two-match series in Belfast. Put into bat, Ireland scored 182 for 9 wickets in stipulated 20 overs. In reply, India were 129 for 6 in 15 overs when reports last came in. And now, before we end the bulletin, the headlines once again. Home Minister Amit Shah launches 3-year vision document for narcotics control, calls for better coordination and use of technology to strengthen anti-drug campaign. Centre to deploy 1,000 advisory personnel across the country and upgrade trade portal to maximise benefits of India-UK trade agreement. Death toll in Venezuela earthquakes rises to 589. India sends 2 Air Force planes with emergency relief material. US and Iran agree to establish direct military communication channel to reduce risk of further conflict, says US Vice President J.D. Vance. And in US Open badminton, India's Ronak Chahan stuns top seed Chou Tin Chen of Chinese Taipei to enter quarterfinals of men's singles. Kidambi Srikanth and 3 women shuttlers also reach the quarters. That is all in the news at 9. Good night.
1: Akashvani. വിദ്യാഭ്യാസ രംഗം കോഴ്സുകൾ സാധ്യതകൾ പ്രത്യേക പരിപാടി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ
2: പ്ലസ് ടു തലത്തിൽ ഹ്യൂമാനിറ്റീസ് അഥവാ ആർട്സ് സ്ട്രീം തെരഞ്ഞെടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ചില തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. സയൻസിനോ കൊമേഴ്സിനോ സീറ്റ് കിട്ടാത്തവർ മാത്രം തെരഞ്ഞെടുക്കുന്ന ഒന്നാണ് ഹ്യൂമാനിറ്റീസ് എന്ന ചിന്താഗതി തികച്ചും തെറ്റാണ്. യഥാർത്ഥത്തിൽ ലോകത്തെ നയിക്കുന്ന ആശയങ്ങളും ഭരണസംവിധാനങ്ങളും നിയമങ്ങളും രൂപപ്പെടുത്തുന്നത് മാനവിക വിഷയങ്ങൾ പഠിച്ച വ്യക്തികളാണ്. പാരമ്പര്യമായി ഈ മേഖലയിലുള്ള കുട്ടികൾ തെരഞ്ഞെടുക്കുന്ന പ്രധാന പാതയാണ് BA ബിരുദ കോഴ്സുകൾ. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, ജിയോഗ്രഫി എന്നിവയിലെല്ലാം ഇന്ന് വിശാലമായ ഉപരിപഠന സാധ്യതകളുണ്ട്. ഇന്ന് രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ BA ഓണേഴ്സ് കോഴ്സുകൾ ലഭ്യമാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 4 വർഷത്തെ പ്രായോഗിക റിസർച്ച് ബിരുദങ്ങളായി ഇവ മാറ്റിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും PhD നേടുന്നവർക്ക് സർവകലാശാലകളിൽ പ്രൊഫസർമാരായും തിങ്ക് ടാങ്കുകളിൽ കൺസൾട്ടന്റുമാരായും വലിയ കരിയർ പടുത്തുയർത്താൻ സാധിക്കും.
1: രാജ്യത്തെ ഏറ്റവും ഉന്നതവും അഭിമാനകരവുമായ കരിയറായ സിവിൽ സർവീസിനെ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ട്രീം ഹ്യൂമാനിറ്റീസ് തന്നെയാണ്. UPSC നടത്തുന്ന IAS, IPS, IFS പരീക്ഷകളുടെ പ്രിലിംസ് മെയിൻ പരീക്ഷകളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് തുടങ്ങിയ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിലും ബിരുദതലത്തിലും ഈ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുന്നത് സിവിൽ സർവീസ് മോഹിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു മുൻതൂക്കം സമ്മാനിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കെ കേന്ദ്ര സർവകലാശാലകളായ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ജെ എൻ യു, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ഹ്യൂമാനിറ്റീസ് ബിരുദ കോഴ്സുകൾക്ക് ചേരുന്നത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കും. ഈ കേന്ദ്ര സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന CUET UG കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. പ്ലസ് ടു പഠനകാലത്ത് തന്നെ ഈ പ്രവേശന പരീക്ഷയ്ക്കായി വ്യവസ്ഥാപിതമായി തയ്യാറെടുക്കുന്നത് മികച്ച ക്യാമ്പസുകളിലേക്ക് വഴി തുറക്കും.
2: ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കരിയർ സുരക്ഷയും ഉയർന്ന പദവിയും നൽകുന്ന മറ്റൊരു പ്രധാന പ്രൊഫഷണൽ മേഖലയാണ് നിയമ പഠനം. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് നിയമ ബിരുദങ്ങളായ BA LLB കോഴ്സുകൾക്ക് ഇന്ന് വലിയ ഡിമാൻഡാണ് ഉള്ളത്. രാജ്യത്തെ 20-ലധികം വരുന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്നതിനായി നാഷണൽ ലോ സ്കൂളുകൾ സംയുക്തമായി നടത്തുന്ന ക്ലാറ്റ്, അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. കൂടാതെ കേരളത്തിലെ ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കായി പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന KLEE പരീക്ഷയും എഴുതാം. നിയമപഠനം പൂർത്തിയാക്കുന്നവർക്ക് കേവലം കോടതികളിലെ പ്രാക്ടീസിന് പുറമെ കോർപ്പറേറ്റ് കമ്പനികളിൽ ലീഗൽ അഡ്വൈസർമാരാകാനും ജുഡീഷ്യൽ സർവീസ് പരീക്ഷകൾ എഴുതി ജഡ്ജിമാരാകാനും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളിൽ ലീഗൽ ഓഫീസർമാരാകാനും സാധിക്കും. സാമൂഹിക പ്രതിബദ്ധതയും മികച്ച വാദമുഖങ്ങളും അവതരിപ്പിക്കാൻ താൽപര്യമുള്ള കുട്ടികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ പ്രൊഫഷണൽ കോഴ്സാണ് ഇത്.
1: സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ആഗ്രഹിക്കുന്ന ക്രിയേറ്റീവായ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു ശാഖയാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അഥവാ മാധ്യമപ്രവർത്തനം. വാർത്താ ചാനലുകൾ, പത്രങ്ങൾ, ഡിജിറ്റൽ മീഡിയ പോർട്ടലുകൾ, റേഡിയോ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, പബ്ലിക് റിലേഷൻസ്, പരസ്യമേഖല എന്നിവയിലെല്ലാം ജേർണലിസം കഴിഞ്ഞവർക്ക് വലിയ അവസരങ്ങളുണ്ട്. 3 വർഷത്തെ BA മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദ കോഴ്സുകൾ ഇതിനായി തിരഞ്ഞെടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡൽഹി കോട്ടയം ക്യാമ്പസുകളിൽ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകൾ, തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം നടത്തുന്ന കോഴ്സുകൾ എന്നിവ ഈ രംഗത്ത് പ്രൊഫഷണൽ ട്രെയിനിംഗ് നൽകുന്നവയാണ്. എഴുതാനും സംസാരിക്കാനും താൽപര്യമുള്ള, ലോകകാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രാഷ്ട്രീയ സാമൂഹിക ബോധ്യമുള്ള കുട്ടികൾക്ക് മാധ്യമരംഗത്ത് വലിയ പേരും പ്രശസ്തിയും നേടാൻ സാധിക്കും. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വരവോടെ ഈ മേഖലകളിൽ തൊഴിൽ സാധ്യതകൾ 10 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്.
2: മാനുഷിക പെരുമാറ്റങ്ങളെയും മാനസിക ആരോഗ്യത്തെയും കുറിച്ച് പഠിക്കാൻ താൽപര്യമുള്ള കുട്ടികൾക്ക് സൈക്കോളജി അഥവാ മനഃശാസ്ത്രം മികച്ചൊരു കരിയർ പാതയാണ്. BA സൈക്കോളജി അല്ലെങ്കിൽ BSc ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സുകൾ ഇന്ന് ഏറെ ജനപ്രിയമാണ്. ആധുനിക ലോകത്ത് മനുഷ്യർ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും കൌൺസിലിംഗ് ആവശ്യകതകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൈക്കോളജിസ്റ്റുകൾക്ക് വലിയ ആവശ്യക്കാരുണ്ട്. ഈ കോഴ്സിന് ശേഷം ക്ലിനിക്കൽ സൈക്കോളജി, കൌൺസിലിംഗ് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നിവയിൽ സ്പെഷ്യലൈസേഷൻ പൂർത്തിയാക്കുന്നവർക്ക് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ എന്നിവിടങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ കൌൺസിലർമാരായും സൈക്കോളജിസ്റ്റുകളായും സേവനമനുഷ്ഠിക്കാം. അതുപോലെ തന്നെ സാമൂഹിക സേവനങ്ങളിൽ താൽപര്യമുള്ളവർക്കായി ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് അഥവാ BSW കോഴ്സുകളുണ്ട്. ഇതിനുശേഷം MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പൂർത്തിയാക്കുന്നവർക്ക് അന്താരാഷ്ട്ര NGO കൾ, ലോകാരോഗ്യ സംഘടന, യുനിസെഫ്, വിവിധ ഗവൺമെന്റ് സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്നിവിടങ്ങളിൽ പ്രോജക്ട് മാനേജർമാരായി കരിയർ കെട്ടിപ്പടുക്കാം.
1: കലയും സർഗാത്മകതയും ഡിസൈനിംഗ് കഴിവുകളുമുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ തിളങ്ങാൻ വലിയ അവസരങ്ങൾ നൽകുന്ന മേഖലയാണ് ഡിസൈനിംഗ് കോഴ്സുകൾ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID നടത്തുന്ന പ്രവേശന പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി.

0: ജെ നടത്തുന്ന പരീക്ഷകൾ വഴിയോ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. പ്രോഡക്ട് ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, അനിമേഷൻ ഡിസൈൻ, ഇന്റീരിയർ ഡെക്കറേഷൻ, ഫാഷൻ ഡിസൈനിങ് എന്നിവയിലെല്ലാം ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് മികച്ച കരിയറുണ്ട്. കൂടാതെ ഫിലിം മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരത്തെ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്നിവിടങ്ങളിൽ മികച്ച പ്രൊഫഷണൽ കോഴ്സുകൾ ലഭ്യമാണ്.
1: ബിസിനസ് മാനേജ്മെന്റും കസ്റ്റമർ റിലേഷൻസും താൽപ്പര്യമുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ബിബിഎ ബിരുദ കോഴ്സുകൾ ധൈര്യമായി തെരഞ്ഞെടുക്കാവുന്നതാണ്. ബിബിഎ പ്രവേശനത്തിന് സയൻസോ കൊമേഴ്സോ വേണമെന്ന നിർബന്ധമില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ നടത്തുന്ന ഐ പി എം എ ടി പരീക്ഷ എഴുതി 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് കോഴ്സുകൾക്ക് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കും പ്രവേശനം നേടാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് എന്നിവയിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ വലിയ സഹായമാകും. ഇതുകൂടാതെ ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ബി എ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുകൾ എന്നിവയും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ആഗോളതലത്തിൽ ഹോസ്പിറ്റാലിറ്റി രംഗം വലിയ രീതിയിൽ വികസിക്കുമ്പോൾ മികച്ച വ്യക്തിത്വവും ഭാഷാ നൈപുണ്യവുമുള്ള പ്രൊഫഷണലുകളെയാണ് കമ്പനികൾ തിരയുന്നത്. വിദേശ ഭാഷകളായ ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ജാപ്പനീസ് എന്നിവയിൽ ബിരുദമോ ഡിപ്ലോമയോ നേടുന്നവർക്ക് വിദേശ കാര്യാലയങ്ങളിലും എംബസികളിലും ട്രാൻസ്ലേറ്റർ തസ്തികകളിൽ ജോലി ലഭിക്കാറുണ്ട്.
0: ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നേരിട്ട് ജോലി നേടാൻ സഹായിക്കുന്ന മത്സര പരീക്ഷകളെക്കുറിച്ചുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷകൾ, ബാങ്കിംഗ് പരീക്ഷകൾ എന്നിവയ്ക്കെല്ലാം ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. ഈ പരീക്ഷകളിലെ ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ് ഭാഗങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന കെ എ എസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾക്കെല്ലാം ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിർണായക പങ്കുവഹിക്കുന്നത്. കോളേജ് പഠനകാലത്ത് തന്നെ കൃത്യമായ പത്രവായനയും പൊതുവിജ്ഞാനവും വളർത്തിയെടുത്താൽ ആദ്യ ശ്രമത്തിൽ തന്നെ ഉയർന്ന സർക്കാർ ജോലികൾ സ്വന്തമാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനം മാത്രമാണ് ഇതിനായി ആവശ്യം.
1: പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പരമ്പരാഗത അറിവുകൾക്കൊപ്പം ചില ഡിജിറ്റൽ സ്കില്ലുകൾ കൂടി വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ആഗോള വിപണിയിൽ വലിയ ഡിമാൻഡുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി, എസ്ഇഒ തുടങ്ങിയ മേഖലകളിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് വലിയ സാധ്യതകളാണ് ഉള്ളത്. ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ക്രിയേറ്റീവ് ചിന്തകളും ഈ കരിയറുകളിൽ വലിയ വിജയങ്ങൾ നൽകും.
0: ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് മുന്നിൽ അനന്തവും വിപുലവുമായ ഒരു കരിയർ ലോകമാണ് തുറന്നുകിടക്കുന്നത്. സിവിൽ സർവീസോ, നിയമപഠനമോ, മാധ്യമപ്രവർത്തനമോ, സൈക്കോളജിയോ ഏതുമാകട്ടെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ ആഴത്തിലുള്ള വായനയും സാമൂഹിക ബോധ്യവും ഉണ്ടെങ്കിൽ ആഗോളതലത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിന്റെ അനാവശ്യമായ മുൻവിധികൾക്ക് കാതോർക്കാതെ സ്വന്തം അഭിരുചിയും സർഗാത്മകതയും എന്തിലാണെന്ന് തിരിച്ചറിഞ്ഞു വേണം മുന്നോട്ടു പോകാൻ.

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: ആരണ്യ കേരളം, ഇരവികുളം ദേശീയോദ്യാനം. മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1895 ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഉദ്യാനത്തിന്റെ വിസ്തീർണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലമനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടെയുള്ളത്. സിംഹവാലൻ കുരങ്ങടക്കം വിവിധ ഇനം കുരങ്ങുകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഈ പ്രദേശം അപൂർവമായ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഓർക്കിഡുകൾ, കാട്ടുബോൾസം എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത ഇനങ്ങൾ ഇരവികുളത്തുണ്ട്. അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. ദേശീയോദ്യാനത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം ഏരിയ എന്നിങ്ങനെ. ടൂറിസം ഏരിയയായ രാജമലയിലേക്ക് മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇവിടെ വരയാടുകളെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കാനാകും. ആരണ്യ കേരളം.
2: ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.